ആകാശവാണി ഇന്ന് ശകവർഷം 1948 ശ്രാവണം 15. കൊല്ലവർഷം 1201 കർക്കിടകം 21. 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 28 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 ഈ മീറ്ററുകളിൽ 1161 576 കിലോഹെർട്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം സാഹിത പ്രമുഖൻ അവതരിപ്പിക്കുന്നു.
1: സ്നേഹത്തിന്റെ മാസ്മരിക ശക്തി എന്തെന്നു തിരിച്ചറിയാതെ വൈരാഗ്യബുദ്ധിയോടെ പ്രതിയോഗികളെ നേരിടുന്നവർ എത്ര ശക്തരാണെങ്കിലും അവർ പരാജയം നേരിടേണ്ടി വരും എന്നതാണ് അനുഭവങ്ങളിലൂടെ നാം പഠിച്ചിട്ടുള്ളത്. എല്ലാ മതദർശനങ്ങളുടെയും കേന്ദ്രഭാവം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആത്മദാനമാണ് പരമമായ ധർമ്മമെന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠരായ മുൻഗാമികളാണ് ഭാരതത്തിന്റെ പൈതൃക സമ്പത്തിനെ ഇത്രമേൽ പരിപോഷിപ്പിച്ചിട്ടുള്ളത്. വാങ്ങുന്നതിൽ മാത്രമല്ല കൊടുക്കുന്നതിലും നിർവൃതിയടയാൻ നമുക്ക് സാധിക്കണം. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഒരു ഭാഗത്തിന്റെ പ്രതിപാദ്യം തന്നെ അതിന് തെളിവാണ്. സന്ധ്യാസമയത്ത് വിജനമായ രാജവീഥിക്കരികിൽ വിശന്നു തളർന്ന് അവശനായ ഒരു യാചകൻ കാത്തിരിക്കുന്നു. അന്നത്തെ അത്താഴത്തിനുള്ള അരിമണികൾ പോലും തന്റെ ഭിക്ഷാപാത്രത്തിൽ എത്തിയിട്ടില്ല. പ്രഭാതം മുതൽ ഭിക്ഷയാചിച്ചാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ലല്ലോ എന്നോർത്തയാൾ സങ്കടപ്പെട്ടു. അപ്പോൾ അകലെ നിന്നൊരു രഥത്തിന്റെ കൊടിക്കൂറ പാറുന്നത് അയാൾ കാണുന്നു. ഒരു സ്വർണരഥം തന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അയാൾ പ്രതീക്ഷയോടെ ഇരു കൈകളും രഥത്തിനു നേരെ നീട്ടി ആദരവോടെ നിന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കു വിപരീതമായി രഥത്തിനുള്ളിലിരുന്ന ചക്രവർത്തി തുല്യനായ ആൾ കൈക്കുമ്പിൾ നീട്ടി യാചകനോട് അപേക്ഷിച്ചു. എനിക്കെന്തെങ്കിലും തരൂ. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ആ രാജകീയമായ തമാശയിൽ അമ്പരന്നുപോയ യാചകൻ ഉള്ളിലൂറി വന്ന ചിരിയോടെ തന്റെ സഞ്ചിയിൽ നിന്നൊരു ധാന്യമണിയെടുത്ത് പൂപോല മൃദുലമായ രാജാവിന്റെ കൈവെള്ളിയിലേക്ക് വെച്ചുകൊടുത്തു. രാജാവ് നന്ദിയോടെ അയാളെ നോക്കി മന്ദഹസിച്ചതിനു ശേഷം പൂർവാധികം വേഗത്തിൽ മുന്നോട്ടു പോയി. ഒരു മായക്കാഴ്ച പോലെ അത് നോക്കി അത്ഭുതസ്തബ്ധനായി അയാൾ നിന്നു. യാചിക്കുന്ന രാജാവിനെ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. പിന്നീട് തന്റെ കുടിലിനുള്ളിൽ ചെന്ന് സഞ്ചിക്കുള്ളിലെ അവശേഷിച്ച ധാന്യമണികൾ മുറത്തിലേക്ക് കുടഞ്ഞിടുമ്പോൾ അതിലൊരു സ്വർണധാന്യം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എവിടെ നിന്നാണ് ഈ സ്വർണധാന്യം? ഒരു ഞെട്ടലോടെ അയാൾ തിരിച്ചറിഞ്ഞു. തന്റെ മുന്നിൽ കൈനീട്ടിയത് സാക്ഷാൽ ഈശ്വരൻ തന്നെയായിരുന്നു. താൻ ദാനം ചെയ്ത ധാന്യമണി സ്വർണമായി തിരിച്ചു തന്നിരിക്കുന്നു.

0: മുഴുവൻ ധാന്യവും കൊടുക്കാൻ തോന്നാത്ത തന്റെ സ്വാർത്ഥതയോർത്തയാൾ കരഞ്ഞുപോയി. കൊടുക്കുന്നതിന്റെ സുഖമറിഞ്ഞ ഇതിഹാസപുത്രനാണ് കർണൻ. കർണന്റെ ഉള്ളിലെ സകല മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞത് ആ ദാനശീലമാണ്. തന്റെ ആത്മാഭിമാനം വ്രണപ്പെടുന്നു എന്ന് ബോധ്യമായിടത്തെല്ലാം അതിനെതിരെ ശക്തമായ പിന്തുണയുമായി ഒപ്പം നിന്ന ഹസ്തിനപുരിയിലെ രാജകുമാരനായ ദുര്യോധനനു വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ സന്നദ്ധനാവുന്നിടത്ത് കർണന്റെ മഹത്വം അതിന്റെ പാരമ്യതയിലെത്തുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല എന്ന യേശുവചനത്തെ ജീവിതത്തിൽ പകർത്തിയ മറ്റൊരു ധന്യാത്മാവാണ് മാക്സ് മില്യൻ കോൾബേ എന്ന സന്യാസ വൈദികൻ. നാസി ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതകൾക്കിരകളായി ഔഷ്വിറ്റ്സിലെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളുടെ കൂട്ടത്തിൽ ഈ വൈദികനുമുണ്ടായിരുന്നു. പീഡനം ഭയന്ന് ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരാൾക്കു പകരം അന്ന് കൂടെയുള്ള 10 പേരാണ് വധിക്കപ്പെടുക. പകരക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഫ്രാൻസിസ് ഗെജോ നിഷക് എന്നൊരു സാധുവുമുണ്ടായിരുന്നു. എന്നെ കൊല്ലരുതേ, എന്റെ രോഗിയായ ഭാര്യയ്ക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഞാനല്ലാതെ ആരുമില്ല എന്ന ഫ്രാൻസിസിന്റെ നിലവിളി കേട്ട് മനസ്സു തകർന്ന മാക്സ് മില്യൻ അയാളെ മോചിപ്പിച്ചിട്ട് പകരം തന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് സ്വയം വധശാലയിലേക്കു നടന്നു നീങ്ങി. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിനുദാഹരണമായി ചരിത്ര സ്മൃതികളിൽ ഇന്നും മരണമില്ലാത്തവനായി നിലകൊള്ളുന്നു. നമിക്കലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. കൊടുക്കുമ്പോൾ നേടുകയാണെന്ന സത്യദർശനമാണ് ഈ വരികളിലൂടെ ഉള്ളൂരും ഉത്ബോധിപ്പിക്കുന്നത്. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. സമ്പത്തുകൊണ്ട് നേടാൻ കഴിയാത്തത് ജീവൻ കൊടുത്തു നേടുന്ന ത്യാഗത്തിലധിഷ്ഠിതമായ സ്നേഹത്തിന്റെ ദൈവീക ഭാവം. പ്രവൃത്തികളിലൂടെ പ്രകടമാകാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അത്തരം നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അഭാവമാണ് ഇന്ന് കലാപങ്ങളായും യുദ്ധങ്ങളായും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കുന്നതല്ല, വിട്ടുകൊടുക്കുന്നതാണ് ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നും ഒറ്റ രാഷ്ട്രമായി നിലനിൽക്കുമായിരുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ, ആകാശവാണി.
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് ഒളപ്പമണ്ണയുടെ കവിത ഓണപ്പടി പാരായണം ചെയ്യുന്നത് ഗോകുൽ വി.ബി.

0: tangible, verifiable, and irreversible action against terror networks operating from its soil and immediately vacate all Indian territories under its illegal and forcible occupation. In response to media queries regarding comments made by Pakistan Foreign Minister on the so-called Yom-e-Istisal, External Affairs Ministry spokesperson Randhir Jaiswal said the world is not fooled by these orchestrated spectacles. India has categorically rejected attempts by Pakistan to observe the so-called Yom-e-Istisal. Mr. Jaiswal said the union territories of Jammu and Kashmir and Ladakh have always been and shall forever remain an integral and inalienable part of India. He stressed that the constitutional changes made on 5th of August 2009 are entirely an internal matter of India. These decisions have brought unprecedented socio-economic development, good governance and democratic empowerment to the people of the region. The spokesperson said Pakistan has no locus standi to comment on matters that are strictly internal to India. Iran has said that it is in the final stage of drafting an agreement with Oman over the Strait of Hormuz, and US President Donald Trump has said a deal could be announced this week that could potentially reopen the critical waterway, ease pressure on the world economy, and help bring an end to the war. But the agreement is likely to be contingent on the US lifting its blockade on Iran's ports. The Trump administration has previously ruled out any deal that would cement Iran's grip over the strait, which would amount to a major loss for the US and a break with global norms. Iran has insisted on some measure of control over the strait, saying it will not go back to being an open international waterway as it was before the war. In hockey, teams from Odisha, Punjab, Jharkhand and Madhya Pradesh have advanced to the semi-finals of the 16th India Junior Men National Championship Division A after winning their quarter-final matches in Coimbatore, Tamil Nadu yesterday. And that is the end of this news bulletin.
1: Akashavani, Arayipukal, ee nilayathil ninnu innu prakshepanam cheyyunna paripadi. 6-15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 21st കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എം വി നടേശൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 101st ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതത്തിൽ തഞ്ചാവൂർ എസ് കല്യാണരാമൻ പാടിയ കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, കാർഷിക രംഗത്തെ ഇതിഹാസം, ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. പ്രത്യേക പരിപാടി, രചന ഡോക്ടർ ടി ആർ ജയകുമാരി. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കർക്കിടകത്തിൽ കഴുത്തുവേദന കൂടുമോ, കർക്കിടക മാസത്തിലെ ആരോഗ്യചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം വേനൽ മഴ 2nd ഭാഗം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 CIET സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 തുടിതാളം, കാപ്പിൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട്. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്ര ഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 21st ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പോൺസർഡ് പരിപാടി സ്പൈസ്. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ആശ അജയ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻ ദയാൽ അന്ത്യോദയ യോജന.

0: 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി. കിഴങ്ങ് വർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഡോക്ടർ SS വീണയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡെലേറിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം. മലയാളം വ്യാകരണം കാലങ്ങൾ ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്നു. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡെലേറിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡെലേറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. 1 വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 21-ാം ദിവസമായ ഇന്ന് നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ താവാനം ശ്രീകുമാർ.
3: ശ്രീരാമ മാമ ഹൃദി രമതാം രാമ രാമ.
4: ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം, ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണനളി.

ക്ഷണിച്ചുടൻ ദക്ഷിണവാരിധി പുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോടരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശികപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികി കലഹമവനൊടു ഝടിതി

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം. ഡോക്ടർ ബി അരുന്ധതി പാടിയത് കുങ്കുമ മേഘങ്ങൾ കാവടിയാടും എന്ന് തുടങ്ങുന്നു.

0: പ്രഭാതഭേരി. നമസ്കാരം ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞു മെറ്റ. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE പരീക്ഷാ മാതൃകയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ സമ്മർദ്ദം ചെലുത്തുമെന്ന് തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ നീന്തൽ പരിശീലനം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അക്വാഹിറ്റ് പദ്ധതിക്ക് തുടക്കം. ഉദ്ഘാടനം ജിമി ജോർജ് അക്വാട്ടിക് കോംപ്ലക്സിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. അധ്യാപകരെ അടക്കം നിർമ്മിത ബുദ്ധി പഠിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ AI ഗുരു പദ്ധതി തുടങ്ങുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം 100,000 പേർക്ക് പരിശീലനം നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമി ഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം.
1: സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയും തീരദേശങ്ങളിൽ കടലാക്രമണവും രൂക്ഷമായി തുടരുമ്പോൾ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴയാണ് പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നത്. റവന്യൂ, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, സന്നദ്ധ സേനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പൊതുജനങ്ങൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കി നടപ്പിലാക്കുന്ന മുൻകരുതലുകളെക്കുറിച്ചും വിശദീകരിക്കുന്നു റവന്യൂ മന്ത്രി AP അനിൽകുമാർ.
2: സ്വാഭാവികമായും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തില്

0: മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് നമ്മൾ ആരംഭിക്കാറുണ്ട്. ഇത്തവണയും മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം വളരെ നേരത്തെ ചേർന്ന് മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തെ നേരിടാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു. ആ മീറ്റിംഗ് എല്ലാ വിഭാഗം, അതായത് മൺസൂൺ ആരംഭിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫീൽഡ് റോഡ് ഉണ്ടാവേണ്ട എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ആർമി, BSF, NDRF, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ വിഭാഗം വിങ്ങുകളുടെയും ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവര് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ ജില്ലകളിലും പ്രത്യേകം ട്രൂപ്പുകൾ നീങ്ങാൻ വേണ്ടി മെസ്സേജ് കൊടുത്തു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും നടത്തി. മാത്രമല്ല റവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും താഴെ തട്ടിൽ വരെ, വില്ലേജ് ഓഫീസർമാർ വരെ നമുക്ക് എന്തെങ്കിലും പെടുന്ന ക്യാമ്പുകൾ ഉണ്ടാക്കേണ്ടി വന്നാൽ അതിനാവശ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങൾ, മറ്റ് കാര്യങ്ങൾ, എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തുക പതിവാണ്. അതൊക്കെ നടത്തിയിരുന്നു. നമുക്ക് ഇത്തവണ 31-ാം തീയതി രാത്രിയാണ് വലിയ രീതിയിലുള്ള മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഒക്കെ 2-3 ജില്ലകളിൽ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതലായിട്ടുണ്ടായത്. മറ്റുള്ള സ്ഥലങ്ങൾ താരതമ്യേന കുറവായിരുന്നു. പക്ഷെ അവിടെയാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സംഭവങ്ങളുണ്ടായ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടത്തുവാനും മണ്ണിനടിയിൽപ്പെട്ട് പോയവരൊക്കെ പെട്ടെന്ന് കണ്ടെത്തുവാനും നമുക്ക് കഴിഞ്ഞു. 4 പേരാണ് അന്ന് മരണപ്പെട്ടത്. ആ 4 പേരുടെയും മൃതദേഹം പെട്ടെന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അതോടനുബന്ധിച്ച് തന്നെ മറ്റു കാര്യങ്ങളിലും എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആകെ കുറഞ്ഞ സമയം മാത്രമാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ഫ്ലഡ് ഉണ്ടായത്. പക്ഷെ ആ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നേരിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവരാണ് തീരുമാനിക്കുക എന്തെല്ലാം അലർട്ട് കൊടുക്കണം എന്നുള്ളത്. അത് ഗവൺമെന്റിന് പ്രത്യേകിച്ച് റോളില്ല. ആ അലർട്ട് കൊടുക്കുമ്പോൾ അതിൽ തയ്യാറെടുപ്പ്, മറ്റ് സുരക്ഷാ നടപടിക്രമങ്ങൾ മാത്രമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള അലർട്ട് ആണെങ്കിലും അതിന് നമുക്ക് അതിജീവിക്കാൻ കഴിയും.
1: മഴക്കെടുതി മൂലം കാർഷിക വിളകൾ നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള അടിയന്തര നടപടികളെക്കുറിച്ച് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ എ സുരേന്ദ്രൻ.
2: നിലവിലെ കാർഷിക വിളകൾ നശിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എടുത്തുവരികയാണ്. എയിംസ് എന്ന പോർട്ടലിലാണ് നമ്മൾ കണക്കെടുക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുകയും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രേഖകളാണ് നമ്മളിപ്പോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കർഷകന് ഇങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. അത് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരിക്കലും 14 ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കൃഷിഭവനിൽ നിന്നുള്ള സ്റ്റാഫ് വന്നിട്ട് ഫീൽഡ് പരിശോധനകൾക്ക് സാധിക്കൂ. ഫീൽഡ് പരിശോധന പൂർത്തിയായതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കണക്ക് എത്തുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് തയ്യാറാക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ കർഷകർ എത്രയും പെട്ടെന്ന് അപേക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനെ സമീപിച്ച് നൽകേണ്ടതാണ്. നിലവിലെ ഉണ്ടായിരുന്ന നാശനഷ്ടം സംബന്ധിച്ച് പറയുമ്പോൾ ഈ നെൽകൃഷിയും മറ്റും വെള്ളത്തിനടിയിലായിപ്പോഴുള്ള ഒരു സാഹചര്യമുണ്ട്. പൂർണ്ണമായിട്ട് നെല്ല് നശിച്ചു പോകുന്ന സാഹചര്യമാണെങ്കിൽ അതിന് പകരം വിത്ത് കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അതിന്റെ അപേക്ഷ കിട്ടിയിരിക്കണം. അതോടൊപ്പം തന്നെ വാഴ പോലെയുള്ള വിളകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നാശനഷ്ടം നമ്മൾ പ്രത്യക്ഷത്തിൽ ആദ്യം നമുക്ക് ബോധ്യപ്പെടുകയില്ല. പക്ഷെ നമുക്കത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ബോധ്യപ്പെടും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ തുടർ പരിശോധന ആവശ്യമാണെങ്കിൽ തന്നെ കൃഷി ഉദ്യോഗസ്ഥന്മാരത് ചെയ്യേണ്ടതാണ്.
1: വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടിവന്ന അനുഭവം പങ്കുവെക്കുകയാണ് PR വിനോദ്.
3: പല പരിമിതികൾ ധാരാളം എല്ലാ വാർഡിൽ നിന്നുള്ള മെമ്പർമാരുടെ ഒരു അഭിപ്രായം വെച്ചും നമ്മുടെ നേരിട്ടുള്ള അനുഭവം വെച്ചും ധാരാളം പരിമിതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല വാർഡുകളിലും മെഡിസിൻ പലതും, അത്യാവശ്യ മെഡിസിൻ BP അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ പോലും മെഡിസിൻ പലതും ലഭിക്കുന്നില്ല എന്നുള്ള പരാതി മറ്റുള്ള പല മെമ്പർമാരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തന്നെ പരാതി പറയുന്നുണ്ട്. ബോട്ടിലാണ് അവിടെ വരുന്നത്. നമുക്കറിയാമല്ലോ, അവിടെ ഏറ്റവും യാത്രാ സൗകര്യം കുറവുള്ള കുട്ടനാട് മേഖലയിലെ ഒരു പഞ്ചായത്താണ് കേന്ദ്ര പഞ്ചായത്ത്. 1-2 വാർഡുകളിൽ മാത്രമാണ് വാഹന സൗകര്യം ഉള്ളത് ഇപ്പം. പക്ഷേ ബോട്ടിലാണ് ഈ ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നത്. അവർക്ക് പലർക്കും തന്നെ മെഡിസിൻ, അത്യാവശ്യമുള്ള മെഡിസിൻ പോലും പല വാർഡുകളിൽ ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. വെള്ളപ്പൊക്കം അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം പല പാടശേഖരങ്ങളെല്ലാം ഇങ്ങനെ തൽക്കാലം പിടിച്ചിരിക്കുകയാണെങ്കിലും വെള്ളം കയറി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കിഴക്കൻ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിഴക്ക് വല്ലപ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളം കുറയുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ കേന്ദ്ര പോലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും വേമ്പനാട്ടുകാരോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പലതും, പല ഐലൻഡുകൾ പലതുമുണ്ട്. അവിടെ കഞ്ഞി വീട്ടൽ കേന്ദ്രങ്ങൾ പലതും തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അത്യാവശ്യം വേണ്ട ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനുള്ള പല കാര്യങ്ങളും നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അത്യാവശ്യം മെഡിസിൻ ആയാലും ഇതുപോലുള്ള ആവശ്യങ്ങളും കഞ്ഞി വീട്ടിൽ നിന്നുള്ള ആവശ്യങ്ങളും എല്ലാം നമുക്ക് അത്യാവശ്യം ലഭിക്കേണ്ടത് പലതുമുണ്ട്. താല്പര്യക്കുറവല്ല, കിട്ടുന്നതിലൊരു കാലതാമസം നേരിടുന്നതായിട്ടാണ് അന്ന് പൊതുവായിട്ട് ചർച്ച വന്നിരിക്കുന്നത്.
1: ശക്തമായ മഴയിലും കാറ്റിലും കടലാക്രമണം രൂക്ഷമായതോടെ വഞ്ചികളും വലകളും സംരക്ഷിക്കാൻ പാടുപെടുന്നതിനെ കുറിച്ച് തീരദേശവാസിയായ ജാക്സൺ പൊള്ളയിൽ.
4: മൺസൂൺ കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് തീരദേശ മേഖല. ഞങ്ങളുടെ തൊഴിൽ മത്സ്യബന്ധനമാണ്. സ്വാഭാവികമായിട്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള പഴയ കാലഘട്ടം പോലുള്ള പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾ എന്ന് പറയുമ്പോൾ പോലും ഈ കാലയളവിൽ ഒരു യൂണിറ്റ്, പലതരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് ഏതാണ്ട് 10 ലക്ഷം മുതൽ 1 കോടി വരെ മുതൽ മുടക്ക് വരുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ഓരോ യൂണിറ്റിനും. പ്രത്യേകിച്ച് മൺസൂൺ ആരംഭത്തിലാണ് ഞങ്ങൾ സീസൺ ആരംഭിക്കുന്നത്. അപ്പൊ ഈ സീസൺ പ്രതീക്ഷകൾ

0: ഉറപ്പിച്ച് ബാങ്കുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ലോണും കടവും ഒക്കെ എടുത്താണ് നമ്മൾ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മൺസൂൺ സമയത്ത് നമുക്കറിയാം ഇതെല്ലാം സുരക്ഷിതമായിട്ട് ഈ വഞ്ചിയും വലയും എഞ്ചിനുകളും ഒക്കെ സുരക്ഷിതമായിട്ട് ഇടുവാൻ നമ്മൾ ഒരു ഹാർബറിൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 24 ഫിഷിംഗ് ഹാർബറുകളുണ്ട്. പക്ഷേ ഈ ഫിഷിംഗ് ഹാർബറിന്റെ ഒക്കെ ശോചനീയാവസ്ഥ കാണണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം നേരിട്ട് ചെല്ലണം. ഇത്രയ്ക്ക് ദയനീയമാണ് ഈ കോടികൾ മുടക്കി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫിഷിംഗ് ഹാർബറിന്റെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കണം. കാര്യം ഒരു മത്സ്യം ബന്ധനത്തിന് പോകുന്ന ഒരു വള്ളം മത്സ്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ മത്സ്യ വിപണനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായിട്ട് ഇടുവാനുള്ള സാഹചര്യവും അതുപോലെ സംവിധാനങ്ങളും ഒരുക്കി തരേണ്ട ഉത്തരവാദിത്തം അതാത് ഗവൺമെന്റുകൾക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ജാഗ്രതയും കാട്ടുന്നില്ല.
1: മലയോര മേഖലകളിലും വനമേഖലകളിലും ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ സാധ്യതകളെയും മണ്ണൊലിപ്പ് തടയാൻ സ്വീകരിക്കേണ്ട പ്രകൃതിദത്ത മാർഗങ്ങളെയും കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനായ ആർ ശ്രീധർ.
2: മലയോര മേഖലകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല മേഖലകളും വൾണറബിൾ ആണ്. ലാൻഡ്സ്ലൈഡ് പോസിബിലിറ്റീസ് ഉള്ളതായിട്ട് നമ്മൾ ഡോക്യുമെന്റഡ് ആണ്. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയാലും നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി ആയാലും ഒക്കെ തന്നെ സെന്റർ ഫോർ സ്റ്റഡീസ് ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരുപാട് മേഖലകൾ അങ്ങനെയാണ്. പലപ്പോഴും അങ്ങനത്തെ മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അത് കൂടുതലും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് കുറച്ച് കണ്ണൂർ, പിന്നെ നമ്മുടെ വയനാടിൽ വലിയ രീതിയിൽ, മലപ്പുറത്ത്, പത്തനംതിട്ട, കോട്ടയം, ഇവിടെയെല്ലാം തന്നെ, ഇടുക്കി, ഇവിടെയെല്ലാം തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു മഴയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് അതിന്റെ രീതികൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഈ മണ്ണൊലിപ്പ് ഒരു സാധാരണ മഴ എന്ന് പറയുന്ന ഒരു 50 mm അല്ലെങ്കിൽ 100 mm ഒക്കെ പെയ്താൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ വരാൻ അങ്ങനെ സാധ്യതയില്ലാത്ത മേഖലകളിൽ ഒക്കെ തന്നെ ഇപ്പൊ 200, 250, 300 mm റെയിൽ മഴയൊക്കെ ഒറ്റ ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും 500 mm ഒക്കെ പെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ആ മണ്ണ് സാച്ചുറേറ്റഡ് ആവുകയും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ ഉണ്ടാവുകയും ചെയ്യുന്നു. മഴയെ നമുക്ക് തടയാൻ പറ്റില്ല, നമുക്ക് പ്രവചിക്കാനേ പറ്റുള്ളൂ, ഒരു പരിധി വരെ പ്രവചിക്കാം. അപ്പൊ പ്രവചനം വരുമ്പോൾ നമ്മൾ ചില പ്രവർത്തനങ്ങൾ അവിടെ നിർത്തി വയ്ക്കണം, അതേപോലെ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. അപ്പോൾ മരണങ്ങളെങ്കിലും കാഷ്വാലിറ്റീസ് എങ്കിലും സംഭവിക്കാതിരിക്കുന്നതാണ്. പക്ഷേ ഉരുൾപൊട്ടൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ മഴയൊക്കെ വരുമ്പോൾ ഉരുൾപൊട്ടലും അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറ്റണമെന്നില്ല. അതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞത് ചെറുതല്ല, അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിത് പ്രതീക്ഷിക്കണം, ആൾക്കാരെ അവിടെ താമസിക്കുന്നതും അല്ലെങ്കിൽ അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും അത് അപകടാവസ്ഥയിലേക്ക് ആൾക്കാർ കാഷ്വാലിറ്റീസിലേക്ക് എത്തുന്നതും നമുക്ക് തടയാൻ പറ്റും എന്നുള്ള അതൊരു ഏർലി വാർണിംഗ് സിസ്റ്റം വെച്ചിട്ട് തടയാൻ നമുക്ക് നേരത്തെ വാർണിംഗ് കിട്ടുന്നത് പോലെ ചെയ്യാം. ഈ വൾണറബിൾ ഹോട്ട്സ്പോട്ട്സിലും ഈ പഠനങ്ങൾ നടത്തണം. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ താമസിക്കുന്നത്, എത്ര സ്കൂളുകളുണ്ട്, എത്ര ട്യൂഷൻസ് ഉണ്ട്, പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ഇതെല്ലാം അന്വേഷിക്കുകയും പഞ്ചായത്ത് ഓഫീസുകളൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവാം, അവിടെ എല്ലാം പഠിക്കുകയും അവിടെ നിന്ന് ഘട്ടംഘട്ടമായിട്ട് ഒരു ലോങ് ടേമിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വരും.
1: തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൈക്കൊണ്ടിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് KCB ഡാം സേഫ്റ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബി ജയലക്ഷ്മി.
3: നമ്മളെ എല്ലാ നിർദ്ദേശങ്ങളും ഡാം ഓപ്പറേഷനുസരിച്ച് അലേർട്ടുകൾ പാലിച്ചുകൊണ്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളും വെള്ളത്തിനെ കണക്കാക്കി നമ്മൾ കളക്ടറെ അറിയിക്കാറുണ്ട്. അതനുസരിച്ച് കളക്ടറുടെ അവിടെ നിന്ന് ഡിസാസ്റ്ററിനെ അറിയിക്കാറുണ്ട്. അതുപോലെ എല്ലാ നിർദ്ദേശവും പാലിച്ചാണ് വെള്ളം തുറന്നുവിടുന്നതൊക്കെ എല്ലാം മുൻകൂട്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട്. പ്രോപ്പർ രീതിയിലാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നത്. ഡാമിന്റെ ഓപ്പറേഷൻസ് ആയാലും വെള്ളം തുറന്നുവിടുന്നതായാലും ഈ കളക്ടറുടെ നിർദ്ദേശത്തെ കൂടിയാണ് എല്ലാ കാര്യങ്ങളും മുൻകരുതലായിട്ട് പറഞ്ഞിട്ട് നമ്മളെല്ലാ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. എല്ലാ ഡാമുകളിലും ഓപ്പറേഷൻ അങ്ങനെയാണ് നമ്മളിപ്പം ചെയ്യുന്നത്.
1: പ്രകൃതിയുടെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ ജാഗ്രതയും പരസ്പരമുള്ള കൂട്ടായ്മയും മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും സഹകരണത്തോടെ ഈ മഴക്കെടുതിയെയും പ്രതിസന്ധികളെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും.
4: പ്രഭാതഭേരി സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഗ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ

0: എങ്ങനെ നേരിടാം? പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9495653 1. ഒരു നമ്പർ കൂടിയുണ്ട്, 9495956321. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം, ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 44:06. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് സുവ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാന നിലപാടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനുമായി മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142 അടിയിൽ നിജപ്പെടുത്തിയ നിലപാടാണ് സുപ്രീംകോടതി ഇതുവരെ സ്വീകരിച്ചതെന്നും ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യമുന്നയിച്ചപ്പോൾ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും പഠന പരീക്ഷണ സാധ്യതകൾ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനും എറൈസ് പദ്ധതി അവസരം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 4th മുതൽ കോഡിംഗും 7th മുതൽ AIയും 10th ക്ലാസ്സിൽ റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ ICT പാഠ്യപദ്ധതിയുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കുന്നത്. KFC നടപ്പാക്കുന്ന CM സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. സംരംഭകരെ ശാക്തീകരിക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പാ പരിധി 50 കോടിയിൽ നിന്ന് 100 കോടി രൂപയായി സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെ ബൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക ഗവൺമെന്റിന്റെ NOC ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ ബൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് മഴ തുടരും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വകുപ്പുകളും 24 മണിക്കൂറും ജാഗ്രത പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പുകളിൽ 7674 പേർ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വരെ വൈകിട്ടത്തെ കണക്കനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 35 പേരാണ് കഴിയുന്നത്. തൃപ്പങ്ങോട്ടൂർ, കോളയാട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ക്യാമ്പുകൾ. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും കൂടാതെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ചേതൻ കുമാർ മീണ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി. ക്യാമ്പ് അവസാനിക്കുന്നതുവരെയായിരിക്കും അവധി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ അംഗണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ എ നിസാമുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റഗ്രാം പേജാണ് കേരള പോലീസിന്റേത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ സന്ദേശങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചു വരുന്നത്. കാലാനുസൃതമായി മാറുന്ന ആശയവിനിമയ രീതികളെ ഉൾക്കൊണ്ട് പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരള പോലീസ് ശൈലി മറ്റു സർക്കാർ സംവിധാനങ്ങളും പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് സുരക്ഷ, സൈബർ സുരക്ഷ, വനിതാ ശിശു സംരക്ഷണം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ സന്ദേശങ്ങൾ, നിയമ ബോധവൽക്കരണം, പൊതുജന സേവന വിവരങ്ങൾ, റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ജനകീയവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിരവധി ആരാധകരുണ്ട്. പുതിയ സാമൂഹ്യ മാധ്യമ ട്രെൻഡുകൾ പ്രയോജനപ്പെടുത്തി സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും കേരള പോലീസ് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്.
0: കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടാനും ഊർജ ഉപഭോഗം കുറച്ച് സുസ്ഥിര നഗരവികസനം ഉറപ്പാക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടണമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. കിളയും ഗ്ലോബൽ ബിൽഡിംഗ്സ് പെർഫോമൻസ് നെറ്റ്വർക്ക്സും സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് മന്ത്രി KM മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച ശേഷമാണ് കായിക വകുപ്പ് ഡയറക്ടർ റിജിലിന് നിർദ്ദേശം നൽകിയത്. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യം

0: ത്തിന് പ്രധാന കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാസർകോട്ട് മയിലാട്ടിയിൽ KSEB നിർമ്മിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി ഇറക്കുമതി ചെയ്ത ബാറ്ററി കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്ന JSW എനർജി ലിമിറ്റഡ് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് KSEB വിശദീകരണം തേടിയതിന് മറുപടിയായാണ് കമ്പനിയുടെ പ്രതികരണം. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തനം നിർത്തിവെക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെൻറിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. 5 പഞ്ചായത്തിലെ 4000-ത്തോളം കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിൻ്റെ ദുരിതം അനുഭവിച്ചത്. ജീവിക്കുന്നതിന് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെൻറ് ഉൾക്കൊണ്ടതെന്നും തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിൻ്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആർമി പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിൻ്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ A വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: AM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക ഋച ഝാ. അഥ വാർത്താ. സംസദാ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമം സർവോച്ച ന്യായാലയസ്യ സംശോധന വിധേയകം പാരിതം. യത് ചർച്ചോത്തരം രാജ്യസഭയാ തത് പുനഃ ലോകസഭയൈ പ്രേഷിതം. ലോകസഭയാ ഏതത് വിധേയകം ഗത സോമവാസരെ ഏവ പാരിതം. അനേന വിധേയകേന ഭാരതസ്യ മുഖ്യ ന്യായാധീശം വിഹായ സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ വർത്തമാനാത് 33 ഇത്യതഃ 37 യാവത് വർദ്ധയിതും സർവോച്ച ന്യായാലയാധിനിയമഃ 55-90 ഇത്യസ്മിൻ സംശോധനം ഭവതി. ലോക്സഭയാ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് വിധേയകം 20-26 ഇതി പാരിതം. അസ്യ വിധേയകസ്യ ഉദ്ദേശ്യം ബാങ്ക് അഭിലേഖാനാം സാക്ഷ്യസംബദ്ധ നിയമം ആധുനികാംഗീയ ബാങ്കിംഗ് വ്യവസ്ഥയാ സഹ അനുകൂലയിതുമസ്തി. വിധേയകേ പ്രാവധാനമസ്തി യത് ബാങ്ക് അഭിലേഖസ്യ വൈദ്യുതികഃ ഉതവാ ആംഗികീയാഭിലേഖഃ സാക്ഷ്യരൂപേണ ഗ്രഹ്യഃ വൈധഃ തഥാ വിധിതഃ പ്രവർത്തനീയഃ ഭവിഷ്യതി. ലോക്സഭായാഃ കാര്യം അപരാഹ്നേ 2 പ്രഥമ സ്ഥഗനാനന്തരം പുനഃ സമാരബ്ധേ സതി കേന്ദ്രീയ വിത്തമന്ത്രി നിർമ്മലാ സീതാരമൺ ഏതത് വിധേയകം പ്രാസ്തൗത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപാദിതവാൻ യത് ഭാരതേ കഥാകഥനസ്യ സമൃദ്ധ പരമ്പര തഥാ സൃജനാത്മക പ്രതിഭായാഃ വിപുലഃ നിധിഃ വർത്തതേ. യസ്യ ഉപയോഗേന ഭാരതം വൈശ്വിക സാമഗ്രീ നിർമ്മാണസ്യ പ്രമുഖ കേന്ദ്ര രൂപേണ വികസിതും ശക്യതേ. അസൌ സാമാജിക സഞ്ചാര പട്ടലെ സംസൂചിതവാൻ യത് നവദില്യാം നെറ്റ്ഫ്ലിക്സ് ഇത്യസ്യ സഹ മുഖ്യ കാര്യകാര്യധികാരിണാ ടെഡ് സാരൻഡോസ് ഇത്യനേന സഹ അസൌ മിലനം കൃതവാൻ. പ്രധാനമന്ത്രി അവദത് യത് തയോഃ മധ്യെ ഭാരതസ്യ മനോരഞ്ജനക്ഷേത്രസ്യ വിശാല സംഭാവനാ വിഷയെ അപി വിസ്തൃതഃ വിചാരവിമർശഃ അഭവത്. വിശ്വസ്യ പ്രമുഖ സാമാജിക മാധ്യമ മഞ്ചാനാം മൂലസംസ്ഥായാഃ മെറ്റാ ഇത്യസ്യ മുഖ്യ കാര്യകാര്യധികാരിണ മാർക് സുക്കർബർഗ് ഇത്യനേന ബാലയൌന ശോഷണ സാമഗ്രി തദനുഷംഗിക സാമഗ്രീ കൃത്രിമതയാ നിർമ്മിത സാമഗ്രീ ചേത്യേഷു അഥ മഞ്ച സഞ്ചാലനേ ച ജാതദോഷാൻ അധികൃത്യ ഭാരത പ്രശാസനാത് ക്ഷമ യാചിത. സൂത്രാണാമനുസാരം മെറ്റാ സംസ്ഥയാ സ്വീകൃതം യത് കേഷാഞ്ചന പ്രകാരാണാം സാമഗ്രീണാം പ്രചാരായ ബഹുധനരാശി വ്യയിതാ ആസീത്. भारत प्रशासनेन मेटा संस्थायै एतत् स्पष्टीकृतं यत् सा मध्यस्थ परिभाषा

എല്ലാവർക്കുമേ, ഇത് യുദ്ധകാണ്ഡത്തിലെ രാമരാജ്യം എന്ന സങ്കല്പം. ഒരു ക്ഷേമരാജ്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാമരാജ്യത്തെക്കുറിച്ച് ഒട്ടേറെ തവണ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ കാതലായ വിചാരം എന്ന് നോക്കിയാൽ, വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല എന്നാണ്. വൈധവ്യം വരുന്നത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ നഷ്ടപ്പെടുന്നത് മരണത്തിലൂടെയാണെന്ന് നമുക്കറിയാം. മരണം സഹജമാണ്. പക്ഷേ അക്രമത്തിലൂടെ മരിക്കുമ്പോൾ, അപകടത്തിലൂടെ മരിക്കുമ്പോൾ, അകാലത്തിൽ മരിക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു രാജ്യം ഒരിക്കലും ക്ഷേമരാഷ്ട്രമെന്ന് പറയാൻ സാധ്യമല്ല. ഈ ക്ഷേമരാജ്യത്തിൽ വൈധവ്യ ദുഃഖം ഉണ്ടായിരുന്നില്ല അത്രേ. വ്യാധിഭയവും ആർക്കും ഉണ്ടായിരുന്നില്ല. വ്യാധി എന്നാൽ രോഗമാണ്. എന്തെല്ലാം സമ്പത്ത് നേടിയാലും നമുക്ക് ആരോഗ്യം നശിച്ചുപോയാൽ എന്ത് നേടിയിട്ടും കാര്യമില്ല. വീണ്ടും പറയുന്നു, സസ്യപരിപൂർണയല്ലോ ധരിത്രി. സസ്യപരിപൂർണ എന്നാൽ കാർഷിക സമൃദ്ധമായൊരു രാജ്യമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം. ആ രാജ്യത്ത് ദസ്യുഭയവും ഒരിടത്തുമില്ല. ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കൊള്ളക്കാരുമാണ്. കള്ളന്മാരും കൊള്ളക്കാരും ഇല്ലാത്ത ഒരു രാജ്യത്താണ് യഥാർത്ഥത്തിലുള്ള ക്ഷേമരാജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ സജ്ജനങ്ങൾക്ക് സമാധാനത്തിലും ശാന്തിയിലും കഴിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബാലമരണവും അകപ്പെടാറില്ല അത്രേ. ശിശുക്ഷേമം, ശിശുക്കളുടെ ആരോഗ്യം, അവരുടെ പരിചരണം, അവരുടെ വിദ്യാഭ്യാസം, ഈ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ കൊടുത്തിരുന്നു. മാത്രമല്ല, കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും കാലാകാലങ്ങളിൽ മഴ പെയ്യും. ഇതും ഭരണാധിപന്മാരും തമ്മിൽ എന്തു ബന്ധമെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ പ്രകൃതി

0: പ്രകൃതിയുടെ താളത്തിനൊത്ത് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് പ്രകൃതി അതിന്റെ താളത്തിനനുസരിച്ച് വർഷിക്കുന്നത്. അത് ആണിവിടെ വിവരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്ന മനുഷ്യനെ പലപ്പോഴും അഹങ്കാരമാണ് വരാറുള്ളത്. പക്ഷെ ഈ ക്ഷേമരാജ്യത്തിലെ മനുഷ്യൻ എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, എല്ലാവരുടെയും മനസ്സിൽ അനുകമ്പയുണ്ട്. അരുള്, അൻപ്, അനുകമ്പ, ഇതുള്ളവനാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യനെന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനുകമ്പ ദശകത്തിൽ പറഞ്ഞ കാര്യം ഇവിടെ ഓർമ്മ വരികയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും നന്മയെ കാണാൻ ശ്രമിക്കുന്നു. പരതാരങ്ങളെ, മറ്റുള്ളവരുടെ ഭാര്യമാരെ ബഹുമാനത്തോട് നോക്കുന്ന ഒരു സംസ്കാരമാണ്. പരദ്രവ്യം അന്യന്റെ മുതലെ അനർഹമായി സമ്പാദിക്കാനുള്ള ഒരു പരിശ്രമവുമില്ല. ഇവിടെയാണ് ഒരു രാജ്യം എങ്ങനെയാണ് സമ്പൽ സമൃദ്ധിയിലേക്ക്, ക്ഷേമ ഐശ്വര്യങ്ങളിലേക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചനകൾ എന്നിവിടെ പറയുകയാണ്. ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃഷിയും വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യപരിരക്ഷയും സംസ്കാരവും എല്ലാം തന്നെ ഒരു സമ്പൽ സമൃദ്ധമായ ക്ഷേമരാജ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് എങ്കിൽ ആ ഘടകത്തെക്കുറിച്ചാണ് രാമായണത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ വാൽമീകി മഹർഷി നമുക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള ഈ ക്ഷേമരാജ്യ സങ്കല്പം? അതറിയാനും പഠിക്കാനുമുള്ള ഒരു പരിശ്രമം ആവാം നമ്മുടെ ഓരോ രാമായണ വായനയും പഠനവും.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ പുലർവേട്ടത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കുട്ടനാട് FM 90.0 കുട്ടനാടിന്റെ കൃഷി സമൃദ്ധി, കർഷകരുടെ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പരിപാടിയിൽ പ്രകൃതിക്ഷോഭം, പ്രളയം, മുൻകരുതലുകൾ എന്നിവയ്ക്ക് കർഷകർക്ക് ചോദിക്കാം. നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ആലപ്പുഴ രാമങ്കരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജഫ്രി മറുപടി നൽകുന്നു. 9995219953 എന്ന നമ്പറിൽ വിളിക്കാം. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 18 രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 25 പേർക്ക് മാത്രമാണ് അവസരം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9447796219, 8891984. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദുര കൃഷിഭവൻ മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച ജൈവ കർഷകൻ, മികച്ച SC ST വിഭാഗം കർഷകൻ, കർഷക, വനിതാ കർഷക, കർഷക തൊഴിലാളി, കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് മുൻഗണന, വിദ്യാർത്ഥി കർഷകൻ, കർഷക, മുതിർന്ന കർഷകൻ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർ, സമ്മിശ്ര കർഷകൻ, കർഷക, ക്ഷീരകർഷകൻ, കർഷക, തേനീച്ച കർഷകൻ, കർഷക എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. കർഷകരിൽ നിന്നും അപേക്ഷ നേരിട്ടും വാർഡ് മെമ്പർമാർ മുഖേന നോമിനേഷനായും നാളെ വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470167. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻതൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻതൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ

0: കൃഷിക്ക് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമും നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-7766-6 0484-7766-7267. ബാലരാമപുരം കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ, കുരുമുളക് കട്ടിംഗ് എന്നിവ വിതരണത്തിനായി എത്തിയിട്ടുണ്ട്. താൽപര്യമുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവയുടെ കോപ്പി സഹിതം കൃഷി ഓഫീസിൽ നേരിട്ടെത്തി വാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-47-0131. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ സ്റ്റേഷൻ അല്ലെങ്കിൽ കോളേജുകളിൽ RF മോഡലിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, PG ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, PG ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, PG ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് ഫാം മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 11 രാവിലെ 10:30 തൃശൂർ വെള്ളാനിക്കരയിലെ പഴയ ഹെഡ്ക്വാർട്ടേഴ്സിലെ റൂഫ് ടോപ്പ് ഹാളിൽ വെച്ച് നടക്കും. യോഗ്യത, ഒഴിവുള്ള സീറ്റുകൾ, ഫീസ് എന്നിവ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ KAU അഡ്മിഷൻ പോർട്ടൽ സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2-43-81-39 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വിളിക്കാവുന്നതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നുമേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു. മികച്ച നെൽകർഷകൻ, മികച്ച കേര കർഷകൻ, മികച്ച വാഴക്കർഷകൻ, യുവകർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ, മികച്ച വിദ്യാർത്ഥി, മികച്ച പുഷ്പ കൃഷി കർഷകൻ, മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ, മികച്ച തേനീച്ച കർഷകൻ, മികച്ച വനിതാ കർഷക, മുതിർന്ന കർഷകൻ, മികച്ച SC/ST കർഷകൻ, കർഷക തൊഴിലാളി, കുരുമുളക് കൃഷി എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം വരെ പഴയ കുന്നുമേൽ കൃഷിഭവനിൽ സമർപ്പിക്കാം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഓഗസ്റ്റ് 6-ന്റെ ചരിത്ര വിശേഷങ്ങളുമായി റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ ലോകത്തിലാദ്യമായി അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഈ ദിവസം ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട യുറേനിയം ബോംബാണ് ഹിരോഷിമയിൽ പതിച്ചത്. എനോളാഗേ എന്ന് പേരുള്ള B-29 ബോംബർ വിമാനമാണ് ഈ ബോംബ് വഹിച്ചിരുന്നത്. ബോംബ് വീണ ഉടൻ തന്നെ ഏകദേശം 70,000 മനുഷ്യർ നിമിഷങ്ങൾക്കകം കൊല്ലപ്പെട്ടു. 1945 അവസാനത്തോടെ മരണം 140,000 കടന്നു. ബോംബ് ആക്രമണത്തെ അതിജീവിച്ചവർക്ക് അണുവികിരണം മൂലം ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടു. ഇവരെ ജാപ്പനീസ് ഭാഷയിൽ ഹിബാകുഷകൾ എന്ന് വിളിക്കുന്നു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുക, യുദ്ധങ്ങൾ ഒഴിവാക്കുക, ലോകസമാധാനം നിലനിർത്തുക എന്നിവയാണ് ഹിരോഷിമ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ജമൈക്ക 300 വർഷത്തിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1962 ഓഗസ്റ്റ് 6. 1494 ക്രിസ്റ്റഫർ കൊളംബസ് എത്തിയതോടെ സ്പെയിനിന്റെ അധീനതയിലായ ഈ ദ്വീപ് പിന്നീട് 1655 ബ്രിട്ടൻ പിടിച്ചെടുത്തു. പ്രധാനമായും കരിമ്പ് കൃഷിക്കും അടിമക്കച്ചവടത്തിനുമുള്ള കേന്ദ്രമായാണ് ബ്രിട്ടീഷുകാർ ജമൈക്കയെ ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യം നേടിയ ശേഷം രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് അലക്സാണ്ടർ ബുസ്റ്റമാന്റെയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ജമൈക്കയിൽ വലിയ രീതിയിലുള്ള സാംസ്കാരിക

0: ദിഗഘോഷയാത്രകളോടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. ആധുനിക ഇന്റർനെറ്റ് ലോകത്തെ മാറ്റിമറിച്ച വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി പുറത്തിറക്കിയത് 1991 ഓഗസ്റ്റ് 6-നാണ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ടിം ബെർണേഴ്സ് ലീ ആണ് ഇന്റർനെറ്റിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഈ സംവിധാനം ലോകത്തിന് സമ്മാനിച്ചത്. ഇത് മനുഷ്യരാശിയുടെ വിവരവിനിമയ ശൃംഖലയിലും ഡിജിറ്റൽ യുഗത്തിലും വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയ സ്പെയിനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് 1825 ഓഗസ്റ്റ് 6-നാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രശസ്ത വിപ്ലവകാരി സിമോൺ ബൊളിവറുടെ ഓർമ്മയ്ക്കായിട്ടാണ് രാജ്യത്തിന് ബൊളീവിയ എന്ന് പേരിട്ടത്. ആഗോള കത്തോലിക്ക സഭയുടെ 262-ാമത് മാർപ്പാപ്പയായിരുന്ന പോപ്പ് പോൾ ആറാമൻ അന്തരിച്ചത് 1978 ഓഗസ്റ്റ് 6-നാണ്. കത്തോലിക്ക സഭയിൽ വലിയ നവീകരണങ്ങൾക്ക് തുടക്കമിട്ട ചരിത്ര പ്രസിദ്ധമായ രണ്ടാം വത്തിക്കാൻ കൌൺസിൽ വിജയകരമായി പൂർത്തിയാക്കുകയും അതിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പ്രധാന നീതിന്യായ വ്യവസ്ഥകളിലൊന്നായ മദ്രാസ് ഹൈക്കോടതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് 1862 ഓഗസ്റ്റ് 6-നാണ്. 1862 ജൂൺ 26-ന് വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച ലെറ്റേഴ്സ് പേറ്റന്റ് വഴിയാണ് കോടതി സ്ഥാപിതമായത്. ലണ്ടനിലെ റോയൽ കോർട്സ് ഓഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോടതി സമുച്ചയമാണ് ചെന്നൈയിലുള്ള മദ്രാസ് ഹൈക്കോടതി ഭരണകേന്ദ്രം. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മനുഷ്യാവകാശ നിയമങ്ങളിലൊന്നായ വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് അന്നത്തെ US പ്രസിഡന്റ് ലിൻഡൺ ബി ജോൺസൺ ഒപ്പുവെച്ചത് 1965 ഓഗസ്റ്റ് 6-നാണ്. ആഫ്രിക്കൻ അമേരിക്കൻ വോട്ടർമാരെ മാറ്റി നിർത്താൻ ചില തെക്കൻ സംസ്ഥാനങ്ങൾ ഉപയോഗിച്ചിരുന്ന സാക്ഷരതാ പരീക്ഷകൾ, പ്രത്യേക വോട്ട് നികുതികൾ തുടങ്ങിയ എല്ലാ വിവേചനപരമായ മാനദണ്ഡങ്ങളും ഈ നിയമത്തിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. മലയാള ചലച്ചിത്ര ലോകത്ത് തനതായ അഭിനയശൈലി കൊണ്ട് വിസ്മയം തീർത്ത ഇതിഹാസ നടൻ മുരളി അന്തരിച്ചത് 2009 ഓഗസ്റ്റ് 6-നാണ്. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 തവണ അദ്ദേഹം സ്വന്തമാക്കി. കൂടാതെ മികച്ച സഹനടനുള്ള പുരസ്കാരവും 2 തവണ ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ ഇക്കാലത്തെയും മികച്ച യാത്രാവിവരണ ഗ്രന്ഥങ്ങളുടെയും നോവലുകളുടെയും കർത്താവായ SK പൊറ്റക്കാട് അന്തരിച്ചത് 1982 ഓഗസ്റ്റ് 6-നാണ്. ഒരു തെരുവിന്റെ കഥ, വിഷകന്യക തുടങ്ങിയ അനശ്വര കൃതികളുടെ രചയിതാവായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും നേടിയിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ ഇന്ന് കർക്കിടക കന്നിയെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
4: കേരളത്തിന്റെ സംസ്കാരത്തോടും ആരോഗ്യ പരിപാലന രീതിയോടും കർക്കിടക കഞ്ഞിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. കർക്കിടക മാസത്തിലെ പ്രത്യേക കാലാവസ്ഥയും ശരീരത്തിലെ ദൌർബല്യവും പരിഗണിച്ചുകൊണ്ട് കേരളീയ വൈദ്യന്മാർ രൂപപ്പെടുത്തിയ ഈ കഞ്ഞിക്കൂട്ടുകൾ ഇന്ന് ഒരു ആരോഗ്യ ചിന്താവിഷയമായി മാറിയിട്ടുണ്ട്. കർക്കിടക കഞ്ഞിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപായി കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ചൊരു സാമാന്യ ധാരണ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പൊതുവായി പറയുന്ന 6 ഋതുക്കളും അനുഭവപ്പെടുന്ന ഒരു ഭൂപ്രദേശമല്ല നമ്മുടെ കേരളം. പ്രധാനമായും 2 വർഷകാലം, ഇടവപ്പാതിയും തുലാവർഷവും, 1 വേനൽ, മീനം, മേടം, അത്ര പ്രസക്തമല്ലാത്തൊരു മഞ്ഞുകാലം, മകരം, കുംഭം, ഇത്രയുമാണ് കേരളത്തിൽ വരുന്ന ഋതുഭേദങ്ങൾ. ഈ പറഞ്ഞ മഴക്കാലങ്ങളിൽ തോരാതെ മഴ പെയ്യുന്ന ഇടവപ്പാതിയിൽ ഉൾപ്പെടുന്നതാണ് കർക്കിടകം. തൊഴിൽ, ഭക്ഷണം, ആരോഗ്യം മുതലായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക സ്വാഭാവികം. ഇവിടെയാണ് പ്രകൃതിയോടിണങ്ങിക്കഴിഞ്ഞിരുന്ന നമ്മുടെ പൂർവികരുടെ യുക്തിബോധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദഹനശക്തിയും ശാരീരിക ബലവും കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി എളുപ്പത്തിൽ ദഹിക്കുന്നവയും സാമ്പത്തിക ശേഷിയെ ബാധിക്കാത്തതുമായ ആഹാരവസ്തുക്കൾ അവർ ഉപയോഗിച്ചു പോന്നു. പത്തായത്തിലെ ഉണക്കലരിയും കൊട്ടത്തേങ്ങയും വീട്ടിന് ചുറ്റുവട്ടത്ത് നിന്ന് ശേഖരിച്ച ഇലകളും ചേർത്ത് അവർ കഞ്ഞിക്കൂട്ടുകൾ ഉണ്ടാക്കി. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥയോടുള്ള ഒരു ഒത്തുപോകൽ ആയിരുന്നു പഴമക്കാർക്ക് കർക്കിടക കഞ്ഞി. മാറി വന്ന സാഹചര്യങ്ങൾ ഇന്നതിനെ കച്ചവട ചരക്കാക്കി മാറ്റിയിട്ടുണ്ട്. അനേകം മരുന്നുകൾ ചേർന്നൊരു വിൽപ്പന വസ്തുവായി അവ മാറി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് വളരെ

0: വളരെയധികം പണം ചിലവാക്കി പുറത്തുനിന്നും മരുന്നുകൂട്ടുകൾ വാങ്ങി ഉണ്ടാക്കുകയും കുടിക്കുകയും ചെയ്തു വരുന്നു. കഞ്ഞിയുടെ പേരിൽ പ്രസിദ്ധമായ മാസം കൂടിയാണ് കർക്കിടകം. സ്വന്തമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ലളിതമായ കഞ്ഞിക്കൂട്ടുകൾ ഉണ്ട്. നവരേരിയും ഉലുവയും 50 ഗ്രാം വീതം എടുക്കുക. എള്ള്, ജീരകം, അയമോദകം, ചുക്ക്, പുളിയാറില, കുടകപ്പാലയരി ഇവ 10 ഗ്രാം വീതം പൊടിച്ച് ചേർത്ത് കഞ്ഞി ഉണ്ടാക്കാം. ഇതിൽ ശർക്കര, നെയ്യ്, ചിരകിയ നാളികേരം എന്നിവ ചേർക്കാം. ഇത് പ്രധാനമായും വാതരോഗങ്ങൾക്ക് ഉചിതമാണ്. എന്നാൽ പ്രമേഹമുള്ളവർ ശർക്കരയും നെയ്യും ഒഴിവാക്കാവുന്നതാണ്. മറ്റൊരു കഞ്ഞി പനിക്കായി പറഞ്ഞിരിക്കുന്നതാണ്. കൊത്തമല്ലി, ചുക്ക്, ഇന്ദുപ്പ് കൂടെ പൊടിച്ച നവരേരി ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന പനിക്ക് നല്ലതാണ്. ഉഴിഞ്ഞ കൊണ്ടും ഇടിഞ്ഞിൽ കൊണ്ടും നവരയോടൊപ്പം തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി നടുവേദനയ്ക്ക് ആശ്വാസമാണ്. 9 ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന നവധാന്യ കഞ്ഞി ക്ഷീണം മാറാൻ നല്ലതാണ്. ഉലുവ പല കഞ്ഞികളിലെയും പ്രധാന ചേരുവയാണ്. പഞ്ചകോലചൂർണം എന്ന ആയുർവേദ കൂട്ടുചേർന്ന കഞ്ഞി ഇക്കാലത്ത് ശരീരബലം വർദ്ധിപ്പിക്കുവാൻ മികച്ചതാണ്. കർക്കിടക കഞ്ഞിയുടെ പ്രയോജനങ്ങൾ: ദഹനശക്തി മെച്ചപ്പെടുത്തുന്നു. കഞ്ഞിയിൽ ചേർക്കുന്ന ഇഞ്ചി, ജീരകം, കുരുമുളക്, ഉലുവ എന്നിവ ദഹനത്തിന് നല്ലതാണ്. വാതദോഷം സാധാരണഗതിയിൽ എത്തിക്കുന്നു. രക്തശുദ്ധി വരുത്തുന്നു. പ്രതിരോധശേഷി കൂട്ടുന്നു. ഉറക്കക്കുറവിന് വളരെ നല്ലതാണ്. മനസ്സിന് ശാന്തി നൽകുന്നു. വൈദ്യനിർദ്ദേശപ്രകാരം 7, 14, 28 ദിവസം വരെ സേവിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ, കർക്കിടക കഞ്ഞി എന്നത് നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തിൽ പിറന്ന ഒരു ആഹാര രൂപമാണ്. അസുഖങ്ങൾ പ്രതിരോധിക്കാനും ശരീരശുദ്ധിക്കും മനഃശാന്തിക്കും ഇതിന്റെ സംഭാവന വിലമതിക്കാനാവാത്തതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന കർക്കിടക കഞ്ഞിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: തൊഴിൽ ദർശനം.
3: ISRO കീഴിൽ തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 99 ഒഴിവുണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയറിംഗ് ഒഴിവ് 36, മെക്കാനിക്കൽ 12, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 3, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, സിവിൽ 3, കമ്പ്യൂട്ടർ സയൻസ് 3, എയ്റോസ്പേസ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 1, മെറ്റലർജി 3, പ്രൊഡക്ഷൻ 5, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 1, ഫയർ ആൻഡ് സേഫ്റ്റി 2. യോഗ്യത 65% മാർക്കോടെ അല്ലെങ്കിൽ 6.84 ഗ്രേഡ് പോയിന്റോടെയോ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള 4 വർഷ എഞ്ചിനീയറിംഗ് ബിരുദം. പ്രായം 28 വയസ്സ് കവിയരുത്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് നോൺ എഞ്ചിനീയറിംഗ് ഒഴിവ് 9. BA, BSc, BCom, BCA, BBA 6. BLISC 1, BSc ഹോർട്ടിക്കൾച്ചർ 1, ഹോട്ടൽ മാനേജ്മെന്റ് 1. യോഗ്യത 60% മാർക്കോടെയോ 6.32 ഗ്രേഡ് പോയിന്റോടെയോ നേടിയ ബിരുദം. പ്രായം 28 വയസ്സ് കവിയരുത്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 54, മെക്കാനിക്കൽ 37, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 4, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3, സിവിൽ 1, ഓട്ടോമൊബൈൽ 3, കൊമേഴ്സ്യൽ പ്രാക്ടീസ് 4, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 2. യോഗ്യത 60% മാർക്കോടെയോ 6.32 ഗ്രേഡ് പോയിന്റോടുകൂടിയോ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ത്രിവത്സര ഡിപ്ലോമ. കൊമേഴ്സ്യൽ പ്രാക്ടീസ് ട്രേഡിലേക്ക് 28 വയസ്സും മറ്റു ട്രേഡുകളിലേക്ക് 35 വയസ്സും കവിയരുത്. എല്ലാ തസ്തികയിലേക്കുമുള്ള പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC ക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. യോഗ്യതകൾ 2022 അതിനുശേഷമോ നേടിയതാകണം. ഉയർന്ന യോഗ്യതയുള്ളവരും അവസാന വർഷ ഫലം കാത്തിരിക്കുന്നവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവരും നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരും സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളിൽ 1 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവരും അപേക്ഷിക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 8 തിരഞ്ഞെടുപ്പിന് ഹാജരാകണം. സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. സ്ഥലം LPSSC പവലിയൻ റെയിൽ കല്യാണ മണ്ഡപം, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എതിർവശം, തിരുവനന്തപുരം. സ്ഥലം ഒരിക്കൽ കൂടി, LPSSC പവലിയൻ റെയിൽ കല്യാണ മണ്ഡപം, സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എതിർവശം, തിരുവനന്തപുരം. വിശദവിവരങ്ങൾക്കും വിജ്ഞാപനത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lpssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lpssc.gov.in. പൊതുമേഖലാ സ്ഥാപനമായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് RCFL മാനേജ്മെന്റ് ട്രെയിനി തസ്തിക

0: ലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 94 ഒഴിവുണ്ട്. ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കും. വിഷയങ്ങളും ഒഴിവും: കെമിക്കൽ 32, ബോയിലർ 6, മെക്കാനിക്കൽ 4, ഇലക്ട്രിക്കൽ 10, ഇൻസ്ട്രുമെന്റേഷൻ 9, മെറ്റീരിയൽസ് 1, സിവിൽ 1, ഫയർ 1, സിസി ലാബ് 1, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 2, ഇൻഫർമേഷൻ ടെക്നോളജി 5, രാജ്ഭാഷ 2, ഫിനാൻസ് 10, മാർക്കറ്റിംഗ് 10. യോഗ്യത: ബിഇ, ബിടെക്, ബികോം, ബിഎംഎസ്, ബിഎഎഫ്, ബിബിഎ, സിഎ, സിഎംഎ, എംബിഎ, എംഎംഎസ്, ബിരുദാനന്തര ബിരുദം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcflTD.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcflTD.com.
1: തൊഴിൽ ദർശനം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം.

0: വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
0: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവെച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരായി കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6 യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. ആഗസ്റ്റ് 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണ നാളിൽ മടക്കയാത്ര നടത്തുക. ചരളപ്പള്ളിയിൽ നിന്ന് കട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് 5 ലഭ്യമാകും. തിരുവനന്തപുരം മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും 3 സർവീസ് നടത്തും.
0: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16 ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ A വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്

0: മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ്പ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: മുരളി ചലച്ചിത്ര നാടക നടനും എഴുത്തുകാരനുമായ മുരളി എന്ന മുരളീധരൻ പിള്ള 1984 May 25 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള കുടവട്ടൂരിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. കുടവട്ടൂർ LP സ്കൂൾ, തൃക്കണ്ണമംഗലം SKV ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മുരളി തിരുവനന്തപുരം MG കോളേജിൽ നിന്നാണ് pre-degree പാസ്സായത്. തുടർന്ന് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB പാസ്സായി. പഠനത്തിന് ശേഷം കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൽ ക്ലർക്കായാണ് മുരളി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് കേരള സർവകലാശാലയിൽ അസിസ്റ്റൻ്റായും ജോലി നോക്കുകയുണ്ടായി. നടൻ നരേന്ദ്രപ്രസാദ് ആരംഭിച്ച നാട്യഗൃഹം എന്ന നാടക സംരംഭത്തിലെ പ്രധാനിയായിരുന്ന മുരളി CN ശ്രീകണ്ഠൻ നായരുടെ അതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ രാവണനെ അവതരിപ്പിച്ചതിന് സഹൃദയരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിലൂടെയാണ് മുരളി സിനിമയിലെത്തുന്നത്. തുടർന്ന് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തു. നായക വേഷങ്ങൾ മുതൽ വില്ലൻ വേഷങ്ങൾ വരെ വൈവിധ്യമാർന്ന വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. നീ എത്ര ധന്യ, ധനം, ദ കിങ്, ആധാരം, ചകോരം, പത്രം, കാരുണ്യം, അമരം, പുലിജന്മം തുടങ്ങി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളത്തിന് പുറമെ തമിഴിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2001 നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മുരളിയെ തേടി 4 പ്രാവശ്യം നല്ല നടനുള്ള സംസ്ഥാന അവാർഡും 2 തവണ നല്ല സഹനടനുള്ള അവാർഡും എത്തുകയുണ്ടായി. അഭിനയത്തിൽ എന്ന പോലെ സാഹിത്യത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മുരളി ശ്രദ്ധേയമായ അനേകം ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൽ അഭിനേതാവും ആശാൻ കവിതയും എന്ന പുസ്തകത്തിന് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. അഭിനയത്തിന്റെ രസതന്ത്രം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. മികച്ച കോളമിസ്റ്റ് എന്ന നിലയിലും മുരളി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപരസാമ്യങ്ങളില്ലാത്ത ഭാവാഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഇടം നേടി മലയാളത്തിന്റെ മഹാനടനായി മാറിയ മുരളി സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കെ 2009 August 6 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.
3: ചെറിയ വയസ്സിലെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1962 ആദ്യമായി

0: ഒരു നാടകത്തിൽ സ്കൂളിലെ അധ്യാപകരുടെ കൂടെ അഭിനയിച്ചതാണ് ആദ്യത്തെ ഒരു ഓർമ്മ. അത് ശ്രീമന്ദിരം കെ പി യുടെ ഓണമുണ്ടും ഓടക്കുഴലും എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിനുശേഷം ഈ നാടകത്തോട് എന്തോ ഒരു അടങ്ങാത്ത ഭ്രമമുണ്ട്. എവിടെ നാടകം ഉണ്ടായാലും പോവും, അതിൻ്റെ റിഹേഴ്സലിൽ ഞാനില്ലെങ്കിൽ പോലും പോയി കണ്ടുകൊണ്ടിരിക്കും, അതിനെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിലോ എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കും. പിന്നെ ഈ ഓരോ നല്ല ആൾക്കാർ, നല്ല നടന്മാർ, കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അതുമായിട്ട് ഇങ്ങനെ നടന്നു കുറേ നാടകങ്ങളൊക്കെ നാട്ടി വെച്ച് അവതരിപ്പിച്ചു. സത്യത്തിൽ ഞാൻ അക്കാലത്ത് ഒരു സ്ത്രീവേഷക്കാരനായിരുന്നു. ശരിക്കും സ്ത്രീവേഷങ്ങളാണെന്ന് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇവിടെ നരേന്ദ്രപ്രസാദ്, കടമനട്ട് രാമകൃഷ്ണൻ തുടങ്ങിയ നിരവധി എഴുത്തുകാരും കലാകാരന്മാരുമായിട്ടുള്ള സഹകരണത്തിൻ്റെ വേളയിലാണ് ഒരു നാടക ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ആഴ്ചയിൽ രണ്ട് ദിവസം, എല്ലാ അവധി ദിവസങ്ങളിലും ആയിട്ട് ഒരാറുമാസം നീണ്ടു നിന്ന നാടക പഠന ക്യാമ്പായിരുന്നത്. അപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവം, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇനി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നാടകം എന്താണ്, അരങ്ങെന്താണ്, അരങ്ങും നാടകവും തമ്മിലുള്ള ബന്ധം എന്താണ്, അരങ്ങും പ്രേക്ഷകനും തമ്മിലുള്ള ബന്ധം എന്താണ്, പ്രേക്ഷകനും നടനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ നാടകത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചൊരു സമയമായിരുന്നു അത്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുരളിയുടെ ശബ്ദം.
2: എന്നും കാലം സാക്ഷി.

0: ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: ഗുഡ് മോർണിംഗ്. മൈസെൽഫ് ഡോക്ടർ സരിത ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ, തിരുവനന്തപുരം. ഹാവ് യു എവർ ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ് ലൈക്ക് ദിസ്? അതായത് മൈസെൽഫ് എന്ന് തുടങ്ങി പേര് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ? ഇൻഫാക്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ദിസ്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഗ്രാമറിൽ മൈസെൽഫ്, ഹെർസെൽഫ്, ഹിംസെൽഫ്, ഇറ്റ്സെൽഫ് ഇവയൊക്കെ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയും. ദ ആർ യൂസ്ഡ് ഫോർ എംഫസിസ് ഓർ റിഫ്ലെക്സീവ്ലി, ആസ് ഇൻ ഐ ഹേർട്ട് മൈസെൽഫ് ഓർ ഐ ഡിഡ് ദ വർക്ക് മൈസെൽഫ്. ബിഗിനിങ് ഇൻട്രൊഡക്ഷൻസ് വിത്ത് മൈസെൽഫ് is however widely flagged as incorrect informal communication. Casual situations il polum itharam usage avoid cheyan shramikkanam. So what should you say instead? You can simply say I am followed by your name. This usage is perfect for professional introductions, formal presentations, academic settings and direct statements of identity. Ini ipo telephoneilude oru conversation അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് വേർ യു ആർ നോട്ട് വിസിബിൾ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ ആം, യു കുഡ് സേ ദിസ് ഇസ് ആൻഡ് ദെൻ യുവർ നെയിം, ബിക്കോസ് യു ആർ ഐഡന്റിഫൈയിങ് യുവർ സെൽഫ് ടു സംവൺ ഹു കെൻ നോട്ട് ഇമ്മീഡിയറ്റ്ലി സീ യു ഫോർ ടെലിഫോൺ കോൾസ്, അനൗൺസ്മെന്റ്സ്, ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ഓർ ഓഡിയോ റെക്കോർഡിംഗ്സ് ലൈക്ക് ദ വൺ ഐ ആം ഡൂയിങ് നൗ. ദ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇസ് സിംപ്ലി സേയിങ് This is with your name right after. By the way, at some point in our lives, we might all find ourselves in situations that require us to introduce ourselves. Self-introduction ennu parayumbo, nammale kuricha onno rando sentences prepare cheythu upayogikkuka ennulladalla. Self-introduction depends on where you are, whom you are speaking to, and why you are introducing yourself. Let us look at a few common situations. If you are a student, how would you introduce yourself? You should include in your introduction your name, where you are from, what you are studying, one or two interests or hobbies, and so on. The idupole. Good morning. I am Pallavi from Palakkad. I am a first year BA English student. I enjoy reading novels and listening to music. I am happy to be here. And I'm looking forward to exploring and learning together. In your job interview, anengilo, here the interviewer wants to know what makes you suitable for the job. Here you should include your name, educational background, work experience or internships, important skills, why you are interested in the position, and so on. Oru example parayam. Good morning. I am Akash. I recently completed my MBA from the Kerala University. During my internship, I worked in digital marketing where I developed strong communication and analytical skills. I am excited about this opportunity because it matches my interests and career goals.

0: This introduction focuses on your strengths and not your family details. When you're presenting a paper at a seminar or a conference, your audience wants to know your academic identity. ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്ത് പേരും ഡെസിഗ്നേഷനും പറഞ്ഞ ശേഷം പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഇവയിലേക്ക് കടക്കാം. വെൻ യു ആർ ഡെലിവറിങ് എ പബ്ലിക് അഡ്രസ്, കീപ് യുവർ പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ ബ്രീഫ്. Someone else would have already introduced you. You can simply begin, "Good morning, everyone. Thank you for that kind introduction. It's a pleasure to be here today." And then get straight to the core of your presentation. We will now discuss two moderately difficult words. First word, articulate. articulate. This means the ability to express ideas clearly. She is an articulate speaker. അവൾ വ്യക്തമായി സംസാരിക്കുന്ന ആളാണ്. Second word, credentials. credentials. Credentials mean qualifications or achievements that make someone suitable for something. She has excellent academic credentials. അവൾ മികച്ച അക്കാഡമിക് യോഗ്യതകൾ ഉള്ളവളാണ്. ബിഫോർ വി വൈൻഡ് അപ്പ്, ഹിയർ ഇസ് ടുഡേസ് ടേക്ക് അവേ. എ ഗുഡ് ഇൻട്രൊഡക്ഷൻ ഡസ് നോട്ട് ടെൽ പീപ്പിൾ എവറിഥിങ് അബൌട്ട് യു. ഇറ്റ് ടെൽസ് ദെം ജസ്റ്റ് വാട്ട് ദേ നീഡ് ടു നോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ദാറ്റ് ഇസ് ഓൾ ഫോർ ടുഡേസ് എപ്പിസോഡ് ഓഫ് ഗുഡ് ഇംഗ്ലീഷ്. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.
1: ഗുഡ് ഇംഗ്ലീഷ്.
2: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ സ്പോർട്സ് കൗൺസിൽ 2026 റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള യു ജി പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ നാളെ 10 മണിക്ക് കോളേജ് കാര്യാലയത്തിൽ നടക്കും. ഒബ്സർവേറ്ററി ഹിൽസിലെ വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണികളിൽ ശുചീകരണം നടത്തുന്നതിനാൽ നന്ദാവനം, ഒബ്സർവേറ്ററി ഹിൽ ഏരിയ, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, ജി പി ഒ, പുളിമൂട്, മാഞ്ഞാലിക്കുളം റോഡ്, ആയുർവേദ കോളേജ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ, വഴുതക്കാട്, തൈക്കാട്, രാജാജി നഗർ എന്നീ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് നാളെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495207906, മറ്റൊരു നമ്പർ 9400102570. ഒരു നമ്പർ കൂടിയുണ്ട്, 9447900411. അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ MCA കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിച്ച് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരുടെ ഒന്നാംഘട്ട പ്രൊഫഷണൽ അലോട്ട്മെന്റ് ലിസ്റ്റ് LBS സെന്റർ പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് വിലാസം www.lbscenter.kerala.gov.in. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഓൺലൈനായി നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി തുടർന്ന് രണ്ടാംഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്തേണ്ട അവസാന തീയതി ഇന്നാണ്. 2026-27 അധ്യയന വർഷത്തെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സിന് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് ഓപ്ഷനുകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. കോളേജുകളും സീറ്റുകളും സംബന്ധിച്ച വിവരങ്ങൾ LBSന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്.

ഉണ്ട്. അലോട്ട്മെൻ്റ് ലഭിച്ചവർക്ക് ഓൺലൈനായി ഇന്നുകൂടി നിർദ്ദിഷ്ട ടോക്കൺ ഫീസ് ഒടുക്കി രണ്ടാംഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നടത്താവുന്നതാണ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ BA, BB, BCA കോഴ്സുകളിലേക്കുള്ള പ്രൊഫഷണൽ പ്രവേശന പരീക്ഷാഫലം www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഇന്ന് 4 മണിവരെ ഓപ്ഷനുകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കോളേജുകളും സീറ്റുകളും സംബന്ധിച്ച വിവരങ്ങൾ LBS വെബ്സൈറ്റിൽ ലഭ്യമാണ്. APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്കൂളുകളിലേക്കുള്ള 2026-27 വർഷത്തെ വിവിധ MTech പ്രോഗ്രാമുകളുടെ 3ാംഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-232-4396 അല്ലെങ്കിൽ 2560327 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയത് ചിത്രം ചകോരം.

ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ സൗജന്യമായി പഠിക്കാൻ അവസരം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. സ്വയം പോലുള്ള സർക്കാർ പോർട്ടലുകൾ വഴി MOOC കോഴ്സുകളിൽ ചേരുക. പുതിയ അറിവുകൾ നേടുക. സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരം. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങും.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9495963321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. അതിഥി ഗായിക അപർണ രാജീവ്.

പ്രിയ ശ്രോതാക്കളെ, തങ്ങളുടെ മികവാർന്ന സംഭാവനകൾ കൊണ്ട് മലയാളത്തിന് അഭിമാനമായി മാറിയ രണ്ട് പ്രതിഭകൾ, എസ് കെ പൊറ്റേക്കാടും നടൻ മുരളിയും, രണ്ടുപേരുടെയും ഓർമ്മ ദിനമാണ് ഇന്ന്. യാത്രകളെ തന്റെ കൃതികളിലൂടെ അവിസ്മരണീയമാക്കിയ, കാണാത്ത ദേശങ്ങളുടെ നേർചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന എസ് കെ പൊറ്റക്കാട്, സാഹിത്യകാരൻ, സ്വാതന്ത്ര്യസമര പ്രവർത്തകൻ, പാർലമെന്റ് അംഗം എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 1982 ഓഗസ്റ്റ് 6 എസ് കെ പൊറ്റക്കാട്ട് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ നാടൻ പ്രേമം എന്ന ആദ്യ നോവൽ 1972 അതേ പേരിൽ ചലച്ചിത്രമായപ്പോൾ അതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് മധു, ഷീല, ഉമ്മർ എന്നിവരാണ്. ഇന്ന് സ്മൃതിമധുരത്തിൽ നമുക്ക് ആദ്യം കേൾക്കാം നാടൻ പ്രേമം എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ വരികൾ എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: പരുക്കൻ കഥാപാത്രങ്ങളിൽ ആർദ്രതയുടെ ലാളിത്യം സമന്വയിപ്പിച്ച് ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന നടൻ മുരളി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിലൊരാളായ മുരളി നാടക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെയായിരുന്നു. നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. 4 തവണ നല്ല നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 2 തവണ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും ലഭിച്ചു. 2009 ഓഗസ്റ്റ് 6 മുരളി അന്തരിച്ചത്. നമുക്ക് ഇന്ന് ഭൂമിഗീതം എന്ന ചിത്രത്തിന് വേണ്ടി മുരളിയും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾ, ഔസേ പച്ചന്റെ സംഗീതം.
1: പറയൂ നീ ഹൃദയമേ.

എസ് കെ പൊറ്റക്കാടിനെയും നടൻ മുരളിയെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സ്മൃതിമധുരം ഇവിടെ പൂർണ്ണമാകുന്നു. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35 ആകാശവാണി.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും തൊഴിലിടങ്ങളിലെ ആരോഗ്യവും. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
2: മനുഷ്യജീവിതത്തിന്റെ മുക്കിലും മൂലയിലും സ്പർശിക്കുന്ന ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ തീർത്തും പ്രായോഗികമായും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒന്നാണ് യോഗ സമ്പ്രദായം. യോഗയിലൂടെ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന നിരവധി സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് തൊഴിലിടങ്ങളിൽ ഇക്കാലത്ത് വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷം, അസംതൃപ്തി, അനാരോഗ്യവും. മാനസിക സമ്മർദ്ദം മൂലം തൊഴിലിടങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വരുന്നവർ ധാരാളം. ടാർജറ്റ് നേടാൻ നെട്ടോട്ടമോടുകയും അതിന് കഴിയാതെ വരുമ്പോൾ ഉന്നത തസ്തികകളിൽ നിന്നും നിരന്തരം പീഡനം ഏറ്റുവാങ്ങുവാൻ നിർബന്ധിതരാവുകയും ആണ് തൊഴിലാളികൾ. അത്തരം സന്ദർഭങ്ങളിൽ തളർന്നു പോകുകയും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഭൂരിപക്ഷം തൊഴിലാളികളും അവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നു. തൊഴിലിടങ്ങളിലെ സ്ട്രെസ് എങ്ങനെ നേരിടാമെന്ന് മനസ്സിലാക്കാതെ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം വ്യക്തിത്വം പോലും മറന്ന് പ്രതികരിക്കുന്നവർ ഏറെയാണ്. സ്ത്രീകളിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടുമ്പോഴുള്ള സ്ട്രെസ്സും വീട്ടുജോലികളിലെ അസംതൃപ്തിയുമെല്ലാം തൊഴിലിടങ്ങൾ കൂടുതൽ ദുസ്സഹമായി തോന്നാൻ കാരണമായേക്കാം. സർക്കാർ ജോലികളെക്കാളും തൊഴിൽ സമ്മർദ്ദം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രൈവറ്റ് അഥവാ കോൺട്രാക്ട് തൊഴിലുകൾക്കാണെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയായാലും തൊഴിലിടങ്ങളിലെ മാനസിക സംഘർഷത്തെ നിസാരമായി കാണാൻ കഴിയില്ല. കാരണം അത്തരം സന്ദർഭങ്ങൾ എല്ലാ ദിവസവും നമ്മെ മാറി മാറി വേട്ടയാടും. ശ്വസനഗതിയിൽ വ്യത്യാസമുണ്ടാക്കുകയും ജീവിതശൈലി രോഗങ്ങൾക്കും വിഷാദം, ഉത്കണ്ഠ മുതലായവയ്ക്കും കാരണമായി മാറിയേക്കാം. അതിരുകടന്നാൽ മറ്റു തൊഴിലാളികളുമായ ഊഷ്മളമായ ബന്ധത്തെ നിലനിർത്താൻ കഴിയാതെ വരികയും പതിയെ പതിയെ തൊഴിലിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന തൊഴിലാളികളിൽ നിന്നും സ്ഥാപനത്തിന് ലഭിക്കുന്ന സേവന മികവ് കുറയുകയും ക്രമേണ ഇത്തരം സംഘർഷങ്ങൾ സ്ഥാപനത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഓഫീസുകളിൽ മണിക്കൂറോളം ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്നവരാണ് അധികവും. ഇത്തരം രീതി ദൈനംദിനം തുടരുന്നതിനാൽ ഇവരിൽ നട്ടലിന് വഴക്കമില്ലാതെയാകുകയും കഴുത്തുവേദന, നടു

0: വേദന, തോളുവേദന, മുട്ടുവേദന എന്നീ മസ്കുലോ സ്കെലിറ്റൽ രോഗങ്ങൾ കലശലായി പിടികൂടുകയും ചെയ്യുന്നു. ശരിയായ വ്യായാമമില്ലാതെയും ഈ ഒരു തുടർച്ച തൊഴിലാളിയുടെ ശാരീരിക ക്ഷമതയും ചടുലതയും നഷ്ടമാക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ യോഗ ബ്രേക്ക് അഥവാ വൈ ബ്രേക്ക് ശീലമാക്കുന്നത് നല്ലതാണ്. ലഘുവായ സ്ട്രെച്ചിങ്ങുകളും പ്രാണായാമവും അടങ്ങിയ ദൈർഘ്യത കുറഞ്ഞ ലഘു യോഗ ക്രമങ്ങളാണ് യോഗ ബ്രേക്കിൽ ഉൾപ്പെടുത്തി പരിശീലിപ്പിക്കാവുന്നതാണ്. പ്രാണായാമം ശീലിക്കുന്നത് വഴി അതുവരെ ഉണ്ടായിരുന്ന ശ്വാസഗതിയിലെ വിടവുകൾ പരിഹരിക്കാൻ കഴിയുകയും തലച്ചോറിലേക്ക് ശുദ്ധവായു പ്രവഹിച്ച് കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരികയും മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നു. നിന്നുകൊണ്ട് അനായാസം ചെയ്യാൻ കഴിയുന്ന താടാസനം, കസേരയിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന കടീചക്രാസനം, അർദ്ധചക്രാസനം, പാദഹസ്താസനം എന്നിവ ദീർഘനേരം ഇരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവരിൽ നട്ടെല്ലിന്റെ പ്രശ്നങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിനും വേണ്ട ലഘുവായ നേത്രവ്യായാമവും തൊഴിലിടങ്ങളിൽ അഭികാമ്യമാണ്. ഇന്ന് പല മേഖലകളിലെ തൊഴിലിടങ്ങളിലും വൈബ്രേക്ക് ശീലിച്ചു പോരുന്നു. യോഗയെ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും ഉദ്യോഗസ്ഥർക്കും സ്ഥാപനത്തിനും മുതൽക്കൂട്ടാണ്.
1: യോഗയും തൊഴിലിടങ്ങളിലെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വരവേൽപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
6: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ശേഷം ഇവിടെയുമില്ല വിശേഷം.
1: ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശ ഗാനത്തിൽ കേൾക്കാം.
2: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കൈവിരലുകളാൽ വിസ്മയങ്ങൾ ഒരുക്കുന്നവർക്കായി ദേശീയ കൈത്തറി ദിനം. രാജ്യത്തെ 35 ലക്ഷത്തിലധികം ആളുകളുടെ ഉപജീവന മാർഗത്തെ പിന്തുണയ്ക്കുന്ന കൈത്തറി മേഖല ഗ്രാമീണ തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒന്നായി തുടരുകയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ 70% ത്തിലധികവും സ്ത്രീകളാണ്. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പൂർണമായും കൈകൾ കൊണ്ട് തറി ഉപയോഗിച്ച് നെയ്യുന്ന തുണിത്തരങ്ങളാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ. കേരള സാരി, കാഞ്ചീപുരം, ചന്ദേരി സാരികൾ, കസവുമുണ്ട്, കോട്ടൺ, സിൽക്ക്, ഖാദി തുണിത്തരങ്ങൾ, കർട്ടനുകൾ, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ, തോർത്തുമുണ്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ മേഖലയുടെ സംഭാവനകളാണ്. കൈത്തറി മേഖലയുടെ സംരക്ഷണവും വികസനവും ഓരോ പൌരന്റെയും ചുമതലയാണെന്ന ഓർമ്മപ്പെടുത്തലുമായി രാജ്യം നാളെ 12th ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെ ആദരിക്കുക, രാജ്യത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വികസനത്തിന് കൈത്തറി നെയ്ത്ത് സമൂഹം നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കുക എന്നിവയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുക എന്ന ആഹ്വാനവുമായി 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7 ചെന്നൈയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ ദേശീയ കൈത്തറി ദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ഖാദിയെയും കൈത്തറിയെയും ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ്. ഓരോരുത്തരും ചർക്ക ഉപയോഗിച്ച് ഖാദി വസ്ത്രം സ്വന്തമായി നെയ്ത് ഉപയോഗിക്കണമെന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ പ്രത്യേക പരിപാടി നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കൈത്തറി അവാർഡുകളും സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വീവ്സ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവൽ പോലുള്ള പ്രത്യേക പ്രദർശനങ്ങൾ, കൈത്തറി ഹാക്കത്തൺ ഉൾപ്പെടെയുള്ള പരിപാടികൾ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും തദ്ദേശീയമായി നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങുന്നത് നെയ്ത്തുകാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നും ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിന്റെ പരമ്പരാഗത കസവ് കലയെക്കുറിച്ചും കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചിരുന്നു.
3: आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. आज ऐसे कई लोग और समूह हैं जो हैंडलूम की हमारी गौरवशाली परंपरा को नई ऊर्जा और पहचान दे रहे हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है. मेरा आप सभी से आग्रह है कि आने वाले त्योहार में खादी का कोई न कोई, हैंडलूम का कोई न कोई, हैंडीक्राफ्ट का कोई न कोई प्रोडक्ट जरूर खरीदें.
2: ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത വോക്കൽ ഫോർ ലോക്കൽ സംരംഭങ്ങളുടെ പ്രചാരണത്തിലൂടെ രാജ്യത്ത് തദ്ദേശീയ ഉൽപ്പന്നങ്ങളെയും പ്രാദേശിക വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അവയ്ക്ക് ആഗോള വിപണി കണ്ടെത്തുകയും ചെയ്യുന്നു. നെയ്ത്തുകാർക്ക് ആധുനിക തറികളും ഉപകരണങ്ങളും വാങ്ങാൻ ധനസഹായം നൽകുന്ന പദ്ധതിയും ശുദ്ധമായ കൈത്തറി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഹാൻഡ്ലൂം മാർക്ക്, ഇന്ത്യ ഹാൻഡ്ലൂം ബ്രാൻഡ് എന്നിവയും സാങ്കേതിക വായ്പാ സഹായങ്ങൾ നൽകുന്ന നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഉൾപ്പെടെ കേന്ദ്രം നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കൈത്തറി മേഖലയുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വാർത്താ തരംഗിണിയോട് വിശദീകരിക്കുകയാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡ്ലൂംസ് ഡോക്ടർ എം ബീന ഐ എ എസ്.
4: കൈത്തറി മേഖലയുടെ സമഗ്രമായ വികാസത്തിനു വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. അതിൽ പ്രധാനമായി രണ്ട് പദ്ധതികളാണുള്ളത്. ഒന്ന്, റോ മെറ്റീരിയൽ സബ്സിഡൈസ് റേറ്റിൽ നെയ്ത്തുകാർക്ക് ലഭ്യമാക്കുന്ന റോ മെറ്റീരിയൽ സപ്ലൈ സ്കീം. കോട്ടൺ, സിൽക്ക് തുടങ്ങിയ നാച്ചുറൽ ഫൈബേഴ്സിന് 15% പ്രൈസ് സബ്സിഡിയും എല്ലാ ഫൈബേഴ്സിനും ട്രാൻസ്പോർട്ട് സബ്സിഡിയുമാണ് ഈ സ്കീമിന്റെ ഭാഗമായി നെയ്ത്തുകാർക്ക് ലഭ്യമാകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്കീമാണ് നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതിന് ഒട്ടനവധി സബ് കോമ്പണൻസ് ഉണ്ട്. രാജ്യത്ത് ഒന്നടങ്ങുമുള്ള സ്മോൾ ക്ലസ്റ്ററുകളെ വികസിപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ് സ്മോൾ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. 2 കോടി രൂപ വരെ ഒരു ക്ലസ്റ്റർ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്നതാണ്. വലിയ ക്ലസ്റ്ററുകൾ, അതായത് മെഗാ ക്ലസ്റ്ററുകൾക്ക് വേണ്ടി വലിയ പദ്ധതി, ഒരു ബൃഹത് പദ്ധതിയായി 30 കോടി വരെ ഉള്ള ഒരു പരിപാടി കൂടി ഇതിന്റെ രണ്ടാമത്തെ സബ് കോമ്പണന്റ്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട സബ് കോമ്പണന്റ് ആണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം. ജില്ലാതലത്തിൽ, സ്റ്റേറ്റ് തലത്തിൽ, നാഷണൽ തലത്തിൽ, അന്തർദേശീയ തലത്തിലുമുള്ള മാർക്കറ്റിംഗ് ഇവന്റ്സിൽ പങ്കെടുക്കാൻ നമ്മുടെ നെയ്ത്തുകാരെ സഹായിക്കുന്ന സ്കീമാണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം. സ്കില്ലിംഗിന് വേണ്ടി, അതായത് അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി സമർത്ഥ് എന്നൊരു പ്രോഗ്രാം കൂടി നടപ്പിലാക്കുന്നുണ്ട്. ഇന്ത്യ ഹാൻഡ്മെയ്ഡ് .com എന്ന ഒരു ഇ കോമേഴ്സ് പോർട്ടൽ കൂടി ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം നെയ്ത്ത് സഹകരണ സംഘങ്ങൾ വഴി നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലൂടെ നെയ്ത്തുകാർക്ക് വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ജോലി ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി വസ്ത്രങ്ങൾ വിറ്റഴിക്കാൻ സഹകരണ സംഘങ്ങളെ സജ്ജമാക്കുകയും പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് GI ടാഗ് പദവി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൈത്തറി ദിനത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ വിശദാംശം ശ്രോതാക്കളോട് പങ്കുവയ്ക്കുകയാണ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടർ ഡോക്ടർ KS കൃപകുമാർ.
5: ഈ വർഷം ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർക്കാണ് കൈത്തറി ദിനം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യം ഹാളിൽ വെച്ചിട്ടാണ് ഒരു ദിവസത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ കൈത്തറി മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി IIT ചെന്നൈയുമായി MOU സൈൻ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി IIT ചെന്നൈ ഈ മേഖലയുടെ ഉന്നമനത്തിനും പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി റിസർച്ച് ആൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ട് പുതിയൊരു ലൂമ് ഡിസൈൻ ചെയ്തു. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൂടിയും അന്നത്തെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ തന്നെ 3 കോടി രൂപ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി മാത്രമായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട സംഘങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യാനാണ് കൈത്തറി ഡയറക്ടറേറ്റ് ആലോചിച്ചു വരുന്നത്. ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതോടുകൂടി ഈ മേഖലയിലെ ഏകദേശം 25 മുതൽ 30% വരെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാം. കൂടാതെ കൈത്തറി മേഖല നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ മേഖലയിൽ ഇപ്പോ ഏജ് 60 മുതൽ 65 ആൾക്കാരാണ് ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ 85-85% വനിതകളാണ്. അപ്പോ അവരുടെ ആയാസരഹിതമായ ഒരു നെയ്ത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി ഈ പുതിയ ഒരു ലൂമിന്റെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. 80 വയസ്സിൽ മുകളിലുള്ള നെയ്ത്തുകാരും കൂടി ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദരിക്കുന്നുണ്ട്. കൈത്തറി മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും നൂതന ഡിസൈനുകളെ കുറിച്ചിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷൻ, അതിനുശേഷം നെയ്ത്തുകാരുടെയും അവരുടെ മക്കളുടെയും വിവിധ കലാപരിപാടികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന തലത്തിൽ 15 കൈത്തറി ക്ലസ്റ്ററുകളുണ്ട്. ആ കൈത്തറി ക്ലസ്റ്ററുകൾ നെയ്തെടുക്കുന്ന തുണിത്തരങ്ങളായിരിക്കും IIT കണ്ണൂരിലെ സ്റ്റുഡൻസ് കുട്ടികൾ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ പുതിയ ഡിസൈനുകളും ഫാഷൻ ട്രെൻഡുകളും അനാവരണം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കാണുന്നത്. ഈ ഒരു ബഡ്ജറ്റിലെ പുതിയ ഡിസൈൻ സ്റ്റുഡിയോ, അതുപോലെ തന്നെ കൈത്തറി ഗ്രാമം, കൈത്തറി ബ്രാൻഡിങ്, അങ്ങനെയുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ഖാദി ഓണം മേള ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നുവരികയാണ്. ഓണത്തോടനുബന്ധിച്ച് തമിഴ്നാട് കോ ഓപ്റ്റെക്സ് കൈത്തറിയുടെ പുതിയ ഷോറൂം തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിച്ചു. കോ ഓപ്റ്റെക്സ് ഉൽപ്പന്നങ്ങളെ കേരളം എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്നതായി ഷോറൂം ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് മന്ത്രി MVijay ബാലാജി പറഞ്ഞു. ഉത്സവ സീസണുകളിൽ ഖാദി കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന റിബേറ്റുകൾ കൈത്തറി വിപണിയെ സജീവമാക്കുന്നുണ്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഇൻഫർമേഷൻ ഓഫീസർ VS രാജീവ്.
6: ഖാദി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഖാദി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ മിനിമം വേജസ്, ഇൻകം സപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ള പദ്ധതികളിലൂടെ അധിക വരുമാനം ലഭ്യമാകുന്നു. പുതിയ തലമുറയ്ക്ക് ആവശ്യമായ ആകർഷകമായ ഉൽപ്പന്നങ്ങൾ ഖാദി ബോർഡ് വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഓണക്കാലത്ത് ഓണം ഖാദി മേള എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ ഖാദിക്ക് 30% റിബേറ്റിലൂടെ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നു. മാത്രമല്ല സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 100,000 രൂപ വരെ 6 മാസ കാലാവധി വായ്പ എന്ന പദ്ധതി പ്രകാരം അവർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. ഈ ഖാദി മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ എത്തിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. എനിക്കും വേണം ഖാദി എന്ന മുദ്രാവാക്യത്തോടെയാണ് 2026 ഓണം ഖാദി മേള ജനങ്ങളിലെത്തിക്കാനായി ഖാദി ബോർഡ് ശ്രമിക്കുന്നത്. ഖാദി കൈത്തറി മേഖലയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയമാണ്. പ്രധാന കാരണം ഇതിലേക്കുള്ള തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നതാണ്. കുറഞ്ഞ വേതനം ലഭിക്കുന്ന ഇത്തരം മേഖലകളിലേക്ക് പുതുതലമുറ വരുന്നില്ല എന്ന ഒരു സത്യം നാം ഏവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിൽ ലഭ്യമല്ലാത്തത് കാരണം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതും അതിന്റെ ഫലമായി ഈ അസംസ്കൃത വസ്തുക്കൾക്ക് ധാരാളം വില നൽകേണ്ടതായും വരുന്നു. അത്തരത്തിൽ വാങ്ങുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് അധിക വില നൽകേണ്ടതായി വരുന്നു. ഈ പ്രതിസന്ധികളെ നേരിടുന്നതിനായി വിവിധങ്ങളായ പദ്ധതികൾ ഖാദി ബോർഡിൽ നടത്തിക്കൊണ്ടുവരുന്നു.
2: കേരളത്തിന്റെ കൈത്തറി വസ്ത്ര പാരമ്പര്യത്തിൽ ബാലരാമപുരവും ചേന്നമംഗലവും കണ്ണൂരും കാസർഗോഡും കുത്താമ്പുള്ളിയുമൊക്കെ സ്വന്തം അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായി കൈമാറി വന്ന ഈ തൊഴിൽ മേഖല ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മില്ല് വസ്ത്രങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള വരുമാനമില്ലായ്മയും പെൻഷൻ, ഇൻഷുറൻസ് എന്നിവ സമയബന്ധിതമായി ലഭിക്കാത്തതുമെല്ലാം തൊഴിലാളികളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ നിർമ്മാണ വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാബുരാജൻ വാർത്താ തരംഗിണിയോട്.
7: 100% കോട്ടൺ കൊണ്ടുള്ള പാവമൂടും, ഒറിജിനൽ ഹാഫ് ഫൈൻ കസവ് കൊണ്ട് കുഴിനെയ്ത്തിൽ നെയ്തെടുക്കുന്ന സെറ്റ് സാരിയും സെറ്റ് മുണ്ടുകളും തോത്തുകളുമാണ് കുത്താമ്പുള്ളി കൈത്തറിയുടെ പ്രത്യേകത. GI ടാഗ് ലഭിച്ച കസവ് സാരികൾ, കസവിന്റെ സെറ്റ് മുണ്ടുകൾ, കസവ് തോത്തികൾ, കവണി എന്നിവ കുത്താമ്പുള്ളിയുടെ പ്രത്യേകതയാണ്. തറിക്കാർ നെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സൊസൈറ്റി മുഖേനയും കടകൾ വഴിയും ലോകത്തിന്റെ പല കോണുകളിലേക്കും എത്തിച്ചേരുന്നു. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാതായി. കൂടാതെ സൊസൈറ്റിയിലൂടെ തറിക്കാർക്ക് മാസം തോറും ലഭിച്ചിരുന്ന 4,000 രൂപയുടെ ധനസഹായം 2020 മാർച്ചോടെ നിർത്തലാക്കുകയും ചെയ്തു. കൈത്തറി മേഖലയിൽ നെയ്യാൻ പുതിയ തലമുറയിലെ ആരും തന്നെ താല്പര്യപ്പെടുന്നില്ല. കൈത്തറി മേഖലയുടെ ഈ ശോചനാവസ്ഥ മാറണമെങ്കിൽ ഗവൺമെന്റിൽ നിന്നും സഹായങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ തലമുറയെ കൈത്തറിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളും പാക്കേജുകളും നടപ്പിലാക്കുവാൻ ഗവൺമെന്റുകൾ ഉണർന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാശിക്കുന്ന അനേകം കുടുംബങ്ങളാണ് മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ച കുത്താമ്പുള്ളിയിലുള്ളത്.
2: കൈത്തറി മേഖലയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനായി കൂടുതൽ കോഴ്സുകളും പദ്ധതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഖാദി കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഗുണനിലവാരമുള്ള നൂലിനും ചായങ്ങൾക്കും ദിനം പ്രതി വില വർദ്ധിക്കുന്നതും എല്ലാം ഉൽപ്പാദന ചെലവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. തിരുവനന്തപുരം ബാലരാമപുരത്തെ മുതിർന്ന കൈത്തറി തൊഴിലാളി ശുഭ വാർത്താ തരംഗിണിയോട്.
8: ബാലരാമപുരം കൈത്തറി എല്ലാവർക്കും അംഗീകാരമുള്ളതും ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 14 വയസ്സിൽ നെയ്യാൻ ഇറങ്ങി. എനിക്കിപ്പോ 52 വയസ്സായി. ഇപ്പോഴും ഞങ്ങൾക്ക് യൂണിഫോം എന്നുള്ള ഇതാണ് ഞങ്ങൾ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങൾ ജീവിച്ച് പോവുകയാണ്. നൂലും കൂലികളൊന്നും കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഏത് സർക്കാർ കയറിയാലും ഞങ്ങൾക്ക് നൂലും കൂലിയും കിട്ടണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പുതിയതായിട്ട് ആരും ഈ തൊഴിൽ പഠിക്കാനായി നിൽക്കുന്നില്ല. പഴയവര് തന്നെയാണ് വീണ്ടും ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ നല്ല പദ്ധതി കൂടുതൽ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇനി പുതിയ തലമുറ വരികയുള്ളൂ.
2: പരിസ്ഥിതി സൌഹൃദവും സുഖകരവുമായ കൈത്തറി കോട്ടണും ഖാദിയും കസവും ഉപയോഗിച്ചുള്ള ഇൻഡോ വെസ്റ്റേൺ വസ്ത്രങ്ങളും ഫ്യൂഷൻ വെയറുകളും പുതിയ തലമുറയും വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഗ്രാമങ്ങളിലെ നെയ്ത്തുകാരുടെ ഉൽപ്പന്നങ്ങൾ പോലും ഇൻസ്റ്റഗ്രാമും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും വഴി ഇന്ന് ലോകമെമ്പാടും വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. നെയ്ത്തുകാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനും ഒപ്പം നമ്മുടെ വസ്ത്ര പാരമ്പര്യത്തെ വരും തലമുറയ്ക്കായി നിലനിർത്തുന്നതിനും പിന്തുണ നൽകുകയാണ് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങുന്നതിലൂടെ നാം ഓരോരുത്തരും ചെയ്യുന്നത്. കൈത്തറി ദിനത്തിൽ മാത്രമല്ല ഓണം ഉൾപ്പെടെ വരാനി

0: ഇരിക്കുന്ന എല്ലാ ഉത്സവ സീസണുകളിലും തദ്ദേശീയമായി നിർമ്മിച്ച കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാം. അങ്ങനെ രാജ്യത്തെ കൈത്തറി നെയ്ത്തുകാരുടെ കലാവിരുത്, നൈപുണ്യം, സമർപ്പണം എന്നിവയെ ആദരിക്കാം, അംഗീകരിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി.
2: ഹലോ സന്ദേശഗാനം.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. ഹലോ ആകാശവാണി, ഞാൻ ആർദ്ര, കരുനാഗപ്പള്ളിയിൽ നിന്നും അയക്കുന്നു. എന്റെ അമ്മയുടെ ബർത്ത്ഡേ 3 ഓഗസ്റ്റ്. അമ്മയുടെ പേര് സ്മിത എന്നാണ്. അമ്മ വരവൂർ HSSലെ ടീച്ചറാണ്. അമ്മയ്ക്ക് വേണ്ടി ഒരു പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് അമ്മയെ വിളിക്കും എന്ന് പ്രതീക്ഷയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആർദ്രയുടെ അമ്മ സ്മിത ടീച്ചറിനെ വിളിച്ചു നോക്കാം. ഹലോ, സ്മിത ടീച്ചറാണോ?
1: അതെ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സ്മിത ടീച്ചർ.
1: താങ്ക് യു. ആരാണ്? മനസ്സിലായില്ല.
0: അവസാനം അത് കിട്ടി.
1: ഓൾ ഇന്ത്യ റേഡിയോ എന്നായിരിക്കും.
0: അതെന്താ ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് സ്മിത ടീച്ചറുമായിട്ടുള്ള ബന്ധം? സ്മിത ടീച്ചറിനെ ഓൾ ഇന്ത്യ റേഡിയോ കയറി എല്ലാ ബർത്ത്ഡേയും വിളിച്ച് വിശേഷം
1: ഉണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോ സർപ്രൈസുകളൊക്കെ ചിലര് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്.
0: ആണോ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ആരുണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ വിശേഷ ദിവസങ്ങളും വിളിച്ച് സർപ്രൈസ് തരാൻ?
1: ആരെങ്കിലും ഒക്കെ എന്റെ വേണ്ടപ്പെട്ടവർ അങ്ങോട്ട് അറിയിക്കുമ്പോ ഇങ്ങോട്ട് വിളിക്കുമല്ലോ.
0: ആണോ? അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര വിഷയമായി?
1: ഇതെന്റെ ഫസ്റ്റ് ആണ്. വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വിഷു നേരത്തെ ഉണ്ടായിരുന്നു, അത് ഹസ്ബൻഡിനെ വിളിച്ചേ.
0: ആഹാ,
1: പറയൂ ആരാ ഇത്? ഇത് തന്നെയല്ലേ.
0: ഇപ്പൊ ഏതായാലും ഒരു വിഷു കിട്ടിയില്ലേ?
1: താങ്ക് യു പറഞ്ഞല്ലോ, വളരെ സന്തോഷം.
0: അത് ശരി, ഒരു വിഷു കിട്ടി താങ്ക് യു പറഞ്ഞോടി നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു അല്ലേ. ഇപ്പൊ ഞാൻ ആരായി?
1: ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഇതല്ലേ ആ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി.
0: ഈ കരുനാഗപ്പള്ളിയിലുള്ളവരെല്ലാം എങ്ങനെയാണോ?
1: ഞാൻ കരുനാഗപ്പള്ളി അല്ല, ബേസിക്കലി തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് വന്നത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലാണ് ഇപ്പോ.
0: ആഹാ, പിന്നല്ല, പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഈ വിഷയതാളുടെ നന്മയ്ക്കും കൂടി പ്രാർത്ഥിക്കണേ.
1: ഓ, ചുമറായിട്ടു
0: ചുമ്മാ പറയാണ്.
1: അല്ല, ആരാത് പറഞ്ഞില്ലെങ്കിലും വിഷയ ഇതാൾക്കൂടെ നല്ലത് വരണ്ട, ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുക.
0: ആണോ? ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കൂ. അപ്പൊ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചു, അതിപ്പോ പുള്ളിക്ക്
1: മനസ്സിലായിട്ടുണ്ടാവും.
0: കൂടെ ആർദ്രയുണ്ടോ?
1: ആർദ്ര ഇവിടെ ഇല്ല. ആർദ്ര പഠിക്കുന്നത് മോപ്പല്ല, അവള് ക്ലാസ്സും തുടങ്ങുകയെ, അപ്പൊ പോയിരിക്കുക. അല്ലതാര അയച്ചത്?
0: അവിടെ നിന്ന് വിട്ടുള്ള ഒരു കളിയില്ലല്ലേ, ഉറപ്പിച്ചിരിക്കണം. ആകാശവാണി എന്നാണ് വിളിച്ച് വിഷ് ചെയ്യുന്നത്. ആകാശവാണി എന്നല്ലാതെ വേറെ ആരും ഇല്ലേ വിഷ് ചെയ്യാൻ?
1: ഉണ്ട്, എന്നാലും ഇതുപോലെ ഒന്നും പറയുന്ന ആരും ഇല്ല. നേരിട്ട് ഇത്ര വിളിച്ചൊന്നുമില്ല, നേരെ അങ്ങോട്ട് കാര്യം പറയും.
0: ആണ്, പിന്നെ
1: ഇനി
0: കിടന്നുരുണ്ടിട്ട് കാര്യമില്ല, അപ്പൊ ഞാൻ വിട്ടു. ശരി,
1: അപ്പൊ
0: അതിപ്പോ ആർദ്ര തന്നെ, വേറെ ആരാ?
1: അവളില്ല ഇവിടെ,
0: ഭോപ്പാലിൽ ഇരുന്നോണ്ട് ഓപ്പറേറ്റ് ചെയ്തതാണ്.
1: ആയിരിക്കും, നാട്ടിലുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളൂ.
0: പക്ഷെ ഞാൻ വായിക്കാൻ കഷ്ടപ്പെട്ടു, ഇത് മംഗ്ലീഷിലാ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് കാരണം ഞാൻ ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന്. അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ വെക്കണ്ടേ?
1: അറിയാം, എല്ലാ ഭാഷയിലും വെക്കുവോ?
0: പിന്നെന്താ?
1: അത് ശരിയാ. അപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചപ്പോ ഹസ്ബൻഡ് വിചാരിച്ചൊരു പാട്ട് പറ്റിയില്ല പറയാൻ. അപ്പൊ അത് ഇപ്പത്തൊരു ഫേവറേറ്റ് ദുരന്തർ എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടാ.
0: ഗരാഹുവാണോ? എനിക്ക് വയ്യ. പിന്നെന്താ,
1: തീർച്ചയായും
0: ഇർഷാദ് കാമലിന്റെ വരികൾക്ക് ശാശ്വത് സച്ദേവ് ഇണ നൽകി. അരിജിത് സിംഗും നർമാൻ ഖാനും ശാശ്വത് സച്ദേവും പാടിയ പാട്ട് നമുക്ക് പാട്ട് വെക്കാം. ഇന്ത്യ മുഴുവൻ കൊണ്ടാടിയ പാട്ടാണല്ലോ.
1: അതെ അതെ. അപ്പൊ അന്ന് പറയാൻ

0: ചോദിച്ചപ്പോ വേറെ ഏതോ പാട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് അന്നത്തെ ഒരു കടം ബാക്കി ഉണ്ടല്ലോ, ഇന്ന് ഞാനായിട്ട് അങ്ങ് കൊടുത്തേക്കാം.
1: പിന്നല്ല, അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാലും നന്ദി. അപ്പൊ
0: സന്തോഷം,
1: വളരെ ഐശ്വര്യ സമൃദ്ധമായ ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ആശംസകൾ.
0: താങ്ക് യു.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, ഞാൻ വെള്ളായണിയിൽ നിന്നും രഞ്ജുഷ രാജ്. ഇവിടെ ഹസ്ബൻഡിനും അമ്മയ്ക്കുമൊപ്പം കല്ലിയൂരിൽ താമസിക്കുന്നു. ഇപ്പോ 2 മാസമായി ഞങ്ങളോടൊപ്പം എന്റെ പപ്പായും അമ്മായും സഹോദരനും ഉണ്ട്. അമ്മ ഹാർട്ടിന്റെ വാൽവ് റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്. ശ്രീചിത്രയിലായിരുന്നു സർജറി. ഞങ്ങളെല്ലാവരും വിഷമത്തിലായിരുന്നു, പ്രത്യേകിച്ച് പപ്പ. ഇപ്പോ അമ്മ സുഖമായി വരുന്നു. അമ്മയുടെ പേര് ഉഷ. ഓഗസ്റ്റ് 1 എന്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. പേര് രാജൻ. പപ്പ സ്കൂൾ പ്രിൻസിപ്പലായിരുന്നു. 2015 റിട്ടയറായി. പപ്പയെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുമോ? പാട്ട് പാടില്ല, ആസ്വദിക്കും. പപ്പയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, രാജൻ സാറല്ലേ?
1: അതെ.
0: ആ സാറ്, തിരക്കിലാണോ?
1: അല്ല.
0: ആ, ഉഷ ചേച്ചിയുടെ കൂടെയാണോ?
1: അതെ അതെ. ആരാണ് വിളിക്കുന്നത്?
0: സുഖായി വരുന്നല്ലോ അല്ലേ?
1: ആ, സുഖായി വരുന്നു.
0: ഒന്ന് ചെറുതായിട്ട് പേടിച്ചു.
1: ആരാ?
0: അല്ല, ആരാന്നൊക്കെ പറയാം. ഏ, ആ സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം നോർമൽ ആയില്ലേ? ആളാരോഗ്യവതിയില്ലേ? അതല്ലേ വലിയ സന്തോഷം. രഞ്ജുഷ എന്ത് പറയുന്നു?
1: രഞ്ജുഷ കുഴപ്പമില്ല.
0: അപ്പൊ എല്ലാവരും അടുത്തുള്ളതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ ഉഷ ചേച്ചിക്ക്?
1: ഉണ്ട്.
0: അപ്പൊ ഈ പ്രിൻസിപ്പൽ ആയിരുന്ന ആള് പൊതുവെ

0: അധ്യാപകർക്ക് റിട്ടയർമെന്റ് ഇല്ലെന്ന് പറയുമല്ലോ. ഈ പ്രിൻസിപ്പൾ ആയിരുന്ന ആള് പിന്നെ പഠിപ്പിച്ചിട്ടൊന്നും പോയില്ല.
1: ഇല്ല, പിന്നെ റിട്ടയർമെന്റിന് ശേഷം ഒന്നും പോയില്ല.
0: സാർ ഏതായിരുന്നു വിഷയം?
1: ഞാന് മാതമാരി.
0: ആ, കണക്കിന്റെ കണിശതയുള്ള ആൾക്കാരെല്ലാം പിന്നെയും തുടരാറാണല്ലോ പതിവ്. പ്രത്യേകിച്ച് എന്താണ്, വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളുടെ മക്കളോ അല്ലെങ്കിൽ പരിചയക്കാരോ ഒക്കെ അധ്യാപകരെ അന്വേഷിച്ചു വരുന്ന ഒരു വിഷയമല്ലേ? ഇപ്പൊ കല്ലിയൂരിലാണല്ലേ?
1: അതെ അതെ, കല്ലിയൂരില.
0: അപ്പൊ എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ വിളിച്ചത് ഇതൊന്നും അല്ല, ഈ വിശേഷങ്ങളൊക്കെ ഞാൻ അമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആകാശവാണിയിൽ നിന്ന് പപ്പയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് രഞ്ജുഷ ഒരു സന്ദേശം അയച്ചിരുന്നു. അങ്ങനെ ആകാശവാണിയിൽ നിന്ന് വിളിച്ചതാ.
1: മനസ്സിലായി.
0: അപ്പൊ ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ് സാർ. അപ്പൊ ഏത് പാട്ടാണ് നമ്മൾ ഇന്ന് വെക്കേണ്ടേ?
1: പാട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചില്ലല്ലോ.
0: ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം നമുക്ക്. ഏത് പാട്ട് വെക്കാം സാർ? ആലോചിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. സാർ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് രഞ്ജുഷ പറഞ്ഞത്. പാടാറില്ലെങ്കിലും പാട്ട് കേൾക്കും.
1: അതെ,
0: അങ്ങനെ പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ ഇത്രയും സമയം വേണോ?
1: ഒരുപാട് പാട്ടുകളുണ്ടല്ലോ.
0: അതെ അതെ അതെ അതെ അതെ.
1: ചന്ദ്രകളഭം,
0: ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം അല്ലേ? വയലാർ ദേവരാജൻ യേശുദാസ്, ആ മൂന്ന് പേര് ഒരുമിച്ച് വരുമ്പോ തന്നെ മലയാളത്തിൽ ഒരുപാട് മാജിക്കുള്ള പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിലേറ്റവും മികച്ച ഗാനമെന്ന് ഒരുപക്ഷെ എല്ലാവരും വിചാരിക്കുന്ന ഒരു പാട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ രചന കൊണ്ടും ഈണം കൊണ്ടും പാട്ടുകൊണ്ടും ഒക്കെ അല്ലേ? അപ്പോ ഗംഭീരമായ ഈ പാട്ട് ഇതാ വരുന്നു, കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഒന്നുകൂടി ബർത്ത്ഡേ വിഷസ്. ഉഷ ചേച്ചി കൂടുതൽ ആരോഗ്യവതിയായി രണ്ടുപേരും കൂടി കറങ്ങാനൊക്കെ വീണ്ടും ഒക്കെ പോവുക. ജീവിതം ഗംഭീരമാവട്ടെ.
1: ശരി.

0: പ്രിയപ്പെട്ട ആകാശവാണി ഹലോ സന്ദേശഗാനത്തിന്, ഞാൻ തിരുവനന്തപുരം കുറ്റിച്ചെല്ലിൽ നിന്നും സുദർശനകുമാർ. എന്റെ സഹോദരി രമചേച്ചിയെ വിളിക്കാമോ? ഞങ്ങൾ 6 പേരുള്ളതിൽ 3 ചേച്ചിമാരിൽ 2 പേർ കൊഴിഞ്ഞുപോയി. ഇനി 2 ചേട്ടന്മാരും ഇളയതായ ഈ ചേച്ചിയും മാത്രമേയുള്ളൂ. ചേച്ചി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മഞ്ചാടിമൂട്ടിൽ താമസിക്കുന്നു. അനന്തപുരി FM സ്ഥിരം ശ്രോതാവാണ്. ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ സുദർശനകുമാർ, കുറ്റിച്ചൽ. പിന്നെന്താ, നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: രമചേച്ചിയാണോ? രമചേച്ചി, മഞ്ചാടിമൂട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? മഞ്ചാടിമൂട്ടിൽ എന്തുണ്ട് വിശേഷം ചോദിച്ചു.
1: മഞ്ചാടിമൂട്ടിൽ വിശേഷം ഒന്നുമില്ല, ഇങ്ങനെ മഴ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു.
0: മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, മഴ പെയ്യുന്നു എന്നല്ലേ ഉള്ളൂ.
1: ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് തിരുവനന്തപുരത്ത് അനന്തപത്മനാഭ സ്വാമിയുടെ ഇതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് ആർക്കും ഒരു കുഴപ്പമില്ല.
0: അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: അതെ അതെ.
0: പിന്നെ കുറ്റിച്ചൽ പോയിട്ട് കുറെ നാളായോ?
1: കുറ്റിച്ചൽ പോയിട്ട് എന്റെ സഹോദരന്റെ വീടാ, അത് അവിടെ പോയിട്ട് കുറച്ച് ദിവസമായി.
0: പുള്ളി ഇങ്ങോട്ട് വരാറുണ്ടോ?
1: ചിലപ്പോ എന്നെപ്പോഴും വരും.
0: എന്നിട്ട് മഞ്ചാടിമൂട്ടിൽ ചേച്ചി ഇങ്ങനെ അനന്തപുരി FM കേട്ടോണ്ടിരിക്കും.
1: അതെ അതെ അതെ, അനന്തപുരി എന്നും കേട്ടിനെ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ട് അങ്ങനെ ഇഷ്ടം മാത്രമുള്ള പാട്ട് പാടുന്ന ആളാണ്?
1: പാടും.
0: അപ്പൊ ആ പാട്ട് കേക്കണല്ലോ.
1: 3 പൂക്കളിലുള്ള പാട്ടില്ലേ?
0: ഏത് പാട്ടാ?
1: ഒന്നാനും മറന്നും പോയി.
0: ഒന്നാനാം പൂമരത്തിൽ.
1: ഒന്നാനം പൂമരത്തിൽ ഒരേ ഒരു നെറ്റിലെ, ഒന്നല്ല രണ്ടല്ല 3 പൂക്കൾ, ഒന്നായി പിറന്നവർ ഒന്നായി വളർന്നവർ, ഒരു നാളും പിരിയാത്ത 3 പൂക്കൾ, ഒരു നാളും പാടാത്ത 3 പൂക്കൾ.
0: അത്രയുള്ളോ?
1: കാറ്റടിച്ച് പൂമരത്തെ കുലക്കിയാലും, കാലവർഷം കണ്ണിനീരിൽ മോടിയാലും, ഒന്നിനൊന്നു തുണയേക്കും 3 പൂക്കൾ, മന്ദകാശം മാറിയാത്ത 3 പൂക്കൾ. ഹലോ.
0: പക്ഷേ രമചേച്ചി അവിടെ 6 പൂക്കൾ ഉണ്ടായിരുന്നല്ലേ?
1: അതെ, 6 പൂക്കളുണ്ട്. അതിൽ 2 പേര് പോയി, ഇനി 4 പേരുണ്ട്.
0: രമചേച്ചി, സുദർശനൻ ചേട്ടൻ, പിന്നെ
1: പെണ്ണുങ്ങളിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ആണുങ്ങൾ 3 പേരുണ്ട്. എന്റെ മൂത്ത അണ്ണേ സഹോദരൻ, 2 കരമന ഒരു സഹോദരനുണ്ട് കാലടിയില്.
0: അവരുടെ പേരൊക്കെ പറയും.
1: മൂത്തത് ചേച്ചിയാണ്, മരിച്ചുപോയി 2 വർഷമായി മരിച്ചിട്ട്, പ്രസന്ന എന്ന് പറയും. 2 ശ്രീധരൻ നായര്, അത് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ അവിടെ കഞ്ചീർക്കോണത്ത് റിട്ടയർഡ് ആയി താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി മരിച്ചുപോയി. പിന്നെ ഒരു 4 കാലടിയിൽ താമസിക്കുന്നു, മുരളീധരൻ.
0: പിന്നെ രമചേച്ചിയും സുദർശനൻ ചേട്ടനും, അങ്ങനെ 6 പേർ അല്ലേ?
1: അങ്ങനെ 6 പേര്. അതെ അതെ.
0: ഇതേ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന അനന്തപുരി FM എന്നാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാണ്.
1: ഞാൻ എന്നും കേട്ടു, 6 ഞാൻ റെഡിയാണ് ചെയ്യും. എന്നിട്ട് സുപ്രഭാതം, ഇപ്പൊ രാമായണം ഉണ്ടല്ലോ, അത് കേൾക്കും. പിന്നെ പാട്ട് കേൾക്കും. പിന്നെ പുളിയും വായനയും എങ്ങനെ അങ്ങനെ പോകുന്നു.
0: കുറ്റിച്ചലുള്ള സഹോദരൻ ആണ് സന്ദേശം അയച്ചത്, അങ്ങനെയാണ് വിളിച്ചത്.
1: ഓ, അത് ശരി.
0: ഏത് പാട്ടാ ഇന്ന് വെക്കേണ്ടത്?
1: ഇത് എനിക്ക് പറ്റേണ്ട, അവനും ഇഷ്ടം ഈ 3 പൂക്കളുള്ള പാട്ട്
0: ആണോ? ഓക്കെ. അപ്പൊ ഒന്നാനാം പൂമരത്തിൽ ഒരേ ഒരു ഞെട്ടിയിൽ, ഒന്നല്ല രണ്ടല്ല 3 പൂക്കൾ എന്നുള്ള പാട്ട് വെക്കാം.
1: രണ്ടല്ല 3 പൂക്കൾ.
0: പി ഭാസ്കരന്റെ വരികളാണ്, പുകഴേന്തിയുടെ സംഗീതം, എസ് ജാനകി പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഭയങ്കര സന്തോഷം
0: സംസാരിക്കാൻ പറ്റിയാൽ എനിക്കും. താങ്ക് യു.
1: ശരി.

0: പ്രിയമുള്ള ആകാശവാണിക്ക്, എൻ്റെ മകൻ കലേഷ് ഗംഗ, അവൻ്റെ പിറന്നാൾ ആഗസ്റ്റ് 4, കർക്കിടകം 19, രേവതി നക്ഷത്രം. ഇനി പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചതാണോ? ഇത് ഹലോ സന്ദേശഗാനമാണ്. അവനെ ആശംസ അറിയിക്കുവാൻ ഒന്ന് വിളിക്കാമോ? ഞാൻ നെടുമങ്ങാട് ഉഴമലക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കഥ എഴുതുന്നത്. കലേഷിൻ്റെ അമ്മ. ആദ്യം എഴുതാനുള്ളത് പിന്നീടായിപ്പോയി, ക്ഷമിക്കണം. കത്ത് വായിക്കുമെന്ന വിശ്വാസത്തോടെ കത്ത് നിർത്തുന്നു. എന്തായാലും നമുക്ക് കലേഷിനെ വിളിച്ച് പിറന്നാൾ ആശംസിക്കാൻ പറ്റുമോ നോക്കാം.
1: ഹലോ
0: ഹലോ കലേഷ്, തിരക്കാണോ? ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചതാണ്. ആരാണെന്നല്ല, ഹാപ്പി ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയാൻ വിളിച്ചതാണെന്ന്.
1: അല്ല, അത് ഓക്കെ, മനസ്സിലായി. ഞാൻ ആരാണെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ.
0: അത് ശരി. ഈ സാധാരണ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ഒരാൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത്?
1: താങ്ക് യു.
0: ആ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ടി വരുന്ന ഒരാളുടെ ഗതികേട്.
1: അത് ശരി, പെട്ടെന്ന് ഇങ്ങനെ ആരാണെന്നോ ഇങ്ങനെ എനിക്കൊരു അറിയില്ല.
0: ആ, അതല്ലേ, കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരന് ഒരു പിറന്നാൾ ആശംസ നേരാന്ന് വിചാരിച്ചു.
1: കർക്കിടകത്തിലെ രേവതി നക്ഷത്രക്കാരൻ, അതാണ്, അതും കൂടെയാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെ
0: എന്നിട്ട് എവിടെ വരെ എത്തി ചിന്ത?
1: ഇത് ആളാരാണെന്നും അറിയില്ല.
0: ആളാരാന്നൊക്കെ പറയാം. നിങ്ങൾ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ എന്നുള്ള പാട്ട് നന്നായി പാടുമെന്ന് എനിക്കറിയാം. പാടൂലേ?
1: പാടും.
0: ആ, അപ്പൊ ഞാൻ നിങ്ങളെ പിറന്നാൾ ആശംസിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ആ പാട്ട് പാടിത്തരുമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ആ, അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് കേട്ടുകളാം. ഈ പറഞ്ഞു കേട്ടത് ശരിയാണോ എന്നറിയണമല്ലോ. ചുമ്മാ അങ്ങ് പാടുന്നേ, എന്തോന്നു ജാടെ, അല്ലെങ്കിൽ ഈ പാട്ടുകാരുടെ അടുത്ത് പാടാൻ പറയുമ്പോഴെല്ലാം ഒരേ ജാടയാണ്, ചുമ്മാ പാടുന്നേ. ആ, ഇപ്പൊ ബാത്റൂമാണെന്ന് വിചാരിച്ചങ്ങ് പാടിക്കൂ. അത് കുഴപ്പമില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത കാര്യമല്ലോ. ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും പാട്ട് പാടി ജോലി ചെയ്യുന്ന ആളാണ് എന്ന് അവർക്കൊക്കെ അറിയാലോ. ഛേ, അങ്ങനെ പറഞ്ഞുകൂടാ. അതെന്ത് മൂടില്ലാത്തത്? ആ, അല്ല, ഞാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരുവിധം നന്നായി പാടുന്ന ഒരാളാണ് എന്നറിഞ്ഞു. അപ്പൊ ഒരു പാട്ട് നിങ്ങളടുത്ത് ചോദിക്കണം. അപ്പൊ നിങ്ങളടുത്ത് ഒരു കാര്യം ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് തന്നിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു. ഉഴമലക്കിൽ വേറെ എന്താണ് വിശേഷം? സുശീല എന്ന് പേര് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതാരാ?
1: സുശീല.
0: ആ, അമ്മയുടെ പേരെന്താ?
1: സത്യശീല.
0: ആ,
1: അല്ല, വലിയമ്മേന്റെ പേര് സുശീലയും മാമന്റെ പേര് സുശീലനും. അതാണ് ഞാൻ ചോദിച്ചത്, സുശീലയാണോ?
0: സുശീല, സുശീലൻ, സത്യശീല.
1: വേറെ മാമന്റെ പേര് സത്യശീലൻ.
0: ഓ, അത് ശരി, എല്ലാം കണക്കാക്കി. സുശീല, സുശീലൻ, സത്യശീല, സത്യശീലൻ, നാലുപേരാണോ?
1: ശശിയും സുലോചനയും.
0: എനിക്ക് വയ്യ, അതിനൊരു ജില്ലയായിട്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നേ. അവരെത്ര പേരുണ്ട് അപ്പോ?
1: നാവായികുളത്തുനിന്ന് ചേട്ടനല്ലേ?
0: നാവായികുളത്തുള്ള ചേട്ടനല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. ആ, അപ്പൊ പാടൂല എന്ന് വാശിയാണ്. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ സത്യശീല എന്ന് പറയുന്ന ആള് കുറച്ച് സത്യം കുറച്ച് കൂടുതലുള്ള ശീലയാവാൻ സാധ്യതയുണ്ട്. ആ, അമ്മ ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനത്തിന് ഒരു കത്തെഴുതി, മോനെ വിളിച്ച് പിറന്നാൾ ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്റെ മകൻ കലേഷ് ഗംഗയെ വിളിച്ച് പിറന്നാൾ ആശംസിക്കണമെന്ന് പറഞ്ഞിട്ട് നക്ഷത്രം ഉൾപ്പെടെയാണ് എഴുതി അയച്ചിരിക്കുന്നത്. അപ്പൊ പേരില് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാം. ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്, ഏത് പാട്ടാ വെക്കേണ്ടെന്ന്? അയ്യപ്പനെ വിട്ട് കളിയൊന്നുമില്ല. എന്നാലും സാമവേദം നാവിലു നിർത്തിയ സ്വാമി എന്നുള്ള പാട്ട് പാടൂല. രാജീവ് അലിങ്കലിന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഇടി വാങ്ങിച്ചു തരും ആ പാട്ട് പാടാത്തതുകൊണ്ട്. എന്നാലും സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഇണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹലോ സന്ദേശഗാനമേ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ധാരാളം റേഡിയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു ശ്രോതാവാണ് രാധാകൃഷ്ണ പണിക്കർ മണ്ണഞ്ചേരി. വ്യത്യസ്തനാണെന്ന് പറയാൻ കാരണങ്ങളുണ്ട്. നന്നായി പാടും. ഗാനരചന, സംഗീത സംവിധാനം, മൃദംഗം, വീണ, ഇത്തരം വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട രസകരമായ ഒരു സംഭവമാണ്, നന്നായി തമാശകൾ പറയാറുണ്ട്. ഒരു കൊച്ചടുർഭാസി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ഒന്ന് സംസാരിക്കണം, ഒപ്പം ഒരു ഗാനവും വെച്ചു കൊടുക്കണം എന്ന് സ്നേഹത്തോടെ രാധാ വയലാർ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
1: നമസ്തേ.
0: നമസ്തേ,
1: എന്തുണ്ട് വിശേഷം?
0: എല്ലാം നല്ല വിശേഷം. അവിടെയൊക്കെ മഴയുണ്ടോ?
1: നല്ല മഴയാണ്.
0: ആ, മഴയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: മഴയുടെ പ്രശ്നങ്ങളായിട്ടൊന്നും വലുതൊന്നുമില്ല.
0: ആ, പ്രശ്നങ്ങൾ ഇല്ലാതെ മഴ പെയ്തോട്ടെ, കുഴപ്പമില്ല.
1: അതെ അതെ അതെ,
0: മഴ പ്രശ്നങ്ങളാവുമ്പോഴാണ് പ്രശ്നം. അത് ഇവിടുത്തെ വിഷയമല്ല. എപ്പോഴും ഈ റേഡിയോ ബാക്കിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമല്ലേ?
1: അതെ, ഇവിടുത്തെ റേഡിയോ എന്ന് പറയണത് ആത്മമാണ്. രണ്ട് റേഡിയോ ഉണ്ട്, അതിൽ ഒരെണ്ണം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും.
0: ഇതിനിടയിൽ എപ്പോഴാണ് ഈ മൃദംഗവും വീണയും ഒക്കെ പഠിക്കാൻ സമയം കിട്ടിയത്?
1: അത് കേട്ട് പഠിച്ചതാണ് സാർ.
0: അല്ല, എന്നാലും അതൊരു വളരെ കൗതുകമായിട്ട് തോന്നുന്നു. കാരണം മൃദംഗവും വീണയും ഒക്കെ കേട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ.
1: വീണയല്ല, തബലയും ഹാർമോണിയവും.
0: പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞയാള് മൃദംഗവും വീണയെന്നൊക്കെയാണ് പറഞ്ഞത്.
1: അത് സ്വന്തമായിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ അല്പസ്വല്പം വായിക്കും എന്നുള്ളത് ശരിയാ.
0: ഇതിനിടയിൽ ഗാനരചന, സംഗീത സംവിധാനം ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്.
1: ഒരു അല്പസ്വല്പമൊക്കെ ഉണ്ട്, ഗാനരചനയൊക്കെ ഉണ്ട്.
0: രണ്ടുപേരും കേൾക്കാൻ പറ്റൂ?
1: പാട്ട് പാടാനാണോ?
0: ആ, പിന്നെ
1: ഞാന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ പഴയ ഒരു പാട്ട്, ഒരു ലളിത ഗാനത്തിന്റെ രണ്ടുപേര് പാടാം.
0: സൂപ്പർ സൂപ്പർ.
1: And

0: കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി അന്നത്തോണി പൂന്തോണി അലമാല കൈകളിൽ ആലോലമാടും അരയന്നത്തോണി പൂന്തോണി. എം ജി രാധാകൃഷ്ണൻ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ലളിതഗാനത്തിലെ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ തന്നെയല്ലേ എല്ലാവരും കഴിവുള്ളവരാണ് കലാകാരന്മാരെന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഒരു കലയുണ്ടല്ലോ സാറേ.
1: എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും ഘനശ്യാമ സന്ധ്യാഹൃദയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരണാന്തൽ വെളിച്ചത്തിൽ, അപ്പൊ അത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ പാടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതും പോപ്പുലർ ആണ് എങ്കിലും
0: അദ്ദേഹം തന്നെ പാടി ഒരുപാടുണ്ട്. കടലിന്റെ കരക്കൽ പരുക്ഷത്തിലെ കടന്നൽ കൂടൊന്ന് പൊട്ടി പറന്നൊരായിരം ചിത്തി, ആ പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ.
1: അതെ അതെ അതെ അതെ,
0: ഒരു കാലത്തെന്ന് പറഞ്ഞ വളരെ വളരെ പോപ്പുലർ ആയിരുന്നു ആ പാട്ടുകളൊക്കെ.
1: അതെ അതെ,
0: അത് ലളിതഗാനമായിട്ട് അത് പഠിപ്പിക്കാനല്ല, എന്ത് രസമാണ് അതൊക്കെ കേൾക്കാൻ.
1: വളരെ സന്തോഷം. ഇത് ആകാശവാണിയിൽ നിന്നാണ് താങ്കളെ വിളിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരത്തു നിന്നാണ്.
1: അതെ, ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന്.
0: അയ്യോ സാറേ, വളരെ വളരെ വളരെ നന്ദി.
1: ഒരു രാധാ വയലാറിനറിയോ?
0: ഓ, ആ രാധാ വയലാർ അറിയാം, സ്ഥിരം ശ്രോതാവാണ്. പിന്നെ ഞാൻ അതാണ് ചോദിച്ചത്, സാറിന്റെ ശബ്ദം എനിക്കറിയാം.
1: ഈ സാധാരണ ആൾക്കാര് സ്ഥിരം ശ്രോതാക്കളാണ്, രാവിലെ 5 മണി മുതൽ രാത്രി വരെ കേൾക്കും എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോ ഒരാള് ആകാശവാണി ലളിതഗാനം തിരിച്ചു പാടിത്തരുമ്പോ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം എത്രയാണെന്ന് അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: സാറേ, ഞാനിപ്പോ അത് ചുരുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ കൊച്ചി എഫ്എമ്മിന്റെ ഇതാണിപ്പോ കേട്ടുകൊണ്ടിരുന്നത്.
1: അതെ അതെ അതെ,
0: ഇതുതന്നെയാണ് എന്റെ സ്ഥിരം എന്ന് പറയണത്.
1: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ, ഏത് പാട്ടാ ഇന്ന് വെക്കേണ്ടേ?
0: അറിയാം, സഹ്യ അദ്രിയ സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത, ആ പാട്ട് കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഒരു ഡെഡിക്കേഷൻ പറയുന്നതിന് വല്ല,
1: തീർച്ചയായിട്ടും തീർച്ചയായും, ഒരു വിരോധവും ഇല്ല.
0: കെ പി മോഹനൻ, പെരുമ്പള അക്കമ്മ ജോസഫ്, കിടങ്ങൂര്, എന്നെ ഇത്രയും സ്നേഹിച്ച രാധാ വയലാർ, മുംതാസ് ബീഗം മയ്യനാട്, ടി ആർ വിജയലക്ഷ്മി മാഡം, അങ്ങറിയും ചിലപ്പം വിജയലക്ഷ്മി മാഡത്തിന് സുഭാഷിതം അവതരിപ്പിക്കുന്ന,
1: മനസ്സിലായി മനസ്സിലായി,
0: അവരൊക്കെ എന്റെ ഹൃദയ ബന്ധുക്കളാണ്.
1: ഇപ്പൊ താങ്കളും ഞങ്ങളുടെ ഹൃദയ ബന്ധുവായി
0: സാറേ. ഞാൻ എല്ലാത്തിനും കത്തയക്കുന്നതാണ്, പിന്നെ രഞ്ജിനി എല്ലാത്തിലും ഞാൻ അയക്കുന്നതാണ്.
1: അതിനിടയിൽ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നൊരു വിളി.
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. നമുക്ക് താങ്കൾ ചോദിച്ച പാട്ട് കേൾക്കാം, മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന സിനിമയിൽ വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ട് സഹ്യാദ്രി സാനുക്കൾ എനിക്ക് നൽകിയ സൗന്ദര്യ ദേവത നീ പാട്ട് കേൾക്കാം.
0: നന്ദി, നമസ്കാരം,
1: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.
1: ഇന്ന് ശാസ്ത്രലോകത്തെ കാർഷിക രംഗത്തെ ഇതിഹാസം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കർക്കടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കടക മാസത്തിലെ ആരോഗ്യ ചര്യകളെ കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1,30,00,000 രൂപ, 2,01,00,000 രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഹലോ.

0: എന്റെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
2: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
2: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരോഗ്യപരമായി ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലവും ഭക്ഷണരീതിയും ആയുർവേദത്തിലൂടെ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. മഴക്കാലത്ത് ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ?
4: ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അയാൾ ശീലിച്ചു വന്ന ആഹാരം, അയാളുടെ ജീവിത രീതി ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും ഒരു വ്യക്തി ശീലിക്കേണ്ട, അതായത് ആയുർവേദം എന്നതൊരു ജീവിതശാസ്ത്രമായതുകൊണ്ട് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചര്യകൾ പറയുന്നുണ്ട്. അതിൽ ഋതുചര്യയിൽ ഓരോ ഋതുവിലും ഒരു വ്യക്തി ശീലിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും മഴക്കാലം എന്ന് പറയുന്നത് ഒരു വർഷ ഋതുചര്യയിൽ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, ദഹിക്കാൻ കൂടുതൽ അധികം സമയമെടുക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക, പൊതുവെ വിശപ്പ് കൂടിയൊരു സമയമായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണ രീതി ഒഴിവാക്കുകയും വേണം. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറു ചൂടോടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവെ മധുരം, പുളി, എരിവ് ഇതൊക്കെ കൂടിയ ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചൂടോടുകൂടിയ പാനീയ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആയുർവേദത്തിൽ പൊതുവെ ഈ സമയത്ത് പറയുന്നത്. അതിൽ ഔഷധ കഞ്ഞികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഔഷധം കഴിക്കുന്ന സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരം നന്നായി പാകം ചെയ്ത് കഴിക്കാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും മാംസാഹാരം കഴിക്കുമ്പോൾ നന്നായി കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക. മുട്ടയുടെയും ഈ റെഡ് മീറ്റിന്റെ ഉപയോഗം ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. തൈര് കഴിക്കുന്നതിന് പകരം തൈര് മോരാക്കി കഴിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് മോര് കാച്ചി ഉപയോഗിക്കുക ഈ സമയത്ത്. പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അധികം പഴകാത്ത പഴം കഴിക്കുന്നതായിരിക്കും നല്ലത്. പഴവർഗ്ഗങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ആയിട്ട് കഴിക്കുക. പഴ ജ്യൂസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയത് തന്നെ ആയിരിക്കണം. ഈ സമയത്ത് വളരെയധികം രോഗം വരാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതല്ല എങ്കിൽ ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൃത്യമായ ശുചിത്വം, വിശപ്പുള്ളപ്പോഴും തന്നെ ആഹാരം കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഫ്രഷ് ആയിരിക്കണം എന്നും ചിന്തിക്കുക. ചെറു ചൂടോടുള്ള ആഹാരവുമാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്. കഞ്ഞികളുടെ ഉപയോഗവും ഈ ഒരു വർഷകാലത്ത് ആയുർവേദം വിധിക്കുന്നുണ്ട്.
3: ശരിക്കും ഏത് തരത്തിലുള്ള ഔഷധ കഞ്ഞിയാണ് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക?
4: ഔഷധ കഞ്ഞികൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, ഔഷധ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞവരേരിയാണ് സാധാരണ ആയുർവേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞവരേരി ഇല്ല എങ്കിൽ നമ്മൾ നെല്ല് കുത്തിയ അരി ഉപയോഗിച്ചാലും മതിയാവും. നന്നായി വേവിച്ച് പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണം, അതായത് 5 ഔഷധങ്ങൾ മാത്രം, തിപ്പലി, കുരുമുളക്, ഏലത്തരിയൊക്കെ അടങ്ങിയ 5 ഔഷധങ്ങൾ അടങ്ങിയ പഞ്ചകോലം എന്ന് പറഞ്ഞൊരു ചൂർണവും ഞവരേലിയും കൂടെ ഇട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ

0: നേർത്ത പാലോ ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ച് അതിനകത്ത് ചെറിയ ഉള്ളിയോ നെയ്യോ ഇട്ടിട്ട് താളിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു നേരത്തെ ആഹാരമാക്കി ഉപയോഗിക്കുക. പലപ്പോഴും ഒരു ശീലമുള്ളത് ഈ ഒരു സമയത്ത് ഔഷധക്കഞ്ഞി ഉപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പലരും രാത്രിയായിരിക്കും ഉപയോഗിക്കുന്നത്. രാത്രിയത്തെ ഒരു ഫുഡ് കഴിക്കും, അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഔഷധക്കഞ്ഞിയും കൂടി ഉപയോഗിക്കും. പക്ഷെ അങ്ങനല്ല, ഒരു നേരത്തെ ആഹാരമായിട്ട് ഔഷധക്കഞ്ഞി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ജനറലി പറഞ്ഞതാണ്. ഇല്ലാതെ നമുക്ക് മറ്റു പല ഔഷധങ്ങളും അരിയാർ ഇട്ട് ഉപയോഗിക്കാവുന്നുണ്ട്. വിഴാലരി, കുടകപ്പാല ഏരി ഒക്കെ പോലുള്ള ഔഷധങ്ങൾ ഇട്ടിട്ട് ഔഷധക്കഞ്ഞി ഉപയോഗിക്കാം. ഉലുവ ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ പ്രമേഹ രോഗികളാണെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഞവരേരിക്കും കുത്തിയ നെല്ലരിക്കും പകരം നമുക്ക് ഗോതമ്പിന്റെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട്, കുറച്ച് കലോറി കുറവാണ്, ഒരു നേരം പക്ഷെ ഞവരേരി ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതിനകത്ത് ഉലുവയോ അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പഞ്ചകോല ചൂർണമോ ഒക്കെ ഇട്ട് വെള്ളം വേവിച്ചിട്ട് കഞ്ഞിയാക്കി അതിനെ കുറച്ച് നെയ്താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പലതരം, അതായത് പല സ്ഥലങ്ങളിൽ പലതരം കഞ്ഞികൾ പ്രചാരത്തിലുണ്ട്. പയർ, നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളെല്ലാം, കടല, മുതിര, ഇതൊക്കെ അരിയോടുകൂടി ചേർത്തോ അല്ലെങ്കിൽ ചേർക്കാതെയോ കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ട് അതിനോടൊപ്പം ദഹനത്തിന് വേണ്ടിയിട്ട്, അതായത് ദഹനശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചകോല ചൂർണമോ അല്ലെങ്കിൽ വെറും ചുക്കുപൊടിയോ മാത്രം ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് ഒരു നേരത്തെ ആഹാരമാക്കി കഞ്ഞി കഴിക്കുക, അല്ലാതെ നമ്മുടെ അഡീഷണൽ ഫുഡായിട്ട് കഞ്ഞി കഴിക്കുന്നത് നല്ലതല്ല.
1: മാഡം, മഴക്കാലം പൊതുവേ വിശപ്പ് കൂടിയ കാലം കൂടിയാണല്ലോ. മഴക്കാലത്ത് ആഹാരകാര്യത്തിൽ പാലിക്കേണ്ട ഇടവേളകളെക്കുറിച്ച് ഒന്ന് പറയാമോ? അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: തീർച്ചയായും, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശപ്പാണ് നമ്മുടെ ഒരു ഭക്ഷണ രീതിയുടെ ഇൻഡിക്കേറ്റർ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ആഹാരം കഴിക്കണം, ദിവസം 4 നേരം ആഹാരം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് എപ്പോൾ വിശക്കുന്നു അപ്പോഴും വേണം ആഹാരം കഴിക്കാൻ. സാധാരണ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രിയത്തെ ആഹാരം, അങ്ങനെയാണ്. അതിപ്പോൾ ഒരാൾക്ക്, ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വിശപ്പ് തോന്നുന്ന സമയം. ചിലർക്ക് ഒരു എങ്ങനെയൊക്കെ ആയാലും ഒരു 4 മുതൽ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കേണ്ടത്. പ്രാതൽ നമ്മൾ നന്നായി, നല്ല ഹെൽത്തി ഫുഡ്, എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ പ്രാതൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മുടെ മലയാളിയുടെ ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല, ഏറ്റവും ന്യൂട്രീഷ്യസും ഏറ്റവും ഊർജ്ജദായകവുമായിട്ടുള്ളൊരു പ്രാതലായിട്ട് നമുക്ക് പറയാം പുട്ടും കടലക്കറിയും. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പുട്ടും കടലക്കറിയും ഒരാൾക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആഹാരം കഴിക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ, മഴക്കാലത്ത് വിശപ്പ് കൂടുതൽ തോന്നുന്നു എങ്കിൽ ഒരു പഴം പുഴുങ്ങിയതോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എണ്ണ കടികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയാഹാരം എന്ന് പറയുമ്പോൾ ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികൾ, മഴക്കാലത്ത് കഴിവതും ഈ സാലഡ്, റോ സാലഡ് ഉപയോഗിക്കാതെ വേവിച്ച പച്ചക്കറികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് നന്നായിട്ട് മീൻ വേവിച്ച് ഉപയോഗിക്കാം, മാംസാഹാരവും വേവിച്ച് ഉപയോഗിക്കാം. മുട്ടയുടെയും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് മഴക്കാലത്ത് മധുരം ആഹാരത്തിലും കുറച്ച് ഒഴിവാക്കുക. തൈരിൻ്റെ ഉപയോഗം വളരെയധികം സംശയമുള്ളതാണ്. പക്ഷെ തൈര് നമുക്ക് വളരെ ന്യൂട്രിയൻറ്റും തൈരിനകത്തുള്ള ലാക്ടിക് ആസിഡും പ്രോബയോട്ടിക്കും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പച്ച തൈര് ഉപയോഗിക്കാതെ അതിനെ മോര് കാച്ചി ഉപയോഗിക്കാവുന്നതാണ് മഴക്കാലത്ത്. പിന്നീട് നമുക്ക് ഒരു രാത്രിയത്തെ ഫുഡ് വരികയാണെങ്കിൽ ഒരു കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ എങ്കിലും രാത്രിയത്തെ ഫുഡ് കഴിച്ചിരിക്കണം. രാത്രിയത്തെ ഫുഡ് ദഹിക്കാൻ എളുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ 7:30-8 മണിയാകുമ്പോൾ തന്നെ കഴിച്ചിരിക്കണം. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു ഫുൾ സ്റ്റൊമക്ക്, ഇപ്പോൾ വർക്കിംഗ് ഒരു പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് കഴിച്ചാലായി ഇല്ലെങ്കിലായി, രാത്രിയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുകയും നന്നായി ഭക്ഷണം കഴിക്കുന്ന സമയം. പക്ഷെ അതൊരു അൺഹെൽത്തി രീതിയാണ്. ഈവൻ മഴക്കാലത്തും ഒരു അൺഹെൽത്തി രീതിയാണത്. രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധക്കഞ്ഞികൾ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് രാത്രിയത്തെ ഒരു നേരത്തെ ആഹാരമാക്കാം. പക്ഷേ ഉറപ്പുവരുത്തുക നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ അല്ല എങ്കിൽ ആ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നമ്മുടെ കാർഡിയാ ഹെൽത്തിനെയൊക്കെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗ്യാപ്പ്. ആ വിശപ്പ് തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കുന്ന ആഹാരത്തിന്റെ ക്വാണ്ടിറ്റിയും കഴിക്കുന്ന രീതിയും ഒക്കെ ഓരോ വ്യക്തിക്കനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇനി കുടിക്കുന്ന വെള്ളമാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുടിക്കാം. പക്ഷെ നമ്മുടെ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പം ഒരു ത്രൂ ഔട്ട് മഴക്കാലം അല്ല, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരികയും ഡീഹൈഡ്രേഷനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഒരു 3 ലിറ്റർ വെള്ളം വരെ നമുക്കൊരു വ്യക്തിക്ക്, 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതായിരിക്കുക. 20 മിനിറ്റ് എങ്കിലും ചുക്കോ കൊത്തമല്ലിയോ ഒക്കെ ഇട്ട് നമുക്ക് സാധാരണ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇല്ല എങ്കിൽ ഷടങ്ക പാനീയം, ഷടങ്കം എന്ന ഔഷധം ഇട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശുദ്ധജലത്തിൻ്റെ ലഭ്യത തീർച്ചയായും ഉറപ്പ് വരുത്തേണ്ടതാണ്. ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കുന്നതിനേക്കാളും പഴങ്ങൾ അങ്ങനെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ വൃക്കരോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം റെഗുലേറ്റ് ചെയ്യണം. ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക്, വൃക്കകളുടെ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അത്രയും ഒരു വെള്ളം കൂടി അവർക്ക് സാധ്യമായിരിക്കില്ല. അതുകൊണ്ട് വൃക്കകളുടെ ആരോഗ്യവും കൂടെ നമ്മൾ പരിഗണിച്ച് വേണം ഒരു വ്യക്തിയുടെ വൃക്കരോഗമുള്ളവരാണെങ്കിൽ വെള്ളം കുടിയുടെ അളവ് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കേണ്ടത്, ഒരു കൃത്യത വരുത്തേണ്ടത്.
1: മഴക്കാലത്ത് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്?
0: സ്കൂൾ കുട്ടികളുടെ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഒരു ഹോംലി ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പുറത്തുള്ള ആഹാരം ഈ ഒരു വല്ലപ്പോഴും വൺസ് ഇൻ എ വൈൽ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മഴക്കാലത്ത് ഈ ഭക്ഷ്യവിഷബാധ പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടും രോഗം അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഹോംലി ഫുഡ് ശീലിക്കാൻ അവരെ ശീലിപ്പിക്കുക. രാവിലെ പലപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ ഒരു എണീറ്റുടനെ കുട്ടിക്ക് നല്ലൊരു ഗ്ലാസ് പാല് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് സ്കൂളിൽ പോകേണ്ട കുട്ടിക്ക് 6 മണിക്ക് പാല് കുടിച്ച കുട്ടിയെ വീണ്ടും ഒരു 7:30-8 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറയും. പക്ഷെ പാലിന് ദഹിക്കാൻ കുറച്ച് സമയം വേണം. അത് ദഹിച്ചു കഴിഞ്ഞാലേ കുഞ്ഞിന് വിശപ്പ് വരുള്ളൂ. അതിൻ്റെ മേളിലൂടെ ഒരു ഹാർഡായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കുട്ടിക്ക് തീർച്ചയായും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന ശീലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പിട്ട് കൊടുക്കുക. നേരത്തെ കഴിച്ച ആഹാരം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. കട്ടിയുള്ള പാല് രാവിലെ എണീറ്റുടനെ കൊടുക്കുന്നത് ഒഴിവാക്കാം കുഞ്ഞുങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിൽ അവർക്ക് നേർപ്പിച്ച പാല് കൊടുക്കാവുന്നതാണ്. അന്നന്ന് കുക്ക് ചെയ്ത ആഹാരം തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും ശ്രദ്ധിക്കുക. ആഹാരം നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സമയത്തൊരു 3 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന ആഹാരം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അധിക ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന ആഹാരം വീണ്ടും വീണ്ടും ചൂടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോ ആഹാരത്തിനും നമുക്കൊരു ഫ്രിഡ്ജിലും ഫ്രീസറിലും വെക്കാനൊക്കെ ഒരു ഡ്യൂറേഷനുണ്ട്. അപ്പം അതിൽ കൂടുതൽ ഈ തൈരായാലും പാലായാലും ഒക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ പഴകിയത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന ബോട്ടിലിന്റെ ശുചിത്വം, പാത്രത്തിന്റെ ശുചിത്വം, പല ബോട്ടിൽ നെക്കിലൊക്കെ കുട്ടികളുടെ ഭക്ഷ്യവസ്തുവിന്റെ അവശിഷ്ടം ഇരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഫുഡ് പോയ്സണിങ്ങിന് സാധ്യത കൂട്ടുന്നതാണ്. എന്നും ക്ലീൻ ചെയ്ത വാട്ടർ ബോട്ടിൽ തന്നെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. കുട്ടികളുടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ശുചിത്വവും കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി, അതോടൊപ്പം തന്നെ സമയം, ഈ 3 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മഴക്കാലത്തെ ഭക്ഷണശീലങ്ങളെ കുറിച്ച് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായും മഴക്കാലത്ത് പലതരം രോഗസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതശൈലി, അതോടൊപ്പം തന്നെ ആഹാര രീതി, ശുചിത്വശീലങ്ങൾ ഇവ ശ്രദ്ധിച്ചാൽ ആരോഗ്യവകുപ്പ് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് രോഗകാരകമായ ഘടകങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നമ്മുടെ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആരോഗ്യകരമായ ഒരു മഴക്കാലത്തിലൂടെ നമുക്ക് തീർച്ചയായും കടന്നുപോകാം. എല്ലാവരും ആരോഗ്യപ്രദരായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: മഴക്കാല ഭക്ഷണങ്ങളും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജി പി സിദ്ധിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടിയേറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടിയേറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
0: ആകാശവാണി

ഇപ്പോൾ തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീമതി ടി രുക്മിണി വയലിൻ, ശ്രീ ഗുരുവായൂർ ദൊരൈ മൃദംഗം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. പരദേവത എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ധന്യാസി, ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് തഞ്ചാവൂർ എസ് കല്യാണരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീമതി ടി രുക്മിണി വയലിൻ, ശ്രീ ഗുരുവായൂർ ദൊരൈ മൃദംഗം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ കാർഷിക രംഗത്തെ ഇതിഹാസം, ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ നേരിടാം, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഫഹദ് മർസൂഖിനോടൊപ്പം സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾ പൊതുജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ന് നമ്മോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ശ്രീ ഫഹദ് മർസൂഖ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമസ്കാരം. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇന്ന് അടിക്കടിയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2018 മഹാപ്രളയം, 500+ ആൾക്കാരന്ന് മരിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തം, പിന്നീട് 2024 വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ഇപ്പോൾ നമ്മുടെ അടുത്ത ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ ഉണ്ടായ വെള്ളപ്പൊക്കം, അതിലും കുറേ ജീവനുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ വലിയ വസ്തുവകകൾക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്താണ് ഈ ഓരോ ദുരന്തങ്ങളും നമുക്കൊരു പാഠം നൽകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്?
2: ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് മാറുന്നൊരു കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ, അതിതീവ്ര മഴ, ചുഴലിക്കാറ്റുകൾ, ചൂട്, ഹീറ്റ് വേവ്സ്, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഹസാർഡ്സ് നമ്മൾ വിളിക്കും, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റായിട്ട്, ആഫ്റ്റർ എഫക്റ്റായിട്ട് കാണുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ ആസാമിൽ വലിയ പ്രളയമാണ്, എന്നാൽ നമ്മുടെ ഗുജറാത്തിൽ വലിയ ഒരു ചെറിയ പ്രളയം ഉണ്ടായി, നോർത്ത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രളയമുണ്ടായി, മുന്നേ മുംബൈയിൽ പ്രളയമുണ്ടായി ഈ സീസണിൽ തന്നെ. എന്നാൽ ഈ സീസണിൽ നമുക്ക് മഴ കുറവാണ്, ഇന്ത്യയിലാകെ നോക്കുകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് വരികയാണ്.

0: പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു നമ്മളൊരു സവിശേഷമായ ഭൂപ്രകൃതിയാണ് നമുക്ക്, മല നാട്, ഇടനാട്, കോസ്റ്റൽ. അപ്പോൾ ഈ ചെറിയ വിടുത്തിലുള്ള പല ഈ വൈവിധ്യങ്ങളുള്ള ഒരു പ്രകൃതി, അതും തന്നെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു പ്രകൃതിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള ദുരന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണ്, മൾട്ടി ഡൈമെൻഷണൽ ആയിട്ടുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കാലാവസ്ഥ മാറുന്നു. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ മഴയുടെ സ്വഭാവത്തിൽ, മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. അപ്പോൾ നമ്മൾ ആകെ ഒരുപക്ഷെ സീസൺ കഴിയുമ്പോഴേക്കും നമ്മുടെ മഴ നോർമൽ മഴ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, പക്ഷേ നമ്മുടെ പെയ്ത്ത് രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ നാലോ അഞ്ചോ മണിക്കൂറുകൾ കൊണ്ട് പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള അതി തീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ മാറുന്നു. ആ കാലാവസ്ഥ മാറുന്നതിനോട് എങ്ങനെ നമ്മൾ അനുനയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ആലോചിച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലേണിംഗ് എന്നുള്ളത് പറയാനുള്ളത്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അനിൽകുമാർ.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: നേരത്തെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഈ അടുത്ത ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ഈ ആറിന്റെ തീരത്ത് താമസിക്കുന്ന നമ്മുടെ എന്റെ അമ്മയുടെ വീട് ആറിന്റെ തീരത്ത് തന്നെ അവിടെ നിന്ന് നേരത്തെ വെള്ളം പൊങ്ങിയിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇപ്പൊ ഈ നേരത്തെ ഈ മണൽ ഊറ്റി ഊറ്റി ആൾക്കാർ ഇതിനെ ആഴം കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അന്നേരം അതുകൊണ്ടാണ് ഇപ്പൊ ചെറിയൊരു മഴ വന്നാൽ പോലും വീടുകളിലൊക്കെ വെള്ളം കയറുന്നതിന്റെ കാരണം അത് തന്നെയാണോ അതോ വേറെ വല്ലോ ആണോ?
0: അതില് അനിൽ സാർ, അതിൻ്റെ അകത്തുള്ളത് പ്രധാനമായിട്ടും മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതായത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്താൽ നമ്മുടെ നദികളെല്ലാം ചെറിയ വീതിയുള്ള നദികളാണ്. അപ്പോൾ ഈ നദികളിൽ പെട്ടെന്ന് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഓവർകം ചെയ്തുകൊണ്ട് അത് ഫ്ലഡഡ് ആവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വലിയ മഴ നമുക്ക് മുന്നേ തന്നെ നമുക്ക് ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. പക്ഷേ ഇപ്പം ആ മഴ പെയ്ത്ത് സാറിന് ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ മഴക്കാലത്തെ മഴ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്ത ദിവസങ്ങൾ നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ദിവസങ്ങളാണ്. പക്ഷേ എന്നാൽ നമ്മുടെ മഴ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സീസണിൽ പെയ്യേണ്ട മഴ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ മഴയുടെ സ്വഭാവം മാറുമ്പോൾ വലിയ ഹ്യൂജ് വോളിയമാണ്, വലിയ അളവിലുള്ള വെള്ളമാണ് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ മഴയായിട്ട് പെയ്യുന്നത് ഈ ചെറിയ സമയത്ത്. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മണൽ മാറ്റി കഴിഞ്ഞിരുന്നെങ്കിലും നമ്മുടെ നദികൾ കരകവിഞ്ഞ് ഒഴുകാനുള്ള സാധ്യതയുണ്ട്, നമ്മളെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന് കൂടെ തന്നെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് ഇതുപോലെ അതിൽ കുത്തി ഒലിച്ചുള്ള പെയ്ത്ത് വരുമ്പോഴും അതുപോലെ അതിൻ്റെ കൂടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ നദികളുടെ കാര്യം കപ്പാസിറ്റി അത് ബാധിക്കുന്നുണ്ട്. അവിടങ്ങളിലും മണലും എക്കലൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ അത് മാറ്റിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക കർമ്മ പദ്ധതി രൂപം കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അധികം വൈകാതെ നദികളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കും. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഇതൊരു പ്രകൃതിദത്തമായ പ്രോസസ്സാണ്, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ്. നദികൾ മണലും കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാലാകാലങ്ങളായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ നദികളുടെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും നമ്മുടെ കയ്യേറ്റങ്ങളും മറ്റു ഇടപെടലുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ. എന്തായിരുന്നാലും താങ്കൾ ഉന്നയിച്ച പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതുകൊണ്ട് മാത്രം നമ്മുടെ പ്രളയം ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം കാലാവസ്ഥ മാറുകയാണ്, മഴയുടെ പെയ്ത്ത് രീതി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മണൽ മാറ്റിയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ചെളിയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത്തരത്തിലുള്ള അപകട സാധ്യത പ്രതീക്ഷിക്കണം. ആറ്റിൻ്റെ കരയിൽ ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർ.
2: സാറേ, ഈ ഒരു എട്ട് ഒമ്പത് വർഷത്തിന് മുമ്പുള്ളേക്കാട്ടിലും മഴകൾ ഇപ്പൊ കൂടുതലാണോ നമുക്കിപ്പം കിട്ടണിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ ഇപ്പോഴും?
0: അതെ, മഴ ആകെ പെയ്യുമ്പോൾ ഇപ്പോൾ ജൂൺ മാസത്തിൽ, നമ്മുടെ കർക്കിടക മാസം ജൂലൈ മാസത്തിൽ നമുക്ക് പൊതുവെ വലിയ മഴ കിട്ടും. ഈ വർഷം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ മാസത്തിൽ നമുക്ക് കാര്യമായി മഴ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും മഴ പെയ്യുന്ന ജില്ലകളായിട്ടുള്ള ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ പോലും വലിയ മഴ കുറവ്, 50% മഴ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് 1 നിങ്ങൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 35% മഴ കുറവാണ് കേരളത്തിൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് 20% കുറഞ്ഞു. അതായത് 15% മഴക്കുറവിനെ വെറും 4 ദിവസം കൊണ്ട് മറികടന്നു. സാധാരണ ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച കിട്ടേണ്ട മഴയുടെ 400%, അതായത് 4.5 മഴയാണ് നമുക്ക് ഈ ഓഗസ്റ്റിൽ ഒരാഴ്ച കൊണ്ട് കിട്ടിയത്, 4 ദിവസം കൊണ്ട് കിട്ടിയത്. അതിൽ തന്നെ പിന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മഴ എന്ന് പറയുന്നത് 4 മണിക്കൂറിൻ്റെ ഇടയിൽ 300 മില്ലിമീറ്റർ മഴ. അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാസം കൊണ്ട്

0: പെയ്യുന്ന മഴയാണ്, ആ ഒരു ശരാശരി മഴയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം മഴയുടെ പെയ്ത്തി സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അത് വലിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാലാവസ്ഥ ആഗോളതലത്തിൽ തന്നെയുള്ള കാലാവസ്ഥയുടെ ഭാഗമാണ്. നമുക്ക് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് എമൗണ്ട് വെള്ളം എത്തുന്നു. ആ വെള്ളത്തെ ക്യാരി ചെയ്യാനുള്ള നദികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നാച്ചുറലായിട്ടില്ല. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതും വെള്ളക്കെട്ടാവും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മഴയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കുറേ സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു മഴ പെയ്യുമ്പോൾ ആ മഴക്കനുസരിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയില്ല. അത് ഗ്രാജുവലായിട്ട് പതുക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ അറിവ് നമുക്കുണ്ടാവണം. ഈ കാലാവസ്ഥയിൽ വരുന്ന ഈ മാറ്റം, ഈ മാറ്റത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. അപ്പോൾ ആ മഴക്കനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ പ്രദേശത്ത് മഴ വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണെങ്കിൽ താങ്കളും ഫാമിലിയും ചെയ്യേണ്ട കാര്യം, അവിടെ മഴ കൂടുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം, നമ്മുടെ മുറ്റത്ത് പെയ്യുന്ന മഴവെള്ളം മാത്രമല്ല നമ്മുടെ പുഴയിലെത്തുന്നത്, അത് കടൽ നമ്മുടെ വനപ്രദേശങ്ങളിലും മലയോര മേഖലയിലൊക്കെ പെയ്യുന്ന മഴ നമ്മൾ കാണുന്നില്ല. ആ വെള്ളം കൂടി നമ്മുടെ പ്രദേശത്ത് എത്തുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായെങ്കിലും അവിടുന്ന് മാറാൻ ശ്രമിക്കണം. ഇനി അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ വീടോ കാര്യങ്ങളോ റിനോവേഷനൊക്കെ നടക്കുന്ന സമയത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റാൻ. ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ ഈ സ്റ്റിൽറ്റിലൊക്കെയാണ് ആൾക്കാർ വീട് വെക്കുക, അതായത് ഒരു തൂണിൻ്റെ മുകളിൽ വീട് വെക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനൊരു സാധ്യതയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ധാരണയുടെ പുറത്തു വേണം നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ.
1: ഓക്കെ, അനിൽകുമാർ വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതൊരു പ്രാദേശികമായുള്ള ഒരു പ്രശ്നമല്ല, ഒരു ആഗോള പ്രതിഭാസമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കത്തെ നമുക്ക് പ്രാദേശികമായ അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും?
0: അത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കാലാവസ്ഥ വ്യതിയാനത്തെയോ അതുപോലെ ഈ അതിതീവ്ര സ്വഭാവത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെയോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആഗോളതലത്തിൽ തന്നെ അതിന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായാൽ പോലും ഒരുപാട് വർഷങ്ങളെടുക്കും അതിൻ്റെ ഇമ്പാക്റ്റ്, നമ്മൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ചെയ്ത കാര്യത്തിൻ്റെ ഇമ്പാക്റ്റ് കുറയാൻ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം പിന്നെ തരപ്പെടുത്തുക എന്നുള്ളത്. അത് പെട്ടെന്ന് നടക്കുന്നില്ല, കാരണം നമ്മൾ നൂറ്റാണ്ടുകളെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശീലം, നമ്മുടെ ജീവിതം, നമ്മുടെ കൾച്ചർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലാവസ്ഥയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു മലയാളിയുടെ സ്വത്തം രൂപപ്പെടുന്നത് നിർണായകമാണ് നമ്മുടെ കാലാവസ്ഥ. അപ്പോൾ അതിൽ മാറ്റം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചില ഇടപെടലുകൾ നമ്മൾ നടത്തണം. പക്ഷെ അത് അത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു അതിന് രണ്ട് തലത്തിലുള്ള ഇടപെടൽ വേണം. ഒന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടൽ വേണം, ഒന്ന് പൊതുജനങ്ങൾ ജനങ്ങളുടെ നിലക്ക് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടുണ്ടായ, വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശങ്ങൾ, അപകട സാധ്യത ഉണ്ടാകുന്ന പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ 2018 വലിയ പ്രളയമുണ്ടായി. പക്ഷെ അതിനുശേഷവും നമ്മൾ കാര്യമായ എന്തെങ്കിലും മാറ്റം, സർക്കാരിൻ്റെ ചില സംവിധാനങ്ങളിൽ മാറ്റം വരുന്നു എന്നല്ലാതെ നമ്മളുടെ ഒരു പൊതുജനം അല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ എത്രത്തോളം മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളൊന്ന് സ്വയം വിമർശനപരമായി ഒന്ന് ചിന്തിച്ചാൽ, എല്ലാവരും, സർക്കാരും മറ്റ് സംവിധാനങ്ങളും എല്ലാവരും ചിന്തിച്ചാൽ അപ്പം നമുക്കതിന് ഉത്തരങ്ങൾ കിട്ടും. ഇപ്പോൾ ഒരു 10 മുന്നേ നമ്മുടെ പ്രദേശത്ത് വെള്ളം കെട്ടിക്കടന്നിരുന്ന സ്ഥലങ്ങൾ, വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങൾ, വെള്ളം പരന്നൊഴുകിയിരുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വലിയ കെട്ടിടങ്ങളാണ്. നമ്മുടെ വലിയ റോഡുകൾ, വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ പോലും ഇവിടെ ഒരു പ്രളയം മുന്നേ ഉണ്ടായതാണെന്നുള്ള എന്തെങ്കിലും ധാരണയുടെ പുറത്തല്ല അത്തരം നിർമ്മിതികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ്.
1: ഒരുപക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവഗണിക്കുകയാണ്.
0: അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരുപക്ഷെ ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിൽ 16% പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്, 15% ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ കോസ്റ്റലാണ് 500-900 km. അപ്പോൾ ഇവിടെ ഒന്നും ആൾക്കാർ താമസിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വളറബിളായിട്ടുള്ള, ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പദ്ധതികളുണ്ട്. തയ്യാറാവുകയാണെങ്കിൽ, അവരതും കൂടി തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വീട് വെച്ച് മാറി താമസിക്കാൻ ഇപ്പോൾ 1,000,000 അത് കൂട്ടുമെന്ന് പുതിയ മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് കേരളത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ചെറിയ പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ, അവിടെ നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോഴെങ്കിലും നമ്മളതിന് നമ്മളിവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഉയർത്തി ഉണ്ടാക്കണം, ആ ഒരു ധാരണയിലേക്ക് പോകണം. ഇന്ന് നമ്മുടെ പുരയിടം ഉയർത്തി ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് വെള്ളം പോകുന്ന രീതിയിലാവുകയും ചെയ്യരുത്. അപ്പോൾ ഡ്രൈനേജ് സംവിധാനം കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ ഒരു മാറ്റം നമുക്ക് നിർണായകമായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റു പല സംവിധാനങ്ങളിലും നമുക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ജീവിത രീതി മുതൽ നമ്മുടെ ആസൂത്രണം, ലോങ് ടേം പ്ലാൻ വരെയുള്ള കാര്യത്തിലേക്ക്, ഫ്രം ആ സ്ക്രാച്ച് മുതൽ പോയിന്റ് മുതൽ ഈ വലിയ ക്യാൻവാസ് വരെയുള്ള കാര്യത്തിൽ നമുക്ക് മാറ്റം വരണം. കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ സ്റ്റിൽ അടുത്ത വർഷങ്ങളിലേക്ക് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ആഘാതമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.

0: സൂക്ഷിക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ദിവസത്തെ ഈ 4 മണിക്കൂറിലെ മഴ കൊണ്ട് നമുക്ക് അവിടെ വെള്ളക്കെട്ടുണ്ടായെങ്കിൽ ചിലപ്പോൾ അടുത്ത വട്ടം പെയ്യുന്നത് ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഈ 4 മണിക്കൂറിൻ്റെ മഴയായിരിക്കും പെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ആഘാതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യണം.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ആലപ്പുഴ പുന്നപ്രയെന്നാണ്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്? സംസാരിച്ചോളൂ. അദ്ദേഹത്തോട്
2: ചോദിക്കാൻ വന്ന സാറേ, ഇപ്പം അതിതീവ്ര മഴ നമ്മളെ പ്രകൃതി ദുരന്തം തന്നെയാണ്. അതിനെ തടയിടാനായിട്ട് ഇപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം വളരെ കുറവാണ്. ഇടത്തോടുകൾ, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന കോസ്റ്റൽ ഏരിയയാണ്, ധാരാളം ഇടത്തോടുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഇപ്പം നികത്തി, സ്വകാര്യ വ്യക്തികളെ കുളങ്ങളും തോടുകളൊക്കെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആഴം കൂട്ടിയാലും നിലവിൽ പുനഃസ്ഥാപിച്ചാലും വെള്ളം ശരിക്കും ഒഴുകി പോകുമല്ലോ സാറേ.
0: തീർച്ചയായിട്ടും
2: അത് നിയമം സർക്കാരിനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. തോടുകളും കുളങ്ങളും നികത്തുന്ന ഒഴിവാക്കാമല്ലോ.
0: തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് സർക്കാർ സംവിധാനങ്ങളുടെ ചുമതലയുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ കൂടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു പിന്തുണയും സപ്പോർട്ടും. കാരണം ഇതൊക്കെ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയല്ലല്ലോ. പൊതുജനങ്ങൾ വ്യക്തിപരമായി ഇപ്പോൾ നമ്മളിപ്പം അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നികത്തുന്നത് പലപ്പോഴും നമ്മുടെ പുരയിടത്തിൻ്റെ ചെറിയ സ്കെയിലായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്കൊന്ന് വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ചില നികത്തലുകളും കാര്യങ്ങളും നടത്തുമ്പോഴാണ് അതിനൊക്കെ വേണ്ടിയാണ് ചില നിയമങ്ങളിൽ ചില ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് ആളുകൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ ആളുകളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതൊരു മാസീവ് ഇതായി. ഇത് ഉപയോഗപ്പെടുത്തി ഈ ഒരു സാധ്യതകൾ കാണുമ്പോൾ അതനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യുന്ന വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആളുകളുടെ, പൊതുജനങ്ങളുടെ സഹകരണം നമുക്ക് ഇക്കാര്യത്തിൽ നിർബന്ധമായും വേണം. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അതിൽ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും നയപരമായിട്ടുള്ള തീരുമാനങ്ങളും വന്നിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഈ കുറച്ച് വർഷങ്ങൾ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇടപെടുന്ന, നമ്മൾ എടുക്കുന്ന നിലപാടുകൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടി നമ്മൾ ചില ശ്രദ്ധകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് താങ്കൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ടിൽ ചില ആളുകൾ വീട് വെച്ചു പ്രളയത്തിന് ശേഷം, അത് തൂണുകളുടെ മുകളിൽ, സിൽറ്റിൻ്റെ മുകളിലാണ് വീട് വെച്ചത്. എന്നാൽ ചില ആളുകൾ അപ്പോഴും മുന്നത്തെ രീതിയിൽ തന്നെ വീട് വെച്ചു, അവരുടെ പുരയിടം കുറച്ച് ഉയർത്തി കെട്ടാൻ മാത്രം ശ്രദ്ധിച്ചു. അപ്പോൾ അത് പ്രളയത്തിൻ്റെ അവരുടെ ആഘാതം കുറയ്ക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ, നമ്മൾ വീട് വെക്കുന്നതിൽ സർക്കാരിന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ തോട്, അതുപോലെ ഈ തോടുകൾ പലപ്പോഴും ഉള്ള തോടുകൾ തന്നെ അതിൻ്റെ വെള്ളം കയറിയുള്ള കപ്പാസിറ്റി പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് അതിൻ്റെ അകത്ത് മാലിന്യം കൊണ്ടിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷം കൊണ്ട് കുറവ് വന്നിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. അപ്പോൾ അതും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടുന്ന ഒരു കരുതലാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മളിടുന്ന മാലിന്യം കൊണ്ട് പ്രശ്നം ഉണ്ടാവുക. പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ കുട്ടനാട്ടിലും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മറ്റ് പല നാടുകളിലും ഇടുന്ന വേസ്റ്റ് വന്ന് അടിയുന്നു. ഇപ്പോൾ പ്രളയത്തിൻ്റെ ഭാഗമായൊക്കെ വന്ന് വരുന്ന വേസ്റ്റുകൾ പലതും അടിയെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തോടോ കാര്യങ്ങളോ നമ്മളത് നികത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ വേറെ ഏതൊരു സ്ഥലത്ത് നമ്മൾ കാണാത്ത മനുഷ്യരായിരിക്കും അതിൻ്റെ അപകടം അനുഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ധാരണയും ജാഗ്രതയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണവും, നമ്മളൊരു ഒരു ഒരു നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടിയ, നല്ല ബോധമുള്ള, ഉയർന്ന മാനവവിഭവശേഷിയുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പോൾ നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും ഒരു ബോധതലത്തിൽ നിന്നുകൊണ്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നേരിടാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട നിലപാടുകൾ എടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് അപകടം പൂർണ്ണമായി ഇല്ലാതാവില്ല. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അപ്പോഴും ഉണ്ടാവും. അതിൻ്റെ ഇമ്പാക്റ്റ്, ആഘാതം പരമാവധി കുറയ്ക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദിച്ചോളൂ.
2: ഇപ്പൊ മീനച്ചിലാറിലെ കാര്യം പറയും. ഞാൻ എന്റെ തീരത്ത് വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു 8 വർഷം 8-9 വർഷം ഉണ്ടായിരുന്നു. ഈ പുഴയിൽ മണല് വാരിക്കൊണ്ടിരുന്നപ്പോഴേ ഇത്രയും പ്രളയം വെള്ളം പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മണല് വാരിച്ച് നിർത്തിയല്ലോ. മണല് മാറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുഴയിൽ കൂടി നല്ലൊരു വെള്ളമൊഴുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രദേശം ഈ പുന്നപ്രയ മുമ്പലപ്പുഴ ഭാഗം പറയുന്ന ഇടത്തോട് നിറയെ ഉണ്ടായിരുന്നു. ആ തോടുകളെല്ലാം നികത്തി. ആ തോടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളപ്പൊക്കം അത്രയില്ല. ഇപ്പൊ ഒരു മഴ പെയ്താൽ തന്നെ മുറ്റത്തെ വീടിന് വരെ വെള്ളം കയറുക. അത് കടലിലേക്ക് ഒഴുകി പോയാൽ, കടലിൽ ഇറക്കുവാണെങ്കിൽ ഒഴുകി പോകത്തില്ല, കടലിലേക്ക് ഒഴുകി പോയാലേ വെള്ളം കുറയുള്ളൂ. അപ്പൊ തോടുകൾ നികത്തുന്നതും പുഴകൾ കാലം കൂട്ടുന്നതും ഒരു പരിഹാരമാവുന്നു.
0: ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയമായ ഒരു ഇടപെടലാണ് നമുക്ക് ആവശ്യം. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മളതിന് ഇതായിരിക്കും കാരണം എന്നങ്ങ് ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ പുഴകളുടെ ഈ മണൽ വാരിയൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ അകത്ത്

0: ചില സംഗതികൾ മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അതിൻ്റെ പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വന്നടിഞ്ഞതും മാലിന്യങ്ങൾ വന്നടിഞ്ഞതും എക്കലുകൾ കൂടിയിട്ട് ചില മണൽത്തിട്ടകൾ രൂപം കൊണ്ടതൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിക്കൊടുക്കണം. എന്നാൽ പുഴയുടെ മണൽവാരൽ എന്ന് പറയുന്നത് മുന്നേ ചെയ്തതുകൊണ്ട് പ്രളയം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. അതായത് ഇത് പുഴ എന്ന് പറയുന്നത് നമ്മൾ പുഴകളുടെ രൂപം കൊള്ളുന്നത് മുതൽ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ നിന്നാണ് പുഴകൾ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് എപ്പോഴും ഇത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള പിന്നെ അവശിഷ്ടങ്ങൾ ഈ മണൽ കൊണ്ടുവന്ന് കൊണ്ടിരിക്കുക എന്നുള്ളത് പുഴയുടെ ഒരു പ്രോസസ്സാണ്. വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഈ മണലും അവശിഷ്ടങ്ങളും കൊണ്ടുവന്നേ ഇരിക്കും. ഇത് നമ്മുടെ പ്രകൃതിതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻസ് എല്ലാം പുഴയുടെ കരകൾ നദിക്കരകളിലാണ് നമ്മുടെ എല്ലാ സിവിലൈസേഷൻസ് ഉണ്ടായത്. നമ്മുടെ കൃഷി അവിടെ നടന്നത് ഫലഭൂയിഷ്ടമായ മണ്ണ് കൊണ്ടിരുന്നു എന്നുള്ള പ്രോസസ്സ് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റിവർ ബെഡ് സെറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അത് ആ റിവർ ബെഡിൽ നമ്മൾ പോയി മാറും മാന്താൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, വെള്ളത്തെ പിടിച്ചെക്കുന്ന കപ്പാസിറ്റിയൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത. അപ്പോൾ അത് ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ ആരെങ്കിലും പിന്നെ മണൽ വാരം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ മുന്നേ മണൽ വാരിക്കൊണ്ടിരുന്നത് അതിനെന്തിനു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന രീതിയിൽ മണൽ വാരുക ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പെട്ടെന്ന് എടുത്തും അതും അവർക്ക് ഉപയോഗപ്രദമാവുന്ന മണലാണ് അവർ വാരുക. കാരണം അവർക്ക് വിൽപ്പന സാധ്യതയുള്ള മണൽ ആളുകൾ വാരാൻ തയ്യാറാവുള്ളൂ. ഈ മണൽ വാരുമ്പോൾ അവിടെ കുഴികൾ രൂപപ്പെടുകയും പിന്നീട് പലപ്പോഴും അപകടങ്ങൾ അതിൻ്റെ മൂലമായിട്ട് ചുഴികൾ രൂപപ്പെടുകയും ഈ പുഴയിൽ കൂടുതൽ അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സുകളുടെ ഭാഗമായിട്ടാണ് ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വെറും മുന്നേ മണൽ വാരിയത് കൊണ്ട് നമുക്ക് പ്രളയം ഉണ്ടാക്കുന്നത്, പക്ഷേ ആ കാലത്ത് നമുക്ക് ആ മഴ പെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് മണൽ തിട്ടകൾ രൂപം കൊണ്ടിട്ടുണ്ടാവും പലയിടത്തും. അതുപോലെ പുഴയുടെ മുന്നേ പുഴ ഒഴുകിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ വാഴക്കൃഷി വ്യാപിച്ചിട്ടുണ്ടാവും. പല കൃഷി നിങ്ങൾ പലയിടത്തും പോയി നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പുഴയുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ ചില കൃഷിയായിരിക്കും ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് പോകണമെങ്കിൽ അവിടെ വീട് വരും, ഈ കൃഷിയിടം മാറി വീടായി മാറും. അപ്പോൾ അങ്ങനെയുള്ള പുഴ മുന്നേ ഒഴുകിയിരുന്ന പുഴ എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകുന്ന സ്ഥലം മാത്രമല്ല, അതിന് ചില സമയങ്ങളിൽ വെള്ളപ്പൊക്കം വരണ്ട 1924 നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് പുഴ പിന്നെ എന്താ പറയുക, സാധാരണ പുഴ ഒഴുകിയിൽ നിന്ന് പുറത്തേക്ക് പരന്നൊഴുകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പരന്നൊഴുകുക കൂടി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജനസാന്ദ്രതയുടെയും നമ്മുടെ വികസനങ്ങൾ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വന്നതാണ്. അതൊന്നും പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതൊരൊറ്റമൂലി സൊല്യൂഷനാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന് പ്രത്യേകമായ പദ്ധതി നമ്മൾ വെക്കുകയാണ്. ഈ ഡാമുകളിൽ വന്നടിഞ്ഞിട്ടുള്ള പിന്നെ മണലും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നതും, അതുപോലെ പുഴയുടെ പിന്നെ പുഴയിൽ വന്നടിഞ്ഞിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എല്ലാവരും വന്ന് മണൽ വാരിയാൽ നമ്മുടെ സേഫ് ആവും എന്നല്ല, ശാസ്ത്രീയമായി അതിൽ വന്ന തടസ്സങ്ങൾ, ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ. അത് മനസ്സിലായി. ഞാൻ സാറിനോട് മാത്രമല്ല, ഞാൻ എല്ലാവരും നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും അതൊരു ധാരണ വരട്ടെ എന്ന് കരുതിയിട്ട് താങ്കളുടെ ചോദ്യം ഉപയോഗപ്പെടുത്തി പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും
1: നിലവിലുള്ള തോടുകളും കുളങ്ങളും സംരക്ഷിച്ചാൽ നമുക്ക്
0: ഉറപ്പായിട്ടും നമ്മുടെ നിലവിലുള്ള തോടുകൾ സംരക്ഷിക്കുകയും മുന്നേ ഉള്ള കയ്യേറ്റങ്ങളും കാര്യങ്ങളും ഒഴിപ്പിച്ച് അത് പുനരുജ്ജീവിപ്പിക്കുകയും വേണം. തീർച്ചയായിട്ടും അത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമായിട്ട കാര്യമാണ്. അത് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം വേണം. പുഴകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ മണൽ വാരുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ മണൽത്തിട്ടകൾ രൂപം കൊണ്ടതും അത് ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തണം. അത് ശാസ്ത്രീയമായി ഇപ്പോൾ ഒരു പദ്ധതി അതിനുവേണ്ടി മുഖ്യമന്ത്രി ഗവൺമെൻറ് തയ്യാറാക്കുന്നുണ്ട്. അത് നടപ്പിലാക്കും. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സഹകരണവും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പുഴക്കൊഴുകാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ അർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് താങ്കളുടെ ചോദ്യം ഉപയോഗിച്ച് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നല്ല, താങ്കൾ പറഞ്ഞ ഉന്നയിച്ച വിഷയം തീർച്ചയായിട്ടും റെലവൻ്റ് ആണ്, അത് ശരിയാണ്.
2: ഓക്കെ, നയനാൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന അല്ലെങ്കിൽ അതിന് തടസ്സമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പുഴയ്ക്ക് സ്വാഭാവികമായ അതിൻ്റെ ഒരു ഒഴുക്ക് അതിന് സ്വതന്ത്രമായി ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. അതെ, ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പുഴ മാത്രമല്ല നമ്മുടെ വാട്ടർ ബോഡി. ഇപ്പോൾ പുഴ ഒരു പുഴ എന്ന് പറയുമ്പോൾ അതിനൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് പുഴയിലേക്ക് എങ്ങനെ വെള്ളത്തുന്നത്? ഈ വെള്ളത്തുന്നത് ഇടനോടുകളിലൂടെയും ഇതിൻ്റെ കൈവഴികളിലൂടെയൊക്കെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുഴയേ ഉള്ളൂ, പലയിടത്തും കൈവഴികളില്ല. അപ്പോൾ ആ കൈവഴികൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഈ തോടുകൾ വഴി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് പലപ്പോഴും ഇത് പരന്നൊഴുകുന്നത്. ഇനി പുഴകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുഴയുടെ വീതി എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ അതെവിടെ പോകുന്നു, അതെങ്ങനെ മാറുന്നു? അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഈ മണൽത്തിട്ടകൾ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തീരെ പിന്നെ ഇതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, അത് പ്രകൃതിയാൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ പ്രകൃതിയാൽ ഉണ്ടായതാണെങ്കിലും നമ്മളതിന് ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ മണൽ വാര അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവർ ബെഡ് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക

0: നാച്ചുറലി ഉണ്ടാവേണ്ടതാണ്. ആ നാച്ചുറൽ പ്രോസസ്സ് വഴി ഉണ്ടാവുന്ന കാര്യത്തെ നമ്മൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ അത് തിരിച്ച് വേറൊരു തരത്തിലുള്ള ഇമ്പാക്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴുള്ള കാരിയിങ് കപ്പാസിറ്റിയോ ഹോൾഡിംഗ് കപ്പാസിറ്റി തന്നെ പോകും.
1: അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള നിയന്ത്രണം നമുക്ക് കൊണ്ടുവരേണ്ടി വന്നത്.
0: അതെ, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വാട്ടർ ലെവൽ വളരെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. 2018 ഓർക്കുന്നുണ്ടാവും, 2019 ആകുമ്പോഴേക്കും നമ്മുടെ വാട്ടർ ലെവൽ വളരെയധികം താഴ്ന്നു. അപ്പോൾ എല്ലാവരും ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റിവേഴ്സിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ, വാട്ടർ ക്യാരിയിങ് കപ്പാസിറ്റി എങ്ങനെയാണ് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ശാസ്ത്രീയമായ ഇടപെടലുകൾ വേണം. പക്ഷെ അപ്പോഴും ഈ നമ്മുടെ പുഴകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു സാധാരണക്കാരൻ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ ഈ അപകടങ്ങൾ സംഭവിക്കുന്ന പലയിടങ്ങളിലും നമ്മുടെ പുഴകൾ, വെറുതെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തൊന്ന് സൂം ചെയ്ത് നോക്കുക, നമ്മുടെ പുഴകളിങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു ഒരു പാമ്പ് പോകുന്ന പോലെയുള്ള രീതിയിൽ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദികളാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുമ്പോൾ അത്തരം ജംഗ്ഷൻസിലാണ് നമുക്ക് ഈ പറയുന്ന മണൽത്തിട്ടകളൊക്കെ രൂപപ്പെടുക. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ സുഖമായി അല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ ഇത് പരന്നൊഴുകാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയമായി പരീക്ഷിച്ച് പഠിച്ച് അതിനനുസരിച്ചായിരിക്കും ചെയ്യേണ്ടി വരിക ചില കാര്യങ്ങൾ. പിന്നെ ഈ ഈ കൂടുതൽ ലക്കലുകളും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ വനപ്രദേശങ്ങളായിട്ടുള്ള ചേർന്ന സ്ഥലങ്ങളായിരിക്കും, അവിടെയാണ് ഉരുൾപൊട്ടി മണ്ണൊക്കെ വന്ന് വീഴുന്നൊക്കെ. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതിന് സാങ്കേതികമായൊക്കെ കുറച്ച് കുറച്ച് നിയമപരമായ തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല. ഇത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അത് നമുക്ക് മറ്റൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ പറ്റാൻ, അതൊരു ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അവിടെയും പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ പുഴയിലേക്ക് വെള്ളം എത്തുന്ന ചാലുകൾ, തോടുകൾ, നീർച്ചാലുകൾ, ഈ പറയുന്ന കൈവഴികൾ, ഇതെല്ലാം തടസ്സപ്പെടുന്ന രീതി ഇപ്പോൾ ഉണ്ട്. അത് മാറ്റണം. അതിന് അത് നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കാത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർമ്മപദ്ധതി വരുന്നു, അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലെ സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ഞങ്ങളിപ്പം പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ രണ്ട് ശ്രോതാക്കൾ മറുപടിയും
1: കേട്ടോണ്ടിരിക്കുകയാണ്.
2: ഇനിയുള്ള നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ കാര്യം, ഇനി കുട്ടനാട് വാസ്തവമാണോ ഇനിയുള്ള തലമുറയ്ക്ക് സാധിക്കാൻ പറ്റുമോ? തന്നെയുമല്ല, ഇനിയുള്ള പുതിയതായിട്ട് ഇനി കെട്ടിടങ്ങൾ വെക്കണം, അതുപോലെ വീടുകൾ നമ്മൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കും, അതിനെപ്പറ്റി പറഞ്ഞു
1: ഉപകാരമായി. താങ്കൾ വിളിക്കുന്നത് എടത്വായി എന്നാണ് അല്ലേ?
2: എടത്വായ
1: കുട്ടനാട്.
2: വെള്ളത്തിലാണ് ഞാനിപ്പോൾ അതിജീവനത്തിൽ വേറെ പൊക്കമുള്ള സ്ഥലത്ത്
0: തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യം, താങ്കളുടെ ആശങ്ക കൂടി അത് ആ ചോദ്യത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഈ വാസയോഗ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിൽ വലിയ ഏരിയ, ഇപ്പോൾ കുട്ടനാട് മാത്രമല്ല മറ്റു പല പ്രദേശങ്ങളും വാസയോഗ്യമല്ല യഥാർത്ഥത്തിൽ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ വസിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉറപ്പുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ അത് അവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവിടെ താമസിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ വാസയോഗ്യമല്ലാത്ത അത്തരം പ്രദേശങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ മേഖലയിൽ കടൽ കയറിക്കൊണ്ടിരിക്കുന്ന, കടലാക്രമം രൂക്ഷം പോകുന്ന ഒരു സ്ഥലത്ത്, എന്തായാലും കടലെടുത്ത് പോകുന്ന തോന്നുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്നത് ഒരു പ്രശ്നമുള്ള സ്ഥലമായിരിക്കും. ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലം ഒരു വലിയ ഏരിയയാണ്, അവിടെ കാലാകാലങ്ങളായി നമ്മൾ മനുഷ്യർ താമസിക്കുന്നുണ്ട്. അത് വാസയോഗ്യമല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല. എന്നാലും അവിടെയും ചില പ്രയോറിറ്റി ഏരിയാസ് ഉണ്ടാവും, എപ്പോഴും കൂടുതൽ അപകട സാധ്യതകളുള്ള, കൂടുതൽ എപ്പോഴും, അതായത് എല്ലാ സാധാരണ മഴക്ക് പോലും വെള്ളം കയറുന്ന സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ കുട്ടനാട്ടുകാരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിത രീതിയുടെ ഭാഗം കൂടിയാണ് അവിടുത്തെ വള്ളപ്പൊക്കവും വെള്ളവും അതിൽ ജീവിക്കുകയൊക്കെ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, പിന്നെ കുട്ടനാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവർ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ള കാര്യം, തലക്കു മീതെ വെള്ളം വന്നാൽ അതിൻ്റെ മുകളിൽ വള്ളം മറക്കുന്നവരാണ് കുട്ടനാട്ടുകാർ, ആലപ്പുഴക്കാരെന്നാണ്. അപ്പോൾ അത് ആ ജീവിത രീതിയിലുള്ള ആളുകളാണ് അവർ, അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പുതിയ തലമുറക്ക് അത് ഉണ്ടാവണമെന്നില്ല അത്രത്തോളം, എന്നാലും അത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്നു, ആ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് നമ്മുടെ സൗകര്യങ്ങൾ മാറി, അപ്പോൾ ആ സൗകര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ, ചോദിച്ച പോലെ, നമ്മളിപ്പോൾ അത്തരം വെള്ളം കയറുന്നൊരു പ്രദേശം, ആ പ്രദേശത്തൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ, ആ നിർമ്മിക്കുന്ന കെട്ടിടം അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിർമ്മിക്കാൻ. അതായത് ഇപ്പോൾ കൊച്ചി ഞാൻ പറയുന്നില്ല, കൊച്ചിയും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള, പ്രളയ സാധ്യത കുറച്ച് കുറവുള്ള ഒരു സ്ഥലത്ത്, ഒരു നഗരത്തിൽ വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന രീതിയിലാവരുത്. അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ കാണുന്ന കെട്ടിട നിർമ്മാണ രീതിയിലായിരിക്കരുത് നമ്മൾ വെള്ളം കയറുന്ന സ്ഥിരമായി വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കേണ്ടത്. അവിടെ നമ്മൾ മറ്റൊരു

0: മാതൃക. അതിന് മാതൃകകളൊക്കെ ഉണ്ട്, കുട്ടനാട്ടുകാർക്ക് തന്നെ കൃത്യമായി ലോകത്തിന് അവർ കാണിച്ചു കൊടുത്ത മാതൃകകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാതൃകകൾ പുതിയ വീട്, പ്രത്യേകിച്ച് വീട് പോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ, പിന്നെ അതുപോലെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇപ്പോൾ കുട്ടനാട്ടിൽ എല്ലാവർക്കും അറിയാം, എവിടെയൊക്കെയാണ് അവിടെ മുന്നേ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്, ആ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വന്നു, ആ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരുത്താം. ഇനിയിപ്പോൾ അവിടെ പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവിടെ കൾവെർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉയർത്തി അതിനനുസരിച്ചുള്ള ഹൈറ്റിലും അതിനനുസരിച്ചുള്ള ബലത്തിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലും വേണം ചെയ്യാൻ. ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നിർമ്മാണം, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളാവണം നമ്മൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാത്രം നമുക്ക് സേഫായിട്ട് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കയറും, വെള്ളം കയറില്ല, വെള്ളം കയറുക എന്നുള്ള പ്രോസസ്സ് അപ്പോഴും ഇല്ലാതാവില്ല. കാരണം ഈ പറയുന്ന വടശ്ശേരിക്കരയിലോ അല്ലെങ്കിൽ റാന്നിയിലോ പെയ്യുന്ന പെയ്ത്ത് വെള്ളം കുട്ടനാട്ടിൽ പെയ്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന പിന്നെ അപ്പർ കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വനപ്രദേശത്തോ ആലപ്പുഴ പിന്നെ പത്തനംതിട്ടയിലൊക്കെ പെയ്യുന്ന വെള്ളം എന്തായാലും എത്താനുള്ളത് കുട്ടനാട്ടിലാണ്. ഇത് വഴിയാണ് നമുക്ക് തോട്ടപ്പള്ളി വഴിയും മറ്റു വഴിയും നമുക്ക് പിന്നെ കടലിലേക്ക് എത്തണം. അപ്പോൾ അതെന്തായാലും വെള്ളം കയറും, വെള്ളം എത്തും. ഈ എത്തുന്ന വെള്ളം കയറി വെള്ളം ഇറങ്ങി പോകുന്ന രീതിക്ക് അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ കടകളിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള നിർമ്മിതികളും നിർമ്മാണങ്ങളും നമുക്ക് ഉണ്ടാക്കണം. ഇതെല്ലാം പൂർണ്ണമായി സർക്കാരിന് ചെയ്യാൻ പറ്റില്ല. അതിൽ ജനങ്ങൾ എല്ലാവരും നമ്മൾ തന്നെ സമയതയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു സഹായം കൂടി ഇതിലേക്ക് പൊതുവെ പൊതുസഹായം എന്ന നിലക്ക് വന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റും. അത് നല്ല മാതൃകയായിരിക്കും. അല്ലാതെ നമുക്ക് നമ്മൾ ജീവിച്ച നമ്മുടെ മുൻ തലമുറകളൊക്കെ ജീവിച്ച ഒരു നാട് പൂർണ്ണമായും ഉപേക്ഷിച്ച് പോവുക, പലായനം ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊന്നും ഉള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകേണ്ട കാര്യം നിലവിലില്ല. ചില ഇടങ്ങളിലുണ്ട്, പറയുന്ന പോലെ ഭയങ്കര വളരെയായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. അത്തരത്തിലുള്ള പദ്ധതിയും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ആളുകൾക്ക് ഏറ്റവും വളരെയുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ. പക്ഷെ അപ്പോഴും നമ്മൾ എവിടെ പോയാലും നമുക്ക് പലതരത്തിലുള്ള കാലാവസ്ഥ ദുരന്തങ്ങളുടെ സാധ്യതകളിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് നമ്മൾ ഒരു അപകടം വരുമ്പോൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. നമ്മളൊരു ജനുവരി മാസത്തിലൊരു വീട് കൂടലിന് പോകുന്ന സമയത്ത്, പിന്നെ എൻ്റെ നാട്ടിൽ വീട് കൂടൽ എന്നാ പറയുക, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, നിങ്ങളുടെ നാട്ടിൽ ഹൗസ് വാമിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പോൾ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അടിപൊളി വീട് എന്ന് പറയുന്നതിന് പകരം, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് വീടുള്ളതെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ വീടുണ്ടാക്കി ഹൗസ് വാമിങ്ങിനല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, കുറ്റിയടിക്കാൻ വരുന്ന സമയത്ത് നമ്മളത് ആലോചിക്കണം. അപ്പോൾ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്തല്ല, ഒരു സീസണിന് മുന്നേ അല്ലെങ്കിൽ ഒരു അപകടമില്ലാത്ത സമയത്ത് നമ്മളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് മലയാളിയുടെ സർവൈവൽ ഏറ്റവും സേഫായിട്ട് സുരക്ഷിതമായൊരു കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. താങ്ക് യു.
1: മിക്ക ഇപ്പം കുട്ടനാട്ടിൽ ഈ പറഞ്ഞ ഈ കാലമേ പോകിക്കുകയാണ് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രളയത്തിനും ശേഷമുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള മറ്റുള്ള
0: ആൾക്കാർ
1: അതാണ്
0: ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ച ആളോട് പോലും മുതൽ പറയുന്നത് കുട്ടനാട് മാതൃകയാണ് നിങ്ങൾക്ക് എന്നുള്ളത്. കുട്ടനാട്ടിലെ ജനങ്ങൾ നമുക്ക് അത് സർക്കാരൊന്നും ചെയ്തതല്ല, കുട്ടനാട്ടിലെ ജനങ്ങൾ തന്നെ ചെയ്തതാണ്. ചില സഹായങ്ങളൊക്കെ ചില പ്രളയ ശേഷമൊക്കെ കിട്ടിയതൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ അവിടുത്തെ വ്യക്തികളുടെ തീരുമാനമാണ്, കുടുംബങ്ങളുടെ തീരുമാനമാണ് ഇങ്ങനെ മതി ഞങ്ങൾക്ക് വീട് വെക്കാനുള്ളത്. നമ്മൾ ആകെ ചെയ്തത് ആളുകൾക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അത് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളമുണ്ട് കുട്ടനാട്ടിൽ, പക്ഷേ പലയിടത്തും മറ്റ് പല സ്ഥലങ്ങളിലും പോലെ വീടുകളിൽ വെള്ളം കയറുകയോ വീട്ടിലെ ചെളിയും വെള്ളവും വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെയുള്ള പാത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം കുട്ടനാട്ടിലെ ആളുകൾക്ക് ഈ ഇത്തരത്തിൽ വീട് വെച്ചവർക്കെങ്കിലും ഇല്ല. അതെ, അപ്പോൾ അവരുടെ കടകളിലാണെങ്കിൽ അവരുടെ വീടുകളിലാണെങ്കിൽ അവരുടെ നാശനഷ്ടങ്ങൾ കുറച്ചു. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഈ പ്രളയജലം വരും, വലിയ മഴ പെയ്യും, ഇനിയും പെയ്യും. അത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു വരൾച്ചയും പിന്നെ ജലക്ഷാമമൊക്കെ വരാൻ പോവാണ്. നമുക്ക് എൽനിനോ വർഷമാണ്, മഴ കുറവാണ്, ഈ പെയ്ത മഴ മുഴുവൻ ഈ ഒരു 4 ദിവസമാണ് പെയ്തത്. അപ്പോൾ ആ വെള്ളമൊന്നും നമുക്ക് സംഭരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കഴിഞ്ഞാൽ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഇനിയും നമ്മൾ നേരിടേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ നേരത്തെ 18 പ്രളയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറി ചിന്തിച്ച കുട്ടനാട്ടുകാർക്ക് സാധിച്ചതുപോലെ മറ്റ് പ്രദേശങ്ങളിലും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ സാധിക്കണമെന്നാണ് നമ്മൾ സംസാരിച്ചത്. അതിന് ഗുണപരമാവട്ടെ എന്ന് വിചാരിക്കുന്നു.
2: ഓക്കെ, സജി വിളിച്ചതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു ആശങ്കയായിരുന്നു ഇതോട് പങ്കുവെച്ചത്. അങ്ങനെ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, ഈ കേരളത്തിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണോ എന്നുള്ളൊരു തോന്നൽ. ഇപ്പം റാന്നി അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടയമൊന്നും അത്തരത്തിലുള്ള ഒരു വൾനറബിൾ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലായിരുന്നു നേരത്തെ.
0: ഇത് ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രദേശം, നമ്മൾ വെള്ളത്തിൽ ജീവിച്ച് വളർന്ന കൾച്ചറുള്ള മനുഷ്യരാണ്. അതായത് 3000 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന മഴ. ഈ മഴ എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളുടെയും 10 20 വർഷം

0: ഒക്കെ പെയ്യുന്ന മഴയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആ വെള്ളം ഉണ്ട്, നമ്മൾ ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ വെള്ളവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പരിചിതരായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിടക്ക് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ച് റാപ്പിഡായിട്ടുള്ള ഗ്രോത്ത് വന്നു. ആ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു നഗരം പോലെയാണ് കേരളം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കുറച്ച് ക്രൈസിസാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്രൈസിസിനെ മുന്നേ പല ക്രൈസിസുകളെയും മലയാളികൾ അതിജീവിച്ച പോലെ ഒരു വിഷനോടുകൂടി നമുക്ക് നേരിട്ടാൽ, നമ്മൾ കൈകാര്യം ചെയ്താൽ, ഇപ്പോൾ നമ്മളെ പോലെ ഇപ്പോൾ കുട്ടനാടിനെ പോലെയാണ് നെതർലാൻഡ്സ്, ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കുട്ടനാടിനെ പോലെ താഴ്ന്ന ഒരു പ്രദേശം. അപ്പോൾ അവർ പക്ഷെ അവർ സർവൈവ് ചെയ്ത് അവർ ജീവിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് കുട്ടനാടും ആലപ്പുഴയൊക്കെ ഇതിനേക്കാളും മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ പറയുന്ന. നമ്മൾ പല പ്രദേശങ്ങളിലും പ്രളയമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെയും ലോകത്തെയും വിവിധ സ്ഥലങ്ങളിൽ, കേരളം അത്ഭുതമാണ് അവർക്ക്. ഇത് എത്രത്തോളം വേഗത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നുള്ളത്, നമ്മുടെ അതിജീവനം ലോകം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 2018 ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും വന്ന് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ ആ മാതൃ, നമ്മളെപ്പോഴും വിചാരിക്കുക ലോകത്ത് പലയിടത്തും ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെ. പക്ഷേ റിക്കവറിയൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ നമ്മൾ നടത്തി. അത് നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക്, നമ്മൾ ഏതെങ്കിലും സംവിധാനമോ ആരെങ്കിലും എന്നുള്ളതൊക്കെ അല്ല, പറിച്ച് നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കുള്ള അതിജീവന ശേഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈസിസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ ക്രൈസിസ് എന്ന് പറയുന്നത് ക്രൈസിസ് വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രളയം ഒരു വർഷത്തിലൊരു 4 ദിവസം പ്രളയം ഉണ്ടാവും മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരാ, അതല്ലാത്ത സമയത്ത് നമ്മൾ അതിന് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ വൾണറബിൾ ആവുന്നു എന്നുള്ളത് മഴയുടെ രീതിയുടെ മാറ്റം കൊണ്ടാണ്. ഈ മഴയുടെ രീതിയുടെ മാറ്റം വരുമ്പോൾ ഈ വൾണറബിൾ ആവുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും നടത്തണം. അപ്പോൾ കേരളം മുഴുവൻ നമ്മൾ ഇതിൽ ഈ കാര്യത്തിൽ ഒരൊറ്റ മനസ്സോടുകൂടി, ഫ്രം കാസർഗോഡ് ടു പാറശാല, നമ്മൾ ഒറ്റ മനസ്സോടുകൂടി നമ്മളൊരു സമൂഹം എന്നുള്ളവർക്ക് നമുക്കിതിൽ ഇടപെടാൻ പറ്റിയാൽ, ഈ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റിനെ അത് നമുക്ക്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾ കാണാൻ വരുവാണ്. ഈ കാണാൻ വരുമ്പോൾ നാളെ ആൾ കാണേണ്ടത് ഇതിനൊക്കെ നേരിടുകയും അതിജീവിക്കുകയും ഒരു പ്രശ്നവും ഇല്ലാതെ ഇതിനോടൊക്കെ ഒത്തൊരുമിച്ച് ഇതിനെ കുസില്ലാതെ ജീവിക്കുന്നൊരു മനുഷ്യരായിട്ട് നമ്മൾ മാറാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും വേണ്ടി വരും. ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ അപകടത്തിൽ പെടുന്നത് എപ്പോഴും നമ്മൾ കയ്യേറ്റം എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. തീരെ നിവൃത്തിയില്ലെങ്കിലാണ് മനുഷ്യർ പുഴയുടെ അടുത്ത് പോയി താമസിക്കേണ്ടാവുക. അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ അവർ മലയോരത്ത് ഈ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ടാകുന്ന സ്ഥലത്ത് രാത്രി ജീവനും കയ്യിൽ പിടിച്ച് കിടക്കില്ല. അവർ ബെറ്ററായിട്ടുള്ള സ്ഥലത്തേക്ക്, കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് വരും. അപ്പോൾ അതിന് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് സർക്കാർ സമീപിക്കുന്നത്. സർക്കാർ അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന നിലക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ നമ്മൾ ഒരു വിഭാഗം മനുഷ്യരെയും വെട്ടുപോവാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവരുടെ യഥാർത്ഥ സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പദ്ധതികൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ബാലു എന്നാണ്. ഞാൻ കല്ലിയൂരിലാണ് താമസിക്കുന്നത്.
1: കല്ലിയൂർ, തിരുവനന്തപുരം ജില്ല.
2: ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഇതിനെ പ്രകൃതി ദുരന്തം സംഭവിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. സാറ് സംസാരിക്കുന്നത് ആകാശവാണി സ്റ്റാഫാണോ അതോ മറ്റൊക്കെ?
1: അതെ അതെ, അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. അദ്ദേഹം താങ്കൾ നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും.
2: ആ ശരി ശരി. ആ സാർ നമസ്കാരം. സാർ
0: നമസ്കാരം. നമസ്കാരം
2: സാർ. ഇത് ഞാൻ ഒരു മരാമത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാൻ 77 വെള്ളപ്പൊക്കം, തിരുവനന്തപുരത്ത് 77 വെള്ളപ്പൊക്കം കണ്ട ആളാണ്. എനിക്കിപ്പോഴ് 65 വയസ്സായി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോഴ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നവർക്ക് പുഴയിലിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ കുറച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷേ പണ്ട് കാലത്ത് നദികൾ ഉത്ഭവിക്കുന്ന മലമുകളിൽ നിന്നാണ് അതിലുള്ള അതുകൊണ്ട് മണ്ണും ചരറും എല്ലാം ഒഴുകി വരും, നേരെ ഒഴുകി കടലിലോട്ട് പോകും. ഇന്ന് കേരളത്തിലെ എല്ലാ നദികളിലും ഡാം നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഡാമിന്റെ നിർമ്മിച്ച സമയത്തുള്ള ഡെപ്ത് അല്ല ഇപ്പോഴുള്ളത്. ഡാമിന്റെ വളരെയധികം 40% 60% എക്കലും മണ്ണും കൊണ്ട് കമ്പിലും നിറഞ്ഞു കിടക്കുകയാണ്. പണ്ട് ഈ ബാബുപോൾ സാർ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേരളത്തില് ഹൈഡ്രോഗ്രാഫിക് സർവൈവിംഗ് എന്ന് പറയുന്ന ഒരു വിംഗ് ഉണ്ട്, പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതില് ഈ ഹൈഡ്രോഗ്രാഫിക് സർവൈവിംഗിന് എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ബാബു പോൾ സാറ് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടില് ഡ്രെഡ്ജിംഗ് ഒക്കെ നടത്താം. ഡാമില് ഡ്രെഡ്ജിങ് നടത്തിയ എക്കലും മണ്ണും എല്ലാം അതൊന്ന് കാച്ച്മെന്റ് ഈ വെള്ള ഇത് ഡ്രെഡ്ജ് ചെയ്ത് ഈ വെള്ളത്തിനെ കാച്ച്മെന്റ് ഏരിയയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മണല് അവിടെ അടിയും വെള്ളം ഒഴുകി ഡാമിലേക്ക് വരും. ഈ മണലിനെ വിൽക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ നമ്മുടെ ഈ പുഴകളിൽ നിന്നും മണ്ണ് മണൽ വാരം നിരോധിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പുഴകളിൽ നിന്ന് മണൽ വാരി കഴിഞ്ഞാൽ ഈ പുഴകൾ കടന്നു പോകുന്ന ഭാഗത്തുള്ള പാലങ്ങളുടെയൊക്കെ ദ്വീപിന് ഇതിന്റെ സ്ട്രക്ചറിനൊക്കെ ബലശ

0: ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തില് പുഴകളില് ആവശ്യത്തിനുള്ള ആഴമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ എല്ലാ ഡാമുകളിലും, അതിപ്പോ ഇറിയേഷന്റെ ഡാമുണ്ട്, ഇലക്ട്രിക് കെ എസ് ഇ ബിയുടെ ഡാമുണ്ട്, പിന്നെ വാട്ടർ അതോറിറ്റി ഡാമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പേപ്പർ ഡാം എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയാണ്, നെയ്യാർ ഡാം എന്ന് പറഞ്ഞ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷേ നേരത്തെ പറഞ്ഞത് സാറ് എല്ലാം ഈ പൊതുജനങ്ങളെ കുറ്റം പറയുന്ന രീതി.
1: ഹലോ, കോൾ കട്ടായോ?
2: ഓക്കെ, ഞാൻ അതിനകത്ത് നിന്ന്
1: മറന്നുപോയി.
2: ഒരിക്കലും ഞാൻ പൊതുജനങ്ങൾ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ നമ്മൾ ഒരിക്കലും പൊതുജനങ്ങൾ ഇതിന്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുന്നതും ശരിയല്ല. നമ്മളെല്ലാവരും ഇതിന്റെ ഉത്തരവാദികളാണെന്ന് ഞാനൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്കല്ല പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. ഞാനുൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. സർക്കാരിന് സ്വാഭാവികമായിട്ടും ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതിൽ ജനങ്ങളുടെ, അതും ജനങ്ങളാണല്ലോ ചോദ്യം ചെയ്യേണ്ടത്, ജനങ്ങൾക്കാണല്ലോ, നമ്മളൊരു ജനായത്ത സംവിധാനമല്ലേ. ഇതിൻ്റെ അകത്ത് സാറ് പറഞ്ഞതിലെ ഒരു കാര്യം, ഇപ്പം ഡാം എന്ന് പറയുന്നതിൽ ഈ കഴിഞ്ഞ ദിവസം അതും മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിലൊക്കെ പിന്നെ സിൽറ്റിംഗ്, നമ്മുടെ ഡ്രഡ്ജിങ് നടത്തും, അതിൻ്റെ അകത്ത് അവന്ന് കൂടി അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാറ്റും എന്നുള്ളത് നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, അതായത് മണൽ വാരുക എന്ന് പറയുന്നത് അനിയന്ത്രിതമായി മണൽ വാരിയാൽ അതിൻ്റെ അകത്ത് ചുഴികൾ രൂപപ്പെടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒഴുക്ക് തളതെറ്റും, അതുപോലെ ഈ പറഞ്ഞ പാലങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മണൽവാരലിൻ്റെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഡാമിലെ ക്യാച്ച്മെൻറ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്, അത് നടത്തേണ്ടതാണ്, അത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി തീരുമാനിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടിയല്ല, പക്ഷേ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു തെറ്റായ കാര്യം കേരളത്തിലുള്ളത്, ഡാമാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ്. ഇപ്പോൾ മീനച്ചിൽ നദിയിൽ ഡാമില്ല, മീനച്ചിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നദി,
1: കോട്ടയം ജില്ലയിൽ.
2: ഇനിയിപ്പോൾ പമ്പയാറ്റിലാണെങ്കിൽ, പമ്പയാറ്റിൽ ഇപ്പോൾ ഉണ്ടായ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് യഥാർത്ഥത്തിൽ കക്കിയാനത്തോട് ഡാമും പമ്പ ഡാമുമാണ്. കാരണം ഈ രണ്ട് ഡാമിലും വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും അവിടെ 50-60% വെള്ളമേ ആയിട്ടുള്ളൂ. പമ്പ ചെറിയ ഡാമാണ്, കക്കിയാനത്തോട് വലിയ ഡാമാണ്. ഈ ഡാമിൻ്റെ അകത്ത് നമുക്ക് ജലം സംഭരിക്കാൻ, അധികമായി വന്ന പ്രളയവെള്ളം ഡാമിൽ സംഭരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴുള്ള, ഇപ്പോഴുള്ളതിനേക്കാൾ 1-2 meters കൂടിയുമായിരുന്നു ഈ ഡാമുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഇതിനകത്ത് പിന്നെ എന്താ പറയുക, എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഡാമുകൾ എപ്പോഴും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ മാത്രമല്ല, നമ്മളെല്ലാ ഡാമിനും ഒരേപോലെയാണ്, ഡാം എന്ന് വിളിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ പമ്പ ഡാം 30-35 lakh വെള്ളം സ്റ്റോറെ ക്യൂബിക് മീറ്റർ, അതായത് MCM എന്ന് പറയും നമ്മൾ, മില്യൺ ക്യൂബിക് മീറ്റർ. ഇപ്പോൾ 30-35 million cubic meters വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഡാമാണ് പമ്പ. എന്നാൽ കക്കി എന്ന് പറയുന്നത് 400+ cubic meters ഷോറയും കപ്പാസിറ്റി. ഇടുക്കി ഡാം 1300-1500 MCM ഉണ്ട്, ഇടമലയാർ 1000+ MCM ഉണ്ട്. എന്നാൽ നമ്മുടെ അരുവിക്കരയും ഈ മൂഴിയാറും 1 MCM ആണ്, 100,000 ഘനഅടിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മഴയുടെ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലൊക്കെ നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെന്റിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 1 meter square ഏരിയയിൽ പിന്നെ പെയ്യുന്ന മഴയിൽ അത്ര ഹൈറ്റ് കൂടുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ, ഇപ്പം നമ്മൾ, ഞാൻ അത്ര ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 centimeters മഴ നമ്മുടെ ഒരു ക്യാച്ച്മെൻറ്റിൽ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഈ മുഴിയാറാണെങ്കിലും അരുവിക്കരയാണെങ്കിലും ഒക്കെ നിറയും. അതായത് 10 centimeters മഴ പിന്നെ ക്യാച്ച്മെൻറ്റിൽ പെയ്താൽ കൊള്ളാൻ, അത്ര വെള്ളം കൊള്ളാനുള്ള സൗകര്യം മാത്രമേ അതിൻ്റെ ഈ ഡാമുകൾക്കുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഡാമുകളിൽ നിന്ന് വെള്ളം, അപ്പോൾ അത്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഡാം തുറന്നിട്ടുകൊണ്ട് ഇവിടെ പ്രളയം ഉണ്ടാവുന്നു, അതല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു സ്ട്രക്ചറായിട്ട് അത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതിനൊന്നും നമ്മൾ ഡാം വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ മൂഴിയാറിനെയും അരുവിക്കരനെയും ഒക്കെ നമ്മൾ ഡാം എന്ന് വിളിക്കുന്നത് മാറ്റാ മതി ശരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെ ഒരു ബാരേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും ഒരുപാട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പ്രളയത്തെ കൈകാര്യം ചെയ്യുന്നതിന് പറ്റില്ല. അതിനാകെ പറ്റുക, ആകെ പറ്റുക തടയണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അത് വെള്ളം കുറച്ച് അതിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 15 centimeters ആണ് മുഴിയാറ് ഉയർത്തി വെക്കുന്നതെന്ന് പറയുമ്പോൾ അത്ര വെള്ളമേ പുറത്ത് വരുന്നുള്ളൂ. അപ്പോൾ അരുവിക്കര അത്ര ഉയർത്തി വെക്കുന്നു പറയുമ്പോൾ അത്ര വെള്ളമേ, കാരണം ഇതൊക്കെ ജലസേചന പദ്ധതികൾക്കും അതുപോലെ നമ്മുടെ കുടിവെള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഡാമുകളാണ്, അല്ലാണ്ട് ഇലക്ട്രിസിറ്റി ജനറേഷനോ സ്റ്റോറേജിനോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഡാമുകളെ നമ്മൾ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കണം. ഡാം അല്ല നമ്മുടെ എപ്പോഴുള്ള പ്രശ്നം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ വലിയ പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൽ നിന്നും കൂടി വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടി ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതല്ലാതെ, പക്ഷെ അത് ആ സമയത്ത് അത് അങ്ങനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ വളരെ വളരെ ശാസ്ത്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തവണ കക്കിയും പമ്പയിലും വെള്ളമില്ലാതിരുന്നത് നമ്മുടെ ആഘാതം കുറയ്ക്കുന്നതിൽ നമുക്ക് നിർണായകമായി. മീനച്ചിലെ നമുക്ക് ഡാമേ ഇല്ല, ഒരുപക്ഷെ മീനച്ചിലും അച്ചൻകോവിലാറിലൊക്കെ ഡാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കും.

0: കുറയ്ക്കാൻ പറ്റുമെന്നാണ് ആ രംഗത്തെ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുന്നേയുള്ള ചില പഠനങ്ങളിലും അങ്ങനെ സൂചനയുണ്ട്, ചില ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ ഡാം പുതിയത് നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള. പക്ഷേ അതൊക്കെ പോളിസി ലെവലിൽ സർക്കാർ തലത്തിൽ വലിയ തലത്തിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഡാം എപ്പോഴും ഒരു പ്രശ്നമാണ് നമ്മൾ ചിന്തിക്കരുത്. ഡാം എല്ലാ ഡാമും ഒരുപോലെയല്ല. ഇടുക്കിയും ഇടമലയാറും കക്കിയും അതുപോലെ പിന്നെ നമ്മുടെ കല്ലടയും മലമ്പുഴയൊക്കെ വലിയ ഡാമുകളാണ്, ബാണാസുരയൊക്കെ 200 MCM മുകളിൽ ഡാം വെള്ളമുള്ള. പക്ഷെ മറ്റുള്ളത് പലതും കല്ലാറും കല്ലാർകുട്ടിയും ലോവർ പെരിയാറും ഈ പറയുന്ന മൂഴിയാറും ഒക്കെ ചെറിയ ഡാമാണ്, ഒരു രാത്രി കൊണ്ട് നിറയുന്നതാണ്. 10 cm വന്നാൽ നിറയും. അപ്പോൾ പിന്നെ 300 mm 30 cm മഴ പെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ പറയണ്ടല്ലോ. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഡാം മാത്രമല്ല നമ്മുടെ പ്രശ്നം മനസ്സിലാക്കണം, ഡാമിലെ മണലും എക്കലും നീക്കം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു തീരുമാനം പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ ഉണ്ടാവുക വനപ്രദേശങ്ങളിലാണ്. അപ്പം അതിന് ചില നിയമ തടസ്സങ്ങളും പരിസ്ഥിതി അനുമതികളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം അത്തരം അനുമതികളും കാര്യങ്ങളും എടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യുക.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ റേഡിയോ ശ്രോതാവ്
1: ചേർത്തല. എന്താണ് പേരെന്താണ്?
2: അശികുമാർ. സംസാരിച്ചേട്ടൈക്കിൽ നിന്നാണ് ഞാന് നേരത്തെ നാടക ട്രൂപ്പ് നടത്തുവായിരുന്നു ചേർത്തല ശൈലജ.
1: എന്താണ് അറിയേണ്ട കാര്യം ചോദിച്ചേട്ടെ?
2: പ്രകൃതി ദുരന്തത്തെ എങ്ങനെ തടയാവുന്നതാണല്ലോ വിഷയം.
1: അതെ അതെ.
2: അതെ. പത്തനംതിട്ട ജില്ലയിൽ കോട്ടയം ജില്ലയിലൊക്കെ വലിയ പ്രകൃതി ക്ഷോഭം ഉണ്ടായല്ലോ. അപ്പൊ തന്നെ കുറെ വിവരങ്ങൾ കേട്ടു നേരത്തെ ഓരോരുത്തർ പറഞ്ഞത്. അപ്പൊ അതിന്റെ വിവരങ്ങൾ അറിയാനാണ് ഞാൻ 2.5 വർഷം മുമ്പ് ചൂടൽമഴ മുണ്ടക്കയം ദുരന്തത്തിൽ കാണാൻ പോയി എന്ന് ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു.
1: എന്താണ് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാട്ടെ?
2: അതായത് പ്രകൃതി ദുരന്തം ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ, സർക്കാർ തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ, കൂടാതെ മനുഷ്യരും അതിനുവേണ്ടി സഹകരിക്കണമല്ലോ.
1: അതെ അതെ.
2: ആ കാര്യങ്ങള ഞാനകത്ത് പേപ്പറക്കാട് റെഡിയെ വെച്ചിട്ടുണ്ട്. അതൊരു അറിയാനാ വിളിച്ചോ?
1: അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ. അത് തന്നെയാണ് ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണെങ്കിലും സഹകരിക്കേണ്ടത്, സർക്കാരിനോട് എങ്ങനെ സഹകരിക്കണം എന്നൊക്കെയാണ്.
2: താമസിക്കുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല.
0: അപ്പം തങ്ങൾ സുരക്ഷിതനായിട്ടിരിക്കൂ. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവിൽ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ മഴ വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ അതിനെ നേരിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. രണ്ടാമത്, ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും നമ്മൾ നടത്തണം. അപ്പോൾ അതിൽ ആണ് നേരത്തെ നമ്മൾ സംസാരിച്ച രണ്ട് രീതി. ഒന്ന്, നമ്മൾ വീട് വെക്കുമ്പോൾ മുതൽ നമ്മളൊരു അപകട സാധ്യതയുള്ള സ്ഥലത്താണോ വീട് വെക്കുന്നത്, അവിടെ എന്ത് ദുരന്ത സാധ്യതയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വീട് വെക്കാനും മറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും സ്കൂൾ പണിയാനും, സർക്കാരാണെങ്കിൽ സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനും ഒക്കെ തീരുമാനിക്കുമ്പോൾ ആ സ്ഥലം മുന്നേക്കാൻ നമ്മൾ അങ്ങോട്ട് ആക്സസ് ഉണ്ടോ, റോഡുണ്ടോ, റോഡ് സൈഡാണെന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇനി നോക്കേണ്ടത്, ഇപ്പോൾ നോക്കേണ്ടത് നമ്മൾ അവിടെ എന്ത് തരത്തിലുള്ള ദുരന്ത സാധ്യതയാണ് കൂടുതൽ. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണോ, പ്രളയ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ എത്രത്തോളം പ്രളയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുൻഗണനയായിട്ട് ഇനി മാറേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, സർക്കാർ ചെയ്യുമ്പോഴും ജനങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അത് ഒരു ലോങ് ടേം പ്ലാനാണ്. നമ്മൾ നമ്മുടെ നാട്ടിലൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, ഒരു റോഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രൈനേജ് ഉണ്ടാക്കണം എന്നുള്ള കാരണം ബോധ്യം ഉണ്ടാവണം. അപ്പോൾ റോഡിന് വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ ഡ്രൈനേജിന് കുറച്ച് ഫണ്ട് മതി, ഇന്നത്ര ചെറുത് മതി. ഇപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ 10 lakh rupees, 10 lakh rupees 1 meter നമുക്കൊരു ഡ്രൈനേജ് ഉണ്ടാക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ 10 lakh rupees കൂടുതൽ ദൂരം കിട്ടിയാലേ നമുക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 1.5 meter ഉണ്ടാക്കാം എന്നുള്ളൊരു കോംപ്രമൈസിങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. 10 meter 1 meter കൊണ്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും, അത്ര ഉണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കുകയും, അത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകുക എന്നുള്ളത് നമുക്കൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ, എന്തുണ്ടാക്കുമ്പോഴും അത് ആവശ്യമാണെന്നുള്ള കാര്യം നമുക്ക് ബോധ്യം ഉണ്ടാവണം. കാരണം മഴ നിൽക്കാൻ പോകുന്നില്ല, മഴ ഇനിയും പെയ്യും, ഈ രീതിയിൽ പെയ്യും. അപ്പോൾ ആ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ, പൂർണ്ണമായും ഒറ്റയടിക്ക് പോയില്ലെങ്കിലും പതുക്കെയെങ്കിലും പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ആളുകളെ ബാധിക്കാത്ത രീതിയിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിലൊരു ലോങ് ടേം വിഷൻ വേണം. അതുകൂടാതെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ നേരിടാൻ വേണ്ടി, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സർക്കാരിൻ്റെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. 2018 ഒരുപാട് മാറ്റം ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുമെന്നല്ല മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ എവിടെയാണ് പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ, മുന്നറിയിപ്പുകൾ കിട്ടിയാലും പലപ്പോഴും ആളുകൾ മാറാൻ തയ്യാറാവാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമുക്ക് താൽക്കാലികമായ ഒരു സമയത്തേക്ക് സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മാറാൻ പറ്റുന്ന, മാറി താമസിക്കാനുള്ള ഒരു വില്ലിങ്നെസ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം ഇടപെടലുകൾ നമ്മൾ എപ്പോഴും അതിന് ഗൗരവത്തിൽ

0: കാരണം കാരണം ഇപ്പോൾ പോലും ഈ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഒന്നാം നിലയിൽ വെള്ളം കയറിയിട്ടുള്ള ആൾക്കാർ പോലും രണ്ടാം നിലയിൽ കയറി നിൽക്കുകയാണ്. മാറാൻ പറയുമ്പോൾ അവർ മാറാതിരിക്കുന്നു. ഭാഗ്യത്തിന് നമുക്ക് കൂടുതൽ മഴ ഉണ്ടായില്ല. മഴ കൂടുതൽ പിന്നെയും പെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 2018 പോലെ അടുത്ത ഫ്ലോറിലെ കൂടി വെള്ളം കയറുകയും കൂടുതൽ ആളുകൾ അപകടത്തിൽ പെടുകയും ചെയ്യും. മാത്രമല്ല ആ സമയത്ത് രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് സഹായകമാവുന്ന രീതിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷം മാറുന്നതല്ല അർത്ഥം. പണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം അപകടം സംഭവിച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് പ്രശ്നം വരാൻ പോകുന്നത്, ഒരു പ്രളയം എന്താണെന്നും ഒരു ഉരുൾപൊട്ടൽ എന്താണെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് അപകടത്തിന് മുന്നേ ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടുമ്പോൾ, ഒരു റെഡ് അലേർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ നമ്മുടെ വില്ലേജ് ഓഫീസറോ നമ്മൾ പറയുന്നു ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്, വലിയ മഴ പെയ്യുന്നുണ്ട്, രാത്രി സമയത്തെങ്കിലും നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ അത് മാറുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ക്യാമ്പുകൾ, നിങ്ങളെല്ലാവരും ക്യാമ്പിലേക്ക് ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് വരുമ്പോൾ ആ ക്യാമ്പുകൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അങ്ങനെ നമ്മളിതൊരു ശീലമാണ്. ഇപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് പലയിടത്തും അതിഗംഭീരമായി ദുരന്ത നിവാരണ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് ദുരന്തങ്ങളില്ലാതാവുമല്ല ചെയ്യുന്നത്, അവിടെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്ന ശീലം, അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയാൽ മാറുക എങ്ങനെയാണ്, എങ്ങോട്ടാണ് മാറേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് മാറേണ്ടത്, എപ്പോഴാണ് മാറേണ്ടത് അറിയാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഇനി മെച്ചപ്പെടേണ്ടതുണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കിട്ടുന്ന മുന്നറിയിപ്പ് വെച്ചിട്ടും നമ്മളൊരു ആക്ഷൻ എടുക്കണം. നമ്മൾ മാറും. പ്രത്യേകിച്ച് ഏറ്റവും വളറബിൾ ആയിട്ടുള്ള ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ നിർബന്ധമായും ഒരു ഒരു രാത്രി ഒരു മുന്നറിയിപ്പ് കിട്ടി, മഴയും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഇനി പകൽ സമയത്ത് മഴ ഇല്ലെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ രാത്രി സമയത്തെങ്കിലും നമ്മൾ മാറി. ഇപ്പോൾ ക്യാമ്പിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ബന്ധുവീടുകളിലേക്കോ സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറണം. ഈ സഹകരണം എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്നും വേണ്ടതാണ്. ഇത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ഓറഞ്ചോ റെഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നൊന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മളെ പരിഹസിക്കുന്നതിന് പകരം നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടൊന്നും ചെയ്ത് സംഭവിച്ചില്ലല്ലോ, ദുരന്ത നിവാരണ വകുപ്പ് ഉരുൾപൊട്ടുന്നു പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഹസിക്കുന്നതിനും അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനും പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം അത് മാറാൻ തയ്യാറാണ്. ഇതൊരു ശീലമാക്കണം. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 4-ഓ 5-ഓ 10-ഓ ദിവസമായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരിക. അത് 10-ൽ 9 തവണ പരാജയപ്പെട്ടാലും ഒരു തവണ വിജയിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മുന്നറിയിപ്പ് കറക്റ്റാവുന്നതിന് വേണ്ടി നമ്മളത് പരിശീലിക്കുകയും ശീലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു അമാന്തം ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ മുന്നേ ഇതിനു മുന്നേ 2018 പ്രളയം വന്നപ്പോൾ നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ആളുകൾക്കുണ്ട്. ആ ഒരു മിഥ്യാധാരണയെ നമ്മൾ മാറ്റണം. മുന്നേ അപകടം സംഭവിച്ചിടത്തല്ല ഇനി അപകടം ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്തുനിന്ന് മാറാനുള്ള തയ്യാറ് ഒരു സന്നദ്ധത നമ്മൾ കാണിക്കണം.
1: ഇപ്പം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി മുന്നറിയിപ്പുകളെ കുറിച്ചിട്ട്, അതുപോലെ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്. എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഒരു ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്?
0: പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പാണ്. IMD മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് 150 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഈ രംഗത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
1: കേന്ദ്ര ഗവൺമെൻറ്
0: കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള IMD എന്ന് പറയുന്നത്. IMD മുന്നറിയിപ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. IMD മഞ്ഞ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ 3 കളർ കോഡുകൾ അനുസരിച്ചാണ് അവരുടെ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുക. സാധാരണ നിലക്ക് അതിനൊരു ഒരു മഴയുടെ അളവ് പറയുവാണെങ്കിൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ, അതായത് 6.5 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിക്കും. മഞ്ഞ അലേർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാച്ച് ചെയ്യൂ, നിങ്ങൾ നോക്കൂ, സൂക്ഷിക്കൂ, മഴ പെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ മഴയാണ്. നമ്മൾ കേരളത്തിൽ എപ്പോഴും സാധാരണ പെയ്യുന്ന മഴയാണ് ഈ മഴ. ഇനി വേറൊരു അടുത്ത ലെവൽ ഓഫ് മുന്നറിയിപ്പ് ഓറഞ്ചാണ്. നിങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള മുന്നറിയിപ്പാണ്, അതായത് നിങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിലാണ് ഈ പറയുന്ന മഴയൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. ഈ അളവിലുള്ള മഴ പ്രതീക്ഷിക്കുമ്പോഴാണ് ഓറഞ്ച് അലേർട്ട്. വെരി ഹെവി, ഹെവി ടു വെരി ഹെവി, അതിശക്തമായ മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതും കഴിഞ്ഞ് 204 മില്ലിമീറ്ററിന് മുകളിൽ 24 മണിക്കൂറിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ റെഡ് അലേർട്ടാണ്. നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ള നിലവിലുള്ള അലേർട്ടാണ്. അത് 204, അതായത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ പെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മഴ പെയ്ത്ത് ഇതൊക്കെ മുന്നേ കേരളത്തിലുള്ളതാണ്, അതായത് 18 മുന്നേ ഒക്കെ നമുക്ക് ഈ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഒരുപാട് 200 മുകളിൽ വരുന്ന അതിതീവ്ര മഴകൾ നമുക്ക് പെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അന്ന് നമുക്കത് കുറേ സമയം എടുത്ത് പെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3-4 മണിക്കൂറിലാണ്. 4 മണിക്കൂർ കൊണ്ട് 300 മില്ലിമീറ്റർ മഴ, അതായത് അതിതീവ്ര മഴയേക്കാളും അതിൻ്റെ പകുതി, അതിൻ്റെ 1.5 ഇരട്ടി മഴ നമുക്ക് 4 മണിക്കൂർ കൊണ്ട് പെയ്തു. ആ അതാണ് നമുക്ക് ക്രൈസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ നൗകാസ്റ്റിംഗ് എന്ന് പറയും. അടുത്ത 3 മണിക്കൂറിലേക്ക് എന്താണെന്ന് പ്രത്യേകമായിട്ട് ഇത് നമ്മൾ ആളുകളിലേക്ക്, അതാത് ജില്ലകൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് ആളുകളിലേക്ക് SMS ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണത്, ക്യാപ് അലേർട്ട് എന്നാണ്. അപ്പോൾ SMS ആയിട്ട് അതിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ത്രെട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണ് നിശ്ചലമായിട്ട് ഈ അലേർട്ട് പുഷ് ചെയ്യുന്നൊരു പ്രോസസ്സ്, സെൽബാസ് എന്നാണ് നമ്മൾ പറയുന്നത്, സെൽ ബ്രോഡ്കാസ്റ്റ്. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 126 സ്ഥലങ്ങളിൽ സൈറൺ

0: അതുകൊണ്ട് അതിൽ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും. ഇത്തരത്തിലുള്ള പല പല മാർഗങ്ങളിലൂടെ മുന്നറിയിപ്പുകൾ ഡിസിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഒരു ജില്ലക്കാണ് ഇപ്പോൾ നമ്മൾ മുന്നറിയിപ്പ് പറയുന്നതെങ്കിൽ ഇനി ഒരു പഞ്ചായത്തിന് പറയാൻ പറ്റണം. അതിന് ചില പരിമിതികൾ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റുകളൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് അക്യുറസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാലും നമ്മൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, എന്ത് ആക്ഷൻ എടുക്കുന്നുള്ളതാണ്. അത് നമ്മുടെ ഓറഞ്ച് ബുക്കിനകത്ത്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിനകത്ത് ഓരോ മുന്നറിയിപ്പും എന്താണ് അർത്ഥമാക്കുന്നത്, ഇതനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് സർക്കാരിൻ്റെ ഓരോ സംവിധാനങ്ങളും ചെയ്യേണ്ടത്, പൊതുജനങ്ങൾ എന്താണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായതിൻ്റെ രേഖ.
1: ഇപ്പോഴത്തെ നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു, ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
0: ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റിസിപ്പേറ്ററി ആയിട്ട് ആളുകൾ മാറിയില്ല, എന്നാൽ അതിനുശേഷം ആളുകൾ മാറാൻ തയ്യാറായി. പക്ഷേ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം പകൽ സമയത്ത് നമുക്ക് മഴ മാറി നിന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഒരു ഫേക്ക് കോൺഫിഡൻസ് വരും. കാരണം മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു, എല്ലാവരും വലിയ ഗൗരവത്തിലൊക്കെ പറഞ്ഞു, പക്ഷേ മഴ പെയ്യുന്നില്ല പകൽ. അപ്പോൾ ഇവർ പറഞ്ഞു, സാധാരണ പലപ്പോഴും നമുക്ക് നമ്മുടെ മുന്നറിയിപ്പുകൾ പരാജയപ്പെടുന്നുണ്ട്, അപ്പോൾ അതുപോലെ ആയിപ്പോകുമോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുമ്പോൾ മാത്രമല്ല ഈ വെള്ളം മാത്രമല്ല നമ്മൾ അപകടത്തിൽപ്പെടുന്നത്. വനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ നോക്കൂ, ആലപ്പുഴ ജില്ലയിലെ പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടനാട്ടിൽ മഴ പെയ്തിട്ടില്ല അത്രത്തോളം. പക്ഷേ ആ പെയ്ത വെള്ളം 4 ദിവസം മുന്നേ ഈ വടശ്ശേരിക്കരയോ അല്ലെങ്കിൽ ആ റാന്നിയിലോ ഒക്കെ പെയ്ത വെള്ളമാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം എത്തും. അപ്പോൾ നമ്മുടെ മുറ്റത്ത് പെയ്തിട്ടില്ലെങ്കിൽ അലേർട്ട് പരാജയപ്പെട്ടു, കാലാവസ്ഥ വകുപ്പ് റെഡ് അലേർട്ട് പറഞ്ഞിട്ടൊന്നും മഴ പെയ്തില്ല, നമുക്ക് ഇന്ന് പിന്നെ ഡ്രസ്സ് അലക്കി ഉണക്കായിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് നമ്മൾ ട്രോൾ. അതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാര്യമാണെന്ന് നല്ലതാണ്. പക്ഷേ അത് മാത്രമല്ല, ഒരു ജില്ലയിൽ പറയുമ്പോൾ ആ ജില്ലയിലെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴവെള്ളവും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റെവിടെയെങ്കിലും പെയ്യുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് ഏറ്റവും വളരെപ്പെട്ടായിട്ടുള്ള സ്ഥലത്തുള്ള ആളുകൾ മാറി താമസിക്കുക. അപകടം സംഭവിച്ചതിന് ശേഷമല്ല, സംഭവിക്കുന്നതിന് മുന്നേ മാറി താമസിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ രീതിയിൽ കാഷ്വാലിറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് റെസ്പോൺസാണ്. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്ന ഒരു പ്രൊജക്ട് പ്രപ്പോസലല്ല പ്രൊജക്ട് ഓൾറെഡി ഉണ്ട്. അതിലെ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ ആളുകൾ കൊടുക്കുന്നത്. അത് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ പദ്ധതിയായിട്ട് നമുക്ക് പ്രഖ്യാപിച്ച് അതും കൂടി നടപ്പിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി സേഫറാകാൻ പറ്റും. അത് നമ്മൾ നടത്തേണ്ട കാര്യമാണ്.
1: ഓക്കെ. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ കഴിയില്ല, അതിനെ നമുക്ക് നേരിടാൻ അങ്ങ് നമുക്ക് അതിനെ അതിജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണവും പിന്തുണയും അവരുടെ ഒരു ബോധം ഇതിനെക്കുറിച്ചുള്ള ഒരു അതും ആവശ്യം അത്യാവശ്യമാണ്. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ഈ ഒരു മണിക്കൂറുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഫഹദ് മർസൂഖിനോടുള്ള നന്ദി ആകാശവാണിയുടെയും ശ്രോതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ്. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോയിൽ സൊഹറ മമ്പു, മമ്മു നന്ദിത രമേശ്.
3: ആകാശവാണി.

0: ആകാശവാണി.
1: ശാസ്ത്രലോകം.
2: കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. രചന ഡോക്ടർ ടി ആർ ജയകുമാരി.
1: ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭാരതം നേരിട്ട രൂക്ഷമായ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ശാശ്വത പരിഹാരമായി ഹരിത വിപ്ലവം എന്ന കാർഷിക സമ്പ്രദായം നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്ത കൃഷി ശാസ്ത്രജ്ഞനാണ് മങ്കൊമ്പ് സദാശിവൻ സ്വാമിനാഥൻ എന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അമേരിക്കയിൽ നിന്ന് ഉയരം കുറഞ്ഞ ഗോതമ്പിനങ്ങളും ഫിലിപ്പീൻസിൽ നിന്ന് അത്തരം നെല്ലിനങ്ങളും കൊണ്ടുവന്ന ഡോക്ടർ സ്വാമിനാഥൻ അവയിൽ നിന്ന്

0: ഭാരതത്തിലെ സാഹചര്യങ്ങൾക്കിണങ്ങുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും രാസവളങ്ങളും രാസകീടനാശിനികളും മികച്ച ജലസേചന സൗകര്യങ്ങളും ഉപയോഗിച്ചുള്ള ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗുമായി സഹകരിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങളാണ് ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. ഭക്ഷ്യധാന്യോൽപാദനം ഇരട്ടിയിലധികമാക്കിയത് വഴി ഭാരതീയരെ ഭക്ഷ്യക്കമ്മിയിൽ നിന്നും പട്ടിണിയിൽ നിന്നും കരകയറ്റിയ ഈ കാർഷിക വിപ്ലവമാണ് ഭാരതത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന ഖ്യാതി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. ഭക്ഷ്യവിളകളിലെ ജനിതക സംഗ്രഹണം, കാർഷിക പഠനങ്ങൾ, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നീ മേഖലകളിൽ സ്വാമിനാഥൻ നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഭാരതീയരുടെ മുഖ്യ ആഹാരമായ ഗോതമ്പിന്റെയും നെല്ലിന്റെയും ജേംപ്ലാസം ശേഖരിക്കുന്നതിലും പഠനങ്ങൾ നടത്തുന്നതിനും സ്വാമിനാഥൻ നിസ്തുലമായ പങ്കുവഹിച്ചിട്ടുണ്ട്.
1: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ മങ്കൊമ്പ് സ്വദേശിയായ പ്രശസ്ത സർജൻ ഡോക്ടർ സാംബശിവന്റെയും പാർവതി തങ്കമ്മാളിന്റെയും നാല് മക്കളിലെ രണ്ടാമനായി 1925 ഓഗസ്റ്റ് 7 സ്വാമിനാഥന്റെ ജനനം. കുടുംബം പിതാവിന്റെ ജോലിസ്ഥലമായ തമിഴ്നാട്ടിലെ കുംഭകോണത്തായിരുന്നതിനാൽ സ്വാമിനാഥൻ ജനിച്ചത് അവിടെയാണ്. അവിടത്തെ ഒരു സാധാരണ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പഠനത്തിൽ മിടുക്കനായിരുന്ന ആ ബാലന് ശാസ്ത്ര വിഷയങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. 11 വയസ്സായപ്പോൾ പിതാവ് അന്തരിച്ചത് കുടുംബത്തിൽ വലിയ വിഷമതകൾ ഉണ്ടാക്കിയെങ്കിലും സ്വാമിനാഥന്റെ സ്കൂൾ പഠനം പൂർത്തിയാകുന്നതുവരെ കുടുംബം അവിടെ തന്നെ തങ്ങി. പിന്നീട് കേരളത്തിലേക്ക് മടങ്ങിയ അവർ കഴിഞ്ഞത് മങ്കൊമ്പിലുള്ള പിതൃസഹോദരന്റെ സംരക്ഷണത്തിലാണ്. അതിനാൽ തുടർ പഠനങ്ങൾ ഇവിടെയായിരുന്നു.
0: പഠനത്തിൽ, വിശേഷിച്ചും ശാസ്ത്ര പഠനത്തിൽ മിടുക്കനായ മകൻ അച്ഛന്റെ പാത പിന്തുടർന്ന് ഡോക്ടറായി തീരണമെന്നാണ് കുടുംബം ആഗ്രഹിച്ചത്. കുഞ്ഞായിരുന്നപ്പോൾ സ്വാമിനാഥനും അതുതന്നെയായിരുന്നു മോഹം. എന്നാൽ കുടുംബത്തിന്റെ കാർഷിക പശ്ചാത്തലം അദ്ദേഹത്തെ കാർഷിക വൃത്തിയിൽ ആകൃഷ്ടനാക്കി. വിളനാശവും കാലാവസ്ഥാ ഭേദങ്ങളും മറ്റും മൂലം കർഷകർക്കുണ്ടാവുന്ന വിഷമതകൾ നേരിട്ട് കണ്ട് വിഷണ്ണനായ സ്വാമിനാഥൻ കാർഷിക ശാസ്ത്രം പഠിക്കാനും കർഷകർക്ക് സഹായങ്ങൾ ചെയ്യാനും ആഗ്രഹിച്ചു. സമൂഹത്തിലെ സാധുക്കളോട് കുടുംബാംഗങ്ങൾ കാണിച്ചിരുന്ന പരിഗണനയും അനുകമ്പയും അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. ദരിദ്ര കുടുംബങ്ങൾക്ക് വരുമാന മാർഗമാകുന്ന തരത്തിൽ കൃഷിയെ മാറ്റിയെടുക്കണമെന്ന ചിന്ത അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോഴാണ് 1943 അരിയുടെയും മറ്റു ഭക്ഷ്യവസ്തുക്കളുടെയും ദൗർലഭ്യം മൂലം ലക്ഷങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ബംഗാൾ ക്ഷാമമുണ്ടായത്. പട്ടിണി മൂലം മനുഷ്യർ കൂട്ടമരണത്തിനിരയായ സംഭവം ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിന് തന്നെ മാറ്റം വരുത്തി. ഏത് വിധേനയും കാർഷികോൽപാദനം വർദ്ധിപ്പിച്ച് ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. പിതാവിന്റെ സേവന മനോഭാവവും സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയും ചെലുത്തിയ സ്വാധീനമായിരിക്കാം ഇത്തരമൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ഉൾക്കരുത്ത് പകർന്നത്.
1: തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ, അതായത് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമിനാഥന് കൃഷിശാസ്ത്രത്തിൽ താൽപര്യം വർദ്ധിച്ചതും സ്വന്തം ഭാവിയെപ്പറ്റി പുതിയ തീരുമാനങ്ങളെടുത്തതും. അങ്ങനെ ബിരുദം നേടിയ ശേഷം കോയമ്പത്തൂരിലെ കാർഷിക സർവകലാശാലയിൽ ചേർന്ന് കൃഷിശാസ്ത്രത്തിൽ കൂടി ബിരുദം സമ്പാദിച്ചു. തുടർന്ന് ജനിതക ശാസ്ത്രവും പ്ലാന്റ് ബ്രീഡിംഗ് അഥവാ സസ്യപ്രജനനവും പ്രധാന വിഷയങ്ങളായി. ഭാരതീയ കാർഷിക ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചു. തുടർന്ന് 1952 കേംബ്രിഡ്ജിൽ നിന്ന് സൈറ്റോജനറ്റിക്സ് എന്ന വിഭാഗത്തിൽ ഗവേഷണ ബിരുദവും സ്വന്തമാക്കി. പിന്നീട് നെതർലൻഡ്സിലെ വാജനൻജൻ കാർഷിക സർവകലാശാലയിൽ യുനെസ്കോയുടെ ഫെലോഷിപ്പോടെ ഉരുളക്കിഴങ്ങിന്റെ ജനിതകശാസ്ത്ര ഗവേഷണത്തിൽ വൈദഗ്ധ്യം നേടാൻ കിട്ടിയ അവസരം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി.
0: ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഡോക്ടർ സ്വാമിനാഥൻ 1954 IARI ശാസ്ത്രജ്ഞനായി ചേരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ ജനതയുടെ പട്ടിണിയും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന പരമമായ ലക്ഷ്യത്തോടെ

0: അദ്ദേഹം സുസ്ഥിര ഭക്ഷ്യസുരക്ഷയ്ക്ക് സുസ്ഥിര കൃഷിരീതി എന്ന ആശയത്തിന്റെ പ്രചാരകനായി മാറി. അങ്ങനെ ഭാരതത്തിലെ കാർഷിക സാഹചര്യങ്ങൾക്കിണങ്ങുന്ന അത്യുൽപാദന ശേഷിയുള്ള വിളയിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗവേഷണങ്ങളിൽ വ്യാപൃതനായി. ഉരുളക്കിഴങ്ങിലും നെല്ലിലും ഗോതമ്പിലും മറ്റും നടത്തിയ ഗവേഷണങ്ങളിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്തു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സൊണോറ 64, കല്യാൺ സോണ, സൊണാലിക്ക എന്നീ മുന്തിയ ഗോതമ്പിനങ്ങളെയും ഫിലിപ്പീൻസിൽ നിന്നുള്ള ഉൽപാദനക്ഷമത കൂടിയ 5-8 പോലുള്ള നെല്ലിനങ്ങളെയും ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച് മെച്ചപ്പെട്ട വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള IARI ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. ഉത്തരേന്ത്യയിലെ പാടങ്ങളിൽ അവ പ്രചരിപ്പിച്ചതോടൊപ്പം രോഗകീടബാധ ചെറുക്കാൻ രാസകീടനാശിനികളും വിളവ് കൂട്ടാൻ രാസവളങ്ങളും മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ആധുനിക കൃഷി സമ്പ്രദായങ്ങളും ആവിഷ്കരിച്ചു. വിളവ് 10 മടങ്ങായി വർദ്ധിക്കാൻ ഇത് കാരണമായി. ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന രാജ്യം അങ്ങനെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി തീർന്നു.
1: ക്രമേണ ഹരിത വിപ്ലവത്തിന് ഹിതകരമല്ലാത്ത ഒരു മറുവശമുണ്ടായി. രാസവളങ്ങളുടെ തുടർച്ചയായ പ്രയോഗം മൂലം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു വന്നു. കീടനാശിനി പ്രയോഗം മലിനീകരണം മുതലായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമായി. കാർഷിക രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം ജൈവ വൈവിധ്യ ശോഷണത്തിനും വഴിതെളിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സ്വാമിനാഥൻ നിത്യഹരിത വിപ്ലവം അഥവാ എവർഗ്രീൻ റവല്യൂഷൻ എന്ന ആശയം അവതരിപ്പിച്ചത്. പ്രകൃതിയെ സുസ്ഥിരമായി നിലനിർത്തിക്കൊണ്ടുള്ള കാർഷിക ഉൽപാദന വർധനവാണ് ഈ പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഉൽപാദന വർധനവിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം മണ്ണിനെയും ജലത്തെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാനും പരിസ്ഥിതി നാശം കുറയ്ക്കാനും നിത്യഹരിത വിപ്ലവം സഹായകമാകുമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു.
0: കൃഷി വികസനത്തിനും പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും വേണ്ടി അക്ഷീണം അഹോരാത്രം അവിരാമം പ്രയത്നിച്ച ഡോക്ടർ സ്വാമിനാഥന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഏഷ്യൻ ജനതയെ ഏറ്റവും സ്വാധീനിച്ച 20 വ്യക്തികളുടെ ടൈം മാഗസിൻ പട്ടികയിൽ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി എന്നിവർക്കൊപ്പം സ്വാമിനാഥനും ഇടം നേടി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമിതി അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന് വിശേഷിപ്പിക്കുന്നു. ചരിത്രത്താളുകളിൽ അപൂർവ മേന്മകളുള്ള ലോകോത്തര ശാസ്ത്രജ്ഞനെന്ന് രേഖപ്പെടുത്തിയേക്കാവുന്ന അദ്ദേഹത്തെ ജീവിക്കുന്ന ഇതിഹാസം എന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ജാവിയർ പെരേസ് പ്രകീർത്തിച്ചത്.
1: 1961 ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1966 പത്മശ്രീയും 1972 പത്മഭൂഷണും 1989 പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരവും നൽകപ്പെട്ടു. ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് 1971 അദ്ദേഹത്തെ തേടിയെത്തി. യുനെസ്കോയുടെ മഹാത്മാഗാന്ധി ഗോൾഡ് മെഡൽ, ഗ്ലോബൽ എൻവയോൺമെന്റ് ലീഡർഷിപ്പ് പുരസ്കാരം, ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് സയൻസ് അവാർഡ്, ചാൾസ് ഡാർവിൻ ഇന്റർനാഷണൽ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ മെഡൽ, ഇന്ദിരാഗാന്ധി പ്രൈസ്, വേൾഡ് അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുരസ്കാരം തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ സ്വാമിനാഥനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുടെ കാറ്റുവീശുന്നതിന് സാഹചര്യമൊരുക്കിയ ഡോക്ടർ സ്വാമിനാഥൻ ഈ വിഷയങ്ങളിൽ അനേകം പ്രബന്ധങ്ങളും ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആൻ എവർഗ്രീൻ റവല്യൂഷൻ, ഫാർമേഴ്സ് റൈറ്റ്സ് ആൻഡ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ്, അഗ്രോ ഡൈവേഴ്സിറ്റി ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ്, ജെൻഡർ ഡയമെൻഷൻസ് ഇൻ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് തുടങ്ങിയവയാണ് പ്രധാന പുസ്തകങ്ങൾ.
0: ലോകത്താദ്യമായി ലോക ഭക്ഷ്യസമ്മാനം ലഭിച്ചത് ഇദ്ദേഹത്തിനാണ്. കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളിലൊന്നായ ലോക ഭക്ഷ്യസമ്മാനം കാർഷിക മേഖലയിലെ നൊബേൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാനവ സമൂഹത്തിന്റെ വികസനത്തിനായി ഭക്ഷ്യവസ്തുക്കളുടെ ഗുണവും ലഭ്യതയും അളവും വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ അംഗീകരിക്കാനായി

0: നൊബേൽ ജേതാവായ കൃഷിശാസ്ത്രജ്ഞൻ നോർമൻ ബോർലോഗ് 1986 ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം 1987 സ്വാമിനാഥന് ലഭിച്ചത്. ഇതിന്റെ സമ്മാനത്തുകയായ $200,000 പ്രദേശവാസികൾക്ക്, പ്രത്യേകിച്ചും ദരിദ്രരായ സ്ത്രീകൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനാണ് സ്വാമിനാഥൻ ഉപയോഗിച്ചത്. ശാസ്ത്രം സുസ്ഥിര വികസനത്തിന് എന്ന ആദർശവാക്യവുമായി 1988 ചെന്നൈ ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ഈ സ്ഥാപനം കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകളും പരിപാലന മുറകളും ആവിഷ്കരിക്കുകയും പുതിയ വിള ഇനങ്ങളോടൊപ്പം സ്വാഭാവിക ജൈവ വൈവിധ്യം കൂടി സംരക്ഷിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്യുന്നു.
1: ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ ചെയർമാൻ, ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഡയറക്ടർ ജനറൽ, ഫിലിപ്പീൻസിലെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏഷ്യക്കാരനായ ആദ്യ ഡയറക്ടർ ജനറൽ തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഡോക്ടർ സ്വാമിനാഥൻ 2007 മുതൽ 2013 വരെ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചു. ഇക്കാലത്ത് രാജ്യത്ത് കൃഷിയും ഭക്ഷ്യസുരക്ഷയും സംബന്ധിച്ച നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ കൃഷിയിൽ സ്ത്രീകളുടെ പങ്ക് അംഗീകരിക്കണമെന്ന് നിരന്തരം വാദിക്കുകയും സ്ത്രീ കർഷകരെ അംഗീകരിക്കുന്നതിനുള്ള ഒരു ബില്ലിന് രൂപം കൊടുക്കുകയും ചെയ്തു. ഓരോ പൗരനും ഭക്ഷണം കിട്ടാൻ നിയമപരമായ അവകാശമുണ്ടെന്ന് വാദിച്ച അദ്ദേഹം 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതിൽ രാജ്യസഭയിൽ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ഉൽപാദന വർധനവിനൊപ്പം പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സുസ്ഥിരമായി നിലനിർത്തുന്ന നിത്യഹരിത വിപ്ലവമാണ് നാടിന്റെ സുസ്ഥിതിക്കാവശ്യമെന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം നൽകാനും ഈ കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചു.
0: വിദ്യാഭ്യാസ വിദഗ്ധയായിരുന്ന ഡോക്ടർ മീന സ്വാമിനാഥനാണ് ഡോക്ടർ സ്വാമിനാഥന്റെ ജീവിത പങ്കാളി. ലോകാരോഗ്യ സംഘടനയുടെ രണ്ടാമത്തെ ഉന്നത പദവിയായ ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിതയായ ആദ്യ ഭാരതീയ വനിത എന്ന ഖ്യാതി നേടിയ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ, ബംഗളൂരു IIM പ്രൊഫസറായ ഡോക്ടർ മധുര സ്വാമിനാഥൻ, UKയിലെ ഈസ്റ്റ് ആംഗ്ലിയ സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ നിത്യ സ്വാമിനാഥൻ എന്നിവരാണ് മക്കൾ. പിതാവിന്റെ നിത്യഹരിത വിപ്ലവം എന്ന ആശയം സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങൾ അവരവരുടെ മേഖലയിൽ നടത്തിവരുന്നു പ്രകൃതിസ്നേഹികളായ ഈ മക്കൾ. ആരോഗ്യം അനുവദിച്ച കാലം വരെ നാടിന്റെ സുസ്ഥിര വികസനത്തിനായി വാക്കും പ്രവൃത്തിയും സമർപ്പിച്ച് ലളിത ജീവിതം നയിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 98 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: കാർഷിക രംഗത്തെ ഇതിഹാസം. ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന ഡോക്ടർ TR ജയകുമാരി, ആഖ്യാനം NJ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, നിർവഹണം MS ആശ.
3: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. അതിഥി ഗായിക അപർണ രാജീവ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ജോലിയിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽപരമായ കഴിവുകളും ഓൺലൈനിലൂടെ നേടാം. കമ്പ്യൂട്ടർ കോഡിംഗ്, ഡേറ്റാ സയൻസ്, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കോഴ്സുകൾക്ക് പണം

ക്കേണ്ടതില്ല. സമയം കണ്ടെത്തി NPTELന്റെ സൗജന്യ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക. മികച്ച തൊഴിൽ സാധ്യതകൾക്കായി ഇന്ന് തന്നെ ഡിജിറ്റലായി പഠനം ആരംഭിക്കൂ. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസ വേദികൾ ഉപയോഗപ്പെടുത്തുക. മികച്ച പ്രൊഫസർമാരുടെ വീഡിയോ ക്ലാസുകൾ, പഠന സാമഗ്രികൾ എന്നിവ സൌജന്യമായി ലഭ്യമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പഠനം എളുപ്പമാക്കാം, സ്മാർട്ടാക്കാം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ രഞ്ജിനി സുധീരൻ പാടുന്നു. സംഗീതം വി ടി സുനിൽ. ആദ്യ ഗാനം അമ്പിളിമാനത്ത് പുഞ്ചിരിക്കും നേരം എന്ന് തുടങ്ങുന്നു. രചന സുധീർ സരോവരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി വി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് കെഎസ്ആർടിസിയുടെ എഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം.

0: ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ സംരംഭകത്വ വികസന പദ്ധതി 3ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ വായ്പാ വിതരണവും ചടങ്ങിൽ നടക്കും. സംരംഭകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെയും ശക്തിപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി, കോഴഞ്ചേരി, തിരുവല്ല, കോട്ടയം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്കും അവധിയാണ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ പമ്പ, അച്ചൻകോവിൽ നദികളുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ മഴക്കെടുതിക്ക് ആശ്വാസം. മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. മഴ മാറിയെങ്കിലും പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ കുമരകം, തിരുവാർപ്പ്, ഐമനം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സ്ഥിതിയാണ്. കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞെങ്കിലും ഇവിടെയുള്ള വീടുകളും കടകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളത്. ജില്ലയിൽ 180 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9752 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതിയിൽ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 19.96 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
0: കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിനായി ദുരിത മേഖലയിലേക്കുള്ള തിരുവനന്തപുരം നഗരസഭയുടെ വാഹനം യാത്ര തിരിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പത്തനംതിട്ട, റാന്നി മേഖലയിലേക്ക് 2 വാഹനങ്ങളാണ് ഇന്ന് യാത്ര തിരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു. തിരുവല്ല താലൂക്കിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് ഒഴിയുന്നു. എന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ തിരുവല്ല, കോഴഞ്ചേരി താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയാണ്. ജില്ലയിൽ നിലവിൽ 115 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന നദികളായ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ മുന്നറിയിപ്പ്. നാളെ രാവിലെ 11:30 വരെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിലെ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പീച്ചി ചെറുകിട വൈദ്യുത നിലയത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ ട്രയൽ റൺ നടത്തും. ഈ സമയം 20 മിനിറ്റോളം പവർ ഹൌസിൽ നിന്നും പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടും. ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നിലയം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കെഎസ്ആർടിസിയുടെ എഐ പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ഗതാഗതമന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെയും ജീവനക്കാരുടെയും സഹകരണത്തോടെ കെഎസ്ആർടിസി മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കെഎസ്ആർടിസി യൂണിറ്റിനുള്ള അവാർഡ് വിതരണം, 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച കെഎസ്ആർടിസി കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ പുനരാരംഭിച്ചു.

0: മഴയും വെള്ളക്കെട്ടും മൂലമുള്ള ഗതാഗത തടസ്സം നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. മാറ്റിവച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്ന് ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി റെയിൽവേ. ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4 ഹുബ്ബള്ളിയിൽ നിന്നും ബംഗളൂരു വഴി കോട്ടയത്തേക്കെത്തുന്ന ട്രെയിൻ കോട്ടയത്തു നിന്നും തിരുവോണ ദിവസം രാത്രി 10 പുറപ്പെടും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ എറണാകുളം കലൂരിൽ നിർവഹിക്കും. മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി എം ജോൺ, വി ഇ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ണം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയർ ആയാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 600,000+ AAY കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ 16 സൌജന്യ കിറ്റുകൾ നൽകും. 1,000 രൂപയ്ക്ക് 21 അടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ്, 1,500 രൂപയ്ക്ക് 25 അടങ്ങിയ ഉത്രാടം കിറ്റ്, 2,000 രൂപയ്ക്ക് 30 അടങ്ങിയ തിരുവോണം കിറ്റ് എന്നിവയും സപ്ലൈകോ ലഭ്യമാക്കും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ഈ വർഷം മുതൽ ആദ്യമായാണ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. ഈ മാസം 12 കർക്കിടകവാവ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഓൺലൈൻ ബുക്കിംഗ് വന്നതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പറും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ബുക്കിംഗ് പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി 11 ബലിമണ്ഡപങ്ങളാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി തിരുവല്ലത്ത് ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗിനായി സമീപത്തെ ഗ്രൌണ്ടിലും സ്കൂളിലും സൌകര്യം ഏർപ്പെടുത്തും. ജില്ലയിലാകെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 14 ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണം നടക്കുന്നത്. വാവുബലി ചടങ്ങുകൾ നടക്കുന്ന ദിവസവും തലേദിവസം വൈകുന്നേരവും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനകളും നടത്തും.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുന്നു. വെള്ളപ്പൊക്ക സ്ഥിതി വിലയിരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പോലീസ്, ആലുവ നഗരസഭ തുടങ്ങിയ വകുപ്പുകളുടെയും യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. മഴ വീണ്ടും ശക്തമായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഈ മാസം 12 കർക്കിടകവാവ് ബലിതർപ്പണം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വ്യാജ ലോൺ ആപ്പ്, മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതായി റിപ്പോർട്ട്. ഇതിനെതിരെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായി കാനറ ബാങ്ക് ജനറൽ മാനേജറും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനറുമായ സന്തോഷ് വി എസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ 2 രാജ്യസഭ 2:15 നിർത്തിവച്ചു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള സംരംഭകത്വ വികസന പദ്ധതി 3rd ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കോട്ടയത്തും പത്തനംതിട്ടയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് സന്ദർശിക്കും. സംസ്ഥാനത്ത് KSRTC AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നിലവിൽ വന്നു. ആണവായുധങ്ങളുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധമുയർത്തി ഇന്ന് ഹിരോഷിമ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 12:50.
2: കർക്കിടകത്തിൽ കഴുത്തുവേദന കൂടുമോ? കർക്കിടക മാസത്തിലെ ആരോഗ്യചര്യകളെക്കുറിച്ച് ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുന്നു.
3: ജൂൺ മുതൽ ഏകദേശം 3 വരെ മഴക്കാലമാണ്. കർക്കിടക മാസം ഇതിൽ ഉൾപ്പെടുന്നു. ജലവും വായുവും ദേഷ്യവും ദുഷിച്ച് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള കാലം. കൊതുക് കാരണം മലമ്പനി, ഡെങ്കിപ്പനി, സിക്ക രോഗം, ചിക്കൻ ഗുനിയ എന്നിവയും ജന്തുജീവികൾ കാരണം എലിപ്പനി, വിരശല്യം തുടങ്ങിയവയും വായുജന്യ രോഗങ്ങളായ പകർച്ചപ്പനി, ചെങ്കണ്ണ്, അഞ്ചാം പനി എന്നിവയും ജലജന്യമായി മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയവയുമാണ് ഇക്കാലത്തുണ്ടാവുന്ന പ്രധാന രോഗങ്ങൾ. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് ഒരു പകർച്ചപ്പനിയെങ്കിലും ബാധിക്കാത്തവർ കുറവായിരിക്കും. അലർജി കാരണമുള്ള തുമ്മൽ, സൈനസൈറ്റിസ്, ശ്വാസം മുട്ട് എന്നിവയും വർദ്ധിക്കുന്ന കാലമാണിത്. വളരെ ബുദ്ധിപൂർവം ഇടപെട്ടാൽ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ചുവരുകൾ ഈർപ്പരഹിതമായി വയ്ക്കുക.

നിങ്ങൾ നന്നായി ഉണക്കി ഉപയോഗിക്കണം. തണുപ്പേൽക്കാത്ത വസ്ത്രധാരണം നിർബന്ധം. രാത്രിയിൽ പ്രത്യേകിച്ചും അക്കാര്യം ശ്രദ്ധിക്കണം. എയർ കണ്ടീഷൻ, ഫാൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണം. തണുത്ത കാറ്റ് ഏൽക്കുന്ന വിധമുള്ള യാത്രകൾ ഒഴിവാക്കണം. കുടിക്കാനും കുളിക്കാനും ചൂടുവെള്ളമാണ് നല്ലത്. കുടിക്കുവാൻ ശുദ്ധജലം ഉറപ്പാക്കുക. പകൽ ഉറക്കം നല്ലതല്ല. കൈകാലുകളിൽ മുറിവുള്ളവർ എലിയുടെ വിസർജ്യം കലരാൻ സാധ്യതയുള്ള വെള്ളം തുടരരുത്. മുൻകരുതലുകൾ സ്വീകരിക്കാതെ ചാലുകളിൽ ഇറങ്ങി ജോലി ചെയ്യരുത്. കുറുക്കൻ, വളർത്തുമൃഗങ്ങൾ എന്നിവയും എലിപ്പനി പകർത്താൻ കാരണമാകും. കൊതുകുകളുടെ പ്രജനനം തടയുവാൻ കൂട്ടായ പരിശ്രമം നടത്തണം. മധുരം, പുളി, ഉപ്പ്, തണുപ്പ് എന്നിവ കുറയ്ക്കണം. രാമച്ചം, പതിമുഖം, നറുനീണ്ടി ഇവയിട്ട് തിളപ്പിച്ച വെള്ളമോ കരിക്കിൻ വെള്ളമോ മഴക്കാലത്ത് കുടിക്കാൻ നല്ലതല്ല. തണുപ്പിച്ചവ ഒഴിവാക്കണം. ജീരകം, ചുക്ക്, അയമോദകം ഇവയിട്ട് തിളപ്പിച്ച വെള്ളമോ ചൂടുവെള്ളമോ കുടിക്കാൻ ഉപയോഗിക്കണം. തേനും ചുക്ക് കാപ്പിയും നല്ലത്. അല്പം ശ്രദ്ധിച്ചാൽ രോഗം ഒഴിവാക്കാം. പ്രത്യേകിച്ചും കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന സാഹചര്യങ്ങളിൽ കർക്കിടക മാസത്തിൽ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. അതിനാൽ കർക്കിടകത്തിലെങ്കിലും ഇവയൊക്കെ കൃത്യമായി പാലിക്കണം. കഴുത്തുവേദനയും കർക്കിടകവും. എല്ലാ വേദനകളും കൂടുന്ന കാലമാണ് കർക്കിടകം. പ്രത്യേകിച്ചും കഴുത്തുവേദന, തോൾവേദന, പിടലുകഴപ്പ്, കൈകൾക്ക് തരിപ്പും പെരിപ്പും, തലവേദന, ചിലപ്പോൾ തലകറക്കം, ഓക്കാനം, കൈകളുടെ ബലക്കുറവ് തുടങ്ങിയ അനുബന്ധ ബുദ്ധിമുട്ടുകളുമായി കഴുത്തുവേദന ഉള്ളവരുടെ എണ്ണം പെരുകി വരുന്നു. പെട്ടെന്ന് ഇത്തരം ബുദ്ധിമുട്ടുകൾ തോന്നുന്നവരുടെ കാര്യത്തിൽ കൃത്യമായ രോഗനിർണയം കൂടിയേ തീരൂ. എന്നാൽ സ്ഥിരമായി ഇത്തരം ബുദ്ധിമുട്ടുകൾ പറയുന്നവരും അതിനായി വേദനാസംഹാരികൾ ഉൾപ്പെടെ കഴിക്കുന്നവരുമുണ്ട്. താൽക്കാലിക സമാധാനമല്ലാതെ സ്ഥിരമായ ശമനം ഇത്തരം ചികിത്സ കൊണ്ട് പ്രതീക്ഷിക്കേണ്ട. അതിനാൽ രോഗിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, എത്രനാൾ വരെ ചികിത്സ തുടരേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടറും രോഗിയും കൂടി തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്ഥിരമായ തുമ്മൽ, തലനീരിറക്കം, രാത്രി കുളി, തണുത്ത വെള്ളം ഉപയോഗിച്ചുള്ള കുളി, രാത്രിയിൽ വളരെ താമസിച്ചുള്ള ഭക്ഷണം, AC അമിതമായ ഉപയോഗം, ശരിയായ രീതിയിലല്ലാത്ത കിടത്തവും ഉറക്കവും, പ്രത്യേകിച്ചും തലയിൽ ഒരിടത്ത് തന്നെ ഏൽക്കുന്ന തണുപ്പ്, സൈനസൈറ്റിസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കഴുത്തിന് പ്രയാസമുണ്ടാക്കുന്നു. ക്രമേണ കഴുത്തിന് വേദനയും തേയ്മാനമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥകൾ യഥാസമയം ചികിത്സിക്കാതെ ഉപേക്ഷിക്കപ്പെടുകയോ ഉറയൊക്കെ സഹിച്ച് മുന്നോട്ടു പോകാമെന്ന് തീരുമാനിക്കുകയോ ചെയ്താൽ നേരത്തെ പറഞ്ഞ പല ലക്ഷണങ്ങളും ഒന്നിനു പുറകെ ഒന്നായോ ഒരുമിച്ച് വഴുകയും ചികിത്സിച്ചാലും പൂർണ്ണമായും മാറാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമതയെ വളരെയേറെ കുറച്ചു കളയുന്ന ഒരവസ്ഥയാണ് കഴുത്തുവേദനയോടെ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കി തുടക്കത്തിലേ തന്നെ ശരിയായ ചികിത്സ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. പഞ്ചകർമ്മ ചികിത്സയ്ക്കാണ് ഇത്തരം രോഗങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളത്. രോഗശമനം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിനും പഞ്ചകർമ്മ ചികിത്സ അനിവാര്യമാണ്. രോഗലക്ഷണം മാത്രം കുറഞ്ഞാൽ പോരെന്നും രോഗം തന്നെ കുറയേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി കർക്കിടകത്തിലും മഴക്കാലത്തും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടണം. പഞ്ചകർമ്മ ചികിത്സയെ ശോധന ചികിത്സ എന്നും പറയുന്നു. രോഗങ്ങൾ വീണ്ടും ഉണ്ടാകാത്ത വിധം രോഗകാരണങ്ങളെ ശരീരത്തിൽ നിന്നും മാറ്റുകയും ശരീരാരോഗ്യം പൂർവാധികം ശക്തിയോടെ വീണ്ടെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത്. രോഗങ്ങളെ വേരോടെ പിഴുതെറിയുന്നതാണ് ആയുർവേദ ചികിത്സ എന്ന് പറയുവാൻ കാരണമായത് പഞ്ചകർമ്മ ചികിത്സയുടെ ഫലം മനസ്സിലാക്കിയിട്ടാണ്. വമനം, വിരേചനം, നസ്യം, കഷായവസ്തി, സ്നേഹവസ്തി എന്നിവയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. രോഗത്തിന് കാരണമായ ദോഷങ്ങളെ ഏറ്റവും സമീപസ്ഥമായ ശരീര സുഷിരത്തിലൂടെ പുറത്തേക്ക് കളയുകയാണ് പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ശിരസിലുള്ള അവയവങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദോഷത്തെ മൂക്കിലൂടെ മരുന്നൊഴിച്ച് പുറത്തേക്ക് കളയുന്നതാണ് നസ്യം. ഓരോ പഞ്ചകർമ്മ ചികിത്സയും ഫലപ്രദമാകണമെങ്കിൽ അവ കൃത്യമായി ചെയ്യുവാനും ചില വിധികളുണ്ട്. അത് എങ്ങനെയാണെന്നും അതിനാവശ്യമായ മരുന്നിന്റെ അളവും ഓരോ വ്യക്തിയിലും ചികിത്സയിലും വരുത്തേണ്ട വ്യത്യാസങ്ങളും അതിനായി ഉൾപ്പെടുത്തേണ്ട പ്രാരംഭ ചികിത്സകളും ആയുർവേദം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഞ്ചകർമ്മ ചികിത്സയുടെ യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ അത് കൃത്യമായി പഠിച്ച് പരിശീലിക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. എന്നാൽ രോഗിക്ക് സുഖം തോന്നുന്ന ചികിത്സകൾ മാത്രമാണ് ചിലർ ചെയ്യുന്നത്. കർക്കിടകത്തിൽ കൂടുപോലെ മുളച്ചു പൊന്തുന്ന സ്ഥാപനങ്ങൾ എല്ലാം അറിവുള്ള ചികിത്സകന്റെ സ്ഥാപനങ്ങളാകണമെന്നില്ല. ആരോഗ്യത്തെ ആഗ്രഹിക്കുന്നവർ അത്തരം ചികിത്സകൾ സ്വീകരിക്കരുത്. പ്രധാന ചികിത്സയുടെ പ്രാരംഭ ചികിത്സകളായ എണ്ണതേപ്പ്, ആവിക്കുളി, ഇലക്കിഴി, പൊടിക്കിഴി, നാരങ്ങാക്കിഴി തുടങ്ങിയവയാണ് പലരും പഞ്ചകർമ്മ ചികിത്സകളായി തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇവയൊന്നും പഞ്ചകർമ്മ ചികിത്സയുടെ ഫലം തരുന്നവയല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം ചികിത്സകളിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയമായില്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കൂടി ക്ഷണിച്ചു വരുത്തുവാൻ ഇടയാകും എന്ന് തിരിച്ചറിയണം. രോഗത്തിന് കാരണമായ ദോഷങ്ങൾ ശരീരത്തിൽ നിന്നും നിർഹരിച്ച് കളയാവുന്ന വിധത്തിൽ ക്രമീകരിക്കുക എന്നതാണ് പ്രാരംഭ ചികിത്സകൾ വഴി ചെയ്യുന്നത്. അവയെ സുഖകരമായ രീതിയിൽ പുറത്തേക്ക് കളയുന്നത് പഞ്ചകർമ്മ ചികിത്സയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചികിത്സകളും വേണ്ടിവരാറുണ്ട്. അതുകൊണ്ടാണ് തേച്ചുകുളി തുടങ്ങിയ പ്രാരംഭ ചികിത്സകൾ ചെയ്യുന്നവരെ നിർബന്ധമായും വമനം, വിരേചനം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സ

0: ചികിത്സകൾക്ക് കൂടി വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. കർക്കിടകക്കഞ്ഞി. പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ ഒരു നേരത്തെ സാധാരണ ഭക്ഷണത്തിന് പകരം കർക്കിടകക്കഞ്ഞി ഉപയോഗിക്കാം. 7, 14, 21 എന്നിങ്ങനെ ദിവസങ്ങൾ വരെയാണ് കർക്കിടകക്കഞ്ഞി ഉപയോഗിക്കാവുന്നത്. ഒരു നേരമാണ് കഴിക്കുന്നതെങ്കിൽ പ്രഭാതത്തിലായിരിക്കുന്നതാണ് നല്ലത്. 2 നേരമായാൽ അത്രയും നല്ലത്. പോഷണം ആവശ്യമുള്ളവർ ഞവരയരിക്കൊപ്പം, അല്ലാത്തവർ ഉണക്കലരിക്കൊപ്പവും ചെറുപയറും ആഷാളിയും കൂടാതെ പഞ്ചകോല ചൂർണമോ ദശപുഷ്പമായ മുക്കുറ്റി, ചെറൂള അഥവാ ബലിപ്പൂവ്, ഉഴിഞ്ഞ, തിരുതാളി, പൂവാങ്കുറുന്നൽ, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യുണ്യം അഥവാ കയ്യോന്നി, മുയൽച്ചെവിയൻ ഇവ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി ഉപയോഗിക്കാം. ദശപുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വീതം ചേർത്ത് കഞ്ഞി വയ്ക്കുന്നവരും ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ചേർക്കുന്നവരും 10 എണ്ണവും ചേർത്ത് കഞ്ഞി വയ്ക്കുന്നവരുമുണ്ട്. ഇതിന് സൗകര്യമില്ലാത്തവർക്ക് മാർക്കറ്റിൽ റെഡിമെയ്ഡായി പാക്കറ്റിൽ ലഭിക്കുന്നതും അതിലുള്ള നിർദ്ദേശമനുസരിച്ച് ഉപയോഗിക്കാം. ചിലയിടങ്ങളിൽ കഞ്ഞി തന്നെ റെഡിമെയ്ഡായി കിട്ടാറുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തോ അല്പം നെയ്യ് താളിച്ച് ചേർത്തോ ചെറു ചൂടോടെ വേണം കഞ്ഞി കുടിക്കുവാൻ. ചുവന്ന ഉള്ളി, ജീരകം തുടങ്ങിയവ കൂടി ചേർത്താൽ ദഹനം വർദ്ധിക്കും. കർക്കിടക കഞ്ഞിക്കൊപ്പമോ അവ സേവിക്കുന്ന ദിവസങ്ങളിലോ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കർക്കിടകത്തിൽ കഴിക്കുന്നതെന്തും എളുപ്പം ദഹിക്കുന്നതും ക്രമേണ നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതും അതിലൂടെ രോഗങ്ങളെ അകറ്റി ആരോഗ്യമുണ്ടാക്കുന്നതും ആയിരിക്കണം. കേരളത്തിൽ കർക്കിടക മാസത്തിൽ ഇലകൾ കൊണ്ടുള്ള കറി, തോരൻ തുടങ്ങിയവ കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. കർക്കിടകത്തിലെ പഥ്യമെന്ന നിലയിലാണ് ഇലക്കറികൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ചില ഔഷധഗുണമുള്ള ഇലകൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് കേരളീയ ആയുർവേദ ചികിത്സകർ ഉപദേശിക്കുന്നു. അതിനായി ഉപയോഗിക്കുന്ന ഇലകളെ പൊതുവെ 10 ഇലകൾ എന്ന് പറയുന്നു. കേരളത്തിൽ പലയിടത്തും 10 ഇലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരേ തരം ഇലകളല്ല. എന്നാൽ എല്ലായിടത്തും 10 ഇലകൾ ഇതിനായി ഉപയോഗിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ കേരളത്തിൽ ആകമാനം ഉപയോഗത്തിലിരിക്കുന്ന ഇലകൾ 10 എണ്ണത്തിലധികം വരുമെന്ന് മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും പ്രാദേശികമായി സാധാരണയായി കാണുന്ന കുമ്പളം, മത്തൻ, ചേമ്പിൻ്റെയും ചേനയുടെയും താള്, തകര, തഴുതാമ, പയർ, ചുവന്ന ചീര, വെളുത്ത ചീര, കോവൽ, ഐവിരലിക്കോവൽ, വെള്ളരി തുടങ്ങിയ ഇലകൾ തോരൻ വെച്ച് ഉപയോഗിക്കാം. ഇവയാണ് 10 ഇലകൾ എന്നറിയപ്പെടുന്നവയിൽ പ്രമുഖയായിട്ടുള്ളവ. ഭക്ഷണത്തിന് രുചി കിട്ടുന്നതിനും നന്നായി വിശപ്പുണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും ദഹിക്കുന്നതിനും ഗ്യാസിൻ്റെ അസുഖം കുറയുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ശരിയാകുന്നതിനും മലശോധന ശരിയായി ലഭിക്കുന്നതിനും സന്ധികൾക്ക് അയവുണ്ടാകുന്നതിനും ശരീരത്തിലെ നീര് കുറയുന്നതിനും ശരിയായ ഉറക്കം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇലകൾ ചേർത്ത ആഹാരം നല്ലതാണ്. തളിരിലകളാണ് ഉപയോഗിക്കേണ്ടത്. കട്ടിയുള്ള ഇലകൾ വെള്ളത്തിൽ പുഴുങ്ങി അല്പം പിഴിഞ്ഞ ശേഷം ചെറുതായി നുറുക്കി തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്ത് തോരൻ വെച്ച് കഴിക്കാം. ചൊറിയണം അഥവാ ആനക്കൊടിത്തൂവ സൂക്ഷിച്ച് പറിച്ചെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങിയാൽ പിന്നെ ചൊറിയുകയില്ല. ഏറ്റവും പോഷണവും രുചികരവുമാണ് ചൊറിയണത്തിൻ്റെ ഇല. വാദരോഗമോ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരോ സ്ഥിരമായി ഇലകൾ കഴിക്കേണ്ടതില്ല. തോരനും കറിയും മാത്രമല്ല അട, കട്ട്ലറ്റ്, പായസം തുടങ്ങി പലതും ഉണ്ടാക്കി കഴിക്കാം. വില കൂടിയ മറ്റെന്തു വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും ഗുണമേന്മയുള്ള ഇലകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുവാനായി വീട്ടിലെ തന്നെ മുതിർന്നവരോട് പഴയകാല അറിവുകളെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാകും.
1: കർക്കിടക മാസത്തിലെ ആരോഗ്യചര്യകൾ ഡോക്ടർ എസ് ഫൈസൽ ഖാൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആകാശവാണി.
3: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന് ഇരയായവർക്ക് ആദ്യം

0: ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ബഹളം തുടർന്നതോടെയാണ് സഭ രണ്ടു മണിവരെ നിർത്തിവയ്ക്കാൻ സ്പീക്കർ ഓം ബിർള ഉത്തരവിട്ടത്.
1: संसद को चर्चा संवाद के रूप में देखना चाहता है. आप प्रश्नकाल महत्वपूर्ण समय होता है. देश की जनता प्रश्नकाल में आपके प्रश्नों और सरकार के जवाबों को सुनना चाहती है. इसलिए मेरा आप लोगों से आग्रह है कि आप अपनी अपनी सीट पर विराजें. मैं सदन की कार्रवाई को चलाना चाहता हूँ.
0: 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ നടപടികൾ 2:15 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭാവിക്കനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ. ഇതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ കഴിയും. എല്ലാ രൂപത്തിലുമുള്ള മനുഷ്യ ശുചീകരണ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനുമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ചരമവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു രാജ്യം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സുഷമ സ്വരാജിനെ അനുസ്മരിച്ചു. 2014 മുതൽ 2019 വരെ കേന്ദ്രമന്ത്രിസഭയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല സുഷമ സ്വരാജ് വഹിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 6 ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. വിദേശകാര്യ മന്ത്രാലയത്തെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ച സുഷമ സ്വരാജിന് 2020 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അസമിലെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അസമിനുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അസം നാഗാലാന്റ് അതിർത്തിയിലെ ശിവസാഗർ ജില്ലയിലെ മഴക്കെടുതികൾ ശ്രീ ജെ പി നഡ്ഡ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമേരിക്കയിലെ യുജീനിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ആശിഷ് യാദവ്, ടി ധരണീധരൻ എന്നിവരും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ അമാനത് കംബോജുമാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ വ്യാപാര സുരക്ഷ ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ. സംഘർഷങ്ങൾക്കിടയിലും ചരക്ക് കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതായി സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും 60 ചരക്ക് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനു പുറമെ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന 3972 ഇന്ത്യൻ നാവികരെ വിജയകരമായി നാട്ടിലെത്തിക്കാനും സാധിച്ചതായും സർക്കാർ വ്യക്തമാക്കി. പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യ നടത്തിയ ശക്തമായ സമുദ്ര സുരക്ഷാ ഇടപെടലുകളുടെ തെളിവാണ് ഈ നടപടികൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വ്യക്തമാക്കി. ഈ ആഴ്ച െ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ഒഡീഷ, മഹാരാഷ്ട്ര, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്ത മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്,

0: സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ പോലീസ് സംവിധാനം നവീകരിക്കുന്നതിന്റെ ഭാഗമായി മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ സ്റ്റേഷനിലെ SHOയുടെ ചുമതല DYSPക്ക് തന്നെയായിരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയ റെയിൽവേ ഈ മാസം 12 മുതൽ പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ഈ മാസം 25 വൈകിട്ട് 4:00 ഹുബളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിൻ കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടും. സെപ്റ്റംബർ ആദ്യവാരം വരെ പ്രത്യേക സർവീസുകളും ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിന്റെയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെയും സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 246 പോയിന്റ് ഉയർന്ന് 78,826, നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 24,649 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 2,120 രൂപ വർദ്ധിച്ച് 1,09,800 രൂപയും ഗ്രാമിന് 13,725 രൂപയുമാണ് ഇന്നത്തെ വില. എയ്ഡൻ ഉൾക്കടലിൽ സൌദിയുടെ എണ്ണക്കപ്പലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിഭാഗം അറിയിച്ചു. വടക്കൻ ചെങ്കടലിലെ ആക്രമണത്തിന് പിന്നാലെ നടന്ന നീക്കത്തെ തുടർന്ന് കപ്പൽ തിരിച്ചുവിടാൻ നിർബന്ധിതമായി. യമനുമേലുള്ള ഉപരോധം മാറ്റം വരെ സൌദി കപ്പലുകൾ തടയുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. പാക് അധീന കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും ബ്രിട്ടനിലെ കശ്മീരി പ്രവാസികൾ ബ്രാഡ്ഫോർഡിൽ പ്രതിഷേധ റാലി നടത്തി. സുരക്ഷാസേനയുടെ കടുത്ത അടിച്ചമർത്തലിലും റെയ്ഡുകളിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നതായി റാലിയിൽ പങ്കെടുത്തവർ ആരോപിച്ചു. ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സ്ലോവാക്യയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ്, ഓസ്ട്രിയയിൽ 41.2 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെ സർവ്വകാല റെക്കോർഡ് താപനില രേഖപ്പെടുത്തിക്കൊണ്ട് മധ്യ യൂറോപ്പിൽ കടുത്ത ഉഷ്ണതരംഗം തുടരുന്നു. ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി എന്നിവിടങ്ങളിലും ചൂട് രൂക്ഷമാണ്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 2:15 വരെയും നിർത്തിവച്ചു. വികസിത ഭാരതത്തിന് ഭാവി കേന്ദ്രീകൃത വിദ്യാഭ്യാസ വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാജ്യത്ത് യന്ത്രവൽകൃത ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ലോകസമാധാനത്തിന് ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഹിരോഷിമ ദിനം. കേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഒരു വട്ടം കൂടി. ഇന്ന് ഒരു വട്ടം കൂടിയിൽ ആദ്യ ഗാനം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരുവട്ടം കൂടിയിൽ അടുത്ത ഗാനം യേശുദാസൻ ചിത്രയും പാടിയത് ചിത്രം ഗമനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, 9495569321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495969321. അതിഥി ഗായിക അപർണ രാജീവ്. ഒരു വട്ടം കൂടി തുടരുന്നു. അടുത്ത ഗാനം സാഗര സംഗമം എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് പി ജയചന്ദ്രനും എസ് ജാനകിയും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം ചമയം എന്ന ചിത്രത്തിനു വേണ്ടി എൻ ജി ശ്രീകുമാരും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ സംഗീതം.

എം ഡി രാജേന്ദ്രന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം പാർവതി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് വീണ്ടും ശ്രദ്ധിക്കുക. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായിക അപർണ രാജീവ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496596321. അതിഥി ഗായിക അപർണ രാജീവ്. ഒരു വട്ടം കൂടി തുടരുന്നു. ഇന്നലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും ചിത്രയും. രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജീത് ദേവീന്ദ്രനാഥ്.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഒരു വട്ടം കൂടിയിൽ അടുത്ത ഗാനം കഥ ഇതുവരെ എന്ന ചിത്രത്തിലേതാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ, പാടിയത് യേശുദാസും ചിത്രയും.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, ഡൊമിനിക് ജെ കാട്ടൂർ, അമ്പൂരി ജയൻ, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്.
1: പപ്പേട്ട, സത്യമാണോ പപ്പേട്ട? അങ്ങനെയൊക്കെ സംഭവിക്കോ?
2: സംഭവിക്കും, സംഭവിച്ചിരിക്കും. സപ്പോസ്
1: എല്ലാം കൂടി കേട്ടപ്പോ ഞാൻ തളർന്നു പോന്നു പപ്പേട്ട.
2: തളരാൻ പാടില്ല, ധൈര്യവും ആത്മവിശ്വാസവും ഇപ്പൊ വേണ്ടേ. ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവാതെ ചേച്ചിയെ നമുക്ക് രക്ഷിക്കണം. ഒരു തലനാരന് പോലും കേടുവരാതെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം.
1: അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.
2: എന്നാലേ മോൾ ഓട്ടോയിൽ കയറി നേരെ സൈക്കോയിലേക്ക് നമുക്ക് പോകാം.
1: അങ്ങനെയുള്ള പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോയാ
2: എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചേച്ചിയുടെ ജീവനൊക്കെ തിരിച്ചു കിട്ടു. ഈ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വർമാസാറ് ഒരു മഹാമാന്ത്രികനാ.
1: പപ്പേട്ടനോട് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ സാമ്പത്തിക നിലയെപ്പറ്റി. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പഴമൊഴി തീർത്തും വിശ്വസിക്കുന്നവളാ ഞാൻ. അതുകൊണ്ട്
2: വിശ്വസിച്ചോളൂ. അല്ല, സപ്പോസ് കരയിക്കാൻ വേണ്ടിയല്ല ഈ നഗ്ന സത്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്തിയത്. സുന്ദരിയായ പൊന്നുംകുടത്തിന്റെ സെല്ലിൽ അടച്ചിട്ട് കുറെ നാള് കഴിയുമ്പോ കറുത്ത മെലിഞ്ഞു.

0: പിണങ്ങി, പ്രണവും തഴമ്പും പാലിച്ച ഒരു അത്തിവചനമാക്കി തിരിച്ചു കൊണ്ടുപോകേണ്ടി വരുന്നു. ഓർക്കുമ്പോ എനിക്ക് നയിക്കാൻ വയ്യ മോളെ, നയിക്കാൻ വയ്യ.
1: പെട്ടെന്നൊരു രൂപം എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ട് മിന്നായം പോലെ അങ്ങ് മറഞ്ഞു. അതാ മോളെ ഞാനിങ്ങനെ വിങ്ങി പൊട്ടിപ്പോയത്. ശോഭമോളുടെ എത്രയും അല്ലെങ്കിലും 10-16 വയസ്സുള്ള ഒരു സുന്ദരി മോള് എനിക്കുണ്ടു മക്കളെ. ശാലിനി എന്നാ പേര്. ചെല്ലത്തി വളർത്തി അവളെ. ശാലു എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ആ പൊന്നുമോളാ.
0: ഒരു നിമിഷം എന്റെ ചങ്ങലൂടെ പാഞ്ഞു പോയത്.

0: ശോഭമോളെ, ഇതാണ് സൈക്കോ ആശുപത്രി. മോളറങ്ങ്, എന്നിട്ട് ചേച്ചിയെ പതുക്കെ പിടിച്ച് ഇറക്കിയേ.
1: പപ്പേട്ട,
0: എന്താ മോളെ?
1: ആ സർക്കാർ ആശുപത്രി ഉപേക്ഷിച്ച് പോകുന്നത് ശരിയായില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: സർക്കാർ ആശുപത്രി ഒന്നും ഉപേക്ഷ അല്ല മോളെ, നമ്മളൊരു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. ഓ, വരുന്ന വഴി ഓട്ടോയിലിരുന്ന് ചേച്ചി ബഹളം വെച്ചപ്പോ സത്യത്തിൽ ഞാൻ ഭയന്നു. സദാചാര പോലീസുള്ള കാലമാണേ.
1: കണ്ടിട്ട് വലിയ കോസ്റ്റ്ലി ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു പപ്പേട്ട.
0: അതല്ലേ ഞാൻ പറഞ്ഞെ, ഭയങ്കര ഫേമസ് ആണെന്ന്. ഈ കാണുന്ന മാത്രമല്ല, മോൾ അപ്പുറത്തോട്ടൊക്കെ നോക്കിക്കേ, 8-10 നിലകളിൽ കെട്ടിപ്പൊക്കുന്നത് കണ്ടില്ലേ?
1: ഒക്കെ കൂടി ചിന്തിച്ചപ്പോ പേടിയാവുന്നു പപ്പേട്ട.
0: പാടില്ല പാടില്ല, ശോമോള് പേടിച്ച ചേച്ചിയുടെ ജീവൻ അപകടത്തിലാവും. അങ്ങോട്ട് നോക്കിക്കേ, ആളുകൾ വെപ്രാളവും വേവലാതിയും പിടിച്ച് ആശുപത്രിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നത് എന്തിനു വേണ്ടിയാ?
1: അത് പിന്നെ
0: പ്രിയപ്പെട്ടവരുടെ പ്രാണൻ രക്ഷിക്കാൻ. പ്രിയപ്പെട്ട ചേച്ചിയുടെ പ്രാണൻ നമുക്ക് രക്ഷിക്കണ്ടേ?
2: നീ എന്നെ ശിക്ഷിക്കും അല്ലേടാ?
0: അയ്യോ തുടങ്ങി. ആ ശോമളെ, ചേച്ചിയെ പിടിച്ചോണ്ട് ആ കാണുന്ന വലത്തേറ്റത്തെ കണ്ണാടി വാതിൽ തുറന്ന് മോളകത്തേക്ക് ചെല്ലേ. അവിടെ ആ മാനസിക രോഗികളെ പരിശോധിക്കുന്നത്. ഇങ്ങേപ്പുറത്തെ ഭാഗങ്ങൾ മുഴുവൻ മറ്റുള്ള രോഗികൾക്കുള്ളതാ. അഡ്മിറ്റേഷൻ മുറികളൊക്കെ മുകളിലോട്ടുള്ള നിലയില.
1: പപ്പേട്ടൻ,
0: ഞാൻ കൂടെ ഉണ്ട്. ഓട്ടോ പാർക്കിങ്ങിൽ ഒതുക്കിയിട്ട് പെട്ടെന്ന് വരാം. ആ പിന്നെ അവിടുത്തെ കൗണ്ടറിലേ പേരും വിലാസവും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ചീട്ട് എഴുതിക്കണം. ലേശം പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. കണ്ടക്ടിങ് ഫീസേ?
1: കൺസൾട്ടിങ് ഫീസ് അല്ലേ?
0: ആ ഫീസ് തന്നെ. അവിടുത്തെ മുറിയിലിരിക്കുന്ന സൈക്കിയാട്രിസ്റ്റുകളെ ആദ്യം പരിശോധിക്കും.
1: സൈക്കിയാട്രിസ്റ്റ്?
0: ആർട്ടിസ്റ്റുകൾ തന്നെ. ഫൈനലിൽ വർമ്മ സാറ് ചെക്കിങ് നടത്തിയിട്ടാണ് ചികിത്സ. മോള് വേഗം ചെന്നാട്ടെ.
1: ശരി പപ്പേട്ടാ.

0: ഈ ആഡംബരക്കാർ, എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ആരായത്? ആ
1: യെസ്, നമ്മുടെ സ്വന്തം കക്ഷി.
2: ഹലോ പപ്പുവേട്ടാ.
1: ആ ഹലോ, എന്റെ ഭാഗ്യവാനായ കോടീശ്വരു, വാ വാ. എന്താ ഇവിടെ, ആരെങ്കിലും കിടക്കുന്നുണ്ടോ?
2: എന്റെ ഒരു ബന്ധുവിന്റെ ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക.
1: അത് ശരി. സത്യം പറഞ്ഞ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
2: എന്താ, പുതിയ കോൾ വല്ലതും ഒത്തിട്ടുണ്ടോ?
1: ആ, ഒപ്പിച്ചോണ്ടിരിക്കുക. തനിനാടൻ, അതായത് തങ്കത്തിന് വിഗ്രഹം കൊത്തിവെച്ച പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലിരിക്കും. ഈ ലോകത്തിന്റെ ഏത് കോണിൽ സൗന്ദര്യ മത്സരത്തിന് പോയാലും റാണിപ്പട്ടവും കിരീടവും ഉറപ്പ്.
2: ഓ എന്റെ പൊന്നു പപ്പുവേട്ടാ, വിട്ടുകളായിരുന്നു, കൊത്തിക്കോണം.
1: അയ്യോട്ടാ പോവാനാ, ചക്കിപ്പരുന്നിനാണോ റാഞ്ചാൻ പഠിപ്പിക്കുന്നത്?
2: പപ്പുവേട്ടൻ അഗ്രഘടനാണെന്ന് എനിക്കറിയാം, പക്ഷേ
1: ഒരു പക്ഷേ ഇല്ല. മണിക്കൂറുകൾക്കകം ഞാൻ ഈ ആശുപത്രി കാമ്പൗണ്ട് വിടുന്നതിന് മുമ്പ് NOC വിസയെ അടിച്ചു കിട്ടിയിരിക്കും.
2: അപ്പോ ഈ ആശുപത്രിയിലുണ്ടോ പാർട്ടി?
1: ഉണ്ട്. അവിടെ കൂടെ സുന്ദരിയായ ചേച്ചിയുണ്ട്. പക്ഷെ ചേച്ചി പെണ്ണ് മുഴുവൻ

0: ഭാഗ്യത്തിന് ടാൻഡി വെച്ച് എന്റെ വലയിൽ തന്നെ പെട്ടു.
1: എന്നിട്ട് ഇവിടെ എങ്ങനെ എത്തി?
0: സർക്കാർ ആശുപത്രിയെ പറ്റി കുറെ കള്ളക്കഥകളൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് നേരെ ഇവിടെ സൈക്കോയി കൊണ്ടു കയറ്റി.
1: ഇവിടെ കണ്ടവൻ കാശാവില്ലേ? അത്രയ്ക്ക് മാത്രം സാമ്പത്തിക ശേഷി ഉണ്ടോ പാർട്ടിക്ക്?
0: തീരെയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ മണ്ട ഞാൻ ഈ പണി ഒപ്പിച്ചത്. ഇവിടെ ചികിത്സിക്കാനേ ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് എനിക്കറിയാം. എന്റെ ലൈനിലാക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കുടിക്കതാ. പണത്തിനാവശ്യം വരുമ്പോ കുടുങ്ങും.
1: പപ്പേട്ടൻ അവളെ കുറിച്ച് വർണ്ണിച്ചപ്പോ ഒരാവേശം തോന്നിപ്പോയി. അതുകൊണ്ട് പറയുക, കെണിയിൽ വീണാൽ ആദ്യം എന്റെ അടുത്ത് തന്നെ എത്തിക്കണേ.
0: എത്തിക്കും. കൈനീട്ട ബാബയുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം.
1: എന്താ? എന്ത് കാര്യം?
0: പഴയ കേസുകൾ പോലെ ചെറിയ തോയ്ക്ക് സെറ്റിലെന്നാവില്ല. കാട്ടയ്ക്ക് ചെലവാക്കേണ്ടി വരുവേ.
1: എന്താ പപ്പുവേട്ട ഇത്? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരുപാടൊക്കെ.
0: എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന വമ്പന്മാര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഞാൻ റൂട്ട് മാറ്റി പിടിച്ചോളാം.
1: അയ്യോ വേണ്ട പപ്പുവേട്ടാ, വേണ്ട വേണ്ട. പപ്പുവേട്ടൻ പറയുന്നത് എത്രയാണെന്ന് വച്ചാൽ ഞാൻ ചർച്ച ചെയ്തോളാം.
0: അങ്ങനെ വായിക്കു വാ. പിന്നല്ലാതെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട അവളെ നൂൽപ്പാലത്തി കൊണ്ട് കയറ്റിയെന്നറിയാവോ?
1: ശരി പപ്പുവേട്ടാ, സമ്മതിച്ചു.
0: ഇതാ പറയുന്നത്, മനുഷ്യൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ആത്മാർത്ഥം കാണിക്കാൻ പാടില്ലെന്ന്.
1: ഓ നമിച്ചിരിക്കുന്നു പപ്പേട്ടാ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ?
0: ഓക്കെ.
1: ആ പിന്നെ ഞാൻ കേറിയും തല കാണിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചു പോകും. സ്ഥിതിഗതികൾ വിളിച്ചറിയിക്കണം. അല്ലെങ്കിൽ വേണ്ട, പപ്പുവേട്ടനെ ഞാൻ കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചോളാം.
0: നോ നോ നോ, ഫോണിൽ കൂടെ ഉടനെ ഒന്നും ടാക്കിംഗ് വേണ്ട. കുറെ നേരത്തേക്ക് ഞങ്ങള് വർമ്മ സാറിന്റെ കണ്ടക്ടിംഗ് മുറിയിലായിരിക്കും. ശോകമോക്കിപ്പം മനസ്സിലായില്ലേ ഈ സൈക്കോ ആശുപത്രിയുമായി എനിക്കുള്ള പിടിപാട് എത്രയെന്ന്? ഇത് വർമ്മ സാറിന്റെ സ്പെഷ്യൽ എ സി മുറിയാ. ഇവിടെ ഇതുപോലെ എല്ലാരെയും ഒന്നും കണ്ടക്ടിങ്ങിന് കയറ്റിയിരിക്കത്തില്ല.
2: എനിക്ക് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു പപ്പേട്ട.
0: ഈ ചോരലൊട്ടിച്ചിരിക്കുന്ന തലച്ചോറിന്റെയും കരളിന്റെയും കിട്ടിണിയുടെയും ഒക്കെ പടം കണ്ടിട്ടാണ്. ഛേ, മോള് പേടിക്കണ്ട. ഇത് വർമ്മ സാറിന് കൂടെയുള്ള ഡാക്ടർമാർക്ക് നോക്കിയും കണ്ടും പറഞ്ഞും പരസ്പരം പഠിക്കാനുള്ളതാ മോളെ.
2: അതല്ല, ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോ
0: ദാണ്ടി പറയും മോളെ. ചേച്ചിയെ വർമ്മ സാറും മറ്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? അദ്ദേഹം കൈപുണ്യവും ഈശ്വരാധീനവും ഉള്ള ഒരു വലിയ മനുഷ്യനാ. ചേച്ചിയുടെ അസുഖം പുഷ്പം പോലെ മാറ്റിത്തരും. സപ്പോസ് ആ മോളെ, ദേ വർമ്മ സാറ് എഴുന്നേക്ക്.
3: ഇരുന്നോളൂ
2: ഡോക്ടർ. എന്റെ ചേച്ചി.
3: ചേച്ചിയെ ഞങ്ങൾ പരിശോധിച്ചു. പേടിക്കണ്ട, ശോഭ എന്നല്ലേ പേര്?
2: അതെ ഡോക്ടർ.
0: എന്റെ പേര് പപ്പുദ. സാറിനറിയാമായിരിക്കും ഞാൻ.
3: പപ്പു ഒന്ന് അപ്പുറത്തേക്ക് അല്ലേ, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റൂം ഏതാണെന്നൊക്കെ സിസ്റ്ററോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ.
0: ശരി സാർ. ശോമോള് പേടിക്കണ്ട കേട്ടാ, ഞാൻ ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും.
3: ശോഭേ
2: സർ,
3: ചേച്ചിയുടെ ഈ അസുഖത്തിന്റെ തുടക്കം എങ്ങനെയാ, എപ്പോഴാന്നൊക്കെ അറിയാമോ?
2: അറിയാം സർ. അമ്മ മരിച്ച ദിവസം അമ്മയുടെ മരണം നേരിട്ട് കണ്ടപ്പോ പേടിയും സങ്കടവും സഹിക്കാനാവാതെ ബോധം കെട്ട് വീണതാ.
3: ഓഹോ, പിന്നെ എപ്പോഴാ ഉണർന്നത്?
2: ഉണർന്നതല്ല, അമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള സമയത്ത് ആരൊക്കെയോ ചേർന്ന് വിളിച്ചുണർത്തുകയായിരുന്നു.
3: എന്നിട്ട്?
2: സാധാരണ നിലയിൽ ബോധം തിരിച്ചു കിട്ടിയിരുന്നില്ല. രണ്ടു മൂന്ന് പേര് ചേർന്ന് പിടിച്ചു നിർത്തിയും പറഞ്ഞും പേരിന് കർമ്മങ്ങൾ ചെയ്യിച്ചു.
3: അതിരിക്കട്ടെ, അമ്മ എങ്ങനെയാ മരിച്ചത്? അസുഖം വല്ലതും?
2: അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോ അമ്മയും ചേച്ചിയും വർത്തമാനം പറഞ്ഞ് സന്തോഷത്തിലിരിക്കായിരുന്നു. നിത്യവും ആ അമ്പലത്തിൽ ചേച്ചിയാണ് സ്ഥിരമായി പോകാറുള്ളത്. അന്നെന്തോ ഞാൻ വിളിച്ചിട്ടും എന്നോടൊപ്പം വന്നില്ല. അമ്പലത്തിൽ തൊഴുതു നിൽക്കുമ്പോഴാ വേഗം വീട്ടിലോട്ട് ചെല്ലാൻ ഒരാൾ വന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴാ അമ്മ മരിച്ചു കിടക്കുന്നത്.
3: ശോഭ കരയണ്ട, രോഗത്തിന്റെ ലക്ഷണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ. പിന്നീട് സംസാരത്തിലൊക്കെ എന്തിനെക്കുറിച്ചെങ്കിലും സൂചനകൾ വല്ലതും?
2: സ്വബോധത്തോടുകൂടി പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. കുറെ നേരം മൗനമായിട്ടിരിക്കും, പിന്നെ കരയും, പെട്ടെന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കും. സർ, എനിക്ക് വേറെ ആരുമില്ല. എന്റെ ചേച്ചിയെ രക്ഷിക്കണം സർ.
3: ഇവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭയായ ഡോക്ടർ ഗീതയാണ് ഇപ്പോ ഫൈനലി ചെക്കപ്പ് നടത്തിയത്. യെസ്, ഒരു രണ്ടു മാസം മുമ്പെങ്കിലും സരളയെ ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ വളരെ ഗുണകരമാകുമായിരുന്നു. ഇപ്പോ വളരെ വൈകി. മറച്ചു വെക്കാൻ പറ്റാത്ത കാര്യം, ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. രോഗം തന്നെ മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ മാത്രമല്ല, സരള ഗർഭിണിയും കൂടിയാണ്.
2: സാർ,

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ബാമ, അമ്പൂരി ജയൻ, സരള, സുനിത വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം പാടിയത് സുജാതയും ശ്രീനിവാസും നിഖിലും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം ദുബായ്.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പുണ്ട്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ചന്ദാമാമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ, പാടിയത് എൻ ജി ശ്രീകുമാറും ചിത്രയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം യേശുദാസും ലതികയും പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

കിളി നാട്ടിലിളി തൊട്ട് കളിക്കണ കടലൻ കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചുകിട മുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ തിരിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി

കട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി പുറകളിൽ ഇന്നൊരു തുടുകുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
3: ഈ നോവലിലും ഞാൻ പറയുന്നത് എൻ്റെ ഗ്രാമമായ തേങ്ങാപട്ടണത്തിൻ്റെയും തൊട്ടുകിടക്കുന്ന അറബിക്കടലിൻ്റെയും കഥയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, നൂറ്റാണ്ടുകളുടെ ശോകകഥകൾ. കടലിനെയും കടൽ ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ. കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ജീവിതകഥകൾ എന്ന് പറയുന്നതാണ് ഏറെ ശരി.
4: തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ തുറമുഖം എന്ന തന്റെ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
1: കേരളത്തിന്റെ അയൽനാടായ തമിഴ് മണ്ണിലെ സാഹിത്യരചനകൾ മലയാളത്തിലും ഏറെ വായിക്കപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിലെ മുക്കോ സമൂഹത്തിൻ്റെ കഥകളിലൂടെയാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ തമിഴ് നോവൽ സാഹിത്യത്തിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്തിയത്. സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മീൻ വ്യാപാരിയായും മുളക് വ്യാപാരിയായും നയിച്ച തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്. തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുന്ദര രാമസ്വാമി, നീലപത്മനാഭൻ, പൊന്നിലൻ എന്നിവർക്കൊപ്പം തോപ്പിൽ മുഹമ്മദ് മീരാനും മലയാളവുമായും കേരളക്കരയുമായും ഏറെ അടുപ്പം പുലർത്തിയ എഴുത്തുകാരനാണ്.
5: ചിത്തിരമാസം പിറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കടൽക്കാറ്റിന് നല്ല കുളിര്, കാറ്റിൽ മീനിന്റെ ഗന്ധം മുറ്റി നിൽക്കുന്നുണ്ട്. കടൽക്കാറ്റിന്റെ മത്സ്യഗന്ധം മീൻപാടിന്റെ മുന്നറിയിപ്പാണ്. പോയ വർഷം കടൽ ചതിച്ചിരുന്നു. ചതിക്കപ്പെട്ട തീരവാസികളിൽ പലർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ബാക്കിയായി. അന്ന് കടൽ കനിഞ്ഞില്ല. കടൽക്കരയോട് ചേർന്ന തെങ്ങിൻ തോപ്പുകളിൽ മുക്കുവർ ചിത്രമാസത്തിൽ കടലിൽ ഇറക്കേണ്ട മടിവലകൾ കേടുപാടുകൾ തീർത്തുകൊണ്ടിരുന്നു. വെയിലിന്റെ ചൂടൊന്നു കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ വലക്കെട്ടുകൾ തോളത്തെടുത്തു. മീരാൻ പിള്ള പിന്നിൽ കൈകെട്ടിക്കൊണ്ട് കടൽക്കരയ്ക്ക് വന്നു. മടിവലകളുടെ കണ്ണികൾ ഏച്ചു കെട്ടിക്കൊണ്ടിരുന്നവരിൽ നിന്നും കുറച്ചകലെയായി നിന്നു. അയാൾ കടലിനെ നോക്കി.
4: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ തുറമുഖം എന്ന നോവൽ തുടങ്ങുകയാണ്. കടലോര ഗ്രാമമായ തേങ്ങാപട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ചിത്തിരമാസം പിറന്നു, മുക്കുവർക്ക് പ്രതീക്ഷയുടെ മാസം. നോവലിലെ നായകനായ മീരാൻ പിള്ളയ്ക്കും പ്രതീക്ഷയുണ്ട്. അയാൾ മീൻ കച്ചവടക്കാരനാണ്. ചിത്തിരമാസത്തിൽ ധാരാളമായി ലഭിക്കുന്ന മീൻ നെത്തോലിയാണ്.

0: നെത്തോലിച്ചാടിനായി കാത്തിരിക്കുകയാണ് ആ കടലോരം. കടലമ്മ കനിഞ്ഞാൽ മതി. നെത്തോലി ഉണക്കി കരുവാടാക്കി കൊളമ്പിലേക്ക് കയറ്റി അയക്കുന്നതാണ് മീരാൻപിള്ളയുടെ വ്യാപാരം. നിരവധി വള്ളങ്ങൾ കൊളമ്പിലേക്ക് പോയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചരക്കു വാങ്ങുന്നത് കൊളമ്പിലെ ഈന പീന കൂന മുതലാളിയാണ്. മുതലാളി ചതിക്കുമോ? അയാൾ ആശങ്കയിലാണ്.
1: ആ കടലോര ഗ്രാമത്തിൽ ആകെ രണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് സർക്കാർ ആശുപത്രി, മറ്റൊന്ന് തപാലാപ്പീസ്. അംബ്രോസ് എന്നാണ് പോസ്റ്റ്മാന്റെ പേര്. പോസ്റ്റ്മാനെ കാണുമ്പോൾ എല്ലാവരും കത്ത് അന്വേഷിക്കും. തിരുവനന്തപുരത്ത് നിന്നും കിതച്ചെത്തുന്ന മെയിൽ വണ്ടിയിലാണ് കത്തുകൾ വരുന്നത്. തന്റെ ചരക്കിന്റെ വിവരങ്ങളൊന്നും അറിയാതെ മീരാൻപിള്ളയും പതിവായി അംബ്രോസിനെ കാണുമ്പോൾ കത്ത് അന്വേഷിക്കാറുണ്ട്. കൊളമ്പിൽ നിന്നും ഈന പീന കൂന മുതലാളിയുടെ അറിയിപ്പും പണവും അയാൾ പ്രതീക്ഷിക്കുന്നു. പലരും പല പണികൾക്കായി കപ്പലിൽ കയറി കൊളമ്പിൽ പോയിട്ടുണ്ട്. വീടുകളിലേക്ക് അവർ മണി ഓർഡറുകൾ അയക്കും.
0: കൊളമ്പിൽ, അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ, ഉണക്ക നെത്തോലിക്ക് വലിയ പ്രിയമാണ്. തേങ്ങാപട്ടണത്തു നിന്നും വള്ളങ്ങളിൽ ചമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണക്കിയ നെത്തോലിച്ചാക്കുകൾ കൊളമ്പിലെത്തും. ബോട്ടുകളിൽ കടൽ കടന്നു പോകുന്ന മീൻ തീരത്ത് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും. തൂത്തുക്കുടിയിൽ വരെ ലോറിയിലെത്തുന്ന ചരക്ക് അവിടെ നിന്ന് കപ്പൽ മാർഗം കൊളമ്പിലെത്തുന്നു. അവിടെ ചമ്പയ്ക്ക് നല്ല വില കിട്ടും. നെത്തോലി ഉണക്കിയ കരുവാട് ശ്രീലങ്കക്കാർക്ക് വളരെ പ്രിയങ്കരമാണ്. കൊളമ്പിൽ കച്ചവടം നടത്തി പണക്കാരായവർ പലരും തേങ്ങാപട്ടണത്തുണ്ട്. മീരാൻപിള്ളയും വ്യാപാരിയാണ്. അയാളുടെ ചരക്ക് കൊളമ്പിലെത്തിയോ ഇല്ലയോ എന്നറിയില്ല. അയാൾ എന്നും കടൽ തീരത്തു വരും.
1: തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും കഥയാണ് തുറമുഖം എന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
2: പകലന്തിയോളം അധ്വാനിക്കുന്ന പാവപ്പെട്ട മുക്കുവർ, സമ്പന്നരാൽ ചൂഷണം ചെയ്യപ്പെട്ടത് പുരാതനങ്ങളായ പള്ളിമിനാരങ്ങളുടെ മൂക്കിന് താഴെ വെച്ചായിരുന്നു. മൂന്ന് അറബിയും ഒരു വിദേശിയും വന്നുപോയിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്ന എന്റെ നാട് സാമ്പത്തികമായി തകർന്ന് പ്രതാപം കെട്ട് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്റെ ബാപ്പയുടെയും ബന്ധുക്കളുടെയും അനുഭവങ്ങളെ ഒരു കലർപ്പും കൂടാതെ അതേപടി പറിച്ചു നട്ടിരിക്കുകയാണ് ഈ നോവലിൽ. ഭാവനയുടെ കലർപ്പ് ഈ നോവലിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്റെ ജീവിതമാണ് ഈ നോവൽ.
3: തനിക്ക് ഈന പീന കൂന മുതലാളി നെത്തോലി അയക്കാൻ പറഞ്ഞ് അയച്ച കത്ത് വന്നത് മീരാൻപിള്ള തനിക്ക് തനിച്ചു വായിക്കാൻ അറിയാത്തതുകൊണ്ട് മകൻ കാസിമിനെ കൊണ്ടാണ് വായിപ്പിച്ചത്. പള്ളിക്കൂടത്തിന്റെ പിൻവശത്തുള്ള പ്ലാവിന്റെ കീഴിൽ ഓലപ്പന്ത് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ നിന്ന് കാസിം ഓടി വന്നു. സ്നേഹമുള്ള ജനാബ് മീരാൻപിള്ള സാഹിബ് അവർക്ക് കൊളം ഈന പീന കൂനയുടെ അസ്സലാമു അലൈക്കും. സുഖം? നിങ്ങളുടെ സുഖവിവരങ്ങൾക്ക് കത്തെഴുതുക. പടച്ചവൻ തുണച്ച് ഇവിടെ നത്തോലിക്ക് വലിയ പ്രിയമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചിത്തിര നത്തോലി ധാരാളം ഉണ്ടാകുമെന്ന് അറിവായിരിക്കുന്നു. നിങ്ങൾ വളരെ കൂടുതൽ ഉണക്ക നത്തോലി വാങ്ങിച്ച് വൃത്തിയായി മണ്ണില്ലാതെ കെട്ടി എന്റെ കടയിലേക്ക് അയച്ചു തരിക. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ആളായി നിന്ന് വിറ്റ് അതിന്റെ വിലയും വില വിവര പട്ടികയും അയച്ചു തരുന്നതാണ്. മണലില്ലാതെ വൃത്തിയായി വല നെത്തോലി കലരാതെ ശുദ്ധമായ മടി നെത്തോലി തന്നെ അയക്കണം. വരുന്ന ആളുവശം നിങ്ങൾക്ക് ഒരു സിംഹമാർക്ക് കുട അയച്ചു തരുന്നതാണ്. സലാം. ഇപ്രകാരം ഈന പീന കൂന.
0: അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും പണം കടം വാങ്ങി മീരാൻപിള്ള നെത്തോലി ബോട്ടുകൾ കൊളമ്പിലേക്ക് അയച്ചത്. തനിക്ക് ചതി പറ്റിയോ? അതോ വള്ളങ്ങൾ കടലിൽ തകർന്നുവോ? ഒരു വിവരവും അറിയാൻ കഴിയാതെ തുറമുഖം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മീരാൻപിള്ള വിഷമിക്കുകയാണ്. കടൽ കൊണ്ട് മുതലാളിമാരായവർ പലരും തകർന്ന ചരിത്രമുണ്ട്. അത്തരത്തിലൊരാളാണ് ഐദ്രോസ് മുതലാളി.

0: മുതലാളിയെ പണത്തിനായി മീരാൻ പിള്ള സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
1: സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള കാലമാണ് തുറമുഖം എന്ന നോവലിൽ തോപ്പിൽ മുഹമ്മദ് മീരാൻ ആവിഷ്കരിക്കുന്നത്. ദരിദ്രപൂർണമായ ജനജീവിതം സമൂഹത്തിലെ നാനാതരം മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. മുക്കോ സമൂഹവും അതിൽ നിന്ന് മുക്തരല്ല. ചിത്തിരപ്പാട്ട് പ്രതീക്ഷിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കി കടലിൽ കാറും കോളും നിറയുകയാണ്. തീരത്ത് ദുരിതങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. തുടർച്ചയായി ദിവസങ്ങളായി തീരത്ത് മഴ കനക്കുന്നു. പട്ടിണിയായ തീരം. നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മീരാസ. മീരാസയുടെ കൂരയിലടക്കം മരച്ചീനി വാങ്ങി തിന്നാണ് വിശപ്പടക്കുന്നത്. പട്ടിണി മൂലം മീരാസായുടെ കുഞ്ഞ് പനി പിടിച്ചു മരിക്കുന്നു. വറുതിയുടെ കാലം തീരത്തെ മനുഷ്യരെ പല വിധത്തിൽ ബാധിക്കുന്നു.
0: മഴ വീണ്ടും കനക്കുകയാണ്. മീരാൻ പിള്ള തന്റെ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മകൻ കാസിം സ്കൂൾ ഫീസ് കൊടുക്കാൻ പണം ചോദിച്ചിട്ടും അയാൾ കൈമലർത്തുകയാണ് ചെയ്തത്. തുറമുഖം എന്ന നോവൽ പുരോഗമിക്കുമ്പോൾ തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിതമാണ് നോവലിൽ ഇതൾ വിരിയുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും പെരുമഴയും കണ്ണീരും ആ മനുഷ്യരുടെ ജീവിതങ്ങളെ ഉലയ്ക്കുന്നു. തീരത്തെ പുരാതന പള്ളിയിലെ പടച്ചവന്റെ മുൻപിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല. സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കാസിം പഠിപ്പ് നിർത്തി. പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. എന്നാലും അവൻ പഠനം നിർത്തി. കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കള്ളത്തോണി കയറി ലങ്കയിലേക്ക് പലരും കടന്നിട്ടുണ്ട്. പണ്ടുതൊട്ടേയുള്ള പതിവാണത്. തന്റെ മകൻ കാസിമും അങ്ങനെ ലങ്കയിലേക്ക് പോയി കാണുമെന്ന് മീരാൻ പിള്ള ആശങ്കപ്പെടുന്നു. പല തുറകളിൽ നിന്നും പല മനുഷ്യരിൽ നിന്നും കടം വാങ്ങിയ പണത്തിന് നെത്തോലി വാങ്ങിയാണ് കൊളംബിലേക്ക് മീരാൻ പിള്ള അയച്ചത്. കടക്കാർ അയാളെ തേടിയെത്തുന്നു.
2: കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് 3 ദിവസമായി. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ പോവുകയാണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. അവന്റെ ഉമ്മ നിശബ്ദമായി വിങ്ങിക്കരഞ്ഞു. ആ ഹറാത്തിലെ പിറന്ന കഴുത എവിടെയെങ്കിലും പോയി തുലയട്ടെ. പെട്ടെന്ന് മീരാൻ പിള്ള മുറുമുറുത്തു. അയാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തീരത്തേക്ക് നടന്നു. ദൂരെ നിന്നും അംബ്രോസ് നടന്നു വരുന്നത് കണ്ടു. എഴുത്തു വല്ലതും ഇല്ല, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അംബ്രോസ് ഒന്നും പറയാതെ ചിരിച്ചു.
0: മീരാൻ പിള്ളയുടെ പ്രതീക്ഷകൾ തകരുന്നതിനൊപ്പം അയാൾക്ക് കടം വീട്ടാനായി സ്വന്തം വീടുവരെ വിൽക്കേണ്ടതായി വരുന്നു. ഒരാഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കാസിം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഖദർ മുണ്ടും ഖദർ ഉടുപ്പും ധരിച്ചു നടക്കുന്ന ഒരു സ്വാതന്ത്ര്യസമര പോരാളിയായ യുവാവായി അയാൾ മാറുകയാണ് നോവലിൽ. പെരുമഴയുടെ തുടർച്ചയായി വന്ന പട്ടിണിയും കോളറയും ആ മുക്കുവ ഗ്രാമത്തെ ആകെ തകർത്തു കളയുന്നു. മരിച്ചു വീഴുന്നവരെ പള്ളിപ്പറമ്പിൽ മയ്യത്തിനായി കൊണ്ടുവരുന്നു. മാലിക് ഇബ്നുദ്ദീനാർ പള്ളിയുടെ പരിസരത്താണ് ആ പാവം ഗ്രാമീണർ ഒത്തുകൂടുന്നത്. തന്റെ ഭാര്യ ഖദീജയുടെ സ്വർണ്ണ ഉരുപ്പടികൾ വരെ വിറ്റാണ് കുറേ കടം മീരാൻ പിള്ള വീട്ടിയത്. അവസാനം അയാൾക്ക് വീടും നഷ്ടമായി. തന്റെ കഷ്ടപ്പാടിൽ തടിച്ചു വളർന്ന ഈന പീന കൂന മുതലാളി ജനങ്ങളെ സഹായിക്കുന്നത് അയാൾ അറിഞ്ഞു. മീരാൻ പിള്ളയ്ക്ക് മുതലാളിയോട് കണക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മുതലാളി കള്ളക്കണക്കുകളാണ് പറയുന്നത്. ചരക്കു നിറച്ച വള്ളങ്ങൾ കടലിൽ നഷ്ടപ്പെട്ട കാര്യമാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, ഈന പീന കൂന മുതലാളി പള്ളിക്ക് വേണ്ടപ്പെട്ടവനും നാട്ടുകാരെ സഹായിക്കുന്നവനുമാണ്.
1: തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ ദരിദ്രരായ മുസ്ലിം മുക്കുവ സമൂഹത്തിന്റെ കഥയാണ് തുറമുഖം എന്ന നോവൽ പറയുന്നതെങ്കിലും മറ്റ് മതസ്ഥരുടെ ജീവിതവും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും തോപ്പിൽ മുഹമ്മദ് മീരാൻ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യസമരത്തിന്റെ കാഹളം കേൾക്കുന്ന യുവാവായ കാസിം, സർസിപിയുടെ തിരുവിതാംകൂർ പോലീസ് എല്ലാം നോവലിന്റെ രാഷ്ട്രീയ ഭൂമികയെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹിക നോവൽ എന്ന തലത്തിൽ തുറമുഖം ഉയർന്നു നിൽക്കുന്നു.
0: വീട് നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൂര പണിയാനുള്ള ഒരുക്കത്തിലാണ് മീരാൻപിള്ള. അയാൾ പൂർണമായും നിരാശനാണ്. തന്നെ ചതിച്ച മുതലാളിയെ ഓർക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. മകൾ റാഹിലയുടെ നിക്കാഹ് നടത്താൻ പോലും തനിക്ക് കഴിയില്ലെന്ന് മീരാൻപിള്ള തിരിച്ചറിയുന്നു. പടച്ചവൻ തന്നെ പരീക്ഷിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇടയ്ക്ക് നിറയും. ഒരു നീണ്ട ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിൽ എന്ന പോലെയാണ് അയാളിപ്പോൾ.
2: മീരാൻപിള്ള കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഖദീജ റാഹിലിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ഖദീജ എല്ലും തോലുമായിരിക്കുന്നു. പിന്നെ കാസിമിന്റെ അടുത്ത് വന്നു. കാസിം തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. മീരാൻപിള്ള തിളച്ചു പൊങ്ങുന്ന ചിന്തകളെ അടക്കി നിർത്തി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചു. വാതിലിന്റെ സാക്ഷ്യെടുത്തു.
0: വീട് വിട്ടുപോകാൻ മീരാൻപിള്ള തീരുമാനിക്കുകയാണ്. പുലർച്ചെ തന്റെ കുടുംബം ഉറങ്ങുന്നതും കണ്ട് അയാൾ പുറപ്പെടുന്നു. ഉണർന്നെണീക്കുന്ന രാഗിലെയാണ് ബാപ്പയെ കാണാനില്ലാത്ത കാര്യം കാസിമിനെ അറിയിക്കുന്നത്. അവൻ കടപ്പുറം മുഴുവൻ അവന്റെ ബാപ്പയെ തിരഞ്ഞു നടക്കുന്നു. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു. പ്രതീക്ഷകൾ കരിഞ്ഞ കടൽക്കരയിൽ മീരാൻപിള്ളയുടെ തിരോധാനം ഗ്രാമവാസികളുടെ ചർച്ചാ വിഷയമായി. പലരും പലതും പറഞ്ഞു. ആശങ്കകൾ, നെടുവീർപ്പുകൾ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് മീരാൻപിള്ള.
1: കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് പുറമ്പോക്കിൽ കൂര കെട്ടിയാണ് കാസിമും ഉമ്മയും പെങ്ങളും കഴിയുന്നത്. മീരാൻപിള്ള പോയിട്ട് ദിവസങ്ങളായി. അയാളെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കടൽത്തീരത്തെ പുറമ്പോക്കിൽ കൂര പണിതവരെ തിരക്കി പോലീസുകാർ വന്നെത്തി. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ഓലപ്പുര കെട്ടി താമസിക്കുന്ന കാസിമിന്റെ കുടുംബത്തെ ഉൾപ്പെടെയുള്ളവരെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. ഈ പുറമ്പോക്കു ഭൂമിയും ഈനാ പീനാ കൂന മുതലാളി സ്വന്തമാക്കിയെന്ന് കാസിമും കൂട്ടുകാരും വൈകാതെ അറിയുന്നു. മുതലാളി പണം കൊടുത്തിട്ടാണ് പോലീസുകാർ അവരെ വിരട്ടാനെത്തിയത്. കുടിലുകൾ പൊളിച്ചു കളയുക എന്നതാണ് മുതലാളിയുടെ ലക്ഷ്യം. ഗ്രാമീണർ ആശങ്കയിലാകുന്നു.
0: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകളെല്ലാം തന്നെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ്. 1944 കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണത്ത് ജനിച്ച ഈ എഴുത്തുകാരൻ 4 നോവലുകളും 3 കഥാസമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു കടലോര ഗ്രാമത്തിൻ കഥ, കൂനൻ തോപ്പ്, സായിബ് നാർക്കലി എന്നിവയാണ് തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകൾ. കഥകളും നോവലുകളും ഇംഗ്ലീഷ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്.
2: നാളെ ഈ സ്ഥലത്ത് ഇക്കാണുന്ന 2 പൂരയും കണ്ടുപോകരുത്. പോലീസുകാരന്റെ മുന്നറിയിപ്പ് ഒരലർച്ചയായിരുന്നു. പോലീസുകാരൻ തൊപ്പി തലയിൽ നിന്ന് പെട്ടെന്ന് പൊക്കിയെടുത്തു. വീണ്ടും തലയിൽ കമിഴ്ത്തി വെച്ചു. ഏമാനെ കരിക്ക് കാര്യസ്ഥൻ വളരെ കുനിഞ്ഞ് ആദരവോടെ കരിക്ക് നീട്ടി. ഇപ്പം വേണ്ട സായിപ്പേ, കാസിമിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡേയ്, വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഏമാനെ കാണണം കേട്ടോ. കാസിം ഒന്നും പറഞ്ഞില്ല. തലയ്ക്കുള്ളിൽ പല പല പക്ഷികൾ ചിറകടിച്ചു പറന്നു.
0: തുറമുഖം എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ തകരുന്നതാണ് നാം നോവലിൽ കാണുന്നത്. ചിത്തിര പിറന്നപ്പോൾ ധാരാളം മീൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മുക്കുവരെ ചതിച്ചുകൊണ്ട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെരുമഴ പെയ്യുന്നു. ദിവസവും പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം പുലർത്തേണ്ട സാധാരണക്കാരുടെ ദുരിത

0: ജീവിതമാണ് ഇവിടെ തോപ്പിൽ മുഹമ്മദ് മീരാൻ വരച്ചു കാണിക്കുന്നത്. ആ ദുരിത പെയ്ത്തിനു ശേഷം തീരത്ത് വറുതിയുടെ കാലം വരുന്നു. അതിനുശേഷം മഹാമാരിയായ കോളറയെത്തുന്നു. കുട്ടികളുൾപ്പെടെ നിരവധി പേരുടെ ജീവൻ കവരുന്നു. ഇതിനിടയിൽ മനുഷ്യരുടെ ചതിയും പകയും പണത്തോടുള്ള ആർത്തിയും മീരാൻ പിള്ളയെപ്പോലുള്ള മനുഷ്യരുടെ ജീവിതം തകർക്കുന്നു. പ്രകൃതിയും മനുഷ്യരും പരസ്പരം പോരടിക്കുന്നു.
1: ആഖ്യാനത്തിൽ യഥാതഥമായ ജീവിത ചിത്രീകരണമാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ ഈ നോവലിലും നിർവഹിച്ചിരിക്കുന്നത്. കടലോര ഭാഷയുടെ സമൃദ്ധി നോവലിനെ വ്യത്യസ്തമായ ഒരു വായനയാക്കി മാറ്റുന്നു. നോവലിന്റെ കേന്ദ്രപ്രമേയം മീരാൻ പിള്ളയുടെ തകർന്ന കച്ചവടത്തെ കേന്ദ്രീകരിച്ചാണെങ്കിലും നോവലിന്റെ കൈവഴികളിലൂടെ കടന്ന് ആഖ്യാന മികവ് സമൂഹത്തിലെ അരികു ജീവിതം നയിക്കുന്ന കടലോര മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ സമർത്ഥമായി സ്പർശിച്ചു നിൽക്കുന്നു. അധികാരത്തിന്റെ ഘടനയെ നോവൽ വിമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് നോവലിലെ കാലം. രാജാവും പോലീസും മുതലാളിമാരും ഉൾപ്പെടുന്ന അധികാരവ്യൂഹം പാവപ്പെട്ടവരുടെ കിടപ്പാടം വരെ കവരുന്നത് നോവലിസ്റ്റ് കാണിച്ചു തരുന്നു. ആഖ്യാനത്തിന്റെ മുറുക്കമാണ് ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകത. തിരമാല പോലെ ഇളകുന്ന ജീവിത ചലനങ്ങളെ നോവൽ ആവിഷ്കരിക്കുന്നു.
0: പുരുഷാധിപത്യ സമൂഹം തന്നെയാണ് ഈ നോവലിൽ ദൃശ്യപ്പെടുന്നത്. മീരാൻ പിള്ള എന്ന കുടുംബനാഥനാണ് കേന്ദ്ര കഥാപാത്രം. അയാളുടെ നിഴലിൽ നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഖദീജ, റാഹില, ആമിന തുടങ്ങി നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ തുറമുഖം എന്ന നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ശബ്ദം നോവലിൽ ഉയർന്നു കേൾക്കുന്നില്ല. അടിച്ചമർത്തപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ നിഴൽ പോലെ ഈ നോവലിൽ ചലിക്കുന്നുണ്ട്.
2: ബോട്ട് സുരയുന്ന കരകര ശബ്ദം കേട്ട് ഖദീജയും റാഹിലയും ഞെട്ടിവിറച്ചു. അവർ മിഴിച്ചു നോക്കി, ആകെ പതറിപ്പോയി. കാസിം പുസ്തകത്തിലെ അക്ഷരങ്ങളിൽ നിന്നും കണ്ണെടുത്തു, നിവർന്നു നോക്കി. തോക്കേന്തിയ മലബാർ സ്പെഷ്യൽ പോലീസ്. എഴുന്നേൽക്കടാ, മുരടിച്ച ശബ്ദത്തിലുള്ള പരുക്കൻ ഉത്തരവ്. കാസിം എഴുന്നേറ്റു. എന്താടാ കയ്യിൽ? കാസിം കയ്യിലിരുന്ന പുസ്തകം നീട്ടിക്കാണിച്ചു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുസ്തകത്തിന്റെ തലക്കെട്ട് തെളിഞ്ഞു. മഹാവീരൻ ഭഗത് സിംഗ്. ഓഹോ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ രാജ്യദ്രോഹിയുടെ ജീവചരിത്രമാണോ? നീ ബ്രിട്ടീഷ് വിരോധിയാണോ? പോലീസുകാരൻ ചോദിച്ചു. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിരോധിയാണ്, കാസിം ഉത്തരം പറഞ്ഞു. പോരാടുമോ? പോരാടും, കാസിം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ എന്താടാ കുറെ അധികം സംസാരിക്കുന്നത്? കാസിമിന്റെ ചെകിടത്ത് പോലീസുകാർ അവരുടെ ഉരുക്ക് കൈകൊണ്ട് ആഞ്ഞടിച്ചു.
0: കാസിമിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി മലബാർ സ്പെഷ്യൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നതോടെയാണ് തുറമുഖം എന്ന നോവൽ അവസാനിക്കുന്നത്.
2: പാതിരാവിന്റെ ഇരുളിൽ ഉരണ്ട കല്ല് നിറഞ്ഞ ഗ്രാമവീഥിയിൽ കൂടി ഇടിവണ്ടി നീങ്ങി. ആ വണ്ടിയുടെ പിന്നിലുള്ള ചുവന്ന വിളക്കുകൾ കണ്ണുകളിൽ നിന്നും മറയുന്നതുവരെ മൂന്ന് മനുഷ്യർ നനഞ്ഞ കണ്ണുകളോടെ ആ വണ്ടി നോക്കി നിന്നു. മീരാസ, മമ്മാത്തില്, പേരു. അവർ മൂവരും കാസിമിനെ കൊണ്ടുപോകുന്ന ഇടിവണ്ടി നോക്കി നിന്നു. 1000 ആണ്ടുകൾക്കുമപ്പുറം 40 വെള്ളാനകളുമായി വന്ന മാലിക് ഇബ്നു ദീനാർ ഇരുന്ന കല്ല് പുലർകാല വെട്ടത്തിൽ തിളങ്ങി.
0: കാസിമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് എഴുത്തുകാരൻ നോവൽ അവസാനിപ്പിക്കുന്നത്. കാസിം ഒരു പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യ സമരം ആ പ്രതീക്ഷയെ ഉയർത്തിക്കാട്ടുന്നു. ഏത് ഇരുളിനെയും തകർത്തുവരുന്ന പുതിയ പുലരിയുടെ പ്രതീക്ഷയിലാണ് നോവൽ അവസാനിക്കുന്നത്. തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ ശൂരനാട് രവി എന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സായിബ് നാർക്കലി, ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ തുടങ്ങി തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലെത്തിയിട്ടുണ്ട്. പാവപ്പെട്ട മുക്കുവരായ ഗ്രാമീണരായ മുസ്ലിങ്ങളുടെ കണ്ണീരിൻ്റെ കഥകളാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഇടയിൽ ജീവിച്ച് അവരിൽ ഒരാളായി നിന്നെഴുതിയ നോവലുകളിൽ ജീവിതം തുടിക്കുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. മഴവില്ലിൽ ആദ്യം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി സാധനാ സർഗം പാടിയ ഗാനം.

0: ആകാശവാണി
1: തൊടിത്താളം. തൊടിത്താളത്തിൽ ഇന്ന് കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കാപ്പിൽ പുരുഷോത്തമനും സംഘവും.

കാപ്പിൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കീരിക്കാട് ഭാർഗവ പണിക്കർ, കീരിക്കാട് മുകുന്ദൻ, കീരിക്കാട് രാഹുൽ, ക്ലാപ്പന

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി, സമയം 5:00. ഇപ്പോൾ ഹിന്ദി പാഠം.
2: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ ലക്ഷ്മി എം, ഛാത്ര ഹേ ശ്രീ മാധവ് ഓർ നന്ദ.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപിക ജി.
3: പിച്ചലി കക്ഷാ മേ ഹംനെ എലൻ ഷാ ദ്വാരാ ലിഖാ ഗയാ യാത്രാ വിവരൺ ജബ് ഹം ധീരേ ചൽത്തെ ഹേ കേ ശുരുആത് കിയേ. ഇസ്മേ ഏക് ഗഥ ഹേ, ഗഥ കാ നാം ക്യാ ഹേ നന്ദ?
4: ഫിയാകോ.
3: ഫിയാകോ ഗധേ കാ നാം ഹേ. ഔർ ലുവാന, ലുവാന ഭി ഹേ. ലുവാന ഏക് ലഡ്കി ഹേ, ഏക് ഡാൻസർ ഹേ. വാ അപ്നെ ദോസ്ത് മാനുവൽ കേ സാത്ത് ലേഖക് സേ മിൽനേ കേ ലിയേ ആയീ ഥി. ലേഖക് ജബ് മെട്രോ മേ ചൽക്കർ, മെട്രോ മേ സ്കെച്ചിൻ കർത്താ ഘർ ലൗട്ട് രഹാ ഥാ, തഭി ലുവാന കാ പെഹലി മുലാഖാത് ഹുയി. ഔർ വേ ഏക് ചൽത്താ ഫിർത്താ തിയേറ്റർ ശുരു കർനാ ചാഹതി ഥി. ഇസ്മേ ചിത്രകാർ, സംഗീതകാർ, ഡാൻസർ, ഫോട്ടോഗ്രാഫർ സബ് ഹോനേ വാലേ ഥേ. ഇസ്കേ ലിയേ ഹമാരേ ലേഖക് കോ ചിത്രകാർ കേ രൂപ മേ ഇൻവൈറ്റ് കർനേ കേ ലിയേ ഹി വ ആയി. ഔർ ലുവാന ഇസ് ഗ്രൂപ്പ് കാ ഏക് ഫേമസ് ഡാൻസർ ഹേ. യാത്ര ശുരു കിയേ, യാത്ര കെ സമയ ഉൻ ലോഗോ കെ സാത്ത് ഫിയാകോ നാം കാ ഏക് ഗധ ഭി. മധ്യകാല മേ ജോ ലോഗ് ഗധേ പർ സാമാൻ ബന്ധ കർ ഏക് സേ ദൂസരെ ജഗഹ ലേ ജാതേ ഥേ, ഉസി റൂട്ട് മേ ചൽത്തേ ഥേ. ഔർ അലഗ് അലഗ് ഷഹറോം സേ ഹോക്കർ വേ ഗുസർനേ ലഗേ. ഫിയാകോ കാ മാലിക് എലിയാ ഹേ. ഔർ ഫിയാകോ ജബ് ജഹാ ജഹാ രുക്കേഗാ വേ ലോഗ് ഭി വഹി രുക് ജായേംഗേ. ഇതനാ ഹി ഹംനെ പിച്ചലി കക്ഷാ മേ പഠേ ദേ. മേരേ പാസ് ഹാ കേ അലാവ കോയി ജവാബ് നാ ഥാ. ലേഖക് കേ ഇസ് കഥൻ കാ താൽപര്യ ക്യാ ഹേ. എന്റെ കൈവശം അതെ എന്നല്ലാതെ മറ്റൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ലേഖകന്റെ ഈ പ്രസ്താവനയുടെ ഉദ്ദേശ്യം എന്താണ്? നന്ദാ ബത്താവോ.
4: ലേഖക് മെട്രോ മേ സ്കെച്ചിംഗ് കർത്തേ രഹത്തേ ദേ. അജാനക് ഏക് ദിൻ ഏക് ലഡ്കി ആക്കർ കലാ തിയേത്രോം നാമക് സംസ്ഥാ മേ ന്യോദാ ദിയാത്തോ അച്ഛാ ലഗ. വേ ഏക് ചൽത്താ ഫിർത്താ തിയേറ്റർ ശുരു കർണ ചാത്തേ ദേ. ലേഖക് കോ ഇസ് യാത്ര മേം ചിത്ര ഗീൻസ്നെ കാ മൗക്ക മിലാത്തോ വേ ഖുഷ് ഹുയെ.
3: അച്ഛാ, ലേഖകൻ ചിത്രകാരനും കൂടിയാണ്. അദ്ദേഹം മെട്രോയില് ചിത്രം വരച്ചോണ്ടിരുന്ന സമയത്താണ് ലുവാനയുമായി കണ്ടുമുട്ടിയത്. ലുവാനയും തന്റെ ഗ്രൂപ്പും ഒരു സഞ്ചരിക്കുന്ന തിയേറ്റർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിലെ ചിത്രകാരന്റെ രൂപത്തിലാണ് ഇദ്ദേഹത്തിനെ വിളിക്കാൻ, ഇൻവൈറ്റ് ചെയ്യാൻ വന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് അതെ എന്നൊരു ഉത്തരമല്ലാതെ പറ്റില്ല, സാധിക്കില്ല എന്നൊരു ഉത്തരം കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ആഗേ ദേഖോ, ഹമേ കഹീം പഹുഞ്ചിനേ കി ജൽദി നഹീം ഥി, ഹം രാസ്തേ മേ കഹീം ഭി രുക്ക് നാച്ചനെ ഗാനേ ബജാനേ ലഗ്തേ ഥേ, ജിസ് ഷഹർ മേ ശാം കോ പെർഫോം കർത്തേ വഹീ രാത് ഗുസർത്തേ ഥേ, മേ ഇൻ സബ്കോ കാഗസ് പർ ഉക്കേർത്താ രഹത, ശുരുആത് നദി സേ ദുആ മാംഗ്നേ സേ ഹുയി, കേഥറീനാ നെ ഏക് സുന്ദർ ഗാന ഗായ, കയ്യോ കി ആഖേ ഭീഗ് ഗയി, മുച്ചേ നദി സേ യൂ ദുആ മാംഗ്ന ബഹുത് അച്ഛാ ലഗ, ഹമേ കഹീം പഹുഞ്ചനേ കി ജൽദി നഹീം ഥി, എവിടേക്കും എത്താനായിട്ട് ഞങ്ങൾക്ക് ഒരു തിടുക്കവും ഇല്ലായിരുന്നു. വളരെ പതുക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഹം രാസ്തേ മേ കഹീം ഭി രുക്ക് നാച്ചനെ ഗാനേ ബച്ചാനേ ലഗ്തേ ഥേ, ഞങ്ങൾ വഴിയിലൊക്കെ നിർത്തി നിർത്തി ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ജി ഷഹർ മേ ശാം കോ പെർഫോം കർത്തേ വഹീം രാത് ഗുസർത്തേ ഥേ, ഏത് നഗരത്തിലാണോ ഈ സഞ്ചരിക്കുന്ന തിയേറ്ററിലുള്ള പെർഫോമൻസ് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നത്, അവിടെ തന്നെ രാത്രി

0: യും ചെലവഴിക്കുമായിരുന്നു. മെയിൻ സബ്കോ കാഗസ് പർ ഉക്കേർത്ത രഹത, ഞാനിതെല്ലാം പേപ്പറിൽ പകർത്തുന്നുണ്ടായിരുന്നു. ശുരുവാത് നദീസേ ദുവാ മാംഗനേസേ ഹുയി. ഞങ്ങളത് ആരംഭിച്ചത് ഒരു നദീതീരത്ത് നിന്ന് നദിയോടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. കാത്തറീനെ എക് സുന്ദർ ഗാന ഗായ, കാത്തറീന ഒരു നല്ല പാട്ട് പാടി. കയ്യോം കി ആഖേ ഭീഗൈ, പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുച്ചേ നദീസേ യൂം ദുവാ മാംഗന ബഹുത് അച്ഛ ലഗ, ഈ രീതിയിൽ നദിയോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ഒരിടത്തും പെട്ടെന്ന് പോയി എത്തിച്ചേരേണ്ട സാഹചര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല. വഴിയിൽ നിർത്തി നിർത്തിയാണ് പോയത്. പാട്ടും ഡാൻസും കളികളും ഒക്കെയായി വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ എവിടെയാണോ എത്തുന്നത് പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുന്നത്, അതേ സ്ഥലത്ത് തന്നെ, പിന്നെ യാത്രയൊന്നുമില്ല, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ രാത്രിയും ചെലവഴിക്കുമായിരുന്നു. ഓരോ ദിവസത്തെ കാര്യങ്ങളും അന്നന്നത്തെ കാര്യങ്ങളും ഞാന് പേപ്പറിൽ, ഞാനെന്ന് പറഞ്ഞ ലേഖകൻ എലൻ ഷാ, പേപ്പറിൽ പകർത്തിക്കൊണ്ടിരുന്നു. നദിയോടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത്. അത് എനിക്ക് വളരെ ഇഷ്ടമായി. പലരുടെയും കണ്ണുകൾ കാതറിന്റെ പാട്ട് കേട്ടപ്പോൾ നിറഞ്ഞ് ഒഴുകി. അച്ചാനക് ഫിയാക്കോ ചൽത്തേ ചൽത്തേ രുഗയ ആകെ നദീരാസ്ത പാർ കർ രഹിതി ഷായദ് ഫിയാക്കോ ഉസെ പാർ നഹീം കർന ചാത്താ ഥാ ഹം ഭി രുഗേ കുച്ചനെ ആരാം കിയ കുച്ചനെ ഫൽ ഖായേ എലിയാനെ ഫിയാക്കോക്കോ മനാനേക്ക് ബഹുത് കോശിഷ് കി പർവോ തസ്സേ മസ് ന ഹുവ കൊയി പൗൻ ഖണ്ഡേ ബാദ് ക്രിസ്റ്റിനാനെ ഉസേ ഗേഹോം കി ബാലിയാം ദിഖായി ഉസേ ദേഖ്തേ ദേഖ്തേ ഫിയാക്കോ സഡക് പാർ കർ ഗയ പർ സഭി ഉസ്കെ സാത് നഹീം ചലേ വേ ബാത്തോ മേ മഷ്ഗൂൽ ഥേ സബ് സാത് ഥേ മസേ മേ ഥേ അച്ചാനക് ഫിയാക്കോ ചൽത്തേ ചൽത്തേ രുഗയ പെട്ടെന്ന് നമ്മുടെ ഫിയാക്കോ നടത്തം നിർത്തി. കാരണം ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഈ കഴുതയുടെ പുറകെയാണ് നടക്കുന്നത്. കഴുത വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, അതേപോലെ ഇവരും വളരെയധികം സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത്, പാട്ടും നൃത്തവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട്. ആകെ നദീരാസ്ത പാർ കർഹീതി, മുന്നിലുള്ള റോഡിലൂടെ ഒരു നദി കുറുകെ കടക്കുകയായിരുന്നു. ഷായദ് ഫിയാക്കോ ഉസെ പാർ നഹീം കർന ചാത്താത, ചിലപ്പോൾ ഫിയാക്കോയ്ക്ക് ആ നദി മുറിച്ചു കടക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫിയാക്കോ അവിടെ തന്നെ നിന്നത്. നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാൻ ഫിയാക്കോ താല്പര്യപ്പെടുന്നില്ല. ഹംബീരുക്കെ, ഞങ്ങളും ഫിയാക്കോയോടൊപ്പം അവിടെ നിന്നു. കുച്ചിനെ ആരാം കിയ, ചിലരൊക്കെ വിശ്രമിച്ചു. കുച്ചിനെ ഫൽ ഖായേ, കയ്യിൽ കരുതിയിരുന്ന ഫ്രൂട്ട്സ് ചിലർ കഴിച്ചു. എലിയാനെ ഫിയാക്കോക്കോ മനാനേക്ക് ബഹുത് കോശിഷ്കി, എലിയ എന്ത് ചെയ്തു, എലിയാണ് ഫിയാക്കോയുടെ യജമാനൻ, അദ്ദേഹം ഫിയാക്കോയെ അനുനയിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരുന്നു. കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. പർ വോ ടസ്സേ മസ്ന ഹുവ ലേക്കിൻ ഫിയാക്കോ ടസ്സേ മസ്ന ഹുനെ ലഗി, വഴങ്ങിയില്ല. കൊയി പൗൺ ഖണ്ഡേ ബാദ് ക്രിസ്റ്റീനാനെ ഉസേ ഗേഹും കി ബാലിയാം ദിഖായി, ഒരു 15 മിനിറ്റിന് ശേഷം പൗൻ ഖണ്ഡേ കാൽ മണിക്കൂർ ക്രിസ്റ്റീന ആ ഫിയാക്കോയുടെ മുന്നില് കുറച്ച് ഗേഹും കി ബാലിയ, ഗേഹും എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ഗോതമ്പിന്റെ കതിരുകൾ, നെൽക്കതിർ പോലെ ഗോതമ്പിന്റെ കതിരുകൾ കാണിച്ചു കൊടുത്തു. ഉസേ ദേഖ്തേ ദേഖ്തേ ഫിയാക്കോ സഡക് പാർക്കർ ഗയ, അത് കണ്ടപ്പോൾ നമ്മുടെ ഫിയാക്കോ വളരെ പതുക്കെ റോഡ് ക്രോസ് ചെയ്ത് പോയി. പർ സഭി ഉസ്കെ സാത് നഹീം ചലേ, പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവളുടെ പുറകെ, ഫിയാക്കോയുടെ പുറകെ പോയില്ല. വേ ബാത്തോമേ മഷ്ഗൂൽ ദേ, അവർ തിരക്കിട്ട് സംസാരിക്കുകയായിരുന്നു. സബ് സാത്തേ മസേമേ ധേ, എല്ലാവരും യാത്ര വളരെയധികം ആസ്വദിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ഫിയാക്കോ റോഡ് മുറിച്ചു കടക്കാൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പിന്നീട് യജമാനൻ വന്ന് ഒരുപാട് അനുനയിപ്പിക്കാൻ നോക്കി. അപ്പോഴും ഫിയാക്കോ താല്പര്യം പ്രകടിപ്പിച്ചില്ല. 15 മിനിറ്റിന് ശേഷം ക്രിസ്റ്റീനയാണ് ഗേഹോമിന്റെ ബാലിയാം ദിഖാക്ക ഫിയാക്കോക്കോ റോഡ് യാ സടക്ക് പാർ കർണേ കെ ലിയെ പ്രേരിത് കർണേലേക്ക്, അതിലൂടെ ഫിയാക്കോ റോഡ് മുറിച്ചു കടന്നു. പക്ഷേ എല്ലാവരും അവന്റെ പിറകെ പോയിട്ടില്ല, എല്ലാവരും ആ യാത്ര ആസ്വദിക്കുകയായിരുന്നു. ശ്രീമാധ വചന കരോ
1: ഹമേം കഹി പഹുഞ്ച്നെ കി ജൽദി നഹീത്തി ഹം രാസ്തേ മേം കഹി പി രുക്കർ നാച്നേ ഗാനേ ബജാനേ ലഗ്തേ ദേ.

0: സ്യാഹർ മേം ശാം കോ പെർഫോം കർത്തേ വഹീം രാത് ഗുസാർത്തേ ദേ മേം ഇൻ സബ് കോ കാഗസ് പർ ഉക്കേർത്ത രഹത ശുരുവാത് നദി സേ ദുവാ മാഗ്നേ സേ ഹുയി കൈദ്രിൻ നെ ഏക് സുന്ദർ ഗാന ഗായ കയ്യോം കി ആഖേം പി ഗൈ മുച്ചേ നദി സേ യു ദുവാ മാഗ്നാ ബഹുത് അച്ഛ ലഗ അച്ഛാൻ കാ ഫിയാ കോ ചലത്തെ ചലത്തെ രുക് ഗയ ആഗെ നദി രാസ്തേ പർ കർ രഹീ ദി ശായദ് ഫിയാക്കും ഉസെ പാർ നഹി കർണ ചാത്താത ഹം ഭീ രുക് ഗയെ കുച്ചിനെ ആരാം കിയ കുച്ചിനെ ഫൽ ഖായെ എല്ലിയാ നെ ഫിയാക്കും കോ മാനെ കി ബഹുത് കോശിഷ് കി പർവോ ടസ്സേ മസ്ന ഹുവ കൊയ് പൗൻ കണ്ടേ ബാത് ക്രിസ്റ്റീന നെ ഉസെ ഗേഹും കി ബാലിയ ദിക്കായി ഉസെ ദേഖത്തെ ദേഖത്തെ ഫിയാക്കും സടക് പാർ കർ ഗയ പർ സബി ഉസ്കെ സാത് നഹി ചലേ വേ ബാത്തോം മേം മഷ്ഗൂൽ ദേ സബ് സാത് ദേ മസേ മേം ദേ
1: അച്ഛാ ഹമേം കഹീം പഹുഞ്ച്നേ കി ജൽദി നഹീം ഥി ഇസ് കഥൻ മേം കലാ തിയേറ്ററോ കി കോൺ സി വിശേഷത പ്രകട് ഹോത്തി ഹേ ഞങ്ങൾക്ക് എവിടെയും പെട്ടെന്ന് എത്തിച്ചേരണ്ട കലാ തിയേറ്ററിന്റെ എന്ത് സവിശേഷതയാണ് ഇവിടെ കാണുന്നത് ശ്രീമാത്
0: കലാ തിയേറ്റർ കേസ് പ്രോജക്ട് ക മക്സദ് സ്ലോ ട്രാവൽ ക അനുഭവ ലേനേത വേ രാസ്തേ മേം കഹി ബി രുക്കർ നാച്ചനെ ഗാനേ ബജാനേ ലഗത്തേ ദേ ജിസ് ശാഹർ മേം ശ്യാം കോ പെർഫോം കർത്തേ വഹീം രാത് ഗുസർത്തേ ദേ
1: അച്ഛാ അവർക്ക് എവിടെയും പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല പോകുന്ന വഴിയൊക്കെ അവര് എന്ത് ചെയ്യും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും ഒക്കെ നടക്കും ഏത് ഷഹറിലാണോ ലാസ്റ്റ് പെർഫോം ചെയ്യുന്നത് ആ ലാസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന അതേ സിറ്റിയിൽ തന്നെ അവര് രാത്രി ചെലവഴിക്കുമായിരുന്നു അവരുടെ സവിശേഷത അതാണ് എവിടെയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതില്ല എന്നുള്ളത് ടസ്സേ മസ് ന ഹുവ ഇസ് പ്രയോഗ കാ മത്ലബ് ക്യാ ഹേ നന്ദ ബതാവോ
2: ഇസ്കാ അർത്ഥ ഹോത്താ ഹേ സരാ ഭീ നഹീ ഹില ബിൽക്കുൽ ഭീ നഹീ ബദല കിസി പർ കോയി അസർ നഹീ ഹുവ
1: അതിനർത്ഥം എന്താണ് വഴങ്ങുന്നില്ല ഇവിടെ നമ്മുടെ ഫിയാക്കോ എന്ന കഴുത എത്ര അനുനയിപ്പിച്ചിട്ടും വഴങ്ങുക ഉണ്ടായിരുന്നില്ല പിന്നീട് ക്രിസ്റ്റീനയാണ് അതിന് ഗോതമ്പ് കതിരുകൾ നൽകി അനുനയിപ്പിച്ച് റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടുപോയത് അച്ഛാ ആഗെ ദേഖോ കാത്രീന ഉസ് പാർ ഗെഹും കെ ഖേത് മേ ജാക്ക് ഗാനയിലേക്ക് ഉസ്കെ ഗാനേ മേ ഇത്തനെ കോശിഷ് ദീക്കി സബ് ഖിഞ്ചേ ചലയായ കുച്ച്നെ ഖേത് സേ ബാലിയ മുച്ചായി മേനെ ഏ ഖാത് മേ ഉൾട്ട പക്കട പൗധ ദേഖ ഉസ്കെ ജഡ് ഊപ്പർ ധി ജോ ഫൂലോം കെ തര ലഗ് രഹി ധി കാഥറീന ഉസ് പാർ ഗേഹും കെ ഖേത് മേ ജാക്കർ ഗാനേ ലഗി കാഥറീന നദിക്കക്കരയുള്ള ഒരു ഗോതമ്പ് പാടത്ത് പോയി നിന്ന് പാട്ട് പാടാനായിട്ട് തുടങ്ങി ഉസ്കെ ഗാനേ മേ ഇത്തനേ കോശിഷ് ദീക്കി സബ് ഖിഞ്ചേ ചലേ ആയ അവളുടെ പാട്ടില് ഇത്രയും ആകർഷണം ഉണ്ടായിരുന്നു എല്ലാവരും ആ പാട്ട് കേൾക്കാനായിട്ട് അവിടെ വന്നു കുച്ചിനെ ഖേത് മേം ബാലിയ മുച്ചായി കുറച്ച് ആൾക്കാർ ആ ഖേത്തില് ആ ഗോതമ്പ് വയലിലെ കതിരുകൾ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു മേനെ ഏ ഖാത്മേ ഉൾട്ടാ പക്കട പൗധാദേക്ക ഞാൻ ഒരാളുടെ കയ്യില് തലകീഴായി പിടിച്ചിരുന്ന ഒരു ഗോതമ്പിന്റെ ചെടി കണ്ടു ഒരാളത് പിഴുതു വെച്ചിട്ടുണ്ടായിരുന്നു അത് തല കീഴായിട്ടാണ് പിടിച്ചിരുന്നത് ജഡ് ഊപ്പർധി ജോ ഫൂലും കിത്തര ലഗ്രഹീതി വേര് മുകളിലായിരുന്നു ഒരു പൂവ് പോലെ അത് കാണപ്പെട്ടു എലൻഷാ വരച്ച ചിത്രങ്ങളാണ് ഈ ബുക്ക് നിറയെ യാത്ര പോയ സമയത്ത് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചിത്രമായിട്ടിവിടെ കൊടുത്തിരിക്കുന്നത് കാഥറീന നദിക്കക്കരയുള്ള ഗോതമ്പ് പാടത്ത് പോയി പാട്ടുപാടുന്നു പാട്ടുപാടുന്ന സമയത്ത് ആൾക്കാർ കൂടുന്നു കൂടിക്കഴിഞ്ഞിട്ട് അവർ ഗോതമ്പിന്റെ കതിരുകൾ പറിക്കുന്നുണ്ട് ഒരാളുടെ കയ്യിൽ ഗോതമ്പ് ചെടികൾ തലകീഴായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വേര് കാണുമ്പോൾ ഒരു പൂവ് പോലെ അനുഭവപ്പെടുന്നു പൂവ് കാണുന്ന പോലെ അതിന്റെ ചുവട്ടിൽ പൂവ് ഘടിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഈ തലകീഴായി പിടിച്ചിരിക്കുന്ന ഗോതമ്പ് ചെടി കാണുമ്പോൾ ലേഖകന് ഫീൽ ചെയ്തത് ആജ് കി കക്ഷായ ഹാം സമാപ്ത് കർത്തി ഹൂ ധന്യവാദ് ബച്ചോ
2: ധന്യവാദ് അധ്യാപിക ജി
3: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ് അധ്യാപിക ഥേ ലക്ഷ്മി എം ഛാത്ര ഥേ ശ്രീ മാധവ് ഓർ നന്ദ ഇസി കേ സാത് ആജ് കാ ഹിന്ദി പ്രസാരൺ യഹി സമാപ്ത ഹോത്താ ഹേ നമസ്കാർ
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 നും

0: ഞായർ ഉച്ചയ്ക്ക് 2:30. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസ വേദികൾ ഉപയോഗപ്പെടുത്തുക. മികച്ച പ്രൊഫസർമാരുടെ വീഡിയോ ക്ലാസുകൾ, പഠന സാമഗ്രികൾ എന്നിവ സൌജന്യമായി ലഭ്യമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പഠനം എളുപ്പമാക്കാം, സ്മാർട്ടാക്കാം. മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. നാരായം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന PK ഗോപി, സംഗീതം നൽകിയത് ജോൺസൺ.

0: ആകാശവാണി സമയം 5:20.
1: രാമായണ പാരായണം 21-ാം ദിവസമായ ഇന്ന് നമ്മൾ സുന്ദരകാണ്ഡത്തിലേക്ക് കടക്കുകയാണ്.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം തുടങ്ങിയ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകും നിദാശരേ ശാലയേ തദനു മമ ഹൃദി സപ

സപതി രഘുവരനോടരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശി കപി

0: സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഒരു ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദ് രചിച്ച ഗോപി സുന്ദർ സംഗീതം നൽകി സച്ചിൻ വാര്യർ പാടിയത്. ചിത്രം 10:30 AM ലോക്കൽ കോൾ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ആശ അജയ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം നീലകളേബര നീരജനയന നിർമ്മല വിഷ്ണു സ്വരൂപ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആശ അജയ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും ഡോക്ടർ SS വീണയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, മലയാളം വ്യാകരണം കാലങ്ങൾ ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുന്നു, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരിയിൽ കുട്ടമത്ത് എഴുതിയ കേരള വിലാസം എന്ന കവിത ആലാപനം ആദർശ്. 6:10 അറിയിപ്പ്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 22-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, എസ് ശകുന്തള, എസ് ഭാഗ്യലക്ഷ്മി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറുവുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 102-ാം ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 9:00 ഗാന്ധി മാർഗം, 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്രാവിശേഷങ്ങൾ 2-ാം ഭാഗം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 രാഗാമൃതം, കൊല്ലം വി സജികുമാർ പാടുന്ന കൃതികൾ, വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം മാവേലിക്കര ആർ വി രാജേഷ്, തുടർന്ന് ജയലക്ഷ്മി ശേഖർ വീണയിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം ഗ്രാമപൂർണിമ, കവിയും സാഹിത്യകാരനുമായ ആദിനാട് തുളസി പങ്കെടുക്കുന്നു, തുടർന്ന് ചുമട് താങ്ങി. 11:30 ചലച്ചിത്രഗാനങ്ങൾ, 12:00 മാപ്പിളപ്പാട്ടുകൾ എസ് ഷംന പാടിയത്, 12:20 ലളിതഗാനങ്ങൾ കേൾക്കാം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മെലിഞ്ഞവർക്ക് PMOS വരുമോ, പ്രസവശേഷം PMOS മാറുമോ, PMOSനെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാപം, 2:15 തുടർ നാടകം വേനൽമഴ 3-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്, 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 ചലച്ചിത്രഗാനം, 5:20 അധ്യാത്മ രാമായണ പാരായണം, 22-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്, 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 5:45 ഖുറാൻ പാരായണം, AK സഫറുള്ള മൌലവി പാരായണം ചെയ്തത്, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് റീസ്ട്രക്ചേർഡ് അംബ്രില ICDS, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ രാജശ്രീ ആറുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം.

0: 10 മണിക്ക് പാർലമെന്റ് ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
3: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുങ്ങുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചുവരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
2: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: വികാസ് മിഷൻ 2040 ഭാഗമായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഗോത്രവർഗ വിഭാഗം അവശ്യരേഖ അദാലത്തിലൂടെ വിവിധ സർക്കാർ സേവനങ്ങളിലായി 1603 സേവനങ്ങൾ ലഭ്യമാക്കി. ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, ആരോഗ്യ ഇൻഷുറൻസ്, ലേബർ കാർഡ് തുടങ്ങിയ വിവിധങ്ങളായ സേവനങ്ങളാണ് ക്യാമ്പിൽ നൽകിയത്. പ്രത്യേക വകുപ്പ് കൗണ്ടറുകളിലൂടെ KASP ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഇ ഡിസ്ട്രിക്ട് വഴി 72 സേവനങ്ങളും പൊതുവിതരണ വകുപ്പിന്റെ 68 സേവനങ്ങളും വിവിധ രേഖകളും സർക്കാർ ആനുകൂല്യങ്ങളും ആദിവാസി വിഭാഗങ്ങൾക്ക് ഒരിടത്ത് ലഭ്യമാക്കാൻ ഈ ക്യാമ്പിലൂടെ സാധിച്ചു. യുവാക്കളിലും വിദ്യാർത്ഥികളിലും HIV, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയ്ക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസ്, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റെഡ് മാരത്തോൺ സംഘടിപ്പിച്ചു. മലപ്പുറം MSP സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മത്സരം ജില്ലാ TB ഓഫീസർ ഡോക്ടർ നൂന മർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അരീക്കോട് SS കോളേജിലെ മുഹമ്മദ് ജസീൻ ഒന്നാം സ്ഥാനവും ആദിത്യൻ സൈനി രണ്ടാം സ്ഥാനവും നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരൂർ SSMPT കോളേജിലെ മുബഷീറ ഒന്നും പുറമണ്ണൂർ മജ്ലിസ് പോളിടെക്നിക്കിലെ അംന ഷെറിൻ രണ്ടാം സ്ഥാനവും നേടി. ഓണത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈറ്റ് റൈറ്റ് കേരളം സേഫ് ഓണം 2026 എന്ന പേരിൽ ഭക്ഷ്യവ്യാപാരികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടി മലപ്പുറം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജീവ് അനിൽ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷിതമായ ഭക്ഷ്യനിർമ്മാണം, സംഭരണം, ഗതാഗതം, വിതരണം, സുരക്ഷിതവും അനുവദനീയവുമായ ഭക്ഷ്യ അഡിറ്റീവുകളുടെ ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ഏറനാട് സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫയും തവനൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ദീപ്തിയും ക്ലാസുകൾ നയിച്ചു. ഓണക്കാലത്ത് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചതായും ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ രാജേഷ് CS അറിയിച്ചു. ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മൃതികൾ ഉണർത്തുന്ന ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണത്തിനായി എല്ലാവരും എത്തിക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലുള്ള വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മലപ്പുറം ഗവൺമെന്റ് കോളേജ് മഹാത്മാഗാന്ധി ഹാളിൽ നടന്ന സെമിനാറിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗദി രാജ് VP വിഷയാവതരണം നടത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. തീരദേശ മേഖലയിലെ ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി തിരൂർ താലൂക്കിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ മെമ്പർ V രമേശന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റേഷൻ കടകളിലൂടെയും അംഗനവാടികളിലൂടെയുമുള്ള ഭക്ഷ്യവിതരണം, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, മത്സ്യബന്ധന മേഖലയിലെ ആളുകളുടെ ഭക്ഷ്യലഭ്യത തുടങ്ങിയവ ഉറപ്പുവരുത്തുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ കമ്മീഷൻ സംതൃപ്തി രേഖപ്പെടുത്തി. പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ നിളയോര ടൂറിസം ഡെസ്റ്റിനേഷനിൽ നിള ഫെസ്റ്റ് ആരംഭിച്ചു. പൊന്നാനിയിലെ കുടുംബിനികളുടെ കൈപുണ്യവും പ്രാദേശിക സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ PM സ്വനിധി സംരംഭകരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുക്കും. നഗരസഭാ അധ്യക്ഷ CV സുധ നിള ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി നിർവഹിച്ചു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ 6 വരി ദേശീയപാതയിൽ വെള്ളക്കെട്ടുകൾ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നു തടയാൻ നടപടിയെടുത്തതായി വിവിധ വകുപ്പുകളുടെ സംയുക്ത സംഘം അറിയിച്ചു. രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചിൽ പരിശോധന നടത്തിയ ശേഷമാണ് സംഘം ഇക്കാര്യം വ്യക്തമാക്കിയത്. വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി എത്താൻ കഴിയുന്ന സ്ഥിരം സംഘത്തെ നിയമിക്കാനും തീരുമാനമായതായി ദേശീയപാതാ വിഭാഗം ലൈസൺ ഓഫീസർ PPM അശ്വപ് പറഞ്ഞു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
3: ആകാശവാണി
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: മെലിഞ്ഞവർക്ക് PMOS വരുമോ? പ്രസവശേഷം PMOS മാറുമോ? PMOSനെ കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അശ്വതി ജീനാഥ് സംസാരിക്കുന്നു.

ഇന്ന് 6:50 കിസാൻ വാണി. കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും. ഡോക്ടർ SS വീണയുമായി അഭിമുഖം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഏകത്രിംശദധിക സപ്തശതോത്തര ത്രയോവിംശതി സഹസ്ര കോടി രൂപ്യകാണാം രാഷ്ട്രീയ പരിപത്ര ജൈവോർജ യോജനയൈ സ്വീകൃതിഃ പ്രദത്ത. ആർത്ഥിക വിഷയക മന്ത്രിമണ്ഡല സമിത്യാ ഗുവാഹാട്ടി നഗരസ്യ ബേഹാരാചര്യാ ലീതഃ തേജപുരം യാവത് ചതുഷ്പഥീയ മാർഗ നിർമ്മാണായ പ്രഖ്യാപിതം അനുമോദനം. സംസദാ ദ്വാവിംശത്രയോവിംശ വിത്തീയവർഷയോഃ അതിരിക്തവ്യയാർത്ഥം ചതുഃപഞ്ചാശത് സഹസ്രകോടി രൂപ്യകാണാം വിനിയോഗ വിധേയകം പാരിതം. മുംബൈ ഉച്ചന്യായാലയേന യൗനോത്പീഡന പ്രകരണേ തഹൽക്കാ സംസ്ഥായാഃ പൂർവ സമ്പാദകായ തരുണ തേജപാലായ ദശവർഷാത്മകഃ കഠോര കാരാവാസദണ്ഡഃ ശ്രാവിതഃ. അപി ച കുന്തകക്ഷേപകൌ ആശിഷ യാദവഃ ടി ധരണീധരണഃ അപി ച ചക്രക്ഷേപക ക്രീഡികാ അമാനത കംബോജഃ വിശ്വ അത്ലറ്റിക്സ് അണ്ടർ 20 ക്രീഡാസ്പർധായാഃ അന്തിമ ചക്രം പ്രാവിശത്. അഥ വാർത്താഃ വിശദീകൃത്യ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ ഗോബരധന ജൈവോർജ യോജന ഏകത്രിംശദധിക സപ്തശതോത്തര ത്രയോവിംശതി സഹസ്രകോടി രൂപ്യകാണാം വ്യയേന പാരിത. യേന സാർദ്ധലക്ഷം നവവൃത്യവസരാഃ ഭവിഷ്യന്തി സഹൈവ കൃഷി ഗോമയാദി അപശിഷ്ടേഭ്യഃ സ്വച്ഛേന്ധനം നിർമാസ്യത്തെ. ഏഷാ യോജന അഗ്രിമം ദശവർഷം യാവത് സേത്സ്യതി. അനേന സഹൈവ അസമേ പ്രായഃ അഷ്ടസഹസ്രകോടി രൂപ്യകാണാം വ്യയേന പഞ്ചത്രിംശദധികൈകശത കിലോമീറ്റർ ദീർഘസ്യ ചതുഷ്പഥ രാജമാർഗസ്യ നിർമ്മാണായ അപി സ്വീകൃതിഃ പ്രദത്താ. സംസദാ അദ്യ ഷഡ്വിംശത്യുത്തരദ്വിസഹസ്രതമവർഷസ്യ വിനിയോഗ വിധേയകം പാരിതം. രാജ്യസഭയാ വിചാരണാനന്തരം ഏതത് വിധേയകം ലോക്സഭയൈ പ്രത്യർപ്പിതം. ലോക്സഭയാ ഏതത് പൂർവമേവ പാരിതം ആസീത്. അസ്മിന് വിധേയകേ ദ്വാവിംശതിതഃ ത്രയോവിംശതിഃ വിത്തീയവർഷേ ഭാരതസ്യ സഞ്ചിതനിധേഃ സ്വീകൃതരാശിഭ്യഃ അതിരിക്താനാം വ്യയാനാം അധികൃതസ്വീകൃതേഃ പ്രാവധാനമസ്തി. ജമ്മുകാശ്മീര വിഷയേ സദനെ ആശങ്കാഃ ശമയന്തി. വിത്തമന്ത്രി നിർമ്മലാ സീതാരാമൻ അവദത് യത് സപ്തത്യുത്തര ത്രിശത അനുച്ഛേദസ്യ വിലോപനാത് പരം കേന്ദ്രസർവകാരേണ ജമ്മുകാശ്മീര കേന്ദ്രശാസിത പ്രദേശായ മഹതി വിത്തീയ പ്രശാസകീയ സഹായത പ്രദത്ത. സാ ന്യവേദയത് യത് ജമ്മുകാശ്മീര ആരക്ഷകബലസ്യ വേതനാനാം നിവൃത്തിവേതനാനാം ച സമ്പൂർണഃ ഭാരഃ കേന്ദ്രസർവകാരേണ ഉഹ്യതേ. മന്ത്രിണാ സ്പഷ്ടീകൃതം യത് അനുച്ഛേദസ്യാസ്യ നിരസനേന പുനരേകവാരം സിദ്ധം അഭവത് യത് പാകാകൃത ഭൂഭാഗേന സഹ സമഗ്ര ജമ്മുകാശ്മീര പ്രദേശ ഭാരതസ്യ അഭിന്ന അംഗം അസ്തി. വിധേയക പാരണാനന്തരം സഭാപതി പീഠ ഉപവിഷ്ട ഘനശ്യാമ തിവാരി സദനസ്യ കാര്യാചരണം ആദിനായ അസ്ഥഗയത്. ശ്വഃ പ്രാതഃ ഏകാദശവാദനെ സദനസ്യ ഉപവേശനം പുനഃ സേദ്യതി. ബോംബെ ഉച്ചന്യായാലയേന അദ്യ തഹൽക്കാ പത്രികായാഃ ഭൂതപൂർവ സമ്പാദകഃ തരുണ തേജപാലഃ യൗനോത്പീഡന പ്രകരണേ ദോഷീ ഘോഷിതഃ. തസ്മൈ ച ദശവർഷാണാം കഠോര കാരാവാസസ്യ ദണ്ഡഃ ശ്രാവിതഃ. അനേന സഹൈവ ന്യായാലയേന തേജപാലായ ഏകവിംശതിസഹസ്രോത്തര ദശലക്ഷരൂപ്യകാണാം ആർത്ഥികദണ്ഡഃ അപി പ്രയുക്തഃ സ ച രാശിഃ പീഡിതായൈ പ്രദാസ്യതേ. സംസ്കൃത വാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷ്യതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. നീട്ടപ്രകരണെ ആരക്ഷകാണാം കാര്യാചരണാതിക്രമമാദായ വിപക്ഷിണാം അനവരത കോലാഹലേന.

ലോക്സഭ അദ്യ ആദിനായ സ്ഥഗിത. പ്രഥമസ്ഥഗനാത് പരം യഥാ അപരാഹ്നെ ദ്വിവാദനെ കാര്യാചരണം പുനരാരബ്ധം തദാ ലോക്സഭയാ സംയുക്ത സമിത്യാഃ പഞ്ചവിംശത്യധിക ദ്വിസഹസ്രതമസ്യ വികസിത ഭാരത ശിക്ഷാധിഷ്ഠാന വിധേയകസ്യ ഉപസ്ഥാപന സമയഃ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമസ്യ ശീതകാലീന സത്രസ്യ അന്തിമ സപ്താഹം യാവത് വർദ്ധയിതും അനുമതിഃ പ്രദത്താ. വിപക്ഷസ്യ തീവ്രകോലാഹലെ ഏവ വിത്തമന്ത്രി നിർമ്മലാ സീതാരമണ് ഇത്യേഷാ അനുമോദനാർത്ഥം കരസംബന്ധി അന്യ വിധി വിധേയകം ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമം പ്രസ്തുതവതി. വിധേയകസ്യ അനുമോദനാനന്തരം പീഠാസീനാധികാരി സന്ധ്യാ റായ് ഇത്യേഷാ ശ്വഃ പ്രാതഃ ഏകാദശവാദനം യാവത് സഭാം സ്ഥഗിതവതി. ഇതഃ പൂർവം യഥാ പ്രാതഃ ഏകാദശവാദനെ സദനസ്യ കാര്യാചരണം പ്രാരബ്ധം തദാ ലോക്സഭയാ ഹിരോഷിമാ നാഗാസാക്കി നഗരയോ പരമാണു വിസ്ഫോടന മൃതേഭ്യഃ ശ്രദ്ധാഞ്ജലിഃ സമർപ്പിതഃ. തതഃ പരം അധ്യക്ഷഃ ഓം ബിർലാ ഇത്യസൌ പ്രശ്നകാലസ്യ സഞ്ചാലനായ പ്രയാസം അകരോത്, കിന്തു വിപക്ഷസ്യ സദസ്യാഃ ഛാത്രപ്രദർശനേഷു ആരക്ഷകാണാം കഥിതാതിക്രമവിഷയെ ഗൃഹമന്ത്രിണഃ അമിതശാഹസ്യ വക്തവ്യം അയാചന്. അസ്മിന് ക്ഷോഭാകുലേ വാതാവരണെ ലോക്സഭാ അപരാഹ്നെ ദ്വിവാദനം യാവത് സ്ഥഗിത. സർവോച്ച ന്യായാലയസ്യ പീഠേന നീറ്റ് യു ജി പരീക്ഷായാഃ സംഗണകീകരണ പ്രസംഗേ കേന്ദ്രസ്യ ശപഥപത്രേ യാചികാകർത്തൃണാം അഭിമതം സമാഹൂതം. കേന്ദ്രേണ അത്രാഭിഹിതം യത് പാരമ്പരിക ലേഖനീ പത്ര പ്രണാല്യാഃ സ്ഥാനെ സംഗണക മാധ്യമേന പരീക്ഷാ ആയോജനായ വിചാരഃ ക്രിയതേ. അസ്യ വാദസ്യ അഗ്രിമാ വിചാരണാ അഗസ്ത മാസസ്യ ഏകോനവിംശതി തിഥൌ ഭവിഷ്യതി. കേന്ദ്ര സർവകാരേണ ന്യായാലയ നിവേദിതം യത് സംയുക്ത പ്രവേശ പരീക്ഷാ ഇവ നീട്ട പരീക്ഷാമപി ഏകസ്തരീയ ദ്വിസ്തരീയ വാ സംഗണക പ്രണാല്യാ ആയോജയിതും വിചാര്യതേ. സർവകാരേണ ഇതോപി പ്രോക്തം യത് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗം വ്യവസ്ഥാഗത വിഫലതാശ്ച സമൂലം ഉന്മൂലയിതും നീട്ട പരീക്ഷാ പ്രക്രിയായാഃ വ്യാപകോ പരിഷ്കാരഃ ആരബ്ധഃ അസ്തി. ഉച്ചസദനസ്യ സദസ്യഃ നീരജ് ഡാംഗി സംസദി കോൺഗ്രസ് ദലസ്യ മുഖ്യ സംഘടക പദേ മനോനീതഃ. കോൺഗ്രസ് സംസദീയ അധ്യക്ഷയാ സോനിയാ ഗാന്ധി ഇത്യനയാ അസ്യ പ്രഖ്യാപനം കൃതം. ജമ്മുകശ്മീർ രാജ്യ സുരക്ഷാ കാരണാത് ഏകദിവസം യാവത് സ്ഥഗിത വാർഷികീ ശ്രീ അമരനാഥ യാത്ര അദ്യ പുനഃ പ്രാരബ്ധ. ജുലൈ മാസസ്യ തൃതീയ ദിനാങ്കാത് ആരബ്ധായാം അസ്യാം പവിത്ര യാത്രായാം പ്രതിദിനം സഹസ്രശഃ ഭക്താഃ ബഹുസ്തരീയ സുരക്ഷാവ്യൂഹേ അമരനാഥ ഗുഹാം പ്രതി ഗച്ഛന്തി. അസ്യാഃ യാത്രായാഃ പ്രാരംഭാത് അദ്യാവധി സപ്തതി സഹസ്രാധിക ചതുർലക്ഷ ശ്രദ്ധാലുഭിഃ പവിത്ര ഗുഹാധാം നിദർശനം വിഹിതം. സർവകാരേണ തീർത്ഥയാത്രിണാം സൗവിധ്യായ സുരക്ഷായൈ ച ഉത്തമാഃ പ്രബന്ധാഃ വിഹിതാഃ. സഞ്ചാര സൂചനാ പ്രൗദ്യോഗികീ വിഷയക സംസദീയ സ്ഥായി സമിത്യാഃ അധ്യക്ഷഃ ഭാരതീയ ജനതാ പാർട്ടീതി ദലസ്യ വരിഷ്ഠ സാംസദ് നിഷികാന്ത് ദുബേ ഇത്യസൌ മേട്ടാ സംസ്ഥായാഃ മുഖ്യ കാര്യകാരി അധികാരിണഃ മാർക്ക് ജൂക്കർബർഗ് ഇത്യസ്യ ക്ഷമാ യാചനാ ഭാരതസ്യ സംവിധാനസ്യ സംസദഃ ച മഹത്തരഃ വിജയഃ ഇത്യഭിഹിതവാൻ. സംസദ് പരിസരെ വാർത്താഹരൈഃ സഹ സംഭാഷമാണഃ സഹ അബ്രവീത് യത് ഏതേന സ്പഷ്ടീഭവതി യത് യഃ കോപി ഭാരതേ വ്യാപാരം കർത്തും ഇച്ഛതി തേന ഭാരതസ്യ നിയമാനാം പൂർണതയാ പാലനം കരണീയമേവ. കേരളരാജ്യേ അദ്യ അതിവൃഷ്ടേഃ സംഭാവനാമവലോക്യ ത്രിഷു ജനപദേഷു രക്ത സഞ്ചേതന ഘോഷിത. രാജ്യസ്യ ഇടുക്കി കോട്ടായം തഥാ പഥനംഥിത ഇതി ത്രിഷു ജനപദേഷു അതിവൃഷ്ടേഃ സംഭാവന വർത്തതെ. പൂർവമേതേഷു ജനപദേഷു നാരംഗവർണീയ സഞ്ചേതന ആസീത് യാ അദ്യ പരിവർത്തിത. അനേന സഹൈവ അന്യേഷു പഞ്ചസു ജനപദേഷു അതീവ വൃഷ്ടേഃ പൂർവാക്കലനം അനുസൃത്യ നാരംഗസങ്കേതഃ യഥാവത് പ്രവർത്തതെ. അവശിഷ്ടേഷു ഷട് ജനപദേഷു ച അതിവൃഷ്ടേഃ ആശങ്കാമധികൃത്യ പീതസങ്കേതഃ പരിവർത്തിതഃ. ഭാരത ഋതു വിജ്ഞാന വിഭാഗേന അദ്യ ഉത്തരാഖണ്ഡ് ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ മധ്യമഹാരാഷ്ട്ര കൊങ്കണ് ഗോവാ പ്രദേശേഷു അതിവൃഷ്ടിമുദ്ദിശ്യ പീതവർണീയ സഞ്ചേതന പ്രഖ്യാപിത. അമേരിക്കാദേശസ്യ യൂജീൻ നഗരെ പ്രവൃത്തായാം വിശ്വ അത്ലറ്റിക്സ് അണ്ടർ 20 പ്രതിയോഗിതായാം ഭാരതസ്യ കുന്തക്ഷേപകൌ ആശിഷ യാദവ് ടി ധരണീധരനഃ തഥാ ചക്രക്ഷേപിക അമാനത് കംബോജ് ച സ്വപ്രതി സ്പർദ്ധാനാം അന്തിമ ചക്രം.

0: प्रविष्टवन्तः इति वार्ताः।
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള 4-വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആൻഡ് ഓർഡർ ADGP-ക്കായിരിക്കും പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
1: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ൽ അധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 15 മില്ലിമീറ്ററിന് മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
1: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KCB. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10,378 പേരാണ് ഉള്ളത്.
1: കാസർഗോഡ് വെള്ളരിക്കുണ്ടയിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ January 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3 പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള

എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം രാത്രി 7:25.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യം അന്ന എന്ന ചിത്രത്തിലെ ഗാനം.

ഷിബു ചക്രവർത്തി രചിച്ച ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി വയലാർ രചിച്ച ജി ദേവരാജൻ സംഗീതം നൽകി ജയചന്ദ്രനും പി മാധുരിയും പാടിയത്. ചിത്രം ചലനം

ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ഇത് ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കിസാൻ വാണി.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് നാളത്തെ വലിയ വിജയങ്ങളുടെ അടിത്തറ. നല്ല ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ ജീവിതവും മനോഹരമാകും. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നീ പരിപാടിയിൽ കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളും കീടങ്ങളും, ഇതേക്കുറിച്ച് ഡോക്ടർ എസ് എസ് വീണയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ, കമ്പോള വില നിലവാരം, കാർഷിക നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചാലോ? ചോദ്യം ഇതാണ്: പശുക്കളുടെ കിടാവുകൾക്ക് ജനിച്ചയുടൻ എത്ര സമയത്തിനുള്ളിൽ എത്ര അളവിൽ കൊളസ്ട്രം അഥവാ ആദ്യപാൽ നൽകണം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ആഹാരമാണ് ഔഷധം എന്ന പഴമൊഴി നാം പലപ്പോഴും കേൾക്കാറുണ്ട്. ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃതമായ ഭക്ഷണക്രമം അനിവാര്യമാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലത്ത് കിഴങ്ങുവർഗ വിളകൾ അവരുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വീണ്ടും കിഴങ്ങുവർഗ വിളകളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇന്നീ പരിപാടിയിൽ കിഴങ്ങുവർഗ വിളകളിലെ പ്രധാന രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ എസ് എസ് വീണയോട് ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജ് ആണ് ഡോക്ടർ എസ് എസ് വീണയുമായി സംസാരിക്കുന്നത്.
4: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: കിഴങ്ങുവർഗ വിളകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്? ഏതൊക്കെ വിളകളിലാണ് കർഷകർ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
5: പൊതുവെ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ പച്ചക്കറികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കിഴങ്ങ് വിളകളിൽ രോഗ കീടങ്ങൾ കുറവെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കാലാവസ്ഥ വ്യതിയാനമെല്ലാം കാരണം ധാരാളം പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും രോഗങ്ങൾ കണ്ടുവരുന്ന രണ്ടെണ്ണമാണ്: ഒന്ന് മരച്ചീനി, അല്ലെങ്കിൽ കപ്പ, ചേന. ഇതിൽ രണ്ടുമാണ് ഇപ്പോൾ കർഷകർക്ക് കൂടുതലായിട്ട് രോഗകീട ഭീഷണിയായിട്ട് ഉള്ളത്. അതിൽ മരച്ചീനിയുടെ കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ നമുക്ക് കുരുടിപ്പ് രോഗമാണ് ഉണ്ടായിരുന്നത്, വൈറസാണ് അതുണ്ടാക്കുന്നത്. ഈ രോഗലക്ഷണം കൂടുതലായിട്ട് ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇല നന്നായിട്ട് കുരുടിച്ചിരിക്കും, പച്ചയും മഞ്ഞയും ഇടകലർന്നിട്ട്. അതിൻ്റെ രൂപമാറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇലയുടെ രൂപമായിരിക്കത്തില്ല, അതൊരു 5 മാസത്തിനൊക്കെ മുമ്പാണ് ഈ രോഗബാധ വെക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് നല്ലതായിട്ട് മുരുടിച്ച് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം ഇത് അങ്ങനെയാണെങ്കിലും, പക്ഷേ കിട്ടുന്ന കിഴങ്ങുകൾക്ക് ഒന്നും അഴുകലൊന്നും ഇല്ലാത്തത് കാരണം പല

0: കർഷകരും ആ രോഗമുണ്ടെങ്കിലും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല.
1: വിളവ് കുറവാണെങ്കിലും കിഴങ്ങ് കിട്ടും,
0: ഉള്ള കിഴങ്ങ് അവർക്ക് എന്താണ് അത് കൊടുത്ത് കാശ് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായിരുന്നു. വൈറസ് രോഗങ്ങൾക്കാണെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമുക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളുണ്ട്, അത് നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള ശ്രീരക്ഷ, ശ്രീ കാവേരി, ശ്രീശക്തി, ശ്രീ സുവർണ എന്നീ ഇനങ്ങളുണ്ട്. ഇതാണെങ്കിൽ ഈ രോഗം വരികയില്ല, അത് ഒന്നാമത്. ഇനി രണ്ടാമതാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് കുരുടിപ്പ് രോഗം ഉള്ള കപ്പത്തണ്ടുകൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ 5 മാസത്തിൽ വന്നാലാണ് കൂടുതൽ നമുക്ക് കിഴങ്ങ് വരാതിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ നടാതിരുന്ന ആദ്യം വരത്തില്ല. പിന്നെ ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടിയിലോട്ട് പോവുകയാണെങ്കിൽ വെള്ളീച്ചകളാണ് പരത്തുന്നത്. അപ്പം വെള്ളീച്ചകൾക്കാണെങ്കിൽ നമുക്ക് കീടനാശിനികൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ കപ്പത്തണ്ട് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഇത് രണ്ട് പ്രധാന മാർഗങ്ങൾ ഏതാണ്? പ്രതിരോധ ശക്തിയുള്ളത് ഉപയോഗിക്കുന്നതും കപ്പത്തണ്ടെടുക്കുന്നതും, ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം 2019 ആദ്യമായിട്ട് കൊട്ടാരക്കര എന്നതാണ് പുതിയൊരു രോഗം, അതായത് തണ്ടും വേരും ചീയൽ. ഇപ്പൊ എല്ലാ കപ്പ കർഷകർക്കുമുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ് ഈ രോഗത്തെ കുറിച്ചിട്ടുള്ളത്. ഇത് 2019 കണ്ടു തുടങ്ങിയെങ്കിലും പിന്നെ ഇപ്പോഴെല്ലാ ജില്ലകളിൽ നിന്നും ഈ രോഗം കാണുന്നുണ്ട്. ചെടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലും ഈ രോഗം ബാധിക്കാം. ബാധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ അതുപോലെ അങ്ങ്
1: അഴുകിപ്പോകും.
0: ഇതൊരു കുമിൾ രോഗമാണ്. ഇത് ഒരു ഫ്യൂസേറിയം എന്ന് പറഞ്ഞ ഫ്യൂസേറിയത്തിന്റെ തന്നെ പല സ്പീഷീസുകളുണ്ട്. ഫ്യൂസേറിയം ആണ് ഈ രോഗമുണ്ട്. ഫ്യൂസേറിയം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, നമ്മുടെ വാഴയിലൊക്കെ രോഗമുണ്ടാക്കുന്ന തന്നെയാണ് ഫ്യൂസേറിയമാണ് ഈ രോഗമുണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടാണെങ്കിൽ എന്തോന്ന് വെച്ചാൽ ഇലകളിൽ മഞ്ഞിക്കും, അല്ലെങ്കിൽ ചെടി വാടിപ്പോയിട്ട് അഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2 തരം വേരുകളുണ്ടല്ലോ കപ്പയുടെ അകത്ത്, അതായത് നമുക്ക് കപ്പ കിട്ടുന്നതും അല്ലാതെ ആകിരണ വേരുകളുണ്ട്. ഈ 2 വേരുകളെയും ഇത് ബാധിക്കും. ഈ രോഗലക്ഷണം കാണുന്ന ചിലപ്പോഴാണെങ്കിൽ നമുക്ക് താഴെ നിന്നുള്ള ഇലകളിൽ തൊട്ട് അത് വാടി മഞ്ഞ നിറം വന്ന് കഴാം. അതല്ലാതെ കടഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇരുണ്ട് നിറം കാണാം, അല്ലെങ്കിൽ കറുത്ത നിറമുണ്ട്. ഈ കടഭാഗത്ത് ആരംഭിക്കുന്ന ഈ രോഗം മുകളിലോട്ടും താഴോട്ടും പോകും. മുകളിൽ ഏകദേശം ഒരു 10 സെന്റിമീറ്ററിൽ കൂടുതൽ തണ്ടിലോട്ട് പോകുന്ന കണ്ടിട്ടില്ല, പക്ഷെ താഴേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ബാധിച്ചു കഴിഞ്ഞ് നന്നായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ആ കപ്പ നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല, മൊത്തത്തിൽ ചീത്തയായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ 100% തന്നെ അവർക്ക് നഷ്ടം ഉണ്ടാവുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇരുണ്ട നിറത്തിനോടൊപ്പം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ കുമിളിന്റെ അംശങ്ങൾ ഒരു വെള്ള കളറിനകത്ത് ചെറിയ ചെറിയ പൊട്ടുകൾ പോലെയെല്ലാം കാണാവുന്നതാണ്. ഇതിന് ഇതുവരെ ആയിട്ട് വലുതായിട്ട് നമുക്ക് റെസിസ്റ്റന്റ് എന്ന് പറയാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രതിരോധ ശേഷി ഉള്ളതെന്ന് പറഞ്ഞില്ലെങ്കിലും ഈ 4-5 വർഷത്തെ ഗവേഷണത്തിൽ കണ്ടിട്ടുള്ള ശ്രീരക്ഷ എന്നുള്ള ഒരു സ്ഥലത്തും ഈ രോഗം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ രോഗം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നെൽവയൽ നികത്തിയിട്ടുള്ള കണ്ടങ്ങളുണ്ടല്ലോ, അതായത് താഴ്ന്ന നിലത്തിലുള്ളത്, ഈ കരഭൂമിയിലൊന്നും ഈ രോഗം കാണുന്നില്ല. അതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മുടെ. ഒന്ന്, നീർവാർച്ചക്കുറവ്. രണ്ടാമതായിട്ട് അസന്തുലിതമായിട്ടുള്ള വളപ്രയോഗം. പിന്നെ അമ്ലത. ഇത് 3 കാരണങ്ങളാണ് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ളത്. ഈ 3 കാരണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ തന്നെ ഈ ഒരു കുമിൾ രോഗം ആയതുകൊണ്ട് തന്നെ നീർവാർച്ച വളരെ വളരെ പ്രാധാന്യമാണ്. നീർവാർച്ച നന്നായിട്ട് നമ്മൾ കൊടുക്കണം. വേറെ അതിൻ്റെ മാനേജ്മെൻ്റായിട്ട് പറയുകയാണെങ്കിൽ രോഗലക്ഷണം ഇതുപോലെയൊക്കെയാണ്, എല്ലാ സ്റ്റേജിലും വരും. ഈ ഒരു കുമിൾ രോഗം ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ കപ്പയുടെ തണ്ടിലോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന കപ്പയിലോ ഒക്കെ കാണും. അപ്പം അതുകൊണ്ട് കൃഷിയിടം ശുചിത്വമായിട്ട് സൂക്ഷിക്കണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മണ്ണൊന്ന് പരിശോധിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ അമ്ലത ഇതിനൊരു വലിയൊരു കാരണമാണെന്നുള്ളത് കൊണ്ട്
1: തന്നെ
0: അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കണം. പിന്നെ നീർവാർച്ച, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നീർവാർച്ച കുറവുണ്ട്, അപ്പൊ അത് നന്നായിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ മണ്ണിന്റെ അമ്ലത നല്ലതായിട്ട്, മണ്ണിന്റെ അമ്ലത ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫോസ്ഫോ ജിപ്സം അല്ലെങ്കിൽ കുമ്മായം അത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കപ്പയുടെ നടുന്നതിന് ഏകദേശം 1-2 ആഴ്ച മുമ്പ് വേണം. 1 ഹെക്ടറിന് 1.5 ടൺ എന്നുള്ള കണക്കിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെയാണെങ്കിൽ പറഞ്ഞ പോലെ വളപ്രയോഗം, അത് ശരിക്കും സന്തുലിതമായിട്ടുള്ള വളപ്രയോഗം വേണം. കുമിളായതുകൊണ്ട് തന്നെ മിത്ര കുമിളുകളൊക്കെ വളർന്നു വരണമെങ്കിൽ നന്നായിട്ട് അവിടെ ജൈവ അവശിഷ്ടം ഉണ്ടായിരിക്കണം. വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ട്രൈക്കോഡർമ. ട്രൈക്കോഡർമ വളരെ നന്നായിട്ട് ഈ രോഗത്തെ പ്രതിരോധിക്കുന്നുവെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ട്രൈക്കോഡർമയാണെങ്കിലും അത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാവർക്കും സമ്പുഷ്ടമാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇങ്ങനെ പറയുകയാണ്, 1 കിലോ ട്രൈക്കോഡർമ ഉണ്ടെങ്കിൽ നമുക്കത് വേപ്പിൻ പിണ്ണാക്കും കാലിവെള്ളവും കൂടെ ചേർത്ത് 100 കിലോ ആയിട്ട് അങ്ങനെ വർദ്ധിപ്പിച്ചതാണെങ്കിൽ 50 ഗ്രാം ഒരു കപ്പയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നടാനായിട്ട് ഉപയോഗിക്കുന്നത് രോഗമുള്ള

0: ഉണ്ടാക്കാനുള്ള എല്ലാം കണക്കാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ കാലിവളങ്ങളോ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇനി മുതൽ ഈ ട്രൈക്കോഡർമ സ്യൂഡോമോണസ് ബാസിലസ് അങ്ങനെയുള്ള മിത്ര കുമിളുകളോ മിത്ര ബാക്ടീരിയകളോ ഇട്ട് സമ്പുഷ്ടമാക്കിയതിനു ശേഷം നടുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് ഈ രോഗത്തിനെയൊക്കെ
1: പ്രതിരോധിക്കാൻ പറ്റും.
0: പിന്നെ ഇനി ചേനയിലും ഇതുപോലെയാണ്. ചേനയൊക്കെ സാധാരണഗതിയിൽ വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. നേരത്തെ കടചീലുണ്ട്. കടചീൽ പ്രത്യേകിച്ചും ഈ മഴ കഴിഞ്ഞ് വെയിലാവുമ്പോഴത്തേക്ക് വരും. നമ്മൾ ഓരോ പ്രത്യേകിച്ചും കള പറിച്ച് കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. ഇപ്പോഴും മൂന്നാല് വർഷമായിട്ട് കടചീലിൻ്റെ ആണെങ്കിലും അളവ് കൂടുതലാണ്. രണ്ടാമതായിട്ട് ഇല മഞ്ഞളിച്ച് അഴുകി പോവുക അല്ലെങ്കിൽ ഉണങ്ങിപ്പോവുക ഈ വർഷം പ്രത്യേകിച്ചും ഒരുപാട് കർഷകരത് പറയുന്നുണ്ട്. അതിനകത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ഫ്യൂസേറിയും കൊൽറ്റോട്രിക്കും എല്ലാം കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ട് ഉള്ള
1: കുമിളുകൾ
0: എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അത് മാത്രമല്ല, ഈ നമ്മുടെ കിഴങ്ങ് വിളകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്ക രോഗങ്ങളും അല്ലെങ്കിൽ കീടങ്ങളും കൃഷിയിടത്തിലുണ്ടായിരുന്നാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും പോവും, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വരും. അതേ സാധനം തന്നെയാണല്ലോ നടുന്നത്.
1: അതെയാണ്.
0: അപ്പൊ ചേനയിലും ഈ ഫ്യൂസേറിയ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഉള്ളത് കാരണം വീണ്ടും അത് വരുന്നുണ്ട്. മീലിമുട്ടയൊക്കെ 2008-2009 ആയപ്പോഴാണ് നമുക്കൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഈ മീലിമുട്ടകൾ എന്തെന്ന് വെച്ചാൽ അത് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടിയുടെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ മുകൾ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ തണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നതിനോടൊപ്പം അതിനകത്ത് മുട്ടുകൾ തമ്മിലുള്ള അകലം അത് വളരെ കുറഞ്ഞായിരിക്കും. കുറഞ്ഞ് ഇലകളും എല്ലാം കുറച്ച് ഇങ്ങനെ തിക്കി തിരങ്ങിയിട്ട് ഒരു നമ്മുടെ സാധാരണ വാഴയുടെ രോഗമുണ്ടല്ലോ എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന അതുമാതിരി
1: തന്നെ
0: ബഞ്ച് മാതിരി ഇരിക്കുന്ന പോലെ മീലിബഗ് വന്നു കഴിഞ്ഞാൽ കാണും. പക്ഷെ വെള്ള കളറിൽ കാണുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും ആദ്യമൊക്കെയാണ് വരുന്നതെങ്കിൽ കപ്പത്തണ്ട് ആകെ പടെ ഉണങ്ങിപ്പോവും. അതുപോലെ തന്നെ വേണം ശൽക്കപ്രാണികളുടെ. ശൽക്കപ്രാണികളൊക്കെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ കപ്പത്തണ്ട് ഇപ്പം നമ്മൾ നടാനായിട്ട് കൊണ്ട് എവിടെയെങ്കിലും ചാരി വെച്ചിരിക്കുന്ന സമയത്തേ വരുമെന്നുള്ളൂ. രണ്ട് തരം ശൽക്കപ്രാണികളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഫീൽഡിലും വരും. അത് വളരെ മൃദുവായിട്ടുള്ള ശൽക്കപ്രാണികളാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ അതാണെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഈ കപ്പയുടെ കടഭാഗത്ത് ഏകദേശം മാവ് വാരി പൂശിയ പോലെ വെള്ള കളറിൽ കാണും. അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ശൽക്കക്കിടങ്ങളാണുള്ളത്. അത് അങ്ങനെയാകുമ്പോഴും അത് നീരൂറ്റി കുടിച്ചിട്ട് കപ്പയുടെ തണ്ട ഉണങ്ങിപ്പോയി കഴിയും. അപ്പൊ ഇതിന് രണ്ടിനും ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള ജൈവ കീടനാശിനികളായ ശ്രേയ നന്മ ഇവ ഉപയോഗിക്കുന്നതാണ്. ഇതിന് ആദ്യം ഇതിനൊരു ഒരു കോട്ടിംഗ് അല്ലെങ്കിൽ കവറിങ് പോലും ഉള്ളത് കൊണ്ട് ശ്രേയ 10 mL/L എന്നുള്ള കണക്കിന് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നന്മ 10 mL/L എന്നുള്ള വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് പക്ഷേ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, വീണ്ടും കീടങ്ങളുടെ കാഠിന്യമനുസരിച്ച് വീണ്ടും ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം, വേപ്പെണ്ണ 10 mL, സോപ്പ് മിശ്രിതം 5 mL എന്ന രീതിയിൽ 1 L. ഇത് നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി കുലുക്കി രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാല് രൂപത്തിൽ വന്നതിന് ശേഷം വേണം സ്പ്രേ ചെയ്യാൻ. അല്ലെങ്കിൽ പലപ്പോഴും ചെടികളിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉണങ്ങിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, ടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. ഇനി അതല്ല ഭയങ്കരമായിട്ട് കാഠിന്യമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കീടനാശിനി ഉപയോഗിക്കേണ്ടി വരും. ഇമിഡാക്ലോപ്പിഡ് എന്നുള്ള കീടനാശിനി 6 mL/L എന്നുള്ള കണക്കിന് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പം പ്രത്യേകിച്ചും ഈ ഒരു വർഷം കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കീടം എന്ന് പറയുന്നത് എട്ടുകാല് ചെല്ലുകളുടെ വളരെ കൂടുതലുള്ള ആക്രമണമാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് 2-3 വർഷമായിട്ട് കേരളത്തിൽ അതൊരു പ്രശ്നമാണ്. ആ ഒരു വരണ്ട കാലാവസ്ഥ വരുമ്പോൾ ഇതെന്തോ ചെയ്യുന്ന വെച്ചാൽ ചെടിയുടെ ഇലയുടെ മുകൾ ഭാഗത്തും കാണാം, കീഴ്ഭാഗത്തും കാണാം. ഇല ഞരമ്പുകളുടെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നീര് ഊറ്റി കുടിച്ചു കഴിഞ്ഞ് ഒരു മഞ്ഞ കളറായി, പിന്നെ ബ്രൗൺ കളറായി, ഇലയുടെ എല്ലാ സത്തും പോയി കഴിഞ്ഞ് കുറച്ചൊരു തുകൽ പോലെയായി, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. തുരുമ്പ് പോലെ പിടിച്ച് പല കർഷകരും പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഇല തുരുമ്പിച്ച് പോയി എന്നങ്ങനെ പറയുന്നത് അതുപോലെ ആയിട്ടാണ് പോകുന്നത്. ഈ എട്ടുകാലി ചെല്ലുകളാണെങ്കിൽ ഏകദേശം എല്ലാ സമയത്തും തന്നെ കാണുമെങ്കിലും വളരെ കുറച്ച്, ഈ സമയത്ത് മാത്രമേ ഇത് കൂടുതലായിട്ട് നമുക്ക് ശല്യപ്പെടുത്തുള്ളൂ. കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് 1 g/L വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം സാധാരണ വെള്ളവും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇനി ഒരു മീഡിയമായിട്ട്, അതായത് ഇടയ്ക്കുള്ള ഒരു അത്രയും കൂടുതലൊക്കെ ഉള്ളെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം. ഇനി ആദ്യ കാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മുകളിലെത്ത ഏറ്റവും മുകളിലത്തെ ഇലകളിലൊക്കെ നോക്കുമ്പോൾ പോലും ഒരു ചെറിയ ഒരു ചിലന്തി വല പോലെ ഒരു ഇത് കാണുകയാണെങ്കിൽ അതിനർത്ഥം കൂടുതലുണ്ട്. പോരാത്തതിന് വേണമെങ്കിൽ നമ്മളൊരു വെള്ള പേപ്പർ വെച്ച് ഇല 1-2 വർഷം ടാപ്പ് ചെയ്ത്

0: നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ചെറിയ ചെറിയ ഇതിനെ കാണാം, ഒരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അർത്ഥം വളരെ കൂടുതലാണെന്നുള്ള. അതിന് ആ സമയത്ത് നമ്മൾ എന്തുവാണേലും നമ്മൾ കീടനാശിനിയിലോട്ട് പോകേണ്ടി വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്പൈറോമെസിഫൻ എന്ന് പറയുന്നതാണ്, 1 മില്ലി 1 ലിറ്റർ അല്ലെങ്കിൽ 10 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി കൊടുക്കണം. ഈ വർഷം ഇതെല്ലാം ഈ 3 മില്ലിമുട്ടയാണെങ്കിലും ചെൽക്കപ്രാണിയാണെങ്കിലും എട്ടുകാലി ചെള്ളാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം ഈ മാറിയ കാലാവസ്ഥയിൽ. പണ്ട് ഇല്ലാതിരുന്ന പല പുതിയ രോഗങ്ങളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം ആക്രമിച്ചുകൊണ്ടിരുന്ന പലതും ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്.
1: പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ മരച്ചീനിലും ചേനയിലും ഈ ചീയൽ രോഗം എന്തായാലും ഒരു പ്രധാന പ്രശ്നം കർഷകർ ഇപ്പം നേരിടുന്നുണ്ട്. അപ്പം നീർവാഴ്ചയും പിന്നെ അതേമാതിരി ശുചിത്വം ഒക്കെ പാലിച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ നമുക്ക്
0: പ്രധാനമായിട്ടും അമ്ലതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നീർവാർച്ചയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, പിന്നെ ഈ വളപ്രയോഗം. പ്രത്യേകിച്ചും പല സ്ഥലത്തും വളപ്രയോഗമായിട്ട് ചെയ്തു നോക്കിയപ്പോഴും മനസ്സിലായത് ഈ നൈട്രജൻ കൂടുതലായിട്ടുണ്ടെങ്കിലും രോഗം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും നൈട്രജൻ കൂടുതലായിരിക്കും എങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം ബോറോണൊക്കെ വളരെ ആവശ്യത്തിനും കുറവുമായിരിക്കും. അപ്പം ആ വളപ്രയോഗത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ നടീൽ വസ്തു ശരിക്കും എടുക്കുമ്പോൾ അതീവമായിട്ടുള്ള ശ്രദ്ധ വേണം. ഇത് ഒരു രോഗം വേറെ ഏതും നമ്മുടെ ചെലവേറിയ മാർഗങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം.
1: ഡോക്ടർ വീണ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ കിഴങ്ങുവർഗ വിളകളിൽ പ്രധാനമായിട്ട് മരച്ചീനിയിലും ചേനയിലും നമ്മൾ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളും പിന്നെ മേഡം സൂചിപ്പിച്ച മാതിരി തന്നെ വരാൻ സാധ്യതയുള്ള കീടങ്ങളും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കിഴങ്ങുവർഗ വിളകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതേക്കുറിച്ച് നമ്മോട് വിശദമായി പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ എസ് എസ് വീണയാണ്. ഡോക്ടർ എസ് എസ് വീണയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ വീണയുടെ ഫോൺ നമ്പർ പറയാം, 9447536500.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്ത വ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷികോൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ ഇനി പറയുന്നു. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 27,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. തൊണ്ടോടുകൂടിയ നാളികേരത്തിന് 1,000 22,500 മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്ത നാളികേരത്തിന് 21,000 മുതൽ 32,500 രൂപ വരെയുമാണ് വില. കുരുമുളകിന് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,500 രൂപ വരെയും കാപ്പിക്കുരുവിന് ക്വിന്റലിന് 36,500 രൂപ വരെയുമാണ് വില. പച്ച നേന്ത്രക്കായ്ക്ക് ക്വിന്റലിന് 3,700 മുതൽ 18,000 രൂപ വരെയും പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപയാണ്. കൂടാതെ പൈനാപ്പിളിന് ക്വിന്റലിന് 4,500 മുതൽ 5,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. മെയ് മാസത്തിൽ നട്ട തെങ്ങിൻ തൈകൾക്ക് ഈ മാസം വളം ചേർക്കാം. ഓരോ ചുവട്ടിലും ഒരു കുട്ട ഉണക്കിപ്പൊടിച്ച ചാണകം ഇട്ടുകൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് തെങ്ങിന്റെ കൂട്ടുവളം 250 ഗ്രാം ചുറ്റും വിതറി കൊത്തിച്ചേർക്കണം. കുഴിക്ക് ചുറ്റും വരമ്പ് ബലപ്പെടുത്തി ഒഴുക്കുവെള്ളം പ്രവേശിക്കുന്നത് തടയണം. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളണം. കായ്ക്കുന്ന തെങ്ങുകളുടെ ഓലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപ്പാദനം കൂട്ടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മാഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷെ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ.

0: ായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: ഇനി കാർഷിക കുറിപ്പ്.
3: ആർബസ്കുലർ മൈക്കോറൈസ. വിളകൾക്ക് നല്ല വളർച്ച ലഭിക്കണമെങ്കിൽ നല്ല മണ്ണും വെള്ളവും വളവും ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മണ്ണിനടിയിൽ ജീവിക്കുന്ന ചില സൂക്ഷ്മജീവികൾ ചെടികളുടെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്യുന്നുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ഒരു ഗുണകരമായ കുമിളാണ് ആർബസ്കുലർ മൈക്കോറൈസ, ചുരുക്കത്തിൽ AM എന്ന് പറയും. ആർബസ്കുലർ മൈക്കോറൈസ സ്വാഭാവിക ഗുണകര കുമിളാണ്. ഇത് ചെടിയുടെ വേരുകളുമായി ചേർന്ന് ജീവിക്കുന്നു. ചെടി പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഈ കുമിളിന് നൽകുന്നു. പകരമായി കുമിൾ മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും കൂടുതൽ കാര്യക്ഷമമായി വലിച്ചെടുത്ത് ചെടിക്ക് ലഭ്യമാക്കുന്നു. ഇങ്ങനെ ഇരുവരും പരസ്പരം പ്രയോജനം നേടുന്ന ബന്ധത്തെയാണ് സഹജീവനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെടികൾക്ക് അത്യാവശ്യമായ ഫോസ്ഫറസ് എന്ന മൂലകത്തെ മണ്ണിൽ നിന്ന് ആഗിരണം ചെയ്യാൻ ആർബസ്കുലർ മൈക്കോറൈസ വളരെ സഹായകമാണ്. കൂടാതെ സിങ്ക്, ചെമ്പ് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങളും കൂടുതൽ ലഭ്യമാക്കുന്നു. ചെടിയുടെ വേരുകളേക്കാൾ വളരെ ദൂരം വരെ പടരുന്ന കുമിളിന്റെ നാരുകൾ മണ്ണിലെ പോഷകങ്ങൾ ശേഖരിച്ച് ചെടിയിലേക്ക് എത്തിക്കുന്നു. കേരള കാർഷിക സർവകലാശാല, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, അംഗീകൃത കാർഷിക ഇൻപുട്ട് വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആർബസ്കുലർ മൈക്കോറൈസ ഇൻകുലം ലഭിക്കും. തൈകൾ തയ്യാറാക്കുമ്പോൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ഇത് കലർത്താം. പറിച്ചു നടന്ന സമയത്ത് കുഴിയിൽ വേരിനോട് ചേർത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. തെങ്ങ്, കമുക്, കുരുമുളക്, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയ സ്ഥിര വിളകളിൽ ചെടിയുടെ ഫീഡർ റൂട്ടുകളുടെ സമീപത്ത് മണ്ണിനടിയിലിട്ടാൽ മികച്ച ഫലം ലഭിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ആർബസ്കുലർ മൈക്കോറൈസ വേരുകളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരണം. മണ്ണിന് മുകളിൽ വെറുതെ വിതറിയാൽ വേണ്ടത്ര ഫലം ലഭിക്കില്ല. ഇനി കൂടുതൽ ഫലം ലഭിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാം. തൈ നടുന്ന സമയത്ത് തന്നെ ആർബസ്കുലർ മൈക്കോറൈസ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിച്ച ശേഷം മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം. അമിതമായി ഫോസ്ഫറസ് വളം നൽകുന്നത് ആർബസ്കുലർ മൈക്കോറൈസയുടെ പ്രവർത്തനം കുറയ്ക്കും. അതുപോലെ വേരിന്റെ ഭാഗത്ത് ആവശ്യമില്ലാതെ കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. ജൈവവളങ്ങൾ, കമ്പോസ്റ്റ്, നന്നായി അഴുകിയ ചാണകവളം എന്നിവ ചേർക്കുന്നത് ആർബസ്കുലർ മൈക്കോറൈസയുടെ വളർച്ചയ്ക്ക് അനുകൂലമാണ്.
2: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പശുക്കളുടെ കിടാവുകൾക്ക് ജനിച്ചയുടൻ എത്ര സമയത്തിനുള്ളിൽ എത്ര അളവിൽ കൊളസ്ട്രം അഥവാ ആദ്യപാൽ നൽകണം? ഉത്തരം, കിടാവ് ജനിച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യവും വളർച്ചയും ഭാവിയിലെ ഉൽപാദനക്ഷമതയും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൊളസ്ട്രം അഥവാ ആദ്യപാൽ. ഇത് ശരിയായ അളവിലും ശരിയായ സമയത്തും നൽകണം. ആദ്യ 12 മണിക്കൂറിനുള്ളിൽ കിടാവിന് ശരീരഭാരത്തിന്റെ 15% വരെ കൊളസ്ട്രം ലഭിച്ചിരിക്കണം. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസനക്ഷേമ വകുപ്പും നബാർഡും സംയുക്തമായി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൈത്താങ്ങായി AIF സംസ്ഥാനതല

0: കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 കോഴിക്കോട് കോവൂർ പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാർഷിക മേഖലയെ മൂല്യവർദ്ധിതവും വരുമാന വർദ്ധനവുമുള്ള സംരംഭ മേഖലയാക്കി മാറ്റുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF പദ്ധതിയെക്കുറിച്ച് കർഷകർക്കും സംരംഭകർക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവബോധം നൽകുന്നതിനായിട്ടാണ് കൃഷിവകുപ്പ് സംസ്ഥാനതല AIF കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കാർഷിക വികസനത്തിനായി പുതിയ നിക്ഷേപ സാധ്യതകൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, ഗ്രേഡിംഗ്, പാക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, പ്രാഥമിക സംസ്കരണം, ഫുഡ് പ്രോസസിംഗ്, അഗ്രി ലോജിസ്റ്റിക്സ് തുടങ്ങി കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിനാവശ്യമായ പദ്ധതികൾക്ക് AIF വഴി ആകർഷകമായ വായ്പയും പലിശ സബ്സിഡിയും ലഭ്യമാക്കുന്നു. കർഷകർ, കാർഷിക അല്ലെങ്കിൽ കൃഷി സംരംഭകർ, FPOകൾ, കാർഷിക ഇൻപുട്ട് ഡീലർമാർ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, SHGകൾ, കാർഷിക ധനസഹായം അല്ലെങ്കിൽ സർക്കാർ പദ്ധതികൾ തേടുന്നവർ എന്നിവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9188014503 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കർഷക ദിനത്തോടനുബന്ധിച്ച് വർക്കല ചെമ്മരുത്തി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചെമ്മരുത്തി കൃഷിഭവൻ പരിധിയിലെ മികവുറ്റ കർഷകരെ ആദരിക്കുന്നു. കർഷകർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഓഗസ്റ്റ് 10 വൈകുന്നേരം 5 മുമ്പായി ചെമ്മരുത്തി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470188 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 അവസരം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9567804551 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കൂവപ്പടി കൃഷിഭവന്റെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. നെൽ കർഷകർ, കർഷക സമ്മിശ്ര കൃഷി കർഷകൻ, കർഷക വനിതാ കർഷക, SC ST കർഷകൻ അല്ലെങ്കിൽ കർഷക, ജൈവ കർഷകൻ, യുവ കർഷകൻ, മുതിർന്ന കർഷകൻ അതായത് 70 മുകളിൽ, കർഷക തൊഴിലാളി, സ്കൂൾ വിദ്യാർത്ഥി കർഷകൻ, തേനീച്ച കർഷകൻ, പാട്ടകൃഷി ചെയ്യുന്ന കർഷകൻ, കൂൺ കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ ആദരിക്കും. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വാർഡ് അംഗത്തിന്റെ ശുപാർശ കത്ത് എന്നിവ സഹിതം ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 കൂവപ്പടി കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. കൊച്ചി കോർപ്പറേഷന്റെ കർഷക ദിനാചരണം ഓഗസ്റ്റ് 17 കോർപ്പറേഷൻ മുഖ്യാലയത്തിൽ നടത്തും. അതോടൊപ്പം കർഷകരെ ആദരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച വനിതാ കർഷക, മികച്ച വിദ്യാർത്ഥി കർഷകൻ, മികച്ച SC ST കർഷകൻ, മികച്ച ജൈവ കർഷകൻ, മികച്ച മുതിർന്ന വിഭാഗത്തിലുള്ള കർഷകൻ എന്നീ വിഭാഗങ്ങളിലെ കർഷകരെ ആദരിക്കും. അപേക്ഷകൾ ഓഗസ്റ്റ് 10 5 മുമ്പായി വൈറ്റില കൃഷിഭവനിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383471169 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,900 രൂപ, ആലപ്പുഴ 25,300, ചെങ്ങന്നൂർ 27,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 17,000 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 23,000, അടൂർ 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 21,000, ചെങ്ങന്നൂർ 25,000. ഉഴുന്ന പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,500 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400, കട്ടപ്പന 3,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000 രൂപ, പുനലൂർ 27,000 രൂപ. കോഴിമുട്ട 100 കൊല്ലം 590, പുനലൂർ 580 രൂപ, അടൂർ 700 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിടുന്ന ഗോബർദ്ധൻ പദ്ധതി.

0: പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽ നിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഊർജോത്പാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: कंप्रेस्ड बायोगैस सीबीजी इसका प्रोडक्शन एक डेकेड के अंदर 10 गुना बढ़ाने का टारगेट, करीब 5 MMSCMD प्रोडक्शन के लेवल तक पहुंचाने का इसमें टारगेट लिया गया है. अगर इसको हम एनवायरमेंटल पॉइंट से देखें तो दिस विल सेव अबाउट 40 मिलियन टन्स ऑफ कार्बन डाइऑक्साइड एमिशन. करीब 75,000 करोड़ रुपीज नेशनल GDP को एड होगा और अबाउट 1.5 लाख जॉब्स विल बी क्रिएटेड बाय दिस प्रोग्राम.
0: അസമിലെ NH-15 ഗുവാഹത്തി തേജ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ നാലുവരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. എൽ നിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് വൈദ്യുതി ആവശ്യകതയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി. സിറ്റിസൺ സോൾജിയർ എന്ന സങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ടെറിട്ടോറിയൽ ആർമിയെ ശക്തിപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്ത വേളകളിലടക്കം സേന നൽകുന്ന നിർണായക സേവനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്ത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പദ്ധതിയിലൂടെ നിലവിൽ രാജ്യത്ത് 19 ലക്ഷം കുടുംബങ്ങൾക്ക് പണം അടയ്ക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി.
2: When it comes to the renewable energy, there are a lot of things we have achieved in last few years. From 2.66 gigawatt in 2014, we have reached 300 gigawatt today. That itself speaks the volume. 123 gigawatt mein grid pura explode ho jata tha. Now we are able to manage almost 280 to 290 gigawatt peak demand.
0: വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. രാത്രി യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഓറഞ്ച്, വ്യത്യാസമില്ലാതെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. കട്ടപ്പന ലെബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണെങ്കിലും വൻ അപകടം ഒഴിവായി. എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർത്താനിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2351 അടിയും മുല്ലപ്പെരിയാറിലേത് 120 അടിയും പിന്നിട്ടു.
0: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ തെഹർക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച് അഭിപ്രായമറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘടനകൾക്കും ഹർജിക്കാർക്കും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആർധേ എന്നിവരുടെ ബെഞ്ച് ഈ മാസം 19-ന് ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ജോയിന്റ് എൻട്രൻസ് പരീക്ഷാ മാതൃകയിൽ ഒറ്റഘട്ടമായോ രണ്ടുഘട്ടമായോ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ, ശ്രവ്യ, സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഡെറാഡൂൺ, ചാമോലി, ബാഗേശ്വർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യയിലെ ബാഷ്കോർട്ടോസ്താൻ, യാരോസ്ലാവ് മേഖലകളിലെ എണ്ണശുദ്ധീകരണശാലകൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് യാരോസ്ലാവ് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണം ചെറുത്തതായും 605 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽനിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി. യുവവാണി.
5: നമസ്കാരം, യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ആദ്യം നിവേദ ആർ എസ് അവതരിപ്പിക്കുന്ന വീണവാദനം.

0: നിങ്ങൾ കേട്ടത് നിവേദ അവതരിപ്പിച്ച വീണവാദനം.
1: ശരണ്യ ആർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം.

0: ശരണ്യാർ ചന്ദ്രൻ അവതരിപ്പിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഇനി ഒരു ഗസൽ കേൾക്കാം. ആജ് ജാനേ കി സിത്നാ കരോ. ഫയാസ് ഹഷ്മി എഴുതിയ ഈ ഗസൽ ആരംഭിക്കുന്നത് അപർണ എസ്.

0: അപർണ എസ് ആലപിച്ച ഗസലാണ് ഇതുവരെ കേട്ടത്. കീബോർഡ് അഭ്യക്ഷ് എസ്, പുല്ലാങ്കുഴൽ ശ്രീറാം, തബല ബാലുകൃഷ്ണൻ.
1: ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
0: യുവവാണി സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. 1983 എന്ന ചിത്രത്തിനു വേണ്ടി നിവാസ്, അലീറ്റ ഡെനീസ് എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ഈ കലാരൂപത്തിന് ശരിക്കും പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചതും ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ചിത്രത്തിൽ നിന്നാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

0: അല്പസമയത്തിനുള്ളിൽ ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ.
1: This is Akashvani, a review of today's parliament proceedings read by Renuka. First from the Rajya Sabha, writer is Sanjeev Chopra of PTI. The Rajya Sabha today passed the Appropriation No. 3 Bill 2026, which authorizes the withdrawal of funds from the Consolidated Fund of India to cover excess expenditure of around 54,067 crore rupees incurred on certain services during the financial year ending on March 31, 2023. The bill was cleared with a voice vote by the Upper House after a brief discussion and returned to the Lok Sabha. Lok Sabha has already passed this bill on Tuesday. This completed the parliamentary process for passing the money bill. Replying to the debate on the bill, Finance Minister Nirmala Sitharaman said this is the demand for excess grant for expenditure undertaken in the financial year of 2022-23 on just two accounts. Explaining further on the demands, the Finance Minister said one excess demand arises from a particular court order that was on the Railway Ministry for 196.44 crore rupees. The second demand pertains to a larger amount of 53,871 crore rupees for repayment of the debt. Finance Minister said the nature of debt receipts is against the issuance of securities and therefore has no fiscal impact. Responding to the remarks made by a member representing Jammu and Kashmir J&K, the minister said the centre will ensure that the people of J&K are supported and taken care of because we are all part of one country. Highlighting two things of very big significance that the government has done for the J&K, she said it was because the government strongly believes that abrogation of Article 370 also proves that J&K is an integral part of India, inclusive of those which are occupied by Pakistan illegally. She said that the entire salary and pension of J&K police, which is approximately 13,000 crore rupees, is being met by the government of India on an annual basis. The minister said that the union government has also helped restructure the entire debt of the union territory of J&K. Sitharaman informed the house that we paid back the entire debt of Ladakh and after having taken care of readjusting and restructured debt of Jammu and Kashmir. Also, for the financial year of 2024-25 and 25-26, an additional amount of 5,000 crore rupees each year has been given over and above the revised estimates of their budgets, just to make sure the urgent requirements of the J&K administration are met and it is not left without supporting them. The Finance Minister pointed out that around 1,350 crore rupees has been given since 2021-22 to support hydel power projects of J&K. Besides, over 5,166 crore rupees was given to it under special assistance. She recalled that after the abrogation of Article 370 in 2019, J&K was under central administration until such time as the elected government came to power. She said the union government took a very liberal view because it genuinely wanted to get the financial health of J&K in order before the elected government came to power. Earlier, the House witnessed several disruptions as opposition members created uproar and repeated their demand for a statement from Home Minister Amit Shah on the issue of police action against protesting students at Jantar Mantar in New Delhi. The House witnessed two adjournments in the pre-lunch session and one in the post-lunch session. When the appropriation bill was taken up after lunch hour and the Congress and some opposition members staged walkout from the House over their demand for the Home Minister's statement in the House. The Upper House saw the first adjournment within half an hour of beginning of the day's proceedings due to slogan shouting by the opposition members. Soon after the listed papers were tabled, the Chairman Radhakrishnan proceeded with the zero hour, but the Congress members demanded that the Leader of Opposition Mallikarjun Kharge be allowed to speak. The Congress and other opposition members started shouting slogans on various issues, even as the Chairman repeatedly asked them to return to their seats. As the Chair allowed Kharge to speak, the Treasury bench members objected to it, forcing the Chair to adjourn the proceedings till noon. When the House met at 12 noon and Chairman C.P. Radhakrishnan called for question hour, members of the opposition parties continued to raise slogans demanding the Home Minister's presence in the House. The Chair repeatedly asked the protesting members not to shout and that they would be given a chance to put forth their views. The chairman then called the leader of opposition to speak. Amid the objections by the Treasury bench, Kharge said, "It's my right what to speak, when to speak, how to speak." He said this after Parliamentary Affairs Minister Kiran Rijiju cited rules to say that a member cannot repeat the same thing every day. He was referring to Kharge's demand that the Home Minister should speak in the House. This led to heated exchange between the opposition and ruling party members. Then the chairman, C.P. Radhakrishnan, asked the Parliamentary Affairs Minister to echo the sentiments of the opposition to the Home Minister. He said, as a Parliamentary Affairs Minister, you can echo the sentiments of the opposition to the Home Minister. However, Rijiju objected to Kharge's demand, saying the member cannot dictate which minister should come and when. At this, the chairman once again requested Kiran Rijiju to apprise the Home Minister of the feelings of opposition. Amid the continuous protests, the chair continued with the question hour for some time, but it adjourned the proceedings till 2:15 p.m. When the House met at 2:15 p.m, it was again adjourned for half an hour. At 2:45 p.m, Deputy Chairman Harivansh took up the appropriation bill and asked members to speak. Some opposition members, including those of the Congress, staged a walkout. Later, while making his special mention, Janata Dal United Rajya Sabha member Sanjay Kumar Jha urged the government not to renew the 1996 Farakka Water Sharing Treaty with Bangladesh in its present form, which is expiring on 12th of December this year. He said that Bihar's long-term water security and developmental needs must be safeguarded before any fresh arrangement is finalised. And now, a review of proceedings in the Lok Sabha. Writer is Anjali Ojha of PTI. Proceedings of Lok Sabha were disrupted once again on Thursday amid opposition protests over police action against students and other issues. The House witnessed its first adjournment shortly after meeting at 11 a.m. and proceeding remained stalled yet as a bill was passed in the post-lunch session before being adjourned for the day. Soon after the House met at 11 a.m, the House marked the anniversary of the bombings at Hiroshima and Nagasaki. Members stood in silence to pay tribute to the victims. Thereafter, opposition members started shouting slogans and demanding the presence of Home Minister Amit Shah in the House over the police action against student protesters on 20th of July in New Delhi. Some members were also seen displaying placards. As the din continued, Speaker Om Birla reminded members that the question hour is an important part of parliamentary proceedings and lamented that it has not been allowed to function even once since beginning of the monsoon session on July the 20th. He also accused the protesting members of lowering the dignity of the House by shouting slogans and inappropriately displaying placards. Amid the continued uproar, the proceedings were adjourned till 2 p.m. When the House met again at 2 p.m, it passed the Taxation and Other Laws Amendment Bill without a debate due to persistent sloganeering by the opposition members over a number of issues, including alleged theft of donations at the Ram Temple in Ayodhya. After the passage of the bill, through which the government also amended the Payment and Settlement Systems Act 2007, the House was adjourned for the day. The bill proposes to attract more foreign capital, promote manufacturing of domestic electronic goods, and make it easier for foreign cloud companies to use Indian data centers by providing process certainty. The bill also proposes to remove the linkage between the Payment and Settlement Systems Act and the Income Tax Act and give a legal ground to the government to modify the zero MDR framework on UPI and RuPay card transactions. At present, banks and payment system providers cannot directly or indirectly charge users for payment made through UPI and RuPay debit cards. The bill proposes to allow the central government to decide through notification which electronic payment modes of transactions must remain free. The Taxation and Other Laws Amendment Bill 2026 replaces the June 5th ordinance that provided IT exemption to income from interest income and capital gains made by FPIs from investment in G-Secs. The bill proposes to make it easier for fund managers to relocate to India but cutting down on the list of conditions that these funds will have to satisfy to ensure that their global income does not get taxed in India. To encourage domestic manufacturing by giving policy certainty, the bill extends till 2040-41 the income tax exemption currently available to foreign companies that engage a contract manufacturer in India for producing electronic goods indigenously. Specified electronic items mentioned in the bill include mobile phones, laptops, personal computers, tablets, servers, and their key parts and accessories. To support component supply for electronic factories, the bill proposes IT exemption for 15 years till 2040-41 to foreign companies that store components in customs warehouses to further supply them to a contract manufacturer in India. The bill also removes the approval and notification requirements for foreign cloud companies that use Indian data centers. It also proposes that Indian data centers be run on a leased basis rather than only under direct ownership. According to the Ministry of Finance, the proposals in the bill share a single purpose of making India a more attractive and predictable place for global capital, manufacturing and business to come here and stay. When the chair called RSP member N.K. Premchandran to move a statutory resolution disapproving the ordinance, he did not speak. The bill was then put to vote and passed by a voice vote without a debate. This is the seventh bill presented in the Lok Sabha during the ongoing session and the fifth one to be passed without a debate. The House had discussed the bill to amend anti-paper leak law for 10 hours. A bill to make insult to national song Vande Mataram a punishable offence was discussed briefly, with just two members participating in the debate. Earlier in the day, Speaker Om Birla had adjourned the House till 2 p.m. soon after it met due to persistent sloganeering by opposition members. Today was the 14th day when the House, which started on July the 20th, could not complete the question hour. So far, the Lok Sabha has passed six bills during the ongoing session, but the question hour could not be taken up. In a written reply in the House, Housing and Urban Affairs Minister Manohar Lal stated that according to the 2011 census, over 9.38 lakh people in urban areas were homeless, while 17.4% of the urban population lived in slums. The minister said a technical group constituted by the ministry had estimated the urban housing shortage at 1.878 crore houses at the beginning of the 12th five-year plan in 2012, with the shortage being highest among the economically weaker sections and lower income groups who are the main beneficiaries under the Pradhan Mantri Awas Yojana Urban. The minister said the Pradhan Mantri Awas Yojana Urban, which was launched in 2015, provides all weather pakka houses with basic civic amenities to the eligible urban beneficiaries. He said that under this scheme, 111.48 lakh houses have been sanctioned, whereas another 16.20 lakh houses sanctioned under PMAY Urban 2.0, which has been launched in September 2024 with the objective to support 1 crore additional eligible beneficiaries over 5 years. He said the scheme follows a demand-driven approach, under which states and union territories assess housing demand and submit proposals. The minister added that more than 2 crore houses are expected to be sanctioned under the two phases of the scheme, exceeding the assessed urban housing demand reported by the states and union territories. In another written reply in the House, Minister of State for Petroleum and Natural Gas Suresh Gopi said 28 hydrocarbon discoveries have been notified across the country during the last 3 years. He said, newly discovered oil and natural gas fields undergo a series of technical and commercial evaluations before commercial production begins. These include appraisal drilling, reservoir studies, extended well testing, preparation of field development plans, obtaining statutory and environmental clearances, development drilling and installation of production facilities. The minister stated that the start of commercial production depends on the successful completion of these activities as well as the commercial viabilities of the discoveries. The minister said the government has introduced several policy measures to speed up exploration and production of oil and natural gas in the country, and the Union Cabinet has also approved the National Offshore Exploration Scheme under Samudra Manthan with a phase 1 outlay of over 84,000 crore rupees till 2030-31. In response to a question on Namami Gange, Minister of State for Jal Shakti Raj Bhushan Chaudhary said that under the Namami Gange mission, a sewage treatment capacity of 4,263 million litres per day has been created till June this year. Citing the Central Pollution Control Board's 2025 report on polluted river stretches, the minister said pollution levels in the main stem of the Ganga have improved in Uttarakhand and West Bengal, while partial improvement has been recorded in Uttar Pradesh. He added that biomonitoring carried out during 2024-25 found the biological water quality in the Ganga and its tributaries to be predominantly in the good to moderate category, indicating the river's ability to sustain aquatic life. The minister further stated that biodiversity conservation has been made an integral part of the Namami Gange program through scientific research, habitat restoration and species recovery. He said surveys covering about 7,680 kilometers of river stretches have documented over 3,000 crocodiles, and he said more than 2.05 crore fish seeds have been released into the Ganga and its tributaries. Meanwhile, replying to a questionnaire on impact of El Nino on hydropower, Minister of State of Power, Shripad Naik said the ministry has reviewed the likely impact. And that is the end of Parliament Review.
0: Aakashavani. Samayam 8 mani kazhinju 30 minute.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
4: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക
2: കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20 കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി. സമയം 8:34. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചിലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ്

0: വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം തൃശൂർ ചാവക്കാൽ വരെ ഫ്രീസർ സൌകര്യമില്ലാത്ത വാഹനത്തിൽ കൊണ്ടുപോവാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADM നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. സംഭവത്തിൽ വ്യാപകമായി വിമർശനം ഉയരുന്നതിനിടെയാണ് നടപടി. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ August 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം, ഉത്സവബത്ത, മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണം എന്നിവ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു. ഉത്സവബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുൻ വർഷത്തെപ്പോലെ ഇക്കുറിയും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കുള്ള ഉത്സവബത്ത സംബന്ധിച്ച തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത് കേരള ഹൈക്കോടതി. ഉടമയുടെ ഹർജിയിലാണ് നടപടി. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ബസുമായി കൂട്ടിയിടിച്ച കാറിലുണ്ടായിരുന്ന യുവതിയും സ്കൂട്ടർ യാത്രികയുമാണ് മരിച്ചത്. അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കുട്ടനാട് ഉൾപ്പെടെ കൃഷിനാശം സംഭവിച്ച ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം 9 സന്ദർശനം നടത്തും. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും. SC/ST വനിതാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സർക്കാർ ആശുപത്രികളിലെ ആശുപത്രി വികസന സൊസൈറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ ഉത്തരവായതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. ചരിത്രത്തിലാദ്യമായാണ് SC/ST വനിതാ പ്രതിനിധികളുടെ നിർബന്ധിത പ്രാതിനിധ്യം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിൽ ഉറപ്പാക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ലൈംഗികാതിക്രമ കേസിൽ തെഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കുമെന്നും സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഒരു ഗാനം കേൾക്കാം. ഡാ തടിയ എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദും ഷഹബാസ് അമനും പാടിയത്. രചന വേണുഗോപാൽ, സംഗീതം ബിജ്ബാൽ.

0: despite being included in PSC rank lists. The Bombay High Court today sentenced former Tehelka editor Tarun Tejpal to 10 years of rigorous imprisonment in the 2013 sexual assault case involving a former junior colleague. The court also imposed a fine of 10,21,000 rupees on him, which would be paid to the victim. A high-level meeting of BRICS industry and trade ministers began in Jaipur today under India's chairmanship. Union Commerce and Industry Minister Piyush Goyal is attending the meeting along with representatives of BRICS countries. Speaking to media at Jaipur Airport, Mr. Goyal said the meeting is significant ahead of the BRICS summit to be held in New Delhi in September under the chairmanship of Prime Minister Narendra Modi. Information and Broadcasting Secretary Chandra Kumar today announced that the BRICS Film Festival will be held alongside the International Film Festival of India in November this year. Mr. Kumar was speaking at the opening ceremony of the two-day BRICS Waves Bazaar in Mumbai. The event, being held under India's BRICS presidency, brings together over 500 delegates from BRICS members and partners from 21 countries with an aim to create stronger pathways for collaboration across sectors. Benchmark domestic equity indices ended in positive zone for the second straight session today. The Sensex gained 374 points to close at 78,955. The Nifty rose marginally by 11 points to settle at 24,636. The India Meteorological Department has forecast very heavy rainfall along with thunderstorms, gusty winds and lightning over Madhya Pradesh, Rajasthan, Kerala, Mahe, Odisha and coastal and south interior Karnataka tomorrow. Meanwhile, Delhi, Himachal Pradesh and West Madhya Pradesh are also likely to witness heavy rainfall tomorrow. On to sports. In badminton, India's Tanvi Sharma, Ashmita Chaliha and Rakshita Ramraj have progressed to the women's singles quarterfinals at the Korea Masters in Assam. Tanvi defeated compatriot Shreyansi Valishetty in the pre-quarterfinals. Ashmita beat home favourite Kim Min-ji, while Rakshita overpowered Japan's Manami Suizu. In the men's doubles pre-quarterfinals, the Indian duo of Prithvi Krishnamurti Roy and Krishna Prasad Garga advanced to the last eight, defeating a South Korean pair. And now, before we end the bulletin, the headlines once again. Union Cabinet approves Gobardhan scheme to boost clean energy and rural economy. Also gives nod to four-lane highway project between Guwahati and Tezpur to enhance connectivity in Assam. Lok Sabha clears legislation providing tax relief measures to support economy and boost foreign investment. Prime Minister Narendra Modi and his Israeli counterpart Benjamin Netanyahu reaffirm commitment to deepen bilateral ties. India successfully test fires medium-range Agni 4 ballistic missile in Odisha. Centre rejects claims of ethanol blending in aviation turbine fuel. Student protests over recruitment exam issues intensify in Jharkhand and Kerala. And in badminton, Tanvi Sharma, Ashmita Chaliha and Rakshita Ramraj enter women's singles quarterfinals at Korea Masters. That is all in the news at 9. Good night.
1: Samayam 9 mani kazhinja 15 minute. ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കാലങ്ങൾ. മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ ലക്ഷ്മിപ്രിയ ജെ എ.
2: എന്താണ് കാലം? കാലമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിൽ തെളിയുന്നത്? നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള എന്നാൽ കൃത്യമായി നിർവചിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് കാലം. ലളിതമായി പറഞ്ഞാൽ മാറ്റങ്ങളെ അളക്കാനുള്ള അളവുകോലാണ് കാലം. പ്രപഞ്ചത്തിലെ എല്ലാം എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. രാത്രിയും പകലും മാറുന്നു, ഋതുക്കൾ മാറുന്നു, നമ്മൾ വളരുന്നു. മാറ്റം പ്രകൃതിയുടെ നിയമമാണ് അല്ലേ? ഈ മാറ്റങ്ങളുടെ തുടർച്ചയെയാണ് നമ്മൾ ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നത്. വ്യാകരണത്തിൽ കാലം എന്ന സങ്കല്പം ഭാഷയുടെ ഘടനയിലും ആശയവിനിമയത്തിലും ഏറ്റവും അടിസ്ഥാനപരമായി

മായ പങ്കാണ് വഹിക്കുന്നത്. ക്രിയ എപ്പോഴാണ് നടന്നത് എന്ന് വ്യക്തമാക്കുകയാണ് വ്യാകരണത്തിൽ കാലത്തിൻ്റെ പ്രാഥമിക ചുമതല. വ്യാകരണപരമായി കാലത്തിനുള്ള പ്രസക്തിയെക്കുറിച്ച് നോക്കാം. സമയവും ക്രിയയും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കലാണ് ഇവിടെ. വ്യാകരണത്തിൽ ഒരു വാക്യത്തിൻ്റെ ജീവൻ ക്രിയയാണ്. ആ ക്രിയ നടന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. വാക്യഘടനയിലെ കൃത്യതയും ആശയവ്യക്തതയും ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കാലമാണ്. ഒരു സംഭവം നടന്നത് ഇന്നലെയാണോ, ഇന്നാണോ, നാളെയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കാലസൂചന സഹായിക്കുന്നു. കഥ പറച്ചിൽ, ചരിത്രാഖ്യാനം, ഭാവി പദ്ധതികൾ എന്നിവയിലെല്ലാം വ്യാകരണപരമായി കാലസൂചനയില്ലാതെ ആശയവിനിമയം അസാധ്യമാണ്. ചുരുക്കത്തിൽ, ഭാഷയിൽ ക്രിയയ്ക്ക് പൂർണ്ണത നൽകാനും സന്ദർഭത്തെയും സമയത്തെയും അക്ഷരങ്ങളിലേക്ക് ആവാഹിക്കുവാനും വ്യാകരണത്തിൽ കാലം അത്യാവശ്യമാണ്. പ്രത്യയങ്ങളിലൂടെയും ക്രിയാരൂപങ്ങളിലൂടെയും കാലത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നത് വഴിയാണ് വാക്യത്തിന് അർത്ഥവ്യാപ്തിയും വ്യക്തതയും കൈവരുന്നത്. ഇനി വ്യാകരണത്തിൽ കാലമെന്നാൽ എന്തെന്ന് വിശദമായി നോക്കാം. ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്ന സംവിധാനത്തെയാണ് കാലമെന്ന് പറയുന്നത്. ഓരോ ക്രിയയും അത് നടക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ക്രിയയും അത് നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു പ്രവൃത്തി എപ്പോഴാണ് നടന്നത് എന്ന് വ്യക്തമാക്കാൻ ക്രിയയുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളാണ് വ്യാകരണത്തിലെ കാലം. അതായത്, ഏതു കാലത്തിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് ആ വാക്യത്തിലെ ക്രിയയെ നോക്കിയാണ്. ആ വാക്യത്തിലെ ക്രിയയെ നോക്കിയാണ് ഏത് കാലത്തിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. മലയാളത്തിലെ കാലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലെയും സംസ്കൃതത്തിലെയും കാലത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇംഗ്ലീഷിൽ മൂന്ന് കാലങ്ങളാണ് ഉള്ളതെങ്കിലും ഓരോ കാലത്തിനെയും നാല് ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 12 ടെൻസ് ഫോംസ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതുപോലെ സംസ്കൃതത്തിലും പ്രധാനമായി മൂന്ന് കാലങ്ങൾ ഉണ്ടെങ്കിലും അതിൽ 10 ഉപവിഭാഗങ്ങളും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇംഗ്ലീഷിലെയും സംസ്കൃതത്തിലെയും കാലങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചത് അല്ലേ? നാം നമ്മുടെ ഭാഷയുടെ വ്യാകരണം പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലെയും സംസ്കൃതത്തിലെയും വ്യാകരണ നിയമങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയും അവയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് മലയാള വ്യാകരണത്തിൽ കാണുന്നത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും കാണുന്നത് പോലെയുള്ള കർശനമായ വ്യാകരണ നിയമങ്ങളോ സ്വതന്ത്രമായ പ്രത്യയ വിഭാഗങ്ങളോ മലയാളത്തിലെ കാലത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കാം. മൂന്ന് കാലങ്ങളാണ് മലയാളത്തിൽ ഉള്ളത്. അവ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇനി ഭൂതകാലത്തെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞു പോയ സമയത്ത് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലമെന്ന് നമുക്കറിയാം. എന്താണ് ഭൂതകാലം? കഴിഞ്ഞുപോയ സമയത്ത് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഒരു വാക്യം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കാലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വ്യാകരണപരമായി നാം നോക്കുമ്പോൾ ഓരോ കാലത്തിനും ഓരോ പ്രത്യേകം പ്രത്യയങ്ങൾ ഉണ്ട് എന്ന് കാണാം. ഓരോ കാലത്തിനും ഓരോ പ്രത്യേകം പ്രത്യയങ്ങൾ ഉണ്ട് എന്ന് കാണാം. ഭൂതകാല പ്രത്യയങ്ങൾ ഈ, ഉ എന്നിവയാണ്. ഈ പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ് ഭൂതകാല രൂപമുണ്ടാകുന്നത്. അപ്പോൾ ഭൂതകാല പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഈ, ഉ എന്നിവയാണ്. ഇവ ചേരുമ്പോഴാണ്, ഈ പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ് ഭൂതകാല രൂപം ഉണ്ടാകുന്നത്. ഉദാഹരണം, അരുൺ സ്കൂളിൽ പോയി. ഇവിടെ പോ എന്ന ക്രിയാധാതുവിനോട് ഈ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ പോയി എന്ന രൂപം വരുന്നു.

0: മറ്റൊരു ഉദാഹരണം, കുട്ടി പാൽ കുടിച്ചു. ഇവിടെ കുടി എന്ന ധാതുവിനോട് ഊ എന്ന പ്രത്യയം ചേരുമ്പോൾ കുടിച്ചു എന്ന ക്രിയ ലഭിക്കുന്നു. കൂടുതൽ ഉദാഹരണങ്ങൾ മനസ്സിൽ ഓർത്തു നോക്കൂ. ഇപ്പോൾ മഴക്കാലമല്ലേ, അത് വെച്ച് ഒന്ന് പറയാൻ ശ്രമിക്കൂ. മഴ പെയ്തു, മാനം തെളിഞ്ഞു, കുയിൽ പാടി, മയിൽ ആടി. ഇവിടെ പെയ്തു തെളിഞ്ഞു എന്നതിൽ ഊ ആണ് ഭൂതകാല പ്രത്യയം, പാടി ആടി എന്നതിൽ ഈ ആണ് പ്രത്യയം. അപ്പോ ഭൂതകാല പ്രത്യയങ്ങളെ കുറിച്ച് മനസ്സിലായല്ലോ. അടുത്തത് വർത്തമാനകാലത്തെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണയായി നടക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം. ഇതിൽ ക്രിയാധാതുവിനോടൊപ്പം ഉന്നു എന്ന പ്രത്യയം ചേർക്കുന്നു. അപ്പോ വർത്തമാനകാല പ്രത്യയം എന്ന് പറയുന്നത് എന്താണ്? ഉന്നു എന്നതാണ്. ഈ ഉന്നു എന്ന പ്രത്യയം ക്രിയാധാതുവിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് വർത്തമാനകാല രൂപം ഉണ്ടാക്കുന്നത്. ഉദാഹരണം, അനാമിക സ്കൂളിൽ പോകുന്നു, മഴ പെയ്യുന്നു, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, കാറ്റ് ശക്തിയായി വീശുന്നു. ഇവിടെ പോകുന്നു, പെയ്യുന്നു, പറക്കുന്നു, വീശുന്നു, ഇതിലെല്ലാം ഉന്നു എന്ന പ്രത്യയമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നാം മനസ്സിലാക്കുന്നു ഇത് വർത്തമാനകാല രൂപങ്ങളാണെന്ന്. അതുപോലെ തന്നെ സത്യമായിരിക്കുന്ന അഥവാ നിത്യമായിരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ പതിവ് ശീലങ്ങളും പറയാൻ നാം വർത്തമാനകാലത്തെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണം, സൂര്യൻ കിഴക്കുദിക്കുന്നു, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു, ഞാൻ ദിവസവും രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഇവിടെ സത്യമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതും ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതും, ഇതെല്ലാം നമ്മൾ ഏത് കാലരൂപത്തിലാണ് പറയുന്നത്? വർത്തമാനകാല രൂപത്തിലാണ് പറയുന്നത്. പിന്നെ ശീലങ്ങൾ, പതിവ് ശീലങ്ങൾ എന്തൊക്കെ? ഞാൻ ദിവസവും രാവിലെ 6 മണിക്ക് ഉണരുന്നു, ഇത് പതിവ് ശീലമാണ്. പതിവ് ശീലത്തെ കുറിക്കാൻ നമ്മൾ വർത്തമാനകാല പ്രത്യയത്തെയാണ് ആശ്രയിക്കുന്നത്. അടുത്തത് ഭാവികാലത്തെ കുറിച്ച് നോക്കാം. ഇനി നടക്കാനിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഭാവികാലം. ഇനി നടക്കാനിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ഭാവികാലം. ഇതിൽ ക്രിയാധാതുവിനോടൊപ്പം എന്ന പ്രത്യയം ചേർക്കുന്നു. അപ്പോൾ ഭാവികാല പ്രത്യയം എന്ന് പറയുന്നത് ആണ്. ഇത് ക്രിയാധാതുവിനോടൊപ്പം എന്ന പ്രത്യയം ചേർത്തുകൊണ്ട് നാം ഭാവികാല രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണം, മഴ പെയ്യും, അവൻ പാട്ട് പാടും, അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങും, ഞങ്ങൾ നാളെ വിനോദയാത്ര പോകും. ഇവിടെ പെയ്യും, പാടും, തുടങ്ങും, പോകും എന്നീ രൂപങ്ങളെല്ലാം എന്താണ്? ഭാവികാല രൂപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതെന്തുകൊണ്ടാണ്? ക്രിയയോടൊപ്പം എന്ന പ്രത്യയം ചേർന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ക്രിയയോടൊപ്പം എന്ന പ്രത്യയം ചേരുമ്പോഴാണ് ഭാവികാല രൂപം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കാലം 3 തരമുണ്ടെന്നും അവ ഭൂതം, ഭാവി, വർത്തമാനം എന്നിവയാണെന്നും നമ്മൾ പഠിച്ചു. പഠിച്ചു എന്ന വാക്ക് വേണ്ട, പകരം മനസ്സിലാക്കി എന്ന് മതി അല്ലേ. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പേ തന്നെ അറിയുമായിരുന്നില്ലേ? എങ്ങനെയാണ് നാം പഠിച്ചത്? അമ്മയുടെ മുലപ്പാലിനോടൊപ്പം നാം അറിയാതെ നമ്മിൽ അലിഞ്ഞു ചേരുന്നതാണ് നമ്മുടെ ഭാഷ. ആദ്യം വ്യാകരണ നിയമങ്ങൾ പഠിച്ചല്ല നമ്മുടെ മാതൃഭാഷ നാം സ്വായത്തമാക്കുന്നത്. നാം സംസാരിക്കുമ്പോൾ, എഴുതുമ്പോൾ സ്വാഭാവികമായി വ്യാകരണ നിയമങ്ങൾ ശരിയായി വരുന്നു. ഓരോ കാലങ്ങളിലും ഏതൊക്കെ പ്രത്യയങ്ങൾ ചേരുമെന്ന് തിരിച്ചറിയുക മാത്രമാണ് ഇപ്പോൾ നടന്നത്. കാലത്തെക്കുറിച്ചും കാലപ്രത്യയങ്ങളെക്കുറിച്ചും മനസ്സിൽ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു.
1: കാലങ്ങൾ, മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ ലക്ഷ്മിപ്രിയ ജെ എ. ഇനി അശ്വമേധം എന്ന മലയാള കവിത കേൾക്കാം. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി, സമയം 9:30. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. സ്പാനിഷ് മസാല എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്രേയാ ഘോഷാലും പാടിയത് കേൾക്കാം. രചന R. വേണുഗോപാൽ, സംഗീതം വിദ്യാസാഗർ.

ഇനി കേൾക്കാം ജൂൺ എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷും ആനി ഏമിയും പാടിയ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം നൽകിയത് ഇഫ്തി.

കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം.

ലാപ്ടോപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി അമൽ, സോണിയ എന്നിവർ പാടിയത് ഇപ്പോൾ കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം സാഹിത്യ പ്രമുഖൻ അവതരിപ്പിച്ചത്.
1: സ്നേഹത്തിന്റെ മാസ്മരിക ശക്തി എന്തെന്നു തിരിച്ചറിയാതെ വൈരാഗ്യബുദ്ധിയോടെ പ്രതിയോഗികളെ നേരിടുന്നവർ എത്ര ശക്തരാണെങ്കിലും അവർ പരാജയം നേരിടേണ്ടി വരും എന്നതാണ് അനുഭവങ്ങളിലൂടെ നാം പഠിച്ചിട്ടുള്ളത്. എല്ലാ മതദർശനങ്ങളുടെയും കേന്ദ്രഭാവം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആത്മദാനമാണ് പരമമായ ധർമ്മമെന്ന് പഠിപ്പിച്ച ശ്രേഷ്ഠരായ മുൻഗാമികളാണ് ഭാരതത്തിന്റെ പൈതൃക സമ്പത്തിനെ ഇത്രമേൽ പരിപോഷിപ്പിച്ചിട്ടുള്ളത്. വാങ്ങുന്നതിൽ മാത്രമല്ല കൊടുക്കുന്നതിലും നിർവൃതിയടയാൻ നമുക്ക് സാധിക്കണം. ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഒരു ഭാഗത്തിന്റെ പ്രതിപാദ്യം തന്നെ അതിന് തെളിവാണ്. സന്ധ്യാസമയത്ത് വിജനമായ രാജവീഥിക്കരികിൽ വിശന്നു തളർന്ന് അവശനായ ഒരു യാചകൻ കാത്തിരിക്കുന്നു. അന്നത്തെ അത്താഴത്തിനുള്ള അരിമണികൾ പോലും തന്റെ ഭിക്ഷാപാത്രത്തിൽ എത്തിയിട്ടില്ല. പ്രഭാതം മുതൽ ഭിക്ഷയാചിച്ചാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയുന്നില്ലല്ലോ എന്നോർത്തയാൾ സങ്കടപ്പെട്ടു. അപ്പോൾ അകലെ നിന്നൊരു രഥത്തിന്റെ കൊടിക്കൂറ പാറുന്നത് അയാൾ കാണുന്നു. ഒരു സ്വർണരഥം തന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അയാൾ പ്രതീക്ഷയോടെ ഇരു കൈകളും രഥത്തിനു നേരെ നീട്ടി ആദരവോടെ നിന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കു വിപരീതമായി രഥത്തിനുള്ളിലിരുന്ന ചക്രവർത്തി തുല്യനായ ആൾ കൈക്കുമ്പിൾ നീട്ടി യാചകനോട് അപേക്ഷിച്ചു. എനിക്കെന്തെങ്കിലും തരൂ. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും ആ രാജകീയമായ തമാശയിൽ അമ്പരന്നുപോയ യാചകൻ ഉള്ളിലൂറി വന്ന ചിരിയോടെ തന്റെ സഞ്ചിയിൽ നിന്നൊരു ധാന്യമണിയെടുത്ത് പൂപോല മൃദുലമായ രാജാവിന്റെ കൈവെള്ളിയിലേക്ക് വെച്ചുകൊടുത്തു. രാജാവ് നന്ദിയോടെ അയാളെ നോക്കി മന്ദഹസിച്ചതിനു ശേഷം പൂർവാധികം വേഗത്തിൽ മുന്നോട്ടു പോയി. ഒരു മായക്കാഴ്ച പോലെ അത് നോക്കി അത്ഭുതസ്തബ്ധനായി അയാൾ നിന്നു. യാചിക്കുന്ന രാജാവിനെ അയാൾ ആദ്യമായി കാണുകയായിരുന്നു. പിന്നീട് തന്റെ കുടിലിനുള്ളിൽ ചെന്ന് സഞ്ചിക്കുള്ളിലെ അവശേഷിച്ച ധാന്യമണികൾ മുറത്തിലേക്ക് കുടഞ്ഞിടുമ്പോൾ അതിലൊരു സ്വർണധാന്യം കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു.

0: ഒപ്പം നിന്ന ഹസ്തിനപുരിയിലെ രാജകുമാരനായ ദുര്യോധനനു വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ സന്നദ്ധനാവുന്നിടത്ത് കർണന്റെ മഹത്വം അതിന്റെ പാരമ്യതയിലെത്തുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മമില്ല എന്ന യേശുവചനത്തെ ജീവിതത്തിൽ പകർത്തിയ മറ്റൊരു ധന്യാത്മാവാണ് മാക്സ് മില്യൻ കോൾബേ എന്ന സന്യാസ വൈദികൻ. നാസി ഭരണകൂടത്തിന്റെ കൊടും ക്രൂരതകൾക്കിരകളായി ഔഷ്വിറ്റ്സിലെ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളുടെ കൂട്ടത്തിൽ ഈ വൈദികനുമുണ്ടായിരുന്നു. പീഡനം ഭയന്ന് ജയിലിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരാൾക്കു പകരം അന്ന് കൂടെയുള്ള 10 പേരാണ് വധിക്കപ്പെടുക. പകരക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഫ്രാൻസിസ് ഗെജോ നിഷക് എന്നൊരു സാധുവുമുണ്ടായിരുന്നു. എന്നെ കൊല്ലരുതേ, എന്റെ രോഗിയായ ഭാര്യയ്ക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ഞാനല്ലാതെ ആരുമില്ല എന്ന ഫ്രാൻസിസിന്റെ നിലവിളി കേട്ട് മനസ്സു തകർന്ന മാക്സ് മില്യൻ അയാളെ മോചിപ്പിച്ചിട്ട് പകരം തന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് സ്വയം വധശാലയിലേക്കു നടന്നു നീങ്ങി ഉദാത്തമായ മനുഷ്യസ്നേഹത്തിനുദാഹരണമായി ചരിത്ര സ്മൃതികളിൽ ഇന്നും മരണമില്ലാത്തവനായി നിലകൊള്ളുന്നു. നമിക്കലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, കൊടുക്കുമ്പോൾ നേടുകയാണെന്ന സത്യദർശനമാണ് ഈ വരികളിലൂടെ ഉള്ളൂരും ഉത്ബോധിപ്പിക്കുന്നത്. സ്നേഹത്തിന് പല ഭാവങ്ങളുണ്ട്. സമ്പത്തുകൊണ്ട് നേടാൻ കഴിയാത്തത് ജീവൻ കൊടുത്തു നേടുന്ന ത്യാഗത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിന്റെ ദൈവീക ഭാവം. പ്രവൃത്തികളിലൂടെ പ്രകടമാകാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. അത്തരം നിസ്വാർത്ഥ സ്നേഹത്തിന്റെ അഭാവമാണ് ഇന്ന് കലാപങ്ങളായും യുദ്ധങ്ങളായും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കുന്നതല്ല, വിട്ടുകൊടുക്കുന്നതാണ് ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലോകം എന്നും ഒറ്റ രാഷ്ട്രമായി നിലനിൽക്കുമായിരുന്നു.
1: സാഹിത പ്രമുഖൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡെലി റിലേ.
2: This is Akashvani, the news read by Renuka. The Union Cabinet today approved Gobardhan, the National Circular Bioenergy Scheme, with a total outlay of 23,731 crore rupees to boost clean energy and rural economy. Briefing media in New Delhi this afternoon, Information and Broadcasting Minister Ashwini Vaishnaw said the scheme will be implemented from 2026-27 to 2035-36 and establish compressed biogas as a major pillar of India's future energy mix.
3: भारत की जो नेचुरल गैस का कंजम्पशन है
4: इंडिया करंटली इम्पोर्ट्स नियरली 50% ऑफ इट्स नेचुरल गैस रिक्वायरमेंट्स एंड द गवर्नमेंट इज टेकिंग कंटिन्यूअस स्टेप्स टू रिड्यूस दिस डिपेंडेंस अंडर द स्कीम द प्रोडक्शन ऑफ कंप्रेस्ड बायोगैस इज टारगेटेड टू इंक्रीज टेनफोल्ड ओवर द नेक्स्ट डेकेड फ्रॉम एन एनवायरमेंटल पर्सपेक्टिव द इनिशिएटिव इज एक्सपेक्टेड टू रिड्यूस कार्बन डाइऑक्साइड एमिशंस बाय अप्रोक्सीमेटली 40 मिलियन टन्स इकोनॉमिकली इट इज प्रोजेक्टेड टू कंट्रीब्यूट अराउंड 75,000 crore rupees टू national GDP and generate nearly 1.5 lakh employment opportunities across the country.
3: About 1.5 lakh jobs will be created by this program.
2: Mr. Vaishnaw said the Cabinet Committee on Economic Affairs has also approved the construction of 4-lane highway from Guwahati to Tezpur along the National Highway 15 in Assam. On Cabinet's approval of Gobardhan scheme, Prime Minister Narendra Modi in a social media post said the decision is a vital step towards clean energy, rural prosperity and realizing the country's collective dream of becoming a self-reliant nation. Further, the Prime Minister highlighted the Guwahati-Tezpur corridor project in Assam will reduce travel time, improve road safety and ease congestion through major bypasses at various locations. The Parliament has passed the Appropriation No. 3 Bill 2026 with the Rajya Sabha returning the legislation to the Lok Sabha after a discussion. The Lok Sabha had already passed the bill. When the House assembled at 2:45 p.m. after the second adjournment, Finance Minister Nirmala Sitharaman moved the bill for consideration and return. Replying to the debate, Finance Minister Sitharaman said the government has sought approval for excess expenditure incurred during the financial year 2023. After completing the business, the Rajya Sabha was adjourned for the day. Earlier, both houses of parliament witnessed repeated adjournments following ruckus by opposition members over several issues. Amid opposition's uproar, the Lok Sabha passed the Taxation and Other Laws Amendment Bill 2026 without any discussion.

ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാരി ജഗ ധാ